0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, മാറിലെ മായാ ചന്ദന പുട്ടെനിക്കല്ലേ, എനിക്കല്ലേ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM വെൽക്കംസ് ഓൾ ദ ലിസണേഴ്സ് ടു ദ ഫസ്റ്റ് ഷോ, Wake Up Call with Jaya, which is brought to you by Green Farm Superfoods. എല്ലാ ദിവസവും പ്രചോദനമേകുന്ന വാക്കുകളും വാചകങ്ങളും കോട്സും നിങ്ങളുടെ ചെവികളിലേക്ക് എത്തിക്കുക എന്നൊരു ചെറിയ ജോലിയിലാണ് ഞാനിപ്പോൾ. ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ടുള്ളതും നമുക്ക് എല്ലാവർക്കും ആകർഷകമായി തോന്നുന്നതുമായ കാര്യങ്ങൾ മാത്രമേ എന്തെല്ലാം വായിച്ചാലും പ്രാക്ടിക്കലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് എത്തണമെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി എന്നുള്ളതാണ് സത്യം. അതിലൊന്നാണ് ഇന്ന് ഞാൻ എടുക്കാൻ വിചാരിച്ചത്, കൺസിസ്റ്റൻസി. ആ ഒരു നിരന്തരമായ അധ്വാനത്തിൻ്റെ ഫലം ഒരു പക്ഷേ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. പലപ്പോഴും നമുക്ക് തോന്നുന്നത് ഇമ്മീഡിയറ്റ് റിസൾട്ട് വരാത്തപ്പോൾ നമ്മൾ പാടെ അതവിടെ നമ്മുടെ ശ്രമം ഉപേക്ഷിച്ച് പോവുകയാണ് പതിവ്. പക്ഷേ നിരന്തരമായി പരിശ്രമിക്കുന്ന ഒരാൾക്ക് തെറ്റാൻ ചാൻസ് ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരു സമയമുണ്ട്. ആ റൈറ്റ് ടൈം വിൽ ഓൾവേസ് കം. പുഴ പോലെ ഒഴുകണം മനസ്സ്, അല്ലെങ്കിൽ പുഴ പോലെ ആകണം ജീവിതം എന്ന് പറയാറുണ്ട്. കവിവചനമാണ്. എന്താണ് പുഴയുടെ പ്രത്യേകത? അതൊരിക്കലും നിൽക്കുന്നില്ല, നിലയ്ക്കുന്നില്ല, ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്തെല്ലാം ക്ലേശങ്ങളും തടസ്സങ്ങളും ഉണ്ടെങ്കിൽ പോലും, എന്തെല്ലാം ഈ നമ്മൾ പറയലും കല്ലുകളും പാറകളും നിറഞ്ഞ വഴികളിലേക്ക് പോവുകയാണെങ്കിൽ അത് വഴിതിരിച്ചുവിടും. നമ്മൾ ഫോക്കസ് മാറിപ്പോവുക എന്ന് പറയില്ല, ദിശ തിരിച്ചുവിടും. അപ്പോൾ പാറയെ മാറ്റാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ വഴി മാറ്റിപ്പിടിക്കാൻ ഒരു ജലാശയത്തിനോ അല്ലെങ്കിൽ പുഴയ്ക്കോ സാധിക്കും. അങ്ങനെ ദിശ മാറി ഒഴുകും, അങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്തും, അങ്ങനെ നീന്തി നീന്തി ഒഴുകി ഒഴുകി സമുദ്രത്തിലേക്ക് ലയിക്കും. പക്ഷേ ഇന്നിവിടെ നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസിയെ കുറിച്ച് പറയുമ്പോൾ, ഒരു തുള്ളി ജലത്തിന് ഒരിക്കലും ഒരു പാറയെ ഭേദിക്കാൻ അല്ലെങ്കിൽ വിച്ഛേദിക്കാനാവുകയില്ല. പക്ഷേ നിരന്തരമായി ഓരോ തുള്ളി ജലവും ഒരേ പാറയിൽ വന്ന് വീണാൽ ആ പാറയിൽ ഒരു കുഴി പോലും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വാട്ടർ ബ്രേക്സ് റോക്ക്. നമുക്ക് അവിശ്വസനീയമായി തോന്നും അല്ലേ, ഒരു കൈക്കുമ്പിളിൽ ഒതുങ്ങാത്ത ജലത്തുള്ളികൾ ഒരു കട്ട പാറയെ എങ്ങനെയാണ് മുറിച്ചു മാറ്റാൻ കഴിയുന്നത്? നോട്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് പവർ, ബട്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് കൺസിസ്റ്റൻസി. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ ഒരുപാടധികം ആളുകൾ കാത്തിരിക്കുന്ന ഒരു ഇവന്റ് ആണ്. എല്ലാ വർഷവും ആ ഒരു സമയത്ത് നിരവധി പുസ്തകങ്ങളാണ് അവിടെ പ്രസിദ്ധീകരിച്ച് പ്രസന്റ് ചെയ്യപ്പെടുന്നത്. റേഡിയോ കുറിച്ച് പോലും പുസ്തകങ്ങൾ എഴുതി അവിടെ പ്രസിദ്ധീകരിക്കാറുണ്ട്, പ്രകാശനം ചെയ്യാറുണ്ട്. യു എയിലെ റേഡിയോ ചരിത്രം തന്നെ ജെയ്നി രമേശ് വളരെ വ്യക്തമായിട്ട് കൃത്യമായി എഴുതിയ ഒരു പുസ്തകം ഞങ്ങൾ എല്ലാവരും കൂടി റേഡിയോക്കാർ ചേർന്ന് പ്രകാശനം ചെയ്തിരുന്നു. പുസ്തകങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായ സുഹൃത്തുക്കളെ പോലെയാണ്. നമ്മുടെ ഇന്നത്തെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഷോ ഇങ്ങനെ കേൾക്കാനിടയായി. നമ്മുടെ ആർ ജെ നിത്യ ആൻഡ് മിനി പത്മ രണ്ടുപേരും ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിനെ പറ്റി പറയുകയാണ്. അവിടെ പ്രസിദ്ധീകരിച്ച് വെളിയിലേക്ക് കൊണ്ടുവരുന്ന നമ്പർ ഓഫ് ബുക്സ് അത് എണ്ണിയാലും എണ്ണിയാലും തീരാത്തത്രയുമാണ്. എണ്ണിയാലും പറഞ്ഞാലും പറഞ്ഞാലും നിലയ്ക്കാത്ത കഥകളെ പോലെയാണ് അത്തരം പുസ്തകങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ഏതെന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ എഴുതാൻ ഏറ്റവും എളുപ്പമുള്ള പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ, ഓരോരുത്തരും നല്ലൊരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആകുന്നത് എപ്പോഴാണെന്നോ, സ്വന്തം കഥ രചിക്കാൻ ഒരു കഷ്ണം പേപ്പർ കിട്ടുകയാണെങ്കിൽ അതിന് വാക്കുകളുടെ ഒരു അപര്യാപ്തതയോ സംശയമോ ഒന്നും വേണ്ടിവരില്ല. സ്വന്തം കഥ രചിക്കാൻ എത്ര പ്രാഗൽഭ്യം വേണം, ഒന്നും വേണ്ട. മറ്റാർക്കും കൈവയ്ക്കാൻ പറ്റാത്തത്ര കഴിവുകൾ ആ സമയത്ത് നമ്മെ തേടിയെത്തും. ആ തൂലികത്തുമ്പിലൂടെ ഒന്ന് എഴുതി നോക്കൂ. ഒരു പക്ഷേ നാളെ നിങ്ങളുടെ ഒരു പുസ്തകവും നമുക്കറിയില്ല, വി നെവർ നോ, ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രകാശനം ചെയ്യാൻ പറ്റും എന്നിരിക്കുമല്ലോ. ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ജീവിതമാണെന്ന്. അതിൽ വായിച്ചു തീരാത്ത, തീർക്കാൻ പറ്റാത്ത കഥകളില്ല, അറിയാത്ത അനുഭവങ്ങളില്ല. അതിൽ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്നതും മറക്കാൻ പറ്റാത്തതുമായ ഒരുപാടധികം താളുകളുണ്ട്. ഓരോ ജീവിതവും ഓരോ ചാപ്റ്റേഴ്സാണ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: താൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ വലിയൊരു ജനതതിക്ക് ഒരു മെസ്സേജ് നൽകാൻ കഴിഞ്ഞാൽ, സിംപിളായിട്ടുള്ളൊരു മെസ്സേജ് നൽകാൻ കഴിഞ്ഞാൽ, ആ വ്യക്തിയെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും. അത്തരം ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ഇന്റർവ്യൂ കേൾക്കാനിടയായി. ക്രിക്കറ്റ് അധികായൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന MS ധോണി. അദ്ദേഹം ഒരു വെറും ക്രിക്കറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താനാവില്ല. സം ലെസൺസ് ഗോ ഫോർ ബിയോണ്ട് ക്രിക്കറ്റ് ഫീൽഡ്. അതിനപ്പുറം അദ്ദേഹം ജനത്തിന് പഠിപ്പിച്ചു തന്ന, യുവതലമുറയ്ക്ക് പഠിപ്പിച്ചു തന്ന നിരവധി കാര്യങ്ങളുണ്ട്, പ്രചോദനമേകുന്ന കാര്യങ്ങളുണ്ട്. ഒരു എക്സാം എങ്ങനെ പാസ്സാവണം, അല്ലെങ്കിൽ ഒരു സ്വപ്നം എങ്ങനെ സാക്ഷാത്കരിക്കണം, നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഫ്യൂച്ചറിലേക്കുള്ളത് എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെയാണ് നമ്മുടെ ജീവിത തത്വങ്ങളെ മുറുകെ പിടിക്കേണ്ടത്, ഇതെല്ലാം ചെയ്യുമ്പോഴും ഇത് ധോണി എന്നൊരു കൂൾ മാൻ, ആരും മറ്റൊരാളെ പോലെ അല്ലാതെ തന്നെ സ്വന്തം ക്ഷമാശീലം അദ്ദേഹം മറ്റുള്ളവർക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുത്തത് ലോകം അതിശയത്തോടെ നോക്കി നിന്നു. അദ്ദേഹത്തിന് ഒരു നിർവചനം മാത്രമേ ഉള്ളൂ. ലെറ്റ്സ് ലിസൺ ടു ദിസ് ഓഡിയോ.
2: How do you keep yourself so cool?
3: Very simple. Don't think about the result. It's the result that puts pressure on us. What if this happens? What if we don't win the game? What if we don't get selected? Worry about the controllables. Whatever the controllables are, we take care of it. We'll get the desired result. If we don't get the desired result, we'll improve. We'll change our plans. We'll execute better. And we'll get a chance to prove ourselves again. Thinking about the result never gives you result. Yes, you may have a target in mind, but what is more important is to take care of the small steps in life. You know, what needs to be done, what I am supposed to do, what extra I can do, and you know, that will help us achieve the target.
1: Staying calm under pressure to building a legacy. അതാണ് MS ധോണിയെ ഏറ്റവും അതുല്യനായി മാറ്റി നിർത്തുന്നത്. നമുക്കത് സാധിക്കുമെങ്കിൽ എത്രയോ നല്ല കാര്യമല്ലേ. ക്രിക്കറ്റിന്റെ സ്കോർ ബോർഡ്, അദ്ദേഹത്തിന്റെ ജയവിജയങ്ങൾ അല്ലെങ്കിൽ ജയ പരാജയങ്ങൾ, നേടിയ നേട്ടങ്ങൾ എല്ലാം പറഞ്ഞു തരും. പക്ഷേ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ, പേഴ്സണാലിറ്റി, ദ പേഴ്സോണ, അത് നമ്മെ പഠിപ്പിക്കുന്നത് ദ ക്യാരക്ടർ ടെൽസ് യു വൈ ദേ സ്റ്റേഡ് അൺഫോർഗെറ്റബിൾ. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് വിത്ത് Wake up call with Jaya, brought to you by Green Farm Superfoods.
4: Wake up call with Jaya.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
5: You are listening to Home 92.2 FM. Home is a feeling.
6: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
7: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
6: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി.
7: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
6: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
8: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
9: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
8: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
7: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഇറാനിൽ കനത്ത ആക്രമണവുമായി യു എസ്. ഹോർമുസ് അടച്ച് ഇറാൻ. ലോകകപ്പിൽ സെമി ലൈനപ്പായി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാനിൽ അതിശക്ത ആക്രമണവുമായി യു എസ്. ബന്ദർബാസ് സിറിഖ് ഖുഷം മേഖലയിൽ യു എസിന്റെ വ്യോമാക്രമണം. യു എസ് ആക്രമണത്തിന് പിന്നാലെ കുവൈറ്റിൽ ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ വ്യാപക നാശമാണ് ഉണ്ടായത്. ഡ്രോൺ വീണ് ഒരാൾക്ക് പരിക്കേറ്റ് ഒരു കുട്ടിയടക്കം മൂന്ന് പേരാണ് ഖത്തറിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇറാനിൽ 140-ലേറെ കേന്ദ്രങ്ങളിലേക്കാണ് യു എസ് ഡ്രോണുകൾ വർഷിച്ചത്. ഹോർമുസിൽ ജി എഫ് എസ് ഗാലക്സി എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥ വീണ്ടും ശക്തമായത്. ഹോർമുസ് കടലിടുക്ക് അടച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. ഇറാൻ അംഗീകരിക്കാത്ത ഒരു പാതയിലൂടെയും കപ്പലുകൾ കടക്കാൻ ശ്രമിക്കരുതെന്ന് IRGC മുന്നറിയിപ്പ്. ആയത്തുള്ള അലി ഖാംനെയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്ന ഇറാന്റെ പരമോന്നത നേതാവ് മുർത്തബ ഖാംനെയി നേരത്തെ പ്രതികരിച്ചിരുന്നു. ഇറാൻ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുന്നില്ലെന്നും അന്താരാഷ്ട്ര ജലപാതയായി ഹോർമുസ് തുടരുന്നുവെന്നും യു എസ് സെൻട്രൽ കമാൻഡ്. കുവൈറ്റിൽ മൂന്ന് അമേരിക്കൻ സൈനികർ ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന വാർത്ത വ്യാജമാണെന്നും ഒരാൾക്കും ജീവാപായം സംഭവിച്ചിട്ടില്ലെന്നും യു എസ് സെൻട്രൽ കമാൻഡ് പറയുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും കടുത്തതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. ബാരലിന് $79 ബ്രന്റ് ക്രൂഡ് വില $80. സമാധാന കരാർ നിലവിൽ വന്ന സമയത്ത് $65 വരെ താഴ്ന്ന വിലയാണ് വീണ്ടും കുതിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ മാത്രം എണ്ണവിലയിൽ 4% വർദ്ധനവാണ് രേഖപ്പെടുത്തിയത്. ഹോർമുസ് നിശ്ചലമായതോടെ വരും ദിവസങ്ങളിൽ വില കൂടുതൽ ഉയർന്നേക്കുമെന്നാണ് സൂചന. വയനാട് മേപ്പാടി കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും നിർമ്മാണ കമ്പനി നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ദുരന്തത്തിൽ മരിച്ച 7 പേരുടെ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതവും കരാർ തൊഴിലാളിയായ അൽമോന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപയും അടിയന്തര സഹായമായി കമ്പനി നൽകും. അപകടത്തിൽ പരിക്കേറ്റ 9 പേരിൽ 6 പേർക്ക് 2.5 ലക്ഷം രൂപ വീതം സാമ്പത്തിക സഹായം കൈമാറും. നിലവിൽ തീവ്രപരിചരണത്തിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന മറ്റ് 3 പേർക്ക് 2.5 ലക്ഷത്തിൽ കൂടുതൽ തുക നൽകാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി വ്യക്തമാക്കി. മണ്ണിടിച്ചിലിനെ തുടർന്ന് പ്രദേശത്ത് അടിഞ്ഞുകൂടിയ മണ്ണ് എത്രയും വേഗം നീക്കം ചെയ്യാൻ കമ്പനിക്ക് മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM സംസ്ഥാന ഘടകത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര നേതൃത്വം. കേരളത്തിൽ അമിത ആത്മവിശ്വാസം വിനയായെന്ന വിമർശനം. ഇടതുപക്ഷ നയത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടുപോയി. നേതാക്കളുടെ ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നും യോഗത്തിൽ അഭിപ്രായം. പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിൽ കാര്യമായ മാറ്റം വേണമെന്ന് സംഘടനാ റിപ്പോർട്ടിൽ പരാമർശം. PM ശ്രീ പദ്ധതിയിൽ CPMനെ വിട്ടിലാക്കി പിണറായി വിജയന്റെ മുൻ അഡീഷണൽ PSന്റെ ലേഖനം. കരാറിൽ നിന്ന് ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിന് പിന്മാറാനാകില്ലെന്നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ അമരക്കാരൻ കൂടിയായ രതീഷിന്റെ ലേഖനത്തിൽ പറയുന്നത്. ഇടതുകാലത്ത് മന്ത്രിസഭ ചർച്ച ചെയ്യാതെ കരാർ ഒപ്പിട്ടതിൽ അപാകതയുണ്ടെന്നും ലേഖനം വിമർശിക്കുന്നു. KPCC അധ്യക്ഷനാകാൻ തനിക്ക് അവസരം നൽകണമെന്ന് ആവർത്തിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇക്കാര്യം ദേശീയ സംസ്ഥാന നേതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു. ജാതി നോക്കി അധ്യക്ഷനാക്കിയവരെ കൊണ്ട് പാർട്ടിക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അടിമുടി പുനഃസംഘടനയില്ലെങ്കിൽ പാർട്ടി നശിക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥിനി സാവരിയെ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പെൺകുട്ടിയെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളെ വിഷയം ഗൌരവമായി കണക്കിലെടുത്താണ് കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ. പാലക്കാട് നെന്മാറ പൂത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷ ഇന്ന്. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കഴിഞ്ഞ തിങ്കളാഴ്ച പറയാനിരുന്ന വിധി ജഡ്ജിക്കുണ്ടായ ആരോഗ്യ പ്രശ്നം കാരണം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ആഗോള പരിസ്ഥിതി സൂചികയിൽ 1st UAE. ആരോഗ്യകരമായ പരിസ്ഥിതി, ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവയെ ഉൾക്കൊള്ളിച്ച് നടത്തിയ വിലയിരുത്തലിലാണ് പരിസ്ഥിതി പ്രകടന സൂചികയിൽ അറബ് രാജ്യങ്ങളിൽ UAE 1st എത്തിയത്. മാലിന്യ സംസ്കരണത്തിൽ 100 പോയിന്റുകളും രാജ്യം സ്വന്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ സെമി ലൈനപ്പായി. ആദ്യ സെമി സ്പെയിൻ ഫ്രാൻസും തമ്മിൽ, രണ്ടാം സെമി ഇംഗ്ലണ്ട് അർജന്റീന. July 19 കലാശപ്പോരാട്ടം. വിശദവാർത്ത 8 മണിക്ക്.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 7:05.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ഹ്യൂമിഡിറ്റി കൂടി നിൽക്കുന്ന ദിവസമാണ്. ദുബായിലെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 76%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ.
4: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം. നെറ്റിറ്റ് പോയിന്റ് ടു എഫ്എമ്മിലേക്ക് സ്വാഗതം. തിങ്കളാഴ്ചയിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു. ജൂലൈ 13, സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വാർത്തകളുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്തൊരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു വീക്കെൻഡ് ആണ് കടന്നുപോയത്. രണ്ട് നല്ല മനോഹരമായിട്ടുള്ള മത്സരങ്ങൾ നമ്മൾ കണ്ടു. അർജന്റീന സെമിയിലെത്തുന്നത് കണ്ടു, സ്വിറ്റ്സർലൻഡ് തോറ്റ് പുറത്താകുന്നത് കണ്ടു, ഫ്രാൻസ് അതിശക്തമായിട്ട് മത്സരത്തിലേക്ക് തിരിച്ചു വന്നിട്ട് നമുക്ക് ലോകകപ്പ് നേടുമെന്ന പ്രതീക്ഷയൊക്കെ തരുമ്പോഴാണ് നമുക്ക് സങ്കടമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജാനകിയമ്മ വിട പറഞ്ഞ വാർത്തയും വന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും കഴിഞ്ഞ ഒരു വീക്കെൻഡ് എന്ന് പറയുന്നത് നമുക്ക് സന്തോഷവും സങ്കടവും ഒക്കെ തന്നൊരു വീക്കെൻഡായിരുന്നു. പ്രണയവും വിരഹവും ബാല്യവും ആഘോഷവും എല്ലാം ഒരു സ്വരത്തിൽ കോർത്തിണക്കിയ സംഗീത ഗോകുലമായിരുന്നു എസ് ജാനകി. പതിറ്റാണ്ടുകൾ സംഗീതത്തിൽ തന്റെ മാന്ത്രിക ശബ്ദം കൊണ്ട് കീഴടക്കിയ എസ് ജാനകിയമ്മ, നമ്മൾ സ്നേഹത്തോടെ ജാനകിയമ്മ, നമുക്ക് മലയാളിയായിട്ട് തന്നെയാണ് അവരെ, കാരണം അത്ര നല്ല രീതിയിൽ നമ്മുടെ മലയാള പദങ്ങളൊക്കെ ഉച്ചരിക്കുന്ന. 6.5 പതിറ്റാണ്ട് നീണ്ട സംഗീത ജീവിതം, 17 ലധികം ഭാഷ, 48,000 ലധികം ഗാനങ്ങൾ, ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് പുറമെ ഹിന്ദി, ബംഗാളി, പഞ്ചാബി, ഒറിയ, ഇംഗ്ലീഷ്, സംസ്കൃതം തുടങ്ങി കൊങ്ങിനി, തുളു, സൗരാഷ്ട്ര, ബഗഡ, സിംഹള, ജർമ്മൻ ഭാഷകളിലും അവർ പാടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മലയാളികളുടെ സിനിമാ സംഗീത ചരിത്രത്തിൽ അലിഞ്ഞു ചേർന്ന ശബ്ദമാണ് ജാനകിയമ്മയുടേത്. 19-ാം വയസ്സിൽ ആദ്യ ഗാനം പാടി മലയാളി അല്ലാതിരുന്നിട്ടും ഇത്ര ഭാവത്തോടും ഉച്ചാരണ ശുദ്ധിയോടും കൂടിയിട്ട് അവർ പാടുന്നത് നമ്മൾ കേട്ടിരിക്കാറുണ്ട്. എന്തായാലും എം എസ് ബാബുരാജ് അതുപോലെ എസ് ജാനകി കൂട്ടുകെട്ടിൽ പറഞ്ഞ ഗാനങ്ങളെല്ലാം ഹിറ്റായിരുന്നു. തമിഴിൽ ഇളയരാജ, എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി, ആ ഒരു കൂട്ടുകെട്ടും തരംഗം തീർത്തു. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനിടയിൽ പത്മഭൂഷൺ ലഭിച്ചപ്പോൾ അവരത് വേണ്ടെന്ന് പറഞ്ഞു, നിരസിച്ചു. അവർ പറഞ്ഞത് എനിക്ക് അങ്ങനെ, ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, എനിക്ക് അതിന് പറ്റിയ ഒരു ഇത് കിട്ടുന്നില്ല, പുരസ്കാരം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഭാരതരത്ന നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ അത് ഞാൻ സ്വീകരിക്കാമെന്ന് കുറച്ച് തമാശയായിട്ടും കുറച്ച് കാര്യമായിട്ടും പറഞ്ഞു പോകുന്ന ഒരു ജാനകി അമ്മയെ നമ്മൾ കണ്ടു. എനിക്കൊന്ന് മരണാനന്തര പുരസ്കാരമായിട്ട് ഒരു പക്ഷേ രാജ്യം ഭാരതരത്ന നൽകിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട എസ് ജാനകി ജാനകി അമ്മയെ ആദരിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ലോകകപ്പിലെ സന്തോഷ വാർത്തകളും സംഗീത ലോകത്തെ ഏറ്റവും വലിയ നഷ്ടങ്ങളും തീർത്ത ഒരു ആഴ്ചയാണ് കടന്നുപോയത്. ഇപ്പോൾ വരുന്ന വാർത്തകൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന്, നമ്മുടെ പശ്ചിമേഷ്യയിൽ നിന്ന് ഒക്കെയായിട്ട് നോക്കുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുന്നു എന്ന വാർത്ത. ഇറാനിൽ കനത്ത വ്യോമാക്രമണം ഇപ്പോൾ US നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യാക്രമണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്തേക്ക്, UAE അടക്കമുള്ള പല ഭാഗത്തേക്കും മിസൈൽ ഡ്രോണൊക്കെ കഴിഞ്ഞ അലേർട്ടുകൾ വരുന്നു. കുവൈറ്റിലും ഖത്തറിലൊക്കെ കാര്യമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന വാർത്ത വരുന്നു. ഹോർമുസ് അടച്ചിടുന്നു ഇറാൻ വീണ്ടും. ക്രൂഡ് ഓയിലിന്റെ വില വീണ്ടും കൂടുന്നു. അങ്ങനെ ആകെ വീണ്ടും ഒരു അസ്ഥിരാവസ്ഥയിലേക്ക് പോകുന്നു. വലിയ ദിവസങ്ങളിലേക്ക് ഇത് പോവില്ല എന്ന് പ്രതീക്ഷയായിട്ടാണ് നമ്മൾ ഒരാഴ്ചയുടെ തുടക്കത്തിൽ ഒരു മൺഡേ നമ്മൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണ്.
0: തീർച്ചയായിട്ടും ഈ നമുക്ക് കഴിഞ്ഞ ദിവസം പലയിടത്തും അലേർട്സ് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ആയിരുന്നു തോന്നുന്നു, ഒരു 7 മണിയായിട്ട്
1: മെസ്സേജുകൾ
0: പലയിടങ്ങളിലും വന്നവരുണ്ടായിരുന്നു. അപ്പൊ അത് എന്താണ് സംഭവം, പക്ഷെ അപ്പൊ തന്നെ എല്ലാ മീഡിയയിലും ഗവൺമെന്റ് തന്നെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് പേടിക്കാനൊന്നും ഇല്ല. ഇന്നലെ വൈകിട്ടും എല്ലാം സിറ്റുവേഷൻ നോർമൽ ആയി എന്നുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ വിയറ്റ്നാമിലുണ്ടായ ദുരന്തം,
1: മലയാളികളടക്കം
0: അതില് നമ്മുടെ കൊട്ടാരക്കര എന്റെ വൈഫിന്റെ സുഹൃത്തിന്റെ അച്ഛനും അമ്മയാണ്
1: വിക്ടോറിയ ഗ്രൂപ്പിന്റെ.
0: അവര് കൊട്ടാരക്കരയിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കുടുംബം. അത് നാട്ടുകാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര,
1: ഞാനിപ്പോ രാവിലെ കേൾക്കുന്നത് കുടുംബത്തിലും അയൽപക്കത്തുള്ളവരും ആ സ്ഥാപനത്തിലുള്ളവരൊക്കെ ഒരു സ്ഥാപനത്തിന്റെ ഉടമയെ അവർ വിശേഷിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന, ആ ദുഃഖത്തിൽ പങ്കേരുന്നൊക്കെ കാണുമ്പോൾ നമുക്ക് എത്രത്തോളം ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു.
0: അക്സ പറഞ്ഞ എനിക്കറിയാം, അതായത് ഒരു ജോലി ചോദിച്ച് ആര് ചെന്നാലും അവരുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ഉറപ്പ്, അത് അങ്ങനെയുള്ള രണ്ട് വ്യക്തി പല തവണയായിട്ട് മാറ്റി വെച്ചിരുന്ന ഒരു ട്രിപ്പായിരുന്നു അവസാനം. അത് അവർക്ക് കമ്പനി കൊടുത്തിരുന്ന ഒരു ട്രിപ്പ്, അത് പോകാൻ പോകാന്ന് പിന്നെ പിന്നെ മാറ്റി വെച്ച് അവസാനം അവര് പോയ ഒരു ട്രിപ്പായിരുന്നു വിയറ്റ്നാമിലേക്ക്. ആ ഒരു അപകടം ഒരുപാട് മലയാളികൾക്ക് സങ്കടം ഉണ്ടാക്കിയ ഒരു അപകടം തന്നെയായിരുന്നു.
1: എന്തായാലും കഴിഞ്ഞ ആഴ്ച എനിക്ക് വീക്കെൻഡ് എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് വന്നത് സങ്കടം. വയനാട്ടിൽ നിന്ന് തുടങ്ങി പിന്നെ വിയറ്റ്നാം, അതുപോലെ നഷ്ടങ്ങളുടെ ഒരു ആഴ്ച തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച കടന്നുപോയത്. അപ്പോഴും ഫുട്ബോൾ മൈതാനത്ത് നമുക്ക് സന്തോഷം തരുന്ന വാർത്തകൾ, ഫുട്ബോൾ മൈതാനത്തെ മതിൽ ഇനി സമുദ്രത്തിന്റെ ആഴങ്ങളിലും തരംഗം തീർക്കും എന്ന് പറഞ്ഞൊരു നല്ല വാർത്ത വന്നിട്ടുണ്ട്. വസീനിയോ, നമ്മുടെ കേപ്പ് വേർഡിയുടെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് കടൽ ജീവി കിട്ടിയിരിക്കുകയാണ്. ആൽഡിസ വസീനിയ എന്നാണ് പേരിട്ടത്. ഫിഫ ലോകകപ്പിൽ മിന്നും സേവുകളുമായിട്ട് താരമായിട്ടുള്ള കേപ്പ് വേർഡിയുടെ ഗോൾ കീപ്പർ വസീനിയയ്ക്ക് ശാസ്ത്ര ലോകത്തിന്റെ ഒരു വലിയ ആദരമാണ് ഉണ്ടായത്. വസീനിയോടുള്ള ബഹുമാനാർത്ഥം കരീബിയൻ കടലിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ ജീവിക്ക് ഗവേഷകർ ആൽഡിസ വസീനിയ എന്നാണ് പേരിട്ടത്. ഫുട്ബോൾ മൈതാനത്തെ മതിൽ ഇനി സമുദ്രത്തിന്റെ ആഴങ്ങളിൽ തരംഗമാകും. ഫിഫയുടെയും ഫിഫ ലോകകപ്പിലെ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന പ്രകടനമായിരുന്നു കന്നിക്കാരായ കെ പൂർദ്ദയുടെയും അവരുടെ കാവൽ ഭടൻ വൊസീനിയയുടെയും അതിനുള്ള ഒരു ആദരം ശാസ്ത്രലോകം കൊടുത്തിരിക്കുന്നത്. എപ്പോഴും അങ്ങനെയാണ്, ഒരു അസാമാന്യ അല്ലെങ്കിൽ അത്യാസാധാരണമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചവർ എപ്പോഴും ഇങ്ങനെയുള്ള ശാസ്ത്രലോകമായാലും കായിക ലോകമായാലും എവിടെയെങ്കിലുമൊക്കെ അവർ ആദരിക്കപ്പെടുമെന്ന് പറയുന്നതിൽ തെറ്റില്ല. അദ്ദേഹത്തിന്റെ പേര് ഒരു കടൽ ജീവി കിട്ടേക്കാണ്, ആൽഡിസ വൊസീനി.
0: തീർച്ചയായിട്ടും ഈ നമ്മുടെ ഫിഫയുടെ കാര്യം കൂടെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ മാച്ച് വളരെ ഗംഭീരമായിരുന്നു. ഒരുപക്ഷെ നോർവേ ഇംഗ്ലണ്ട് മാച്ച് അത് സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് പിന്നെ മറ്റേ നേരത്തെ ഉറങ്ങിപ്പോയി.
1: ഞാൻ രണ്ടും കുത്തിയിരുന്നതിനിടയിൽ ഇത്തിരി നേരം കിട്ടി. പിന്നെ സൺഡേ ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നോണ്ട് പിന്നെ ബാക്കി ഉറങ്ങി തീർത്തു. പക്ഷെ അർജന്റീന അൽവാരസിന്റെ ഗോള്, ലോട്ടാരോ മാർട്ടിനസിന്റെ ഗോള്, മെസ്സി ഒരു പ്ലേ മേക്കർ ആയിട്ടുള്ള ഒരു മത്സരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മെസ്സി ഗോൾ അടിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ മെസ്സി അതിലേക്കല്ല പോയത്. മെസ്സി ശരിക്കും കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ട് വന്നിട്ട് മെസ്സി ഒരു പ്ലേ മേക്കർ ആയ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് മത്സരത്തിൽ പിന്നോട്ട് പോയോ, സ്വിറ്റ്സർലൻഡിന്റെ കയ്യിലായോ എന്ന് തോന്നിയെടുത്താണ് അവരുടെ ആ ഒരു കളിക്കാരനെ ബോള അദ്ദേഹം അനാവശ്യമായിട്ട്, ഇത് ഓസ്കാർ ഒന്നും അല്ല ഇത് ഫുട്ബോൾ ആണെന്ന് മറന്നുപോയി അവിടെ കിടന്ന് ഉരുണ്ട് പെരണ്ട്. ആദ്യം ഓൾറെഡി യെല്ലോ കാർഡ് കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അടുത്ത യെല്ലോ കാർഡോടുകൂടി റെഡും കണ്ട് പുറത്തേക്ക് പോകുന്നു. 10 പേരുമായിട്ട് സ്വിറ്റ്സർലൻഡ് ചുരുങ്ങിയത് തന്നെയാണ് അവർക്കൊരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാതെ അവർ അവസാന ഘട്ടത്തിൽ പോവാൻ കാരണം. അല്ലെങ്കിൽ മത്സരം ഉണ്ടല്ലോ, ഭയങ്കര ഉദ്വേഗജനകമായിട്ടുള്ള മത്സരമായിരിക്കും. പക്ഷെ എന്തായാലും അർജന്റീനയ്ക്ക് നല്ല ലക്കമുണ്ട്, അവരുടെ ഏറ്റവും നല്ല കളിയുമുണ്ട്. ഏത് പ്രതിസന്ധിയിലും അവരെ കൈപിടിച്ച് കൊണ്ടുവരാൻ അവർക്കൊരു മെസ്സി ഉണ്ട് എന്ന് പറയുന്നതാണ്. നമുക്ക് നമ്മൾ പറയില്ലേ എനിക്ക് എന്റെ ഒരു കൂട്ടുകാരനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും അഭിമാനത്തോടെ കൊണ്ടു ഒരാളെ നടക്കില്ല, അതുപോലെയാണ്. പിന്നെ ഈ കൂട്ടുകാരന് വേണ്ടിയിട്ട് ചങ്കും കരളും പറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റു 10 പേരും ഉണ്ട്. പിന്നെ എന്താണ് അർജന്റീനയ്ക്ക്
0: നോക്കാനുള്ളത്? സെമിയിലേക്ക് പോകുമ്പോൾ നല്ല കടുത്ത മാച്ചുകളാണ്, ഫ്രാൻസും സ്പെയിനും.
1: ഒരു ഭാഗത്ത് എംബാപ്പെ, ഒരു ഭാഗത്ത് 10-18 വയസ്സിലെ ഒരു ചെറുക്കനാണ് ഒരു ഭാഗത്ത് നിന്നിട്ട് കളിക്കുന്നത് സ്പെയിനിന്റെ.
0: ഇംഗ്ലണ്ടും അർജന്റീനയും രണ്ടുപടി കൂടിയാണ്.
1: ഇംഗ്ലീഷ് പരീക്ഷ പാസ്സാവാൻ വേണ്ടി അർജന്റീനയ്ക്ക് കഴിയുമെന്നാണ് ചോദ്യം. അങ്ങനെയാണ് അതിന്റെ ക്യാപ്ഷൻ വരുന്നത്, ഇംഗ്ലീഷ് പരീക്ഷ പാസ്സാകുമോ അർജന്റീന. അർജന്റീന എന്തിനാണ് ഇത്ര അർജന്റ് ആയിട്ട് സെമിയിൽ എത്തിയത് എന്നൊക്കെ പറഞ്ഞ് ഫുൾ
0: കളിയാക്കി. ആരെയാണെങ്കിലും അതിനനുസരിച്ച് അവർ കളി മാറ്റുന്നുണ്ട്. മറ്റുള്ള പലർക്കും ഒരു സ്ട്രക്ചേർഡ് പ്ലേ ആണ് ഇതൊക്കെ. നമ്മളിപ്പോ കഴിഞ്ഞു ഹാലൻഡിന്റെ കാര്യം തന്നെ നോക്കുക, ഹാലൻഡൊക്കെ ചുമ്മാ നിക്കുകയാണ്, അവിടെ കിട്ടിയാൽ അടിക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം നിക്കുകയാണ്.
1: അയാളുടെ ബാറ്ററി പിന്നെ ചാർജ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അടിക്കാനുള്ള സാഹചര്യം വരുമ്പോ ഒരു പയ്യെ ഒരു കളത്തിൽ, നമ്മളൊരു കണ്ടം ഫുട്ബോളിൽ പോലും അത്ര പതുക്കെ നമ്മൾ മൂവ് ചെയ്യില്ല. പക്ഷെ ഹാലൻഡിന്റെ ഒരു സ്റ്റൈൽ അതാണ് മൂവ് ചെയ്ത് മൂവ്. ആ ഗോൾ തന്നെ നമുക്കറിയാം, സൈഡ് കൂടി ഇങ്ങനെ നടന്ന് നടന്ന് നടന്ന് വന്ന് ഒപ്പം കിട്ടിയപ്പോ അടിച്ചതാണ് ഹാലൻഡ്. ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈൽ ഉണ്ടാവും, എങ്കിലും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഗെയിമിൽ ഹാലൻഡ് കുറച്ച് നിറം മങ്ങി പോയി എന്ന് പറയാതെ
0: എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അവസാനം കോച്ച്
1: നമുക്ക് ഈ വേൾഡ് കപ്പ് ഉണ്ടല്ലോ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ ഒരുപാട് വേൾഡ് കപ്പുകൾ മഴയത്ത് ആളുകൾ, ഞാനിങ്ങനെ അവരുടെ പല ഓർമ്മകൾ കാണുമായിരുന്നു. പണ്ട് TV എല്ലാ വീട്ടിലും ഇല്ലാത്ത കാലത്ത് ഒരു ക്ലബ്ബിൽ പോയിട്ട് കണ്ടവര്, കൂട്ടുകാരന്മാരുടെ വീട്ടിൽ മഴ പെയ്യും, ഇടയ്ക്ക് കറണ്ട് പോവും, ഈ സമയത്തൊക്കെ ഇരുന്നിട്ട് ആളുകൾ കളി കണ്ട ഒരു കാലമുണ്ട്. അതൊന്ന് കിട്ടുന്ന അതൊരു നൊസ്റ്റാൾജിയാണ്, അതിനെ നമുക്ക് അഭിനന്ദിക്കാം. ഇപ്പോഴും കറണ്ട് പോകുന്നുണ്ട്, അത് സത്യമാണ്. കാരണം രാത്രിയാണ്, മഴയുണ്ട്, എല്ലാം അതുപോലെ തന്നെയാണ്. പക്ഷെ എല്ലാ വീട്ടിലും ഇപ്പൊ TV ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ മൊബൈലിൽ കാണാന്നുള്ള ഒരു സൗകര്യം. പക്ഷെ അത് മാറിയിട്ട് പുതിയ കാലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മൾ കൂടുതൽ കളി കാണുന്ന ഇടങ്ങളിലേക്ക് പോകുന്ന കുറച്ച് കുറഞ്ഞു. നമ്മളെല്ലാവരും നമ്മുടെ ഡിവൈസുകളിലേക്ക് ചെറിയത് ഒരു വലിയ ആൾക്കൂട്ടത്തിന്റെ ഒപ്പം ഇരുന്നിട്ട് കളി കാണുന്ന ഒരു സുഖം. കഴിഞ്ഞ ബോക്സിലേക്ക് ഒരുപാട് പേര് ഇരുന്നിട്ട് കണ്ടിരുന്നു ഈ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ. അതൊക്കെ ഒരു രസമുള്ള
0: ഒരുപാട് ഇടങ്ങൾ സ്ക്രീനിങ് ഉണ്ട്, ബോക്സിലുണ്ട്, നമ്മുടെ റീൽസിലാണ്, ദുബായ് മോളില്, അതുപോലെ ഫെസ്റ്റിവൽ സിറ്റിയുടെ അവിടെ
1: സ്ക്രീൻ
0: വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമാണ്. അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗ്രൗണ്ടിൽ ഇരുന്ന് കളി കാണുന്ന പോലത്തെ പ്രതീതി. പക്ഷെ ഇവിടെയൊക്കെ പേയ്മെന്റ് ഉണ്ട്, അത് അങ്ങനെ നിങ്ങൾക്ക് കൂട്ടുകാരൊക്കെ ഒത്ത് പോകണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ ഫൈനലിലോ സെമി ഫൈനലെങ്കിലും പോയി കാണുന്നു.
1: നാളെ രാത്രി 11 മണിയോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് പിന്നെ സെമി നടക്കാൻ വേണ്ടിട്ട് പോവുകയാണ്.
0: നാളെ 11-നും മറ്റന്നാൾ 11-നും പിന്നെ ഞായറാഴ്ച.
1: ശനിയാഴ്ച ആണെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് കണ്ട് ഞായറാഴ്ച ഉറങ്ങി തിങ്കളാഴ്ച നല്ല ഫ്രഷ് ആയിട്ട് വരായിരുന്നു. അർജന്റീനയുടെ കയ്യിലോ ഇംഗ്ലണ്ടിന്റെ കയ്യിലോ ഫ്രാൻസിന്റെ കയ്യിലോ സ്പെയിന്റെ കയ്യിലോ ആരുടെ കയ്യിലോ ആ കപ്പ് ഇരിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. ഭയങ്കര അത്ഭുതമുണ്ടല്ലോ, ഇന്ന് മനസ്സിലാവും ഒരാൾ
0: അല്ലെ. കളി കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് കിടക്കാനും പറ്റത്തില്ല, ബാക്കിയുള്ള കുറച്ച്
1: കാര്യങ്ങളും. ആ ചടങ്ങുകൾ കാണാൻ കൊടുക്കുന്ന കാരണം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാവും, മൈതാനത്ത് തകർന്നിരിക്കുന്നവരുണ്ടാവും, മൈതാനത്ത് ഓടി നടന്ന് സന്തോഷം ആഘോഷിക്കുന്നവരുണ്ടാവും. എന്തൊരു കാഴ്ചയാണ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ 90 മിനിറ്റോ പിന്നെ അധിക സമയമോ പിന്നെ ഷൂട്ട് ഔട്ടോ ഒന്നും അല്ല, അത് കഴിഞ്ഞിട്ടുള്ള വിജയ പരാജിതരുടെ അവരുടെ ചേർത്ത് പിടിക്കലൊക്കെയുള്ള ഒരു നല്ല മുഹൂർത്തം ഉണ്ട്. അപ്പൊ അതൊക്കെ കാണണമെങ്കിൽ ഒന്ന് ശനിയാഴ്ച വെക്കായിരുന്നു അല്ലേ? ഫിഫയ്ക്ക് ഒരു കത്തയച്ചാലും തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലും പോലെ ഫിഫയ്ക്ക് ഞങ്ങൾ ഒരു കത്തയക്കാൻ തരും, പക്ഷെ എല്ലാവരും ഫിക്സ് ചെയ്തു, ഇല്ലെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കായിരുന്നു.
0: തീർച്ചയായിട്ടും എന്താണെങ്കിലും അപ്പൊ എന്താണെങ്കിലും ഈ ഒരാഴ്ച കൊണ്ട് ഫിഫ അവസാനിക്കാൻ പോവുകയാണ്. അപ്പൊ എന്താണെങ്കിലും അതിന്റെ വാശിയും വീരും ഒക്കെ തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാം, ബാക്കിയുള്ള ഓഫീസിലും ഇതൊക്കെ തന്നെ കാണാം.
1: ഇനിയിപ്പോ നാല് ടീമേ ഉള്ളൂ നമ്മുടെ പന്ത് കളിക്കാൻ. ലെറ്റ്സ് ഫുട്ബോൾ ഇപ്പോഴും ഓപ്പൺ ആണ്, പക്ഷെ നമ്മൾ ഏറ്റവും അതിന് ഏറ്റവും അനുയോജ്യരായവർ ഏത് സമയത്തിനുള്ളിലാണ് അയച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. പക്ഷെ എങ്കിലും എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ, ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെയും മറ്റന്നാൾ, ഇന്നും നാളെയും മറ്റന്നാളും വരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അയക്കാം. അതായത് ഫൈനലിന് മുമ്പ് ഇന്ന് വരെ, ഇന്ന് വൈകിട്ട് 11 മണി വരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അയക്കാം അല്ലേ, കാരണം ഇനി മത്സരങ്ങൾ വരാൻ പോവാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതേ വിളിച്ചോ ട്രോഫി എന്ന് പറഞ്ഞ് തന്നാൽ പോരെ. അപ്പൊ അതില്ല, എന്തായാലും അയക്കേണ്ട നമ്പറും ഫോമാറ്റൊക്കെ അറിയാലോ അല്ലെ. ഫിഫ സ്പേസ് ഫൈനലിലെത്തുന്ന രണ്ട് ടീമുകൾ വിത്ത് ഗോൾ പ്രഡിക്ഷൻ നിങ്ങളുടെ പേരും കൂടി വെച്ചിട്ട് 0582 582 9220 ആ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയക്കുക.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്നാലും നമുക്ക് ഇനി നാട്ടിലെ കുറച്ച് വാർത്തകളിലേക്ക് തന്നെ പോകാവുന്നതാണ്. നമുക്ക് ഈ ഹയർ സെക്കൻഡറിയുടെ സപ്ലി അലോട്ട്മെന്റ് ഇന്ന് മുതൽ അപേക്ഷിക്കാം എന്നുള്ളൊരു കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നൊരു വാർത്തയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ യൂട്യൂബർ തൊപ്പിയുടെ കഴിഞ്ഞ ദിവസം അത് എനിക്ക് പോലീസ് റിപ്പോർട്ട് യൂട്യൂബിന് കൊടുത്ത് അങ്ങനെ യൂട്യൂബ് നീക്കം ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ, കാരണം അശ്ലീലപരമായിട്ടുള്ള സംതിങ് യൂട്യൂബിൽ പ്രദർശിപ്പിച്ചതിനെ തുടർന്നാണ് ആ നടപടി എടുത്തിരുന്നത്.
1: തീർച്ചയായിട്ടും മറ്റേക്ക് നേരത്തെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇൻസ്റ്റഗ്രാമിൽ ഈ കുട്ടികളെ നഗ്നതയോ അല്ലെങ്കിൽ അശ്ലീല പരാമർശം അങ്ങനെയൊക്കെ വരുന്നതിനെതിരെ ഓൾറെഡി ഒരു ഇത് നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ തൊപ്പി എന്ന് പറഞ്ഞ കുട്ടി ആ ഒരു ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് കുറെ കൂടി നല്ലൊരു രീതിയിലേക്ക് വന്നതായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ വന്നത്. എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാം. നമ്മുടെ യു ഐ പറയുന്നത് പോലെ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊക്കെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഗ്രിപ്പ് വേണ്ടത്, അവരുടെ ഐഡന്റിറ്റി, അവരുടെ വയസ്സ് തെളിയിക്കുന്ന കാര്യങ്ങൾ, അവരുടെ രക്ഷിതാക്കൾക്ക് അത് അവരുപയോഗിച്ചാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഈ രാജ്യം ബോധവൽക്കരിക്കുന്നത് കുഞ്ഞുങ്ങളാണ്. എളുപ്പത്തിൽ അവർ വഴിതെറ്റാൻ സാധ്യതയുണ്ട്. അവരുടെ കൺട്രോൾ എപ്പോഴും രക്ഷിതാക്കളുടെ മേലെ ഉണ്ടാവണം. എന്ന് വെച്ചിട്ട് അവർ അനങ്ങാൻ വിടില്ല എന്നല്ല, സമൂഹ മാധ്യമങ്ങളിൽ എങ്ങനെ ഇടപെടണമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും അറിയില്ല. അതുകൊണ്ടാണ് യു എ കുഞ്ഞുങ്ങളെ ആ ഒരു മേഖലയിലേക്ക് പോകുന്നതിന് റെസ്ട്രിക്ട് ചെയ്യുന്നത്.
0: തീർച്ചയായിട്ടും. നമ്മുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പുതിയ നിബന്ധനകൾ,
1: അയ്യോ ഒരുപാട് നിബന്ധനകൾ, നമ്മൾ ഞെട്ടുന്ന സംഭവങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിക്കേണ്ട, ഇനി നമ്മുടെയൊക്കെ പേരില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കുന്നവർ അവരവരുടെ മാതാപിതാക്കളുടെ കഴിഞ്ഞ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വിവരങ്ങൾ ഇനി മുതൽ നിർബന്ധമായിട്ടും നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓൺലൈനായിട്ട് വോട്ടർ രജിസ്ട്രേഷൻ നടത്തുന്നവർക്കാണ് ഈ പ്രഖ്യാപനം നിർബന്ധമാക്കിയിരിക്കുന്നത്. ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്കും പുതുതായി വോട്ടവകാശം ലഭിച്ചവർക്കും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെട്ടവർക്കും വീണ്ടും പേര് ചേർക്കാനായി ഉപയോഗിക്കുന്ന നിയമപരമായിട്ടുള്ള ഫോം 6 ഈ പുതിയ നിബന്ധന ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ പ്രവാസികൾക്ക് ഫോം 6A ആണെന്ന് ഓർമ്മ വേണം. ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഫോമിൽ ഔപചാരികമായിട്ടുള്ള ഭേദഗതി വരുത്തിയിട്ടില്ലെങ്കിലും ഭരണപരമായിട്ടുള്ള നിർദ്ദേശങ്ങളിലൂടെ ഓൺലൈൻ അപേക്ഷകൾക്ക് ഇത് നിർബന്ധമാക്കിയെന്ന് കമ്മീഷൻ ഉദ്യോഗസ്ഥരും പറയുമ്പോൾ, നമ്മുടെ നാട്ടിൽ പാസ്പോർട്ടിന്റെ വിഷയത്തിൽ, അതുപോലെ ഇപ്പം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന വിഷയത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഒപ്പം ഇവിടെ യു എയിൽ നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ പാസ്പോർട്ട് വിഷയമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പാസ്പോർട്ടിന് അപേക്ഷ നൽകിയ ഒരാളാണ്. ഈ വെള്ളിയാഴ്ച കഴിഞ്ഞു, ഈ ശനി കഴിഞ്ഞു, ഞായർ കഴിഞ്ഞു, ഇന്ന് തിങ്കളാഴ്ച, എനിക്ക് വേറെ പാസ്പോർട്ട് കിട്ടിയിട്ടില്ല. അപ്പം പലരും, അതായത് നവംബറിലും ഡിസംബറിലും പിന്നെ തീരാനിരിക്കുന്നവർക്ക് ഇപ്പോഴേ ആശങ്ക തുടങ്ങി. നിങ്ങളിങ്ങനെ പാനിക് ആവല്ലേ, അത്രയൊന്നും പോവില്ല. 13 ഇന്ന് സുപ്രീം കോടതി ഈ വിഷയം എടുക്കുന്നുണ്ട്. ഡൽഹി കോടതിയിൽ ഈ വിഷയം വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു അടിയന്തര സ്റ്റേയോ എന്തെങ്കിലും ഒരു നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന്, നമ്മുടെ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ 45 വരുന്ന പ്രവാസി സമൂഹം, ഇന്ത്യൻ പ്രവാസി സമൂഹമാണ് നമ്മുടെ യു എയിൽ ഉള്ളത്, അതിൽ ബഹുഭൂരിപക്ഷം മലയാളികളുണ്ട്. പാസ്പോർട്ട് മാത്രമല്ല, വീസ, അറ്റസ്റ്റേഷൻ, പവർ ഓഫ് അറ്റോണി, ഡെത്ത് സർട്ടിഫിക്കറ്റ് തുടങ്ങി ഒരുപാട് സേവനങ്ങൾ. നമ്മളെ വിചാരം ഒരു പാസ്പോർട്ട് കഴിഞ്ഞത് പുതുക്കൽ മാത്രമാണ് കോൺസുലേറ്റിന്റെ ജോലി, അല്ല, അതിലുപരി ഒരുപാട് സേവനങ്ങളുണ്ട്, അതെല്ലാം നിൽക്കുകയാണ്. നമ്മൾ ആദ്യ ദിവസങ്ങളിൽ പോയിട്ട് നോർമൽ ഒരു പാസ്പോർട്ട് 36 അപേക്ഷിച്ചാൽ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് നീളും. പിന്നെ അടിയന്തരമായിട്ട് വേണ്ടുന്നവർ സമാധാനമായിട്ട് ഇരിക്കുക എന്നല്ലാതെ പാനിക് ആവുകയോ ചെയ്യരുത്. ഈ സിറ്റുവേഷൻ, ഈ കാലവും മാറുന്നത് നമ്മൾ ഇതും കടന്നു പോകും.
0: തീർച്ചയായിട്ടും. ഞാൻ ആലോചിക്കായിരുന്നു ഈ പാസ്പോർട്ടും അതുപോലെ തന്നെ വിസ ഒരുമിച്ച് എക്സ്പയർ ചെയ്യുന്ന ആരെങ്കിലും ചിന്തിക്കാൻ പറ്റത്തില്ല ഒരു സിറ്റുവേഷൻ, അല്ലെ, എങ്ങനെ ടാക്കിൾ ചെയ്യുക എന്നുള്ള ഒരു കാര്യം. പക്ഷെ എനിക്കൊന്നും അങ്ങനെ വരുന്നവർക്ക് തീർച്ചയായിട്ടും കൊടുക്കും.
1: യുവയുടെ പ്രശ്നം അല്ലെങ്കിൽ കൂടിയും യുവയായ ഇത് രാജ്യാന്തര ഒരു ബന്ധം നിലനിൽക്കുക, അത് നല്ലൊരു ഇളവ് കൊടുക്കാനാണ് സാധ്യത. പക്ഷെ ഗ്രേസ് പീരീഡ് ടെൻഷനൊക്കെ അവർക്ക് ഉണ്ടാവും വിസ കഴിഞ്ഞാൽ. എന്നാലും
0: അതെ,
1: അത് തിരിച്ചു പോകുന്നവർക്ക് സാരമില്ല, ഇതെല്ലാം മതിയാക്കിയിട്ട്. അതല്ലാതെ കണ്ടിന്യൂ ചെയ്തിട്ട് ജോലി തുടരുന്നവർക്ക് പാസ്പോർട്ട് തീർന്നു കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്നുള്ള പ്രഷർ ഇതെല്ലാം ഉണ്ടാവും. എന്തായാലും എല്ലാ പ്രഷറും ഇന്നത്തോടു കൂടി ഒരു ഇടക്കാല വിധി വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളോട് എല്ലാ വാർത്തകളും പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാർത്ത പറയുന്ന ഒരാളായിട്ട് മാത്രമേ ഞാൻ മാറാറുള്ളൂ. പക്ഷെ ഇവിടെ നമ്മുടെ കൂടെ വിഷയമായിട്ട് നമ്മൾ പറയാറില്ലേ, സ്വന്തം താടിക്ക് തീ പിടിക്കുമ്പോൾ ചൂടിത്തിരി കൂടുതലാന്ന് പറഞ്ഞ പോലെ. അല്ലെങ്കിലും നമുക്ക് അങ്ങനെയല്ല കേട്ടോ, നമ്മൾ മാധ്യമ പ്രവർത്തകർക്ക് നമ്മളെ ബാധിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളത്. നമ്മളെ നമ്മളായിട്ട് ഒരു പരിചയമില്ലാത്ത എവിടെ കിടക്കുന്ന മനുഷ്യർ ഒരു മെസ്സേജ് അയച്ചാൽ പോലും നമ്മൾ അതിനെ റിപ്ലൈ ചെയ്യാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ പേജിലായാലും പേഴ്സണലായാലും ഏറ്റവും കൂടുതൽ വരുന്ന ഒന്ന് പറഞ്ഞുതരാമോ എങ്ങനെയാണ് പാസ്പോർട്ട് ചെയ്യേണ്ടതെന്ന്, ഒന്ന് പറഞ്ഞുതരാമോ ഇതിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ടൈപ്പിംഗ് സെൻറ്ററിനെ സമീപിക്കുക. പക്ഷെ ഒരു കാരണവശാലും ബി എൽ എസോ എസ് വി ജി എസോ ഇപ്പം നമ്മുടെ ഫീൽഡിൽ ഇല്ല എന്ന് ഓർമ്മ വേണം. അങ്ങനത്തെ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പണം വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പൈസ കൊടുക്കരുത്, പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. പക്ഷെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സെൻറ്ററുകളെ ആശ്രയിക്കാം. നിങ്ങൾക്ക് ആ ഒരു എങ്ങനെയാണ് അപേക്ഷ ഫില്ല് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ലല്ലോ അക്ഷയ്. അപ്പോൾ അവർക്ക് ഓരോന്ന് ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് സഹായിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വേണം കൗൺസിലേറ്റിലേക്ക് പോകാൻ. ചിലർ എന്താ ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ, ഞാൻ ബുക്ക് ചെയ്തല്ലോ എനിക്ക് സ്ലോട്ട് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ട് എടുത്തിട്ട് നേരെ പോകുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഓൾറെഡി പാസ്പോർട്ട് സേവയുടെ ആ പോർട്ടൽ എംപോർട്ടലിൽ പോയിട്ട് അവിടെ ഫുൾ ഫില്ല് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ബുക്ക് ചെയ്ത് ബുക്കിൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ ഡേറ്റും എടുത്തിട്ട് വേണം നമ്മൾ കൗൺസിലേറ്റിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. നോ വോക്ക് ഇൻ, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, അതൊന്നുമില്ല ഇപ്പോൾ. കാരണം അത്രത്തോളം വലിയ ആൾക്കൂട്ടവും ജനക്കൂട്ടവുമാണ് ഇപ്പോൾ കൗൺസിലേറ്റിൽ എംബസിയിലുള്ളത്. വലിയൊരു പ്രശ്നമാണ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത്. നമ്മൾ എത്ര ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ അധികാരികൾ ഇതിപ്പോൾ കുവൈറ്റിലും മറ്റു രാജ്യങ്ങളിലും എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. കാരണം എല്ലാ സ്ഥലത്തും ബി എൽ എസിനെ വിഡ്രോ ചെയ്തിട്ട് പുതിയ കമ്പനീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നിയമക്കുരുക്ക് എന്ന് തീരുന്നറിയില്ല. ഇന്ന് ഒരു ഇടക്കാല വിധി വരുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം.
0: തീർച്ചയായിട്ടും നമുക്ക് ആകാശം ഇവിടെ നമ്മുടെ ഓൺലൈനിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ റാസൽ കേമില് ഫ്ലാഗ് പകുതിയാക്കിയിട്ടുണ്ട്, എന്താണ് സംഭവം? എനിക്കൊന്നു ഫ്ലാഗ് പകുതിയാക്കി
1: നമ്മുടെ അമീറിന്റെ ഖത്തർ മുൻ അമീർ മരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ യു എ നമ്മുടെ ഇന്ത്യ ഔദ്യോഗിക ദുഃഖാചരണമാണ്. ഏറ്റവും നല്ല ബന്ധമാണ് ഖത്തറുമായിട്ട് നമ്മുടെ ഇന്ത്യക്ക്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നെ ഫ്ലാഗ് പകുതി പിന്നെ താഴ്ത്തി കെട്ടിയിരിക്കുന്നത്. ദുഃഖസൂചകമായിട്ട് യു എയിലും ദുഃഖസൂചകമായിട്ട് അങ്ങനെ തന്നെയാണ് ഉള്ളത്.
0: തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് കമന്റ് ഞാൻ പെട്ടെന്ന് കണ്ടിരുന്നത് കേട്ടോ.
1: സ്വകാര്യത മാനിക്കപ്പെടേണ്ടതാണെന്ന് അവബോധം വേണം, സ്വയം പാലിക്കേണ്ട നിയന്ത്രണങ്ങൾ ബോധ്യം വേണമെന്ന് നടി മഞ്ജു വാര്യർ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാർത്ത ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയയും വലിയ വാർത്തയായിട്ട് കൊടുക്കുന്നുണ്ട്. ശരിയല്ലേ, സാമൂഹിക മര്യാദ ഇല്ലാത്ത പെരുമാറ്റങ്ങൾ വർദ്ധിക്കുന്നതിനെ വിമർശിക്കുകയാണ് നടി മഞ്ജു വാര്യർ. സിനിമാ താരങ്ങളായിട്ടുള്ള സലീംകുമാറിന്റെയും ഭാഗ്യരാജിന്റെയും മരണാനന്തര ചടങ്ങുകൾക്കിടെയുണ്ടായ അവസരോചിതമല്ലാത്ത ചില പെരുമാറ്റങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയിട്ടാണ് അവർ. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഹൈബി ഈഡൻ എം പിയുടെ അവാർഡ് വിതരണ ചടങ്ങിൽ സംസാരിക്കവെയാണ് അവർ പറഞ്ഞത്. നമ്മൾ എവിടെ നിൽക്കുന്നുവെന്നും ഏത് അവസരത്തിൽ നിൽക്കുന്നുവെന്നും സ്വയം പാലിക്കേണ്ട നിയന്ത്രണങ്ങൾ എന്തെന്നും ബോധ്യമുണ്ടാകണം. അങ്ങനെയല്ലേ നമ്മൾ ഓരോരുത്തരും? ഇപ്പോൾ ഒരു മരണ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലാ ചിന്ത വേണം. നമ്മളൊരു മരണ വീട്ടിലുള്ളത് അവിടെ എന്ത് ചെയ്യാം, എന്ത് ചെയ്യാതിരിക്കാം, എത്രത്തോളം നിയന്ത്രണം വേണമെന്ന് നമ്മൾ ഓരോരുത്തരും വേണം ചിന്തിക്കേണ്ടത്. അതുപോലെ ഒരു വിവാഹ വീട്ടിൽ പോയി കഴിഞ്ഞാൽ, ഒരു വലിയ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് ഒരു കുടുംബത്തിന്റെ വലിയ ആഘോഷത്തിൽ ഒരു സ്ട്രേഞ്ചറോ അല്ലെങ്കിൽ ഒരു മൂന്നാമനായിട്ട് പങ്കുചേരുമ്പോഴും നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. കഴിഞ്ഞ ദിവസം ഐ എം വിജയന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ ഐ എം വിജയൻ നേരിട്ട ചില പ്രശ്നങ്ങൾ, വംശീയമായിട്ട് റേസിസം എല്ലാ രീതിയിലും, വിളക്കവിടെ കൊളുത്തി നിൽക്കുന്നു അതിന്റെ സൈഡിൽ കൂടി നടന്നതിന് ചെരുപ്പ് ഉരി വെച്ചിട്ട് അദ്ദേഹം ചെയ്തില്ല, അല്ലെങ്കിലും അങ്ങനെയല്ലേ ആവുള്ളൂ എന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിന്റെ വൃത്തികെട്ട റേസിസവും ഇപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ജാതീയ മത ചിന്തകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന കാഴ്ചകൾ സമൂഹ മാധ്യമത്തിൽ വരുമ്പോഴാണ് മഞ്ജു വാര്യർ പറയുന്ന വാക്കുകൾക്ക് വലിയ പ്രസക്തി. നമ്മുടെ സ്വകാര്യ ഇടങ്ങളിലായാലും പൊതു ഇടങ്ങളിലായാലും നമ്മൾ ആരാണെന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കണമെന്ന് കുട്ടികൾക്ക് ഒരു പുരസ്കാരം വിതരണം നൽകുന്ന ചടങ്ങിലാണ് അവർ പറഞ്ഞത്. കുട്ടികളാണ് ഭാവി തലമുറ, അവരാണ് ഇത് കണ്ടു വളരേണ്ടത് എങ്ങനെ പെരുമാറണമെന്ന്. പിന്നെ നമ്മുടെ ഈ സോക്കോൾഡ് ഓൺലൈൻ മീഡിയാസ് അവരും കുറച്ച് നിയന്ത്രിക്കുക, അവരാണ് ഈ ദുഷ്പേര് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തരുന്നത് അല്ലേ.
0: കഴിഞ്ഞ ദിവസം ആ വീഡിയോസ് ഒക്കെ ഒരുപാട്, പക്ഷെ ഞാൻ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ കണ്ടത് എന്ത് സന്തോഷത്തിലാണ്, സന്തോഷമായിട്ടായിരുന്നു അദ്ദേഹം ആ ഒരു വിവാഹ ചടങ്ങിലൊക്കെ നിന്ന് ഒരുപാട് വീഡിയോസ് നമുക്ക്.
1: എനിക്ക് ആ മകനോടും വലിയ ഇഷ്ടം തോന്നി കേട്ടോ, ആരോമലിന്റെ അടുത്ത്. ആരോമൽ എന്തും നന്നായിട്ടാണ് ഇപ്പൊ ഭിന്നശേഷിക്കാരായ കുറെ കുട്ടികളും അവരുടെ കുടുംബങ്ങളൊക്കെ വന്നിട്ട് ഓരോരുത്തരുടെ അടുത്തും എത്ര നല്ല രീതിയിൽ എത്ര നന്നായിട്ടാണ് ഐ എം വിജയൻ ആ ഭാര്യയും ആ കുട്ടികളെ കൊണ്ടുവന്നിരിക്കുന്നത്, എത്ര നന്നായിട്ടാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്, എത്ര നല്ല രീതിയിലാണ് സമൂഹത്തോട് ഇടപഴകാൻ. ഇപ്പൊ നമ്മൾ മഞ്ജുവാർ പറഞ്ഞത് പഠിച്ചതേ ഉള്ളൂ ഇപ്പോ, അതായത് നമ്മൾ എങ്ങനെ ഇടപഴകണം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. ഈ കുട്ടികൾ അങ്ങനെ നല്ല ഒരു എഡ്യൂക്കേഷൻ IMVGN ഒരുപാട് പഠിച്ചിട്ടില്ല, പക്ഷെ ഒരുപാട് ലോകം കണ്ടിട്ടുണ്ട്, ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പട്ടിണി കടന്നിട്ടുണ്ട്, ഒരുപാട് പ്രശസ്തിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ വന്ന വഴിയൊന്നും മറക്കാതെ അവർ ചേർത്ത് പിടിക്കുന്നത് അത് IMVGN ശരിക്കും ഒരു മാതൃകയാണ്. നമുക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് എവിടെയൊക്കെ എത്താമെന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച ഫുട്ബോളിന്റെ ലോകത്ത്, ഇപ്പോൾ ഒരു ഫുട്ബോൾ സീസൺ കൂടി നടക്കുമ്പോൾ ഫുട്ബോളിന്റെ ലോകത്ത് സ്വപ്നം കാണാൻ നമ്മുടെ മലയാളി കുട്ടികളെ പഠിപ്പിച്ചത് ഒരേ ഒരു
0: ഫുട്ബോൾ എന്ന് പറയുന്നത്
1: ഐനിവളപ്പിൽ മണി വിജയൻ. പലർക്കും IMVGN എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാ കുട്ടികൾക്കും ആ മുഴുവൻ പറയാൻ പറ്റും. ചിലരിപ്പോ VS അച്യുതാനന്ദൻ, EK നായനാർ, മറ്റുള്ള പേരുകളൊക്കെ നമുക്ക് പ്രശസ്തമായുള്ള പേരുകളൊക്കെ ചോദിച്ചാലും ചിലർക്ക് അതിന്റെ എക്സ്പാൻഷൻ ചോദിച്ചാൽ കിട്ടണമെന്നില്ല. പക്ഷെ IMVGN എന്ന് വെച്ചുകഴിഞ്ഞാൽ കുട്ടികളടക്കം എല്ലാ തലമുറയും അത് മുഴുവനായിട്ട് പറയും. അതൊരു വികാരമാണ്.
0: തീർച്ചയായിട്ടും നമ്മുടെ UAE കഴിഞ്ഞ ദിവസം കൂടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ കോമന്റ്സ് അതുപോലെ തന്നെ നെഗറ്റീവ് റിവ്യൂസ് വൻ രീതിയിലുള്ള നടപടിയായിരിക്കും എന്നുള്ളത്. അതൊരു ആക്ഷേപത്തിന്റെ രീതിയിലായി പോലും നിങ്ങൾ നെഗറ്റിവിറ്റിയാണ് പറയുന്നതെങ്കിൽ പോലീസിൽ കേസ് എടുക്കുമെന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഭക്ഷണം കഴിച്ചിട്ടോ നിങ്ങൾക്ക് സൗഹൃദപരമായിട്ട് വേണമെങ്കിൽ അവരോട് പറയാം ഇത് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഒരു കടയിൽ പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ സർവീസ്. പക്ഷേ ഗൂഗിളിൽ കയറി അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ നെഗറ്റീവ് റിവ്യൂസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പിടി വീഴും എന്നുള്ളത്. ഈ രാജ്യത്ത് താമസിക്കാൻ ഈ രാജ്യത്തിന്റെ നിയമം പാലിച്ചേ പറ്റൂ.
1: ഉറപ്പായിട്ടും അതാണല്ലോ വേണ്ടത്. അതുകൊണ്ടാണല്ലോ ഇവിടെ വലിയ പ്രശ്നമില്ലാതെ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വായിൽ തോന്നിയതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ചൊരിയുന്നത് പോലെ അവിടെ ചൊരിഞ്ഞവർ എന്താ ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ മാന്യന്മാരാവുന്നു. നിയമം നിയമം കർശനമാക്കാം, നല്ല തുക ഫൈനും കൂടി കൊടുത്താലും ശരിയാവും. ഒരു വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ, അക്ഷയ നാട്ടിൽ നിന്ന് സ്കൂട്ടർ മറിഞ്ഞ് പരിക്കേറ്റു, അശ്രദ്ധമായിട്ട് വാഹനം ഓടിച്ച ഭർത്താവിന്റെ പേരിൽ കേസ് കൊടുത്തതാരാന്ന് ഭാര്യ. കിഴക്കമ്പല എറണാകുളത്ത് നിന്നാണ് വാർത്ത. ഭർത്താവ് ഓടിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ ഭാര്യ കോടതിയിൽ എത്തി നൽകിയ പരാതിയിൽ ഭർത്താവിന്റെ പേരിൽ പോലീസ് കേസെടുത്തു. സ്കൂട്ടർ അശ്രദ്ധമായി ഓടിച്ച് അപകടമുണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് സ്വന്തം ഭർത്താവിനെതിരെ ഭാര്യ കോടതിയെ സമീപിച്ചത്. വെങ്ങോല അരക്കപ്പടി പുതുക്കടി വീട്ടിലെ സൈനബയാണ് ഭർത്താവ് യൂസഫിനെതിരെ ക്രിമിനൽ കേസ് കൊടുത്തത്. കഴിഞ്ഞ April 16 രാത്രി 9:30 ഭർത്താവ് ഓടിച്ച സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യവെയാണ് അപകടം ഉണ്ടായത്. കോലഞ്ചേരി ജുഡീഷ്യൽ 1st class മജിസ്ട്രേറ്റ് കോടതി സ്വകാര്യ പരാതി സ്വീകരിച്ച് അന്വേഷണത്തിനായിട്ട് കുന്നത്തനാട് പോലീസിനെ കൈമാറി. അവർ പറയുന്നത് ഈ വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു, അമിത വേഗത, അശ്രദ്ധമായിട്ട് വാഹനം ഓടിച്ചു, മുഖത്തിനും പുരികത്തിനും ഒക്കെ ഗുരുതരമായിട്ട് പരിക്കേറ്റു, ഭർത്താവാണ് എന്നെ ഈ ഒരു അപകടത്തിന് ഇരയാക്കിയതെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് ചിരിയുണ്ടെങ്കിലും അശ്രദ്ധമായിട്ട് വാഹനം ഓടിച്ചത് അത് സ്വന്തം ഭർത്താവായാലും കേസ് കൊടുക്കുന്ന തീരുമാനിച്ച സൈനബൈക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ.
0: തീർച്ചയായിട്ടും
1: പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ.
0: അല്ല ഇത് നമുക്ക് പലപ്പോഴും കേൾക്കാറുള്ളതാണ് ഭാര്യ ഭർത്താവും സമയത്ത് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ തന്നെ വരുന്നതാണ്.
1: നമ്മളെന്തൊക്കെ അടിയോടും വാഹനത്തിൽ, ഇപ്പൊ നമ്മള് നമ്മുടെ കൂടത്തിലെ പാർട്ട്ണറുടെ കൂടെ തന്നെ യാത്ര ചെയ്യുമ്പോൾ നീ ഓടിച്ചത് ശരിയായില്ല, നീ അങ്ങോട്ട് തിരിക്കുന്നതിന് പകരം ഇങ്ങോട്ടാണ് തിരിച്ചെന്നുള്ള നമ്മളും തല്ലുകൂടാറൊക്കെ ഉണ്ട് അല്ലേ. ചെറിയ എന്തെങ്കിലും ഒരു കുഞ്ഞ് അപകടം വന്നാൽ ഒപ്പം നമ്മൾ ആദ്യം അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആരോപണം ചൊരിയാനാണ് ശ്രമിക്കുക. പക്ഷെ മൂന്നാമതൊരാൾ നമ്മുടെ കേസിൽ ഇടപെടുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് അല്ല നിങ്ങളതാണ് പ്രശ്നം, ഞങ്ങളുടെ വണ്ടി മര്യാദക്കായിരുന്നു പോയതെന്നും പറയും.
0: തീർച്ചയായിട്ടും നാട്ടിലെ മറ്റൊരു വാർത്ത, അതായത് ഓട്ടം തീരുന്നതിന് മുന്നേ വനിതാ കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയി.
1: സമയം കഴിഞ്ഞു, ഓട്ടം തീരുന്നത് അവർക്കറിയണ്ട, സമയം സമയം ഭയങ്കര പ്രശ്നമാണ്.
0: നമുക്കായാലും ഒരു റെസ്പോൺസിബിലിറ്റി തോന്നുന്നില്ലോ ഈ വണ്ടി തിരിച്ചു പോയിട്ട് നമ്മള് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോ.
1: അതെ, നമുക്കൊരു ഉത്തരവാദിത്തം, അടുത്ത ആള് വരാതെ നമ്മൾ ഷിഫ്റ്റ് പോലും മാറില്ല. ഇപ്പൊ ഈ സ്റ്റുഡിയോ നിന്ന് അടുത്ത ഒരാൾ വരുന്നത് വരെ നമുക്ക് ഇവിടെ നിന്ന് പോവാൻ തോന്നില്ല, കാരണം അതൊരു ഉത്തരവാദിത്തമാണ്.
0: അതിപ്പോ എത്ര നേരമാണേലും അപ്പൊ അത് വലിയ രീതിയിൽ അത് KSRTC അന്വേഷണത്തിന് വിധേയനാകി എന്നുള്ള ഒരു കാര്യം കൂടെയാണ് പറയുന്നത്. അല്ല തീർച്ചയായിട്ടും അന്വേഷിക്കണമല്ലോ അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും അന്വേഷിക്കണം. ഏറ്റവും വലിയ ഒരു സംഭവം കഴിഞ്ഞ ആഴ്ച നമ്മുടെ നാട്ടിൽ നിന്ന് വന്നത് G.സുധാകരൻ MLA, അദ്ദേഹം പിന്നെ CPM-നകത്ത് നിന്ന് പിന്നെ UDF-ലേക്ക് പോകും, അവിടുന്ന് MLA ആയി ഒക്കെ ചെയ്ത വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില പ്രസ്താവനകൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. പൊതിച്ചോറിനെ ചൊല്ലിയിട്ടുള്ള ഒരു, അദ്ദേഹം പറഞ്ഞു എന്തിനാണ് ഈ പൊതിച്ചോറ് നിങ്ങൾ ഓരോ സംഘടനകൾ ഓരോ സ്ഥലത്ത് നിന്ന് കൊണ്ടുകൊടുക്കണം, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന്. എങ്ങനെയാണ് ഒരു ഭക്ഷണം കൊടുക്കുന്നതിന്? നമ്മളത് DYFI കൊടുത്താലും SFI കൊടുത്താലും KSE കൊടുത്താലും ലീഗ് കൊടുത്താലും ആര് കൊടുത്താലും നമ്മളതിനെ സ്വാഗതം ചെയ്യാൻ വേണ്ട, കാരണം ഭക്ഷണമാണ് കൊടുക്കുന്നത്. അതിലെങ്ങനെയാണ് G.സുധാകരനെ പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ്, ഒരു എക്സ് കമ്മ്യൂണിസ്റ്റ് ആണ് ഏറ്റവും വേർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിച്ച് കമ്മ്യൂണിസ്റ്റ് രീതിയിൽ പിന്തുടർന്ന് നല്ല രീതിയിൽ പോയൊരു മനുഷ്യൻ ആ കമ്മ്യൂണിസ്റ്റത്തിൽ നിന്ന് വിട്ട് വേറൊന്നിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഇപ്പം വേർസ്റ്റ് ആയിരിക്കുന്ന പറയാം. അപ്പൊ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു രീതിയായിട്ട് അവർ പറയുന്നതാണ് എക്സ് കമ്മ്യൂണിസ്റ്റ് ഈസ് ദ വേർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിൽ. അപ്പൊ G.സുധാകരൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ പരാമർശങ്ങളെ നാട്ടിൽ നിന്ന് വിലയിരുത്തുന്നതൊക്കെ ഈ ഒരു രീതിയിലാണ്. കാരണം പൊതിച്ചോറ് പൊതിച്ചോറിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഭയങ്കരമല്ല. നമ്മളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ചോറ്റുപാത്രത്തിന് പകരം ആ പൊതിച്ചോറ് തുറക്കുമ്പോഴുള്ള മണവും അതിന് ചുറ്റും ആൾക്കാർ വന്ന് ഇരിക്കുന്നതും ആ കഴിക്കലും രോഗികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോളേജിലും ക്യാൻസർ ആർസിസിൽ അടക്കം അമ്പലപ്പുഴയിൽ ആലപ്പുഴയിൽ എല്ലാ സ്ഥലത്തും മനുഷ്യർ ആ ഒരു പൊതിച്ചോറ് കിട്ടുമ്പോൾ നിന്റെ രാഷ്ട്രീയം എന്താ, നിന്റെ മതം ഏതാ, നീ ഏത് SFI-ക്കാരനാണ് ഈ തരുന്നത് എന്റെ പേരെ ലേബിൾ ഒട്ടിച്ചിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ മുസ്ലിം ലീഗ് ചിക്കൻ കറിയും ചപ്പാത്തിയും ഒക്കെ കൊടുക്കുന്നുണ്ട്, അവരതിന്റെ പുറത്ത് ലീഗാണെന്ന് പറഞ്ഞ് എഴുതിയിട്ടാണ് കൊടുക്കുന്നത്. ഭക്ഷണത്തിന്റെ മേലെ രാഷ്ട്രീയമോ മതമോ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി അടയാളമോ ഒന്നും കാണിക്കാൻ പാടില്ല. ജി സുധാകരൻ അദ്ദേഹത്തിന്റെ ദേഷ്യപ്പുറത്ത് പറഞ്ഞതാണെങ്കിൽ കൂടിയും അതൊരു സുഖകരമല്ലാത്തൊരു പരാമർശമാണ്. സേവാഭാരതി കഞ്ഞി വിതരണം 19-ാം വർഷത്തിൽ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് BJP-യോടോ RSS-നോടോ ഒക്കെ എതിരഭിപ്രായം ഉണ്ടാവും, പക്ഷേ ആലപ്പുഴയിൽ സേവാഭാരതി 2008 കഞ്ഞി വിതരണം തുടങ്ങിയതാണ്. 19 വർഷമായിട്ട് അവരത് ചെയ്യുന്നുണ്ട്. DYFI-യുടെ പൊതിച്ചോറ് 10-ാം വർഷത്തിലേക്ക് കടക്കുന്നു. ചപ്പാത്തിയും കറിയുമായിട്ട് CH മുഹമ്മദ് സെന്റർ, അതുമുണ്ട്. ഇങ്ങനെ നമ്മുടെ നാട് ജാതി മത വ്യത്യാസമില്ലാതെ കൊടി അടയാളമില്ലാതെ മനുഷ്യർക്ക് ആലംബമില്ലാത്ത മനുഷ്യർക്ക് ചോറ് കൊടുക്കുമ്പോൾ, പൊതിച്ചോറ് കൊടുക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം കണ്ടിട്ട് അതിനൊരു വിവാദ വിഷയമാക്കിയത് ഭയങ്കര മോശമായി പോയി. അതിന് എല്ലാവരും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ജി സുധാകരന്റെ ആ പരാമർശത്തോട് എതിരുന്നുണ്ട്. ചോറൊരു വലിയ സംഭവമാണ്. നമ്മൾ ഒരു പിസയുടെ സൈഡിൽ നിന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ എടുത്തിട്ട് കളയും, പക്ഷെ നമുക്കൊരു പൊതിച്ചോറിന് ഒരു വറ്റ് കളയാൻ തോന്നാറുണ്ട്. അങ്ങനെ വടിച്ചിട്ടല്ല നമ്മൾ കളയും. പൊതിച്ചോറിന് അതിൻ്റെതായിട്ടുള്ള ഒരു മഹാത്മ്യമുണ്ട്. പിന്നെ പൊതിച്ചോറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ ഇല്ല, അത് അങ്ങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പാത്രവും ഇല്ല, അത് തിരിച്ച് ചോദിക്കില്ല, എവിടെ ഇരുന്നും കഴിക്കാം നമുക്ക്. അല്ലെ, പൊതിച്ചോറ് ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ബാക്കിയെല്ലാം മറ്റേ അടുത്ത വീട്ടിലെ ആലോചിക്കും, പാത്രം തിരിച്ചു തരുന്നത്. പിന്നെ എല്ലാ കറികളും ഒന്നിച്ച് ചേർന്ന് സ്നേഹിച്ചിരിക്കുന്ന ഒരു ഇടമായിട്ടാണ് പൊതിച്ചോറ് മാറുന്നത്. അപ്പൊ പൊതിച്ചോറിന്റെ രാഷ്ട്രീയത്താരും ചോദ്യം ചെയ്യരുത് ദയവേ.
0: അല്ല, തീർച്ചയായിട്ടും ഇതുപോലെ ഈ ഒരു പൊതിച്ചോറ് നമുക്ക് 2018 പ്രളയത്തിൽ ആരും നോക്കിയിരുന്നില്ല. ഏത് രാഷ്ട്രീയമാണെന്നോ ഏത് മതക്കാരാണോ തരുന്നതെന്ന് ഒരു കുപ്പി വെള്ളവും ഒരു പൊതിച്ചോറും നമ്മൾ തന്നെ എത്രയെണ്ണം കൊടുത്തു, ഞാൻ കൊടുത്തിട്ടുണ്ട് പലർക്കും. അത് എന്റെ കയ്യിൽ വരുന്നത് ഞാൻ എടുത്തിട്ടല്ല, എനിക്ക് ആരോ തന്നതാണ്, എവിടൊക്കെയോ നമ്മൾ കൊടുക്കുന്നതാണ്. അന്ന് കണ്ട സ്നേഹം ഇന്നതൊരു വിവാദമായി മാറുകയാണ് ആ പൊതിച്ചോറ്.
1: പല വീടുകളിൽ അവരുണ്ടാക്കുമ്പോൾ അവരെ പൊതിച്ചോറ് പൊതിയുമ്പോൾ അവർക്ക് അറിയുന്നില്ല ഇത് ഈ എന്റെ ഈ ഭക്ഷണം ഞാൻ സ്നേഹത്തോടെ വരുന്ന ആർക്കാണ് കിട്ടുന്നത്, കൈമറിഞ്ഞ് കൈമറിഞ്ഞ് നമ്മൾ അറിയാത്ത ഏതോ ഒരു ഭക്ഷണം വേണ്ടുന്ന മനുഷ്യരിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചിന്തയാണ്. അത് ആ ഒരു നല്ല സ്പിരിറ്റിൽ ആരുടെ പൊതിച്ചോറും ആയിക്കോട്ടെ, അതിൽ പൊതിച്ചോറിന് രാഷ്ട്രീയമില്ല, പൊതിച്ചോറിന് മതമില്ല എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഒരു കുഞ്ഞു വാർത്തയും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സ്കൂൾ തുറക്കൽ, ഇതാ ഒരു പ്രഥമ അധ്യാപികയുടെ പേഴ്സ് ചോർന്ന കഥ. ചെലവായത് 43,200 രൂപ എന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് നിന്നുള്ള ഒരു വാർത്തയായിട്ടാ. സ്കൂൾ തുറക്കുക എന്നാൽ കുട്ടികൾക്ക് പുത്തനെടുപ്പും കുടയുമായി വരാനുള്ള ദിവസമാണെന്നാൽ നമ്മുടെ സർക്കാർ സ്കൂളിലെ പ്രഥമ അധ്യാപകർക്ക് അത് പോക്കറ്റ് കാലിയാക്കൽ ദിവസമാണ്. അങ്ങനെ കോട്ടയത്ത് ഒരു LP സ്കൂളിലെ പ്രഥമ അധ്യാപികയുടെ ഈ വർഷത്തെ കണക്ക് പുസ്തകം നോക്കിയാൽ ആർക്കും തലകറങ്ങും. ഇക്കുറി സർക്കാർ പലതരം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ ഈ അധ്യാപികയ്ക്ക് ആകെ ചിലവായത് 650,000 രൂപയാണ്. കാരണം കൊടുക്കാനോ വേറെ ഫണ്ടോ ഒന്നും സർക്കാരിൽ നിന്ന് വന്നിട്ടില്ല. കുഞ്ഞുങ്ങൾ വരണം, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം, അതുകൊണ്ട് അവർ അവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് 650,000 രൂപ ചെലവാക്കിയിരുന്നു. അവർക്ക് കിട്ടുന്ന ശമ്പളം എങ്ങനെയാണ്? ഒരു അധ്യാപകരുടെ ജീവിതം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ. എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു അധ്യാപികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു. അവർ ഇടയ്ക്ക് മതിയാക്കിയിട്ട് പോന്നാലോ എന്ന് തോന്നുന്നു. ചെറിയ പ്രായമാണ് അവർക്ക്, അവർക്ക് പോലും തോന്നുന്നു മതിയാക്കിയിട്ട് പോയാലോ എന്ന്. അത്ര വിഷമം തോന്നുന്നു. കാരണം ടീച്ചർമാരുടെ ഉത്തരവാദിത്തം കൂടുന്നു. വീട്ടിലെത്തിയാലും പാരൻസ് കൂടുതലായിട്ട് വിളിച്ചിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും. അപ്പൊ ഒരു ടീച്ചറുടെ ജോലി എന്ന് പറഞ്ഞ സ്കൂളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാല് വീട്ടിലെ ഒരു ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ട് ഈ കുഞ്ഞുങ്ങളെയും അവർ വീട്ടിലേക്ക്
0: കൊണ്ടുപോകുകയാണ്. ഈ 40 വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ 40 സ്വഭാവക്കാരാണ്, അത് ഇൻറ്റു 2 കൂട്ടണം. അതായത് കാരണം അവരുടെ രണ്ട് പാരൻസും രണ്ട് സ്വഭാവക്കാരായിരിക്കും. അപ്പൊ ഇത്രയും മാനേജ് ചെയ്യാന്ന് പറയാ, പിന്നെ വീട്ടിൽ ചെന്നിട്ട് വീട്ടിലെ പ്രശ്നങ്ങൾ.
1: അതാണ് അവനവന്റെ വീട്, അവനവന്റെ കുട്ടികളുടെ പഠിത്തം, ഇതെല്ലാം ഉണ്ട്. അതിനെല്ലാം തരണം ചെയ്തത് സ്ത്രീകളുടെ കാര്യം മാത്രമല്ല കേട്ടോ പറഞ്ഞത്, എല്ലാ അധ്യാപകരുടെ കാര്യം. പുരുഷന്മാർക്കും ഇതേപോലത്തെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. എന്തായാലും ഒരു പ്രഥമ അധ്യാപികയ്ക്ക് 43,000 രൂപ 600,000 സ്കൂൾ തുറക്കുമ്പോൾ ഇനീഷ്യൽ സമയത്ത് ചെലവായി. ഇങ്ങനൊന്നും ചെലവാക്കാൻ വേണ്ടിയിട്ട് പാടില്ല, അത് സർക്കാരുകൾ ചെയ്യേണ്ടതാണ്. എവിടെയും ഡിലേ ഇല്ലാതെ നല്ല രീതിയിൽ നമ്മുടെ ഭരണവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ അല്ലേ. അപ്പൊ നമുക്ക് നാളെ നമ്മുടെ അർജന്റീനയുടെ മത്സരമല്ല, സ്പെയിൻ ഫ്രാൻസ് മത്സരം കാണാൻ വേണ്ടിട്ട് നമ്മൾ നിൽക്കുക.
0: എന്നാലും വളരെ തകൃതിയായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരിക്കും നാളെ വൈകുന്നേരം 11 മണി.
1: ആരായിരിക്കും ജയിക്കുക? ഞാൻ ഫ്രാൻസിന്റെ കൂടെയാണ്, എനിക്ക് എംബാപ്പയുടെ. പക്ഷെ സ്പെയിൻ കട്ടക്ക് കളിക്കുന്നത് കൊണ്ട് സ്പെയിന് ചാൻസ് ഉണ്ട്. പക്ഷെ സ്പെയിനും ഫ്രാൻസും വരുമ്പോ ഫ്രാൻസിനാണ്
0: എനിക്ക് തോന്നുന്നു. എന്തായാലും ഒട്ടും എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ്, ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് നാളെ. അപ്പൊ എന്താണെങ്കിലും ഇരു ടീമുകളും വളരെ
1: ശക്തമായിട്ടാണ്.
0: സ്പെയിൻ്റെ ഒരുപാട് ആരാധകരുണ്ട് നമുക്കറിയാം, ഒരുപാട് യുഎഇയിൽ എത്രയോ പേരുണ്ട് സ്പെയിൻ്റെ ആരാധകര്. എന്നാലും കാണാം നാളെ വൈകുന്നേരം 11 മണിക്ക് നമുക്ക് കളിയുണ്ട്. മറ്റന്നാൾ നമുക്ക് ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാതാണ്. എന്നാലും ഹോം 92.2 FM-ൽ വാർത്തകളുടെ ലോകത്ത് നിന്ന് അക്ഷയും മിനിപത്മയും വേറെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് എൻജോയ്. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM, സോങ് ഓഫ് ദി ഹാർട്ട്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
6: ശ്രദ്ധിക്കണ്ട.
5: എടാ മോനെ, പോയടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ട,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്മാനെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
6: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
1: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ്. റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ സ്ലോ മൂവിംഗ് ഉണ്ട് വർക്ക വരെ ഷാർജയിൽ. എന്നാലും നമുക്കിപ്പോൾ സ്കൂളൊക്കെ അടച്ചതുകൊണ്ടുള്ള ആ ഒരു ട്രാഫിക്കിന്റെ റിലാക്സേഷൻ പല റോഡുകളിലൊക്കെ തന്നെ കാണുന്നുണ്ട്. അലിത്തിയ ടോൾ റോഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ കുറച്ച് കഞ്ചഷനും കാര്യങ്ങളും ഉണ്ട്, അത് ആസ് യൂഷ്വൽ എല്ലാ ദിവസത്തെയും പോലെ. എമിറേറ്റ്സ് റോഡും വലിയ പ്രശ്നമില്ല, എന്നാലും ചെറിയ ഒരു കഞ്ചഷൻ രാവിലത്തെ, അത് എനിക്ക് തോന്നുന്നു ആസ് യൂഷ്വൽ ആ രാവിലത്തെ ഉള്ള പ്രശ്നം മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല ഫ്രീ ആവാനുള്ള ചാൻസാണ്. കാരണം ബാക്കി എൻ്റെ റോഡുകളും എങ്ങും തന്നെ ട്രാഫിക് സിറ്റുവേഷൻ ഇല്ല. അജ്മാനിലായിക്കോട്ടെ, മൽക്കോവിനായിക്കോട്ടെ, ദുബായിലെ റോഡുകളൊക്കെ തന്നെ, ഷെയ്ഖ് സായ്ദ് റോഡും ആൽക്കൈൻ റോഡും ഒക്കെ തന്നെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഇനിയും അലൈൻ റോഡാണെങ്കിലും നിങ്ങൾക്ക് അതുവഴി കണക്ട് ചെയ്ത് എമിറേറ്റ്സ് റോഡിലെടുക്കാനാണെങ്കിൽ എല്ലാം ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്, അതിനകത്ത് ഒരു വിഷയമില്ല. ജുമേറ ഭാഗങ്ങളാണെങ്കിലും ഷെയ്ഖ് സായ്ദ് റോഡിൻ്റെ എൻട്രി നമ്മുടെ ട്രേഡ് സെൻറ്ററിൻ്റെ അവിടെ ആണെങ്കിലും എല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ്. ഇനി എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷനോ റോഡ് ക്ലൂഷ്യസോ ഫോഗോ എവിടെയെങ്കിലും നിങ്ങൾ കാണുവാണെങ്കിൽ 0585829920 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നമുക്ക് അറിയിക്കാന്നാണ്. വണ്ടി ഓടിക്കാൻ സമയത്ത് മാത്രം മെസ്സേജ് കേട്ടോ.
0: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ back to home express servicesലൂടെ. Call or WhatsApp 800-916 or visit abccargo.ae. TNCs apply.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇറാനിൽ കനത്ത ആക്രമണവുമായി US ഹോർമുസ് അടച്ച ഇറാൻ. PM ശ്രീയിൽ മുൻ സർക്കാരിന് വെട്ടിലാക്കി ഉദ്യോഗസ്ഥന്റെ ലേഖനം. ലോകകപ്പിൽ സെമിയിലായി നേപ്പാൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാനിൽ ശക്തമായ ആക്രമണവുമായി US. ബന്ദർബാസ് സിറിക്കഷം മേഖലയിൽ US വ്യോമാക്രമണം. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ കുവൈറ്റിൽ ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ വ്യാപക നാശമുണ്ടായി. ഡ്രോൺ വീണ് ഒരാൾക്ക് പരിക്കേറ്റു. ഒരു കുട്ടിയടക്കം 3 പേരാണ് ഖത്തറിലുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇറാനിലെ 140-ലേറെ കേന്ദ്രങ്ങളിലേക്കാണ് US ഡ്രോണുകൾ വർഷിച്ചത്. ഹോർമുസിൽ GFS ഗാലക്സി എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥ വീണ്ടും ശക്തമായത്. ഹോർമുസ് കടലിടുക്ക് അടച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. ഇറാൻ അംഗീകരിക്കാത്ത ഒരു പാതയിലൂടെയും കപ്പലുകൾ കടക്കാൻ ശ്രമിക്കരുതെന്നും IRGC മുന്നറിയിപ്പ് നൽകി. അയത്തുള്ള അലി ഖാംനയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുഹ്തബ ഖാംനയി നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു. ഇറാൻ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുന്നില്ലെന്നും അന്താരാഷ്ട്ര ജലപാതയായി ഹോർമുസ് തുടരുന്നുണ്ടെന്നും US സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു. കുവൈറ്റിൽ 3 US സൈനികർ ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന വാർത്ത വ്യാജമെന്നും ഒരാൾക്കും ജീവാപായം സംഭവിച്ചിട്ടില്ലെന്നും US സെൻട്രൽ കമാൻഡ്. പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും കടുത്തതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. ബാരലിന് $79 മുകളിൽ. ബ്രന്റ് ക്രൂഡ് വില $80 എത്തി. സമാധാന കരാർ നിലവിൽ വന്ന സമയത്ത് $65 വരെ താഴ്ന്ന വിലയാണ് വീണ്ടും കുതിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ മാത്രം എണ്ണവിലയിൽ 4% വർദ്ധനവ് ഉണ്ടായി. ഹോർമുസ് നിശ്ചലമായതോടെ വരും ദിവസങ്ങളിൽ വില കൂടുതൽ ഉയർന്നേക്കും. വയനാട് മേപ്പാടി കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും നിർമ്മാണ കമ്പനി നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി TE സിദ്ദിഖ്. ദുരന്തത്തിൽ മരിച്ച 7 പേരുടെ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതവും കരാർ തൊഴിലാളിയായ അൽമോന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപയും അടിയന്തര സഹായമായി കമ്പനി നൽകും. അപകടത്തിൽ പരിക്കേറ്റ 9 പേരിൽ 6 പേർക്ക് 2.5 ലക്ഷം രൂപ വീതവും സാമ്പത്തിക സഹായം. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന മറ്റു 3 പേർക്ക് 2.5 ലക്ഷത്തിൽ കൂടുതൽ തുക നൽകാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി. മണ്ണിടിച്ചിലിനെ തുടർന്ന് പ്രദേശത്ത് അടിഞ്ഞുകൂടിയ മണ്ണ് എത്രയും വേഗം നീക്കം ചെയ്യാൻ കമ്പനിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM സംസ്ഥാന ഘടകത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര നേതൃത്വം. കേരളത്തിൽ അമിത ആത്മവിശ്വാസം വിനയായെന്ന് വിമർശനം. ഇടതുപക്ഷ നയത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടുപോയി. നേതാക്കളുടെ ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിൽ കാര്യമായ മാറ്റം വേണമെന്നും സംഘടനാ റിപ്പോർട്ടിൽ പരാമർശം. PM ശ്രീ പദ്ധതിയിൽ CPMനെ വെട്ടിലാക്കി പിണറായി വിജയന്റെ മുൻ അഡീഷണൽ PSന്റെ ലേഖനം. കരാറിൽ നിന്ന് ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിന് പിന്മാറാനാകില്ലെന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ അമരക്കാരൻ കൂടിയായ രതീഷിന്റെ ലേഖനത്തിൽ പറയുന്നു. ഇടതുകാലത്ത് മന്ത്രിസഭ ചർച്ച ചെയ്യാതെ കരാർ ഒപ്പിട്ടതിൽ അപാകതയുണ്ടെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. PM ശ്രീയിൽ നിന്ന് പിന്മാറണമെന്ന് SFI മുതൽ CPM വരെ നേതാക്കൾ UDF സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഒപ്പിട്ട കരാറിൽ നിന്ന് ഏകപക്ഷീയമായ പിന്മാറ്റത്തിന് വ്യവസ്ഥ പ്രകാരം സാധ്യമല്ലെന്ന് UDF തർക്കം തുടരുമ്പോഴാണ് CPM വാദത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് രതീഷിന്റെ ലേഖനം. വ്യവസ്ഥയനുസരിച്ച് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ യോജിപ്പിലെത്തിയാൽ മാത്രമേ മരവിപ്പിക്കലിന് സാധ്യതയുള്ളൂ എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. KPCC അധ്യക്ഷനാകാൻ തനിക്ക് അവസരം നൽകണമെന്ന് ആവർത്തിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഇക്കാര്യം ദേശീയ സംസ്ഥാന നേതാക്കളോട് ആവശ്യപ്പെട്ടുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. ജാതി നോക്കി അധ്യക്ഷനാക്കിയവരെക്കൊണ്ട് പാർട്ടിക്ക് ഒരു ഗുണവുമുണ്ടായില്ല. അടിമുടി പുനഃസംഘടനയില്ലെങ്കിൽ പാർട്ടി നശിക്കും. 1978 മുതലുള്ള തന്റെ പ്രവർത്തന പാരമ്പര്യം ഹൈക്കമാൻഡ് പരിഗണിക്കണമെന്നും ജാതീയ സമവാക്യങ്ങൾ നോക്കി അധ്യക്ഷനെ തീരുമാനിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം ഇന്ന് മുംബൈയിലെത്തിക്കും. രാത്രി 10 മണിയോടെ മുംബൈയിലെത്തിക്കുന്ന മൃതദേഹം നോർക്കയുടെ നേതൃത്വത്തിലാണ് കേരളത്തിലേക്ക് കൊണ്ടുവരിക. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൌനി തോമസ് എന്നിവർ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരാണ് അപകടത്തിൽ മരിച്ചത്. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥിനി സാവരി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പെൺകുട്ടിയെ നിർബന്ധിച്ച് മതമാറ്റാൻ ശ്രമിച്ചതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളെ വിഷയം ഗൌരവമായി കണക്കിലെടുത്താണ് കമ്മീഷൻ അടിയന്തര ഇടപെടൽ നടത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ അന്വേഷണ പുരോഗതി എന്നിവ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. വിദേശകാര്യ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് അന്വേഷണ നടപടികൾ വേഗത്തിലാക്കാനും കേസിന്റെ സുഗമമായ നടത്തിപ്പിന് നീതിയും ഉറപ്പാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ ഉസ്ബെക്കിസ്ഥാനിലെ ഇന്ത്യൻ എംബസിക്കും വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷാവിധി ഇന്ന്. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കഴിഞ്ഞ തിങ്കളാഴ്ച പറയാനിരുന്ന വിധി ജഡ്ജിക്കുണ്ടായ ആരോഗ്യ പ്രശ്നം കാരണം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. 2025 ജനുവരി 27 പ്രതി ചെന്താമര ഇരട്ട കൊലപാതകം നടത്തിയത്. പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കുന്നവർ തങ്ങളുടെ മാതാപിതാക്കളുടെ കഴിഞ്ഞ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വിവരങ്ങൾ ഇനി മുതൽ നിർബന്ധമായി നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഓൺലൈനായി വോട്ടർ രജിസ്ട്രേഷൻ നടത്തുന്നവർക്കാണ് പ്രഖ്യാപനം നിർബന്ധമാക്കിയത്. ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്കും പുതുതായി വോട്ടവകാശം ലഭിച്ചവർക്കും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെട്ടവർക്കും വീണ്ടും പേര് ചേർക്കാനായി ഉപയോഗിക്കുന്ന നിയമപരമായ ഫോം 6 ഈ പുതിയ നിബന്ധന ഉൾപ്പെടുത്തിയത്. ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഫോമിൽ ഔപചാരികമായ ഭേദഗതി വരുത്തിയിട്ടില്ലെങ്കിലും ഭരണപരമായ നിർദ്ദേശങ്ങളിലൂടെയാണ് ഓൺലൈൻ അപേക്ഷകൾക്ക് ഇത് നിർബന്ധമാക്കിയതെന്ന് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പറയുന്നു. തമിഴ്നാട്ടിൽ വിജയ സർക്കാരിന് തുടർച്ചയുണ്ടാകില്ലെന്ന് ബിജെപി മുൻ നേതാവ് അണ്ണാമലയുടെ പ്രവചനം. സംസ്ഥാനത്ത് 2021 26 ഉണ്ടായ ഭരണമാറ്റ പ്രവണത 31 അണ്ണാമലൈ വിവരിച്ചു. 39 വയസ്സിൽ താഴെയുള്ള യുവ വോട്ടർമാരാണ് തമിഴക വിക്ടറി ഘടകത്തെ ഇത്തവണ വിജയിപ്പിച്ച് വിജയെ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയത്. 31 തെരഞ്ഞെടുപ്പിൽ ഇതേ യുവത്വം പുതിയൊരു ഭരണമാറ്റത്തിനായി വോട്ട് ചെയ്യുമെന്നും കെ അണ്ണാമലൈ പറയും. ആഗോള പരിസ്ഥിതി സൂചികയിൽ ഒന്നാമതെത്തി യുഎഇ. ആരോഗ്യകരമായ പരിസ്ഥിതി, ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവയെ ഉൾക്കൊള്ളിച്ച് നടത്തിയ വിലയിരുത്തലിലാണ് പരിസ്ഥിതി പ്രകടന സൂചികയിൽ അറബ് രാജ്യങ്ങളിൽ യുഎഇ 1 സ്ഥാനത്ത് എത്തിയത്. മാലിന്യ സംസ്കരണത്തിൽ 100 പോയിന്റുകളും രാജ്യം സ്വന്തമാക്കിയിട്ടുണ്ട്. തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിലെ ബാറിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. 22 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് അധികൃതർ അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ സെമി ലൈനപ്പായി. ആദ്യ സെമി സ്പെയിൻ ഫ്രാൻസ്, രണ്ടാം സെമി ഇംഗ്ലണ്ട് അർജന്റീന. ജൂലൈ 19 ഫൈനൽ. അടുത്ത വാർത്ത 9 ആദ്യ സെമി സ്പെയിൻ ഫ്രാൻസ്, രണ്ടാം സെമി ഇംഗ്ലണ്ട് അർജന്റീന. ജൂലൈ 19 ഫൈനൽ. അടുത്ത വാർത്ത 9

0: Time check. Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 72%.
0: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക
3: കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026.
3: സ്വിറ്റ്സർലൻഡ്, സ്കോട്ട്ലൻഡ്, ടർക്കി.
4: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒന്നേ ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankul Road, Bar, Dubai.

0: are listening to Sand Dunes with Akshay and Vidya.
1: വെരി ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക്. സ്വാഗതം, അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഞാൻ രാവിലെ കലീസ് ടൈംസിൽ ഒരു ആർട്ടിക്കിൾ വായിക്കായിരുന്നു. നമുക്കിപ്പോൾ അറിയാം, സ്കൂൾ അടച്ചതുകൊണ്ട് ഈ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കലീസ് ടൈംസിൽ തന്നെ അങ്ങനെ ഒരു ആർട്ടിക്കിളാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്പോർട്ട് ചെയ്യുന്ന പറയുന്നത് വെച്ചാൽ കഴിഞ്ഞാൽ ഈ ഒരു സമയത്തെ ട്രാഫിക് സിറ്റുവേഷൻ നമുക്ക് എൻറ്റയർ ഇയറിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു. പലപ്പോഴും ഞാൻ രാവിലെയൊക്കെ വരുന്ന സമയത്ത് ഇപ്പം എന്നെ കേൾക്കുന്നവരെക്കാട്ടിൽ ഇച്ചിരിയോടെ നേരത്തെ ഒരു 6 മണി ആ സമയത്തേക്കൊക്കെ നമ്മൾ റോഡിലേക്ക് ഹിറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വളരെ നമുക്ക് ശാന്തമായിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് സിഗ്നൽസ് കിടക്കാതെ നമുക്ക് പോകാൻ പറ്റും. കൺജഷൻ ഇല്ലാതെ, അത് ട്രാഫിക് കുറവുള്ളത് കൊണ്ടാണ്. അത് നമ്മൾ ഒരിക്കലും നമ്മൾ വിചാരിക്കും, അല്ല നമ്മൾ എപ്പോഴും വിചാരിക്കും, നമ്മളെന്താ പറയണേ, നമ്മുടെ സ്കൂൾ ബസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ RTA പറയുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. കാരണം ഈ സ്കൂൾ ബസ് എന്ന് പറയുന്നത് മാത്രമല്ല റോഡിൽ കൺജഷൻ ഉണ്ടാക്കുന്നത്. നമ്മൾ പലരും ഇപ്പം ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കാർ പോളിംഗ് സിസ്റ്റം, നമുക്ക് അജ്മാനിലുള്ളവരോ ഷാർജയിലുള്ളവരോ ദുബായിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഒരു കാറിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്, നമ്മുടെ എന്താ പറയണേ ട്രാഫിക് കുറയ്ക്കാനും ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം, നമുക്ക് യൂഷ്വലി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരുവിധം കാറുകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടോ? നമ്മൾ എല്ലാവരും അവരവരുടെ കംഫോർട്ട് നോക്കി അവരവരുടെ കാർ അവരവരുടെ സമയത്തെടുത്തല്ലേ പോടെ. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ, കണക്ക് പ്രകാരം ഒരു സ്കൂൾ ബസ് റോഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് 50 പ്രൈവറ്റ് വെഹിക്കിൾസാണ്. ഒന്ന് ആലോചിച്ച് വെക്കി. അപ്പോൾ വിച്ച് മീൻസ് 50 കുട്ടികളായിരിക്കും ഒരു സ്കൂൾ ബസ്സിലുള്ളത്. അപ്പോൾ 50 പേരുടെ വീട്ടിലെ വാഹനങ്ങളായിരിക്കും ഒരു സ്കൂൾ ബസ് റിമൂവ് ചെയ്യുന്നത്. എത്ര കറക്റ്റാണ് പറയുന്നത് അല്ലേ? നമ്മൾ പലർക്കും അങ്ങനെ ഒരു തോട്ട് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ സ്കൂൾ ബസ്സിനെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആൻഡ് സ്കൂൾ ഏരിയയുടെ ആ ചുറ്റുവട്ടത്തുണ്ടാക്കുന്ന ട്രാഫിക് ഉണ്ടാവും, അത് അവരുടെ സേഫ്റ്റിയാണ്. അതല്ലാതെ റോഡുകളിൽ സ്കൂൾ ബസ് മാത്രമല്ല കാരണമാണ്. നമ്മൾ പലരും ഇപ്പോൾ പലർക്കും പല ഓഫീസുകൾക്കും വേണമെങ്കിൽ ഫ്ലെക്സിബിൾ ഒരു വർക്കിംഗ് ടൈം കൊടുക്കാം. നമുക്ക് രാവിലെ വരുന്ന സമയത്ത് ഇച്ചിരി നേരത്തെ ആക്കാനോ അല്ലെങ്കിൽ ഇച്ചിരി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാക്കാനോ നോക്കാം. ഇനി റിമോട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ റിമോട്ട്ലി വർക്ക് ചെയ്യാം. ഈ പറഞ്ഞ പോലെ കാർ പോളിംഗ് സിസ്റ്റം എടുക്കേണ്ടവർക്കൊക്കെ ആണെങ്കിൽ കാർ പോളിംഗ് സിസ്റ്റത്തിലേക്കും കൂടെ ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ചോയ്സസ് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ നമ്മുടെ സൗകര്യത്തിന് മാത്രം നിന്നുകൊണ്ട് നമ്മൾ സ്കൂൾ ബസ്സിനെ കുറ്റം പറയുന്നത് ശരിയല്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പം ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ട്രാഫിക് സിറ്റുവേഷൻ, ഈ ഏതാ തിരക്കുകളില്ലാത്ത ട്രാഫിക് സിറ്റുവേഷൻ, നിങ്ങൾക്ക് ഈ വർഷത്തിന് മുഴുവൻ തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും പറ്റും. ഈ വക കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇപ്പം എല്ലാ സെക്ടേഴ്സും റിമോട്ട്ലി വർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ, ഇപ്പോൾ ഹോസ്പിറ്റലിന് പറ്റത്തില്ല, കൺസ്ട്രക്ഷൻ സൈറ്റ് പറ്റത്തില്ല, നമുക്കറിയാം. അപ്പോൾ പറ്റാത്ത കുറേ കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ലോജിസ്റ്റിക്സ് ആയിക്കോട്ടെ, കസ്റ്റമറിനെ ഫേസ് ചെയ്യേണ്ട ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, അപ്പോൾ ഇതൊന്നും നമുക്ക് വലിയ രീതിയിൽ പറ്റുന്ന കാര്യമല്ല. എന്നാൽ ഒരു ഒരു വിഭാഗം അല്ലെങ്കിൽ ഇതിൽ തന്നെ ഒരു വിഭാഗം നമുക്ക് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാഫിക് ഇല്ലാതെ പോകാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇനി നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട, ട്രാഫിക് കൂടെ തന്നെ പോവാം എന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം നല്ല രസമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. പലരുടെയും പല ഒപ്പീനിയൻസുമാണ് കലിസ്റ്റൻസിനകത്ത് ആ ഒരു ആർട്ടിക്കിളിൽ കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ എന്താണെങ്കിലും നമുക്കറിയാം, ദുബായ് ഒരിക്കലും വിട്ടുകളയില്ല. ഓരോ റോഡുകളും നിങ്ങൾ അവരിയാ പോട്ടുണ്ടല്ലോ, നമ്മുടെ ഇൻഫിനിറ്റി ബ്രിഡ്ജിലോട്ടൊക്കെ കണക്ട് ചെയ്യുന്ന വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ആ റോഡിന് വരാൻ പോകുന്ന വീതി ഞാൻ ഇന്ന് രാവിലെ ഒന്ന് ആലോചിക്കുമായിരുന്നു. എന്ത് രസമായിട്ട്, നേരത്തെ ഒരു 6 മാസം മുന്നേ അവർ ഒരു എക്സ്ട്രാ ഒരു ലെയിനും കൂടെ ആഡ് ചെയ്തിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ വന്നേക്കുന്ന, എനിക്ക് ഒന്ന് കഴിഞ്ഞ 2 സൈഡിലേക്കും പോകുന്ന ട്രാഫിക് ഒറ്റ സൈഡ് റോഡിൽ തന്നെ അവർ കൂട്ടിയിട്ടുണ്ട്. എനിക്കൊരു ഒരു 5 ലെയിന് മറ്റോ കാണുമായിരിക്കും, മിനിമം 4 കാണുമായിരിക്കും, അല്ലെങ്കിൽ 5 ലെയിനെങ്കിലും ഒരു സൈഡിൽ തന്നെ കാണുമായിരിക്കും. അത്രയും വീതിയിലാണ്, അത്രയും വെഹിക്കിൾ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റിയിലാണ് ഇപ്പോൾ ആ റോഡ് പണിതുകൊണ്ടിരിക്കുന്നത്. അത് നേരെ ഇൻഫിനിറ്റി ബ്രിഡ്ജിലോട്ട് കണക്ട് ചെയ്യാണ്. അതുകൊണ്ട് ദുബായിലായതുകൊണ്ട് ട്രാഫിക് കൂടിയാലും റോഡുകൾ കൂടും എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു സേഫ്റ്റി തന്നെ നമുക്ക് ഇപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ് ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകും. എല്ലാവർക്കും ട്രാഫിക്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞ് ടെൻഷൻ എടുപ്പിക്കുന്നില്ല കേട്ടോ. എൻജോയ് ചെയ്യുക, സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. ഹോം 92.2 FM ഞാനുണ്ടാവും അൺടിൽ 11 o'clock.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Z5 Festival for All-Access Pack, Verum AED 99.99 Matram, Adum Prativarsham, TNC Apply.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.
12: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
13: ശ്രദ്ധിക്കണ്ടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
14: അണ്ണം പേടിക്കണ്ട,
15: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
12: അമ്മാനെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
16: അണ്ണ ശ്രദ്ധിക്ക.
17: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: ஆல்ரைட், இந்த சம்பவத்திலேக்கு போகணும் ஒரு സമയം കൂടിയാണ്. എന്താണ് മിനി പത്മ ഇന്നത്തെ സംഭവം?
2: ഇന്നത്തെ സംഭവം നമ്മുടെ പ്രിയപ്പെട്ട ലമീൻ യമാലിനെ കുറിച്ചാണ്. കാരണം ഇന്ന് ഹാപ്പി ബർത്ത്ഡേ കുട്ടിയാണ് അദ്ദേഹം. ലോകകപ്പിന്റെ ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ പിന്നെ സ്വന്തം പിറന്നാൾ ആഘോഷിക്കാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമാണ്. July 13, 2007 ജനിച്ചൊരു കുട്ടിയാണ്. കുട്ടിയാണ്, വളരെ ചെറിയൊരു കുട്ടി, 2007 മാത്രം ജനിച്ചതാണ്. സ്പെയിൻ ഭാഷ താരമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഒരു സൂപ്പർ കിഡായിട്ട് വന്ന ലമീൻ യമാൽ എപ്പോഴും പേര് മാറിപ്പോകുന്ന കുട്ടികൾക്കടക്കം ഇപ്പോൾ വലിയ ഇഷ്ടമുള്ളതാണെങ്കിലും ഇവൻ എന്ത് പേരിട്ട് വിളിക്കുന്നുള്ളതാണ്, ലമീൻ വിളിക്കണോ യമാൽ എന്ന് വിളിക്കണോ, അങ്ങനെ ആകെ കൺഫ്യൂഷനാണ്. എന്തായാലും 2023-24 സീസണിൽ ബാഴ്സലോണയുടെ ഫേസ്റ്റ് ടീം സ്ക്വാഡിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ലാമാസി എന്ന യൂത്ത് അക്കാദമി, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അക്കാദമിയാണ്, അവിടെ വരുന്നു. ബാലൻഡിയോറിന് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന പ്രത്യേകത കൂടിയുണ്ട് ലമീൻ യമാലിന്. 17 വയസ്സിൽ കൂടാതെ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരന്, യുവ കളിക്കാരന് സമ്മാനിച്ച് 2024 കോപ്പ ട്രോഫി നേടി. അടുത്ത സീസണിൽ 17 വയസ്സിൽ ലാലിഗ കിരീടം സ്വന്തമാക്കുന്നു. കോപ്പ ഡെൽ റേ, സൂപ്പർ കോപ്പ, ഇതെല്ലാം ആഭ്യന്തര ട്രൈബൽ, ഇതെല്ലാം ബാഴ്സയുടെ അവിഭാജ്യ ഘടകമായിട്ട് യമാൽ നേടുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാണ് ഈ കാലഘട്ടത്തിലെ വരുന്ന കാലഘട്ടത്തിൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും, ക്രിക്കറ്റിലെ പണ്ഡിതന്മാർക്കും ക്രിക്കറ്റിനെ മുറിച്ച് അരച്ച് കലക്കി കുടിക്കുന്നവർക്കൊക്കെ ഒരൊറ്റ ഒരു മറുപടി മാത്രമേ ഉള്ളൂ, അത് ലമീൻ യമാലാണ്. വിവിധ തലങ്ങളിൽ സ്പെയിനെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. 2023 ടീമിനായിട്ട് ആദ്യമായിട്ട് അരങ്ങേറ്റം കുറിച്ചത്. 16-ാമത്തെ വയസ്സിൽ, നമ്മളൊക്കെ 16-ാമത്തെ വയസ്സിൽ ടെൻത്തും കഴിഞ്ഞ് അടുത്ത +1 or +2 അല്ലെങ്കിൽ ഇനി എന്തെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് അച്ഛനും അമ്മയുടെയും ചിലവിൽ ജീവിച്ച് പൈസയും ചോദിച്ച് മിഠായിയും കഴിച്ച് ചായയും പപ്സും കഴിച്ച് നിൽക്കുന്ന പ്രായത്തിൽ 16-ാം വയസ്സിൽ രാജ്യത്തിനെ പ്രതിനിധീകരിക്കുകയും സ്കോർ ചെയ്യുകയും ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി യുവേഫ യൂറോ 2024 തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം സ്പെയിനെ അവരുടെ 4-ാമത്തെ ലോക കിരീടം നേടാൻ സഹായിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ടൂർണമെന്റ് യങ് പ്ലെയർ പുരസ്കാരം നേടുകയും യുവേഫ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ 17-ാമത്തെ വയസ്സിൽ, യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരം 16-ാം വയസ്സിൽ, യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കുറഞ്ഞ ഗോൾ സ്കോറർ 16-ാം വയസ്സിൽ ഉൾപ്പെടെ അന്താരാഷ്ട്ര കരിയർ എടുത്തു നോക്കുകയാണെങ്കിൽ നിറയെ നേട്ടങ്ങൾ മാത്രമുള്ള ഒരു കുഞ്ഞു മനുഷ്യനായിട്ട്, വളരെ ചെറുത്, അവരുടെ കുരുത്തക്കേടുകളൊക്കെ നമുക്ക് ഗ്രൗണ്ടിലും പുറത്തൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കുട്ടിത്തം വിട്ടുമാറിയിട്ടേ ഇല്ല, കുട്ടിയാണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഇക്വറ്റോറിയൽ ഗിനിയിലാണ് ജനിച്ചത്. പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറോക്കയിലെ ലറാച്ചിയിലാണ്. ശരിക്കും ലമീൻ യമാൽ എന്ന പേര് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേര് വലിയ പേരായിട്ട് തന്നെയാണ് ഉള്ളത്. അതിലെ ലമീൻ യമാൽ എന്ന ആ രണ്ട് പേരും ഇവരെ പണ്ട് ഇവർക്ക് കഷ്ടപ്പാടുള്ള കാലത്ത് സഹായിച്ച രണ്ട് വ്യക്തികളുണ്ടായിരുന്നു അത്രേ, സാമ്പത്തികമായിട്ട് സഹായിച്ച്. അതിൽ നിന്നുള്ള ആ രണ്ട് പേരുടെ പേരാണ് ഫേഴ്സ്റ്റ് നെയിമായിട്ട് കൊടുത്തിരിക്കുന്നത് ലമീൻ. അത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ സാമ്പത്തിക സഹായം നൽകി, ആ മനുഷ്യത്വം നൽകി ഏതോ രണ്ട് മനുഷ്യരെ ലോക ഫുട്ബോളിൽ അടയാളപ്പെടുത്തുന്ന നോക്കിയ ലമീൻ യമാൽ ആ പേരാണ് അവിടെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. എന്തൊരു സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് അല്ലേ. എന്നാൽ ഈ ലോകകപ്പ് വരുമ്പോൾ കിലിയൻ എംബാപ്പെ വേഴ്സസ് ലമീൻ യമാൽ ആ ഒരു മത്സരം, ഇനിയുള്ള കാലത്ത് മെസ്സി റൊണാൾഡോ ഇതൊക്കെ കേട്ട നമുക്ക് മുന്നിൽ, നെയ്മർ എന്നൊക്കെ കേട്ട നമുക്ക് മുന്നിൽ, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ പേര് കിലിയൻ എംബാപ്പയും ലമീൻ യമാൽ എന്ന പേരും ആയിരിക്കും. രണ്ട് പ്രതിഭകളുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മാറ്റൊരക്കലിന് കൂടി ഇത്തവണത്തെ മത്സരം സെമി ഫൈനൽ വേദിയാകുമെന്നാണ് പറയുന്നത്. ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം ഗെയിമാണ്. വ്യക്തിഗത താരങ്ങൾ എന്നതിലുപരി ടീമുകളുടെ ഏറ്റുമുട്ടലാണ്. ആരാണ് പെർഫോം ചെയ്യുന്നത് ഏറ്റവും നന്നായിട്ട് അവർ തന്നെയായിരിക്കും വിജയിക്കുക. പക്ഷേ എംബാപ്പെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിഭാസമാണ്. ഒരു 39 വയസ്സുകാരൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ലോകകപ്പിന്റെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ നേടാനുള്ള എല്ലാ ചാൻസും ഉണ്ടാവുന്നത്, അതായത് മെസ്സി ഇല്ലെങ്കിൽ എല്ലാം എംബാപ്പയിലേക്ക് പോകുമായിരുന്നു ഈ വേൾഡ് കപ്പിൽ തന്നെ. മെസ്സി മാത്രമാണ് അവിടെ ഒരു കോട്ട പോലെ നിൽക്കുന്നത് എംബാപ്പയ്ക്ക് മുന്നിൽ. പക്ഷേ പിന്നെ യമാലിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഹാംസ്ട്രിങ് ഇഞ്ചുറിയെ തുടർന്ന് കുറേ നാൾ പുറത്തിരിക്കേണ്ടി വന്നു. 2 മാസം മുമ്പാണ്, ലോകകപ്പിന് മുമ്പാണ് ഒന്ന് പരിക്ക് ഭേദമായിട്ട് വന്നത്. നമുക്കറിയാം ഒരു പരിക്ക് ഭേദമായിട്ട് ഒരു അന്താരാഷ്ട്ര ടൂർണമെന്റ് കളിക്കുമ്പോൾ താളം കണ്ടെത്തുക എന്ന് പറയുന്നത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആദ്യ മത്സരത്തിൽ കുറച്ച് ബുദ്ധിമുട്ടി, പക്ഷേ ഇങ്ങനെ മെച്ചപ്പെട്ട് ഇനി വരുന്ന മത്സരങ്ങളിലായിരിക്കും യമാലിന്റെ വിശ്വരൂപം കാണാൻ പോകുന്നത്. അപ്പോൾ അടുത്ത മത്സരം യമാൽ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭയുടെ ഏറ്റവും വിശ്വരൂപം കാണിക്കുന്ന ഒരു മത്സരമാണെങ്കിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ട് സ്പെയിന് സെമിയിൽ കടക്കാൻ, ഫൈനലിൽ കടക്കാനുള്ള ഒരു വലിയ സാധ്യതയാണ് മുന്നിലേക്ക് തെളിഞ്ഞു കാണുന്നത്. അപ്പോൾ എന്തായാലും മെസ്സി റൊണാൾഡോ താരതമ്യം പോലെ ഫുട്ബോൾ ലോകത്തെ രണ്ടായി വിഭജിക്കുന്ന ഫാൻ ഫൈറ്റായിട്ട് വികസിപ്പിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ലമീൻ യമാൽ കിലിയൻ എംബാപ്പെ താരതമ്യം. കഴിഞ്ഞ 2 വർഷമായിട്ട് ലോക ഫുട്ബോളിൽ ക്ലബ് ഫുട്ബോളിൽ തരത്തിലുള്ള താരതമ്യമുണ്ട്. ഇതൊരു തരത്തിൽ റൊണാൾഡോ മെസ്സി താരതമ്യത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ് വരുന്നത്. റൊണാൾഡോയുടെ ലെഗസിയുടെ തുടർച്ചയായിട്ട് റയൽ മാഡ്രിഡിന്റെ മുഖമായിട്ട് കിലിയൻ എംബാപ്പയും മെസ്സിയുടെ ലെഗസിയുടെ തുടർച്ചയായിട്ട് ബാഴ്സയുടെ ഗോൾഡൻ ബോയായി യമാലും വരുമ്പോൾ ഒരു പുതിയ തലമുറ വരികയാണ്. ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ ക്ലബായിട്ടുള്ള പിന്നെ ബാഴ്സയായാലും പി എസ് ടി ആയാലും ഏതാണെങ്കിലും ക്ലബ് ഫുട്ബോളുകളോ മറ്റെല്ലാം മാറ്റിവെച്ചാലും ഈ രണ്ട് പ്രതിഭകൾ വലിയ രീതിയിൽ ഉയർന്നു വരികയാണ്. പക്ഷേ യമാൽ ഏറ്റവും മികച്ചവനാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? തോറ്റു പുറത്താകുന്ന ഒരു പോർച്ചുഗലിനെ നമ്മൾ കണ്ടിരുന്നു സ്പെയിനോട്. സ്വന്തം ടീമിലെ കളിക്കാർ പോലും ആശ്വസിപ്പിക്കാതെ റൊണാൾഡോ എങ്ങോട്ട് നോക്കണം, ആരെ നോക്കണം, നമുക്ക് കരയുമ്പോൾ അല്ലെങ്കിൽ വിഷമിക്കുമ്പോൾ ഒരാൾ വന്ന് കെട്ടിപ്പിടിക്കാനോ ചേർത്ത് പിടിക്കാനോ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആശ്വാസമാണ്. അങ്ങനെ ആരും ഇല്ലാതെ, സ്വന്തം രാജ്യമില്ലാതെ, സ്വന്തം ടീമില്ലാതെ റൊണാൾഡോ നിസ്സഹായനായിട്ട് ആ വലിയ വിശ്വമൈതാനത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞു മനുഷ്യൻ 19 വയസ്സ് മാത്രം ഇന്ന് തികയുന്ന ഒരു കുട്ടി വന്നിട്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയാണ് ആ ആൾത്തിരക്കിനിടയിലൂടെ വന്നിട്ട്. കാരണം യമാലിനെ അറിയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തി, ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി, ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രൈക്കർ, ലോകത്തിലെ ഏറ്റവും മികച്ച കായിക താരം ആരെന്ന് ചോദിച്ചാൽ അതിനെല്ലാം ഉള്ള ഉത്തരം എൻ്റെ മുന്നിൽ ഇങ്ങനെ നിസ്സഹായനായിട്ട് നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം യമാൽ അത് ഉൾക്കൊള്ളുകയും ആ ചെറിയ ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു മനുഷ്യനെ സ്നേഹിക്കണം, ചേർത്ത് പിടിക്കണം, പരാജയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ടുള്ള ആ കെട്ടിപ്പിടിക്കലായിരിക്കും ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നമുക്ക് ഈ വേൾഡ് കപ്പ് സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും ലമീൻ യമാൽ, റൊണാൾഡോ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, CR7, ലോകത്തെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ലമീൻ ഒരു കുട്ടിയാണ്, അതുകൊണ്ടുകൂടിയാകും അദ്ദേഹത്തെ ചേർത്ത് കെട്ടിപ്പിടിക്കുന്ന ഒരു ദൃശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യനാവുക, ഒരു നല്ല ഫുട്ബോൾ പ്ലെയർ ആവുക, ലോകം ആരാധിക്കുന്ന ഒരു വലിയ ആളാവുക, കോടികൾ വാരിക്കൂട്ടുക, ഒരുപാട് ഗോളടിക്കുക, സ്വന്തം രാജ്യത്തെ വിജയിപ്പിക്കുക, ഇതെല്ലാം വേണമെങ്കിലും തോറ്റിരിക്കുന്ന ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് ചെയ്തതിലൂടെ ആയിരിക്കും ഈ വേൾഡ് കപ്പ് ലമീൻ യമാൽ എന്നൊരു 19 വയസ്സുകാരനെ, ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആ ചെറുപ്പക്കാരനെ ആഘോഷിക്കുന്നത്. അത്തരത്തിൽ കൂടിയാകണം അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരുപാട് നേട്ടം ഉണ്ടാവും, ആ രീതിയിൽ അദ്ദേഹം ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയിക്കോട്ടെ, പക്ഷേ ഇങ്ങനെ ഉള്ള ഒരു മനുഷ്യത്വത്തിന്റെ ഒരു മുഖവും കൂടിയിട്ട് ചെറിയ ചെറിയ കുട്ടികളിലും ചെറിയ മനുഷ്യരിലും ഒരുപാട് നന്മ കാഴ്ചകളുണ്ട് ലക്ഷ്യം.
1: തീർച്ചയായിട്ടും എന്തോരം ജേണി ഇവർക്ക് ഇനി പോകാനുണ്ട് അല്ലേ. ഫുട്ബോളിന്റെ ലോകത്ത് തന്നെ വലിയ ഇതിഹാസങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്ന രണ്ട് പേരുകളായിരിക്കും ഇനി. എനിക്ക് തോന്നുന്നു അടുത്ത ഒരു വേൾഡ് കപ്പ് കൂടെ 2030 തൊട്ട് ഒരു മറ്റൊരു യുഗമായിരിക്കും ഫുട്ബോളിന്റെ ഇതിൽ തുടങ്ങാൻ പോകുന്നത്. നമ്മൾ ഈ കേട്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു
2: 64 ടീമുകളൊക്കെ വന്നിട്ട് വലിയ രീതിയിലേക്ക് വരുന്ന പറഞ്ഞു. പക്ഷെ അതൊക്കെ ഫുട്ബോളിന്റെ ഒരു പിന്നെ മഹത്വത്തെ ഒരു ഒരു ഒരു ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ എന്ന രീതിയിൽ നമുക്കൊക്കെ അതിനൊക്കെ കൊല്ലുമോ എന്ന് ആശങ്കപ്പെടുന്നവരും ഉണ്ട്. ഒരുപാട് ടീമുകൾ വരുമ്പോൾ മത്സരത്തിന്റെ ഇത് മാറുന്നു, ഇപ്പൊ തന്നെ കൂടുതലായി, ഇനി 64 വരുമ്പോൾ എന്തായിരിക്കും, കൂടുതൽ രാജ്യങ്ങൾക്ക് പങ്കെടുക്കാം, പക്ഷെ അങ്ങനെയാണോ വേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ വലിയ ഡിബേറ്റുകളും
1: ശക്തമാകുന്നുണ്ട്.
2: അതാണ് യോഗ്യതാ മത്സരങ്ങൾ കുറച്ചുകൂടെ ശക്തമാക്കിയിട്ടൊക്കെ യോഗ്യത നേടിയാൽ മാത്രമല്ല ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും വേൾഡ് കപ്പിലേക്ക്.
1: നമുക്ക് ഇന്ത്യ വരണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കളിക്കാരും ഒക്കെ ഇവരുടെ ഒപ്പം എത്തി നമ്മളും ഒരു ഇന്ത്യ എന്നുള്ള ഒരു ഈ എപ്പോഴും നമുക്ക് അന്നും അർജന്റീന ഒക്കെ കാണും, പക്ഷെ എന്നാലും
2: അതുണ്ടാവും. അതെ, ഇന്ത്യ കളിക്കുമ്പോഴും നമുക്ക് മെസ്സി ഉള്ളിടത്തോളം കാലം റൊണാൾഡോ, ഇപ്പൊ നോക്കി എംബാപ്പയും ലമീൻ യമാൽ വരുമ്പോ പുതിയ തലമുറ, നാട്ടിലെ കുഞ്ഞുങ്ങളുടെ വീഡിയോയിലൊക്കെ ഏതാണ് ഇഷ്ടപ്പെട്ട താരം നയിക്കുമ്പോ അവരുടെ ആ റേഞ്ച് ഒക്കെ മാറി. മെസ്സി റൊണാൾഡോ ആ ഘട്ടം മാറിയിട്ട് ഇപ്പൊ പുതിയ വന്നു എംബാപ്പെ, വായിൽ കൊള്ളാത്ത ലമീൻ യമാലിന്റെ ഒക്കെ പേര്. ലമീൻ യമാലിന്റെ മുഴുവൻ പേരെന്താണെന്ന് ചോദിക്കുന്നത്, ലമീൻ യമാൽ നസ്രോയി എബാന. ഈ നസ്രോയി എബാന എന്നുള്ളതാണ് യഥാർത്ഥത്തില് ഈ കുട്ടിയുടെ പേര്. ആ സഹായിച്ച രണ്ടുപേരുടെ മനുഷ്യരോടുള്ള ആദര സൂചകമായിട്ടാണ് ലമീൻ യമാൽ. അപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ, ലോകത്തിൽ നിങ്ങൾ എവിടെയും ലമീൻ യമാലിനെ ആഘോഷിക്കപ്പെടുമ്പോൾ ആഘോഷിക്കപ്പെടുന്നത് മനുഷ്യത്വം എന്ന വികാരം കൂടിയാണ്. ഒന്നുമില്ലാത്ത ഒരു മനുഷ്യന്റെ ഒരു അച്ഛനും അമ്മയെയും കുട്ടിയെയും ഏതോ ഒരു പിന്നെ സ്ട്രേഞ്ചറായിട്ടുള്ള രണ്ട് മനുഷ്യരെ സഹായിച്ചത് വിശ്വവേദിയിൽ നമ്മൾ കാണുന്നു. ആ മനുഷ്യൻ ഒന്നുമല്ലാതെ കിരീടവും ചെങ്കോലും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നു CR7. എന്തൊരു രസകരമായിട്ടുള്ള
1: കാഴ്ചയല്ലേ. അടുത്ത
2: കുട്ടി കരയരുത് എന്നുള്ള ആഗ്രഹത്തിൽ എനിക്ക് സ്പെയിൻ ജയിക്കണമെന്നുണ്ട്. പക്ഷെ കുട്ടിയേക്കാൾ വലിയ കുട്ടി അപ്പുറത്തുള്ളത് കൊണ്ട്
1: രണ്ടുപേരും ഏറ്റുമുട്ടുമ്പോ നല്ല നല്ല ഒരു വിഷൽ വിരുന്ന് തന്നെയായിരിക്കും നമുക്ക് ഇന്ന് കാണാനും പറ്റുന്നത്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: ഓൾ റൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡ് തന്നെ ഇച്ചിരി കൺജഷൻ ഉണ്ട്. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ദൈദ് റോഡും അല്ല മലിഹ സ്ട്രീറ്റും കുറച്ചധികം കൺജഷൻ ഉണ്ട്. ഈ രണ്ട് റോഡുകളാണ് ഏറ്റവും കൂടുതൽ കൺജഷൻ ഉള്ള രീതിയിൽ കാണുന്നത്. നമ്മുടെ അൽക്കൂസ് ഭാഗത്ത് അൽക്കേൽ റോഡിൽ ചെറിയൊരു സ്ലോ മൂവിങ് ട്രാഫിക്, അവിടെ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു, വലിയ വിഷയമില്ല. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. റാസൽകോർ അൽക്കേൽ റോഡിലും ഒരു ചെറിയ സ്ലോ മൂവിങ് ട്രാഫിക് ആ ഒരു ഏരിയയിൽ, പക്ഷെ ഇന്ന് അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് കേട്ടോ. നിങ്ങൾ സ്കൂൾ ബസ്സൊന്നും ഇല്ല, ഞാൻ മുന്നേ പറഞ്ഞ പോലെ സ്കൂൾ ബസ് മാത്രമല്ല കാരണക്കാരൻ എന്ന് തെളിയിക്കുകയാണോ. അപ്പോൾ എന്താണെങ്കിലും അലിത്തേറ്റ് ഓൾ റോഡിലേക്ക് വരുവാണെങ്കിൽ അവിടെയും ഒരു ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്, കുറച്ച് കൺജഷൻ ഡെവലപ്പായിട്ട് കാണുന്നുണ്ട്. എമിറേറ്റ്സ് റോഡിലും ഇച്ചിരി കൺജഷൻ കൂടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അലി ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഷാർജ മാത്രമേ ഉള്ളൂ ഒരു കൺജഷൻ, ബാക്കി സ്ലോ മൂവിങ് ട്രാഫിക്ക്. നിങ്ങൾ പേടിക്കേണ്ട, മൃദുഫൊക്കെ കഴിഞ്ഞാലും മൃദുഫിൻ്റെ ഏരിയയിലൊക്കെ വണ്ടി നല്ലപോലെ മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഷെയ്ഖ് സാർ റോഡിലേക്ക് വരുവാണെങ്കിൽ മുന്നേ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ട്രേഡ് സെൻ്ററിൻ്റെ അവിടുത്തെ ആ ഭാഗങ്ങളിലൊക്കെ ഒക്കെ തന്നെ എല്ലാം നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാ ഡയറക്ഷനും നല്ല ഫ്രീ ആയിട്ട് തന്നെ പോകാമെന്നാണ്. കൺജഷനോ കാര്യങ്ങളോ അങ്ങനെ എവിടെയും കാണുന്നില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു അപ്ഡേറ്റ് ചെയ്താൽ മതി, നമുക്ക് മറ്റുള്ളവരിലേക്കും എത്തിക്കാവുന്നതാണ്.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
0: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
3: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: കവരപ്പെടാതെ സാർ പാത്തുക്കറേ.
3: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
0: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
3: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
0: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 0528900150.
3: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. ആറു അഗാദിർ ബിൽഡിംഗ്, 103 മൻകുൾ റോഡ്, ബർദുബായ്.
1: ട്രിക്സ്മാനിയ 2.0. കഴിഞ്ഞ ദിവസം ഫാസിൽ ബഷീറിന്റെ മെന്റലിസം പ്രോഗ്രാം, വാട്ട് എ വിഷ്വൽ ട്രീറ്റ്! അത് വന്നിട്ടുള്ളവർക്കറിയാം, വന്ന് കണ്ടിട്ടുള്ളവർക്കറിയാം ആ ഒരു പ്രോഗ്രാം എത്രമാത്രം. കാരണം ഇത് നമ്മൾ TVയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഒരു മെന്റലിസം ഷോ, അല്ലെങ്കിൽ എന്താണ് ട്രിക്സ്മാനിയ എന്ന് പറയുന്നത്? നമുക്ക് കഴിഞ്ഞ ദിവസം വളരെ ഗംഭീരമായിട്ട് കണ്ടിരുന്നതാണ്. നിറഞ്ഞ് കവിഞ്ഞ ഒരു ഓഡിയൻസ്. എനിക്ക് തോന്നുന്നു കുറേ പേർക്കും ടിക്കറ്റ് കിട്ടാതെ തിരിച്ച് മടങ്ങിപ്പോയിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഒക്കെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഓൾറെഡി നേരത്തെ പ്രീ ബുക്കിംഗ് ആയിരുന്നു ടിക്കറ്റ്സ്. അതുമാത്രമല്ല കൗണ്ടറിലും ചെയ്യലുണ്ടായിരുന്നു. വൺസ് സെയിൽ, അവിടെ ഒരാളെപ്പോലും നമ്മൾ നിർത്തി കാണിച്ചിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷ്വൽ എഫക്റ്റ് കിട്ടേണ്ടത് കൊണ്ട് തന്നെ എല്ലാ സീറ്റിലിരുന്ന് നമുക്ക് പ്രോപ്പർ റിലാക്സ്ഡ് ആയിട്ട് കണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ എന്താണേലും വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഷോ ആയിരുന്നു. എന്ത് രസമായിട്ടായിരുന്നു അദ്ദേഹം അവിടെ ഓരോ ആൾക്കാരെയും വിളിച്ച് ഓഡിയൻസിൽ നിന്നുള്ള ഇൻട്രാക്ഷനും നമ്മളൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം അവിടെ പറഞ്ഞ് അതിനുശേഷം എന്താ പറയുക, അവസാനത്തെ ഒരു ഗംഭീര ക്ലൈമാക്സ് ഉണ്ട്. ഒരു ഷോയാണ്, അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യം തൊട്ട് അവസാനം വരെ, ചിലപ്പോൾ ആദ്യം അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിൻ്റെ ചുരുളഴിയുന്നത് അവസാനമായിരിക്കും. അതങ്ങനെ വളരെ നല്ല രീതിയിൽ ഫാസിൽ അത് പോർട്രേ ചെയ്തു, അതിനെ ക്യാരി ചെയ്തു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്താണേലും നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ മെന്റലിസം ഷോ. എനിക്ക് അദ്ദേഹം അടുത്തത് വരാൻ പോകുന്നത് 90s കാലഘട്ടത്തിലേക്കുള്ള ഒരു യാത്ര കൺട്രറിവായിട്ടുള്ളൊരു മെന്റലിസം ഷോ ആണ്. അദ്ദേഹം അത് പറയുകയാണ് ഒരു 10,000-30,000 പേരിരിക്കുന്ന ഒരു വേദിയിലായിരിക്കണം, അതിന് ഒരുപാട് സജ്ജീകരണങ്ങൾ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഷോ ആയിട്ടാണ് അടുത്ത ഫാസിൽ ബഷീറിൻ്റെ ഷോ വരാനായിട്ട് പോകുന്നതെന്നുള്ളൊരു കാര്യം ഒരു ഡിക്ലറേഷനും കൂടി അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം കണ്ടവർക്കൊക്കെ തന്നെ കുറേയധികം ചിന്തിപ്പിക്കുകയും കുറേയധികം കരയിപ്പിക്കുകയും കുറേയധികം ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ഗംഭീര മെന്റലിസൻ ഷോ ആയിട്ടാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. പിന്നെ ചില കാര്യങ്ങൾ ഒക്കെ പറയുന്നത് ഓഡിയൻസിൽ നിന്നുള്ള ഫൺ, ചിലർ ഫണ്ണാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് അദ്ദേഹം പറയുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കോൺസെൻട്രേഷനും കാര്യങ്ങളും ഒക്കെ വേണം, അതിന് നിങ്ങൾ തന്നെ വിധേയപ്പെട്ടിരിക്കണം. അപ്പം നമ്മൾ ഈ പോകുന്ന സമയത്ത് ആളുടെ പേര് വിളിച്ചറിയുക, തമാശയായിട്ട് അറിയുക, അങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റൻസ് ഈ ഷോയെ തന്നെ ഒന്ന് രണ്ട് വട്ടം നമുക്കങ്ങനെ ഫീൽ ചെയ്തു. അത് അത് പിന്നെ ഓഡിയൻസിന് മനസ്സിലായി അദ്ദേഹം പറിച്ച് ഇങ്ങനെ അങ്ങനെ ചെയ്യരുത്, കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലിരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ ആയിരിക്കും, ഇത് ഓഡിയൻസിൽ നിന്ന് വന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും നഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം. എന്നാലും ഞാൻ എന്താണ് എങ്ങനെയാണ് ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ മെന്റലിസം ഷോ നിങ്ങൾ കണ്ട് അതിൻ്റെ രസം എന്താണെന്ന് അനുഭവിച്ച് അറിയേണ്ട തന്നെയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ഹോം 92.2 FM കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒപ്പം നമ്മുടെ ഫാസിൽ ബഷീറിന് ഒരു വലിയ അപ്രീസിയേഷൻ തന്നെ അറിയിച്ചു കൊള്ളുന്നു, കാരണം ഗംഭീര ഒരു ഷോ ഞങ്ങൾക്ക് ഈ വീക്കെൻഡിൽ തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി തന്നെയാണ് ഫാസിലോട് നമുക്ക്
3: പറയാനുള്ളത്. ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ബ്രേക്ക് ദ ചെയിനിൽ ക്രമക്കേടെന്ന് നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കോവിഡ് വ്യാപനം തടയാനുള്ള ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയിൽ വൻ ക്രമക്കേടെന്ന് ചെലവുകളുടെ പൂർണ്ണ ബില്ലുകളോ രേഖകളോ ഹാജരാക്കിയില്ലെന്ന് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ റിപ്പോർട്ട്. ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേക ബാങ്ക് അക്കൌണ്ട് വഴിയല്ല നടത്തിയതെന്നും ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നു. ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പുതല അച്ചടക്ക നടപടി വേണമെന്നാണ് റിപ്പോർട്ടിൽ ശുപാർശയുള്ളത്. കാപ്പ തടവുകാരനായി ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ ജയിലിൽ നടത്താമെന്ന് കേരള സർക്കാർ. കാപ്പ തടവിൽ നിന്ന് ഇടക്കാല മോചനം നൽകരുതെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. വിയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള സൌകര്യങ്ങൾ ഒരുക്കാമെന്നും ചട്ടപ്രകാരം സത്യപ്രതിജ്ഞയ്ക്ക് തടസ്സമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിക്കും. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ പാനൽ ചികിത്സാരേഖകൾ പരിശോധിക്കും. 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. ഇറാനിൽ അതിശക്ത ആക്രമണവുമായി US. ബന്ദറബാസ് ഖഷം മേഖലയിൽ US വ്യോമാക്രമണം. US ആക്രമണത്തിന് പിന്നാലെ കുവൈറ്റിൽ ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ വ്യാപക നാശം. ഡ്രോൺ വീണ് ഒരാൾക്ക് പരിക്ക്. ഒരു കുട്ടിയടക്കം 3 പേരാണ് ഖത്തറിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 140 കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്ക ഡ്രോണുകൾ വർഷിച്ചത്. ഇറാനിലെ ഹോർമുസിൽ GFS ഗാലക്സി എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥ ഉണ്ടായത്. ഹോർമുസ് കടലടക്ക് അടച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. ഇറാൻ അംഗീകരിക്കാത്ത ഒരു പാതയിലൂടെയും കപ്പലുകൾ കടക്കാൻ ശ്രമിക്കരുതെന്ന് IRGC മുന്നറിയിപ്പ്. എന്നാൽ ഇറാൻ ഹോർമുസ് കടലെടുക്ക് നിയന്ത്രിക്കുന്നില്ലെന്നും അന്താരാഷ്ട്ര ജലപാതയെ ഹോർമുസ് തുടരുന്നുണ്ടെന്നും US സെൻട്രൽ കമാൻഡ്. പശ്ചിമേഷ്യൻ യുദ്ധം കടുത്തതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. ബാരലിന് $79 മുകളിൽ. ബ്രന്റ് ക്രൂഡ് വില $80. സമാധാന കരാർ നിലവിൽ വന്ന സമയത്ത് $65 വരെ താഴ്ന്ന വിലയാണ് കുതിച്ചുയർന്നത്. 24 മണിക്കൂറിൽ മാത്രം എണ്ണവിലയിൽ 4% വർധനവാണ് രേഖപ്പെടുത്തിയത്. വയനാട് മേപ്പാടി കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും നിർമ്മാണ കമ്പനി നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി TC സിദ്ദിഖ്. ദുരന്തത്തിൽ മരിച്ച 7 പേരുടെ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതവും കരാർ തൊഴിലാളി അൽമോന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം അടിയന്തരമായി സഹായമായി കമ്പനി നൽകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM സംസ്ഥാന ഘടകത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര നേതൃത്വം. അമിത ആത്മവിശ്വാസം വിനയായി. ഇടതുപക്ഷ നയത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടുപോയി. നേതാക്കളുടെ ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിൽ കാര്യമായ മാറ്റം വേണമെന്നും സംഘടനാ റിപ്പോർട്ടിൽ പരാമർശം. PM ശ്രീ പദ്ധതിയിൽ CPMനെ വെട്ടിലാക്കി പിണറായി വിജയന്റെ മുൻ അഡീഷണൽ PSന്റെ ലേഖനം. കരാറിൽ നിന്ന് ഏകപക്ഷീയമായി കേരള സർക്കാരിന് പിന്മാറാനാകില്ലെന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ അമരക്കാരൻ കൂടിയായ രതീഷിന്റെ ലേഖനം പറയുന്നു. ഇടതുകാലത്ത് മന്ത്രിസഭ ചർച്ച ചെയ്യാതെ കരാർ ഒപ്പിട്ടതിൽ അപാകതയുണ്ടെന്നും ലേഖനത്തിൽ വിമർശനം ഉയരുന്നു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം ഇന്ന് മുംബൈയിലെത്തിക്കും. രാത്രിയിലാണ് നോർക്കയുടെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് കൊണ്ടുവരിക. കൊട്ടാരക്കര സ്വദേശി AC തോമസ്, ഭാര്യ ലവനി തോമസ് എന്നിവർ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരാണ് അപകടത്തിൽ മരിച്ചത്. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥിനി സാവരിയെ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പെൺകുട്ടിയെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഗൌരവമായി കണക്കിലെടുത്താണ് കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ. ആഗോള പരിസ്ഥിതി സൂചികയിൽ ഒന്നാമതെത്തി UAE. ആരോഗ്യകരമായ പരിസ്ഥിതി, ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവയെ ഉൾക്കൊള്ളിച്ച് നടത്തിയ വിലയിരുത്തലിലാണ് പരിസ്ഥിതി പ്രകടന സൂചികയിൽ അറബ് രാജ്യങ്ങളിൽ UAE ഒന്നാം സ്ഥാനത്ത് എത്തിയത്. മാലിന്യ സംസ്കരണത്തിൽ 100 പോയിന്റുകളും രാജ്യം സ്വന്തമാക്കിയിട്ടുണ്ട്. ഖത്തറിന്റെ മുൻ ഭരണാധികാരിയും രാജ്യത്തിന്റെ ആധുനികവൽക്കരണത്തിന്റെയും സാമ്പത്തിക മുന്നേറ്റത്തിന്റെയും മുഖ്യ ശില്പിയുമായ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ് അൽ താനിയുടെ വിയോഗത്തിൽ ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മേ യൂസഫ് അലി അനുശോചനം രേഖപ്പെടുത്തി. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ് അൽ താനിയുടെ വിയോഗ വാർത്ത അതീവ ദുഃഖത്തോടെയും വേദനയോടെയുമാണ് അറിഞ്ഞതെന്ന് യൂസഫ് അലി. യുഎൻ 4 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം. ലോകകപ്പിൽ ഫുട്ബോളിൽ സെമി ലൈനപ്പായി. ആദ്യ സെമി സ്പെയിൻ ഫ്രാൻസ്, രണ്ടാം സെമി ഇംഗ്ലണ്ട് അർജന്റീന. ജൂലൈ 19 ഫൈനൽ. അടുത്ത വാർത്ത 10 മണിക്ക്.
4: ഹോം എഫ് എം ന്യൂസ് was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning studio clock. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 69%.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
6: Mexico, United States, Canada.
7: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
6: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
7: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
8: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
7: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
9: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
7: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്റ്റ് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Resolutions, visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip.

0: ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ആൻഡ് മൺഡേയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. എത്ര പെട്ടെന്നാണ്! ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊരു 6 മാസം കഴിഞ്ഞ് 7-ാമത്തെ മാസമാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ റിയലൈസ് ചെയ്യായിരുന്നു. ഞാൻ റിയലൈസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ പാർക്കിങ്ങിൻ്റെ ഫീസ് ഞാൻ ഇന്ന് രാവിലെ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് ആൾ ബില്ലിങ് ഇട അയച്ചു തന്നു. അപ്പോൾ ബില്ലിങ് ഇട അയച്ചു തന്നപ്പം ഫ്രം 10-ാം തീയതിയാണ് എൻ്റെ പാർക്കിംഗ് കൊടുക്കുന്നത്. അപ്പോൾ 10:07-10:08 അപ്പോൾ ഞാനപ്പോൾ പെട്ടെന്ന് ആൾക്ക് മെസ്സേജ് അയക്കാൻ, ബ്രോ ഇത് ഡേറ്റ് തെറ്റിപ്പോയി, 6-07 എന്നിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് ദൈവം 6-ാം മാസം അല്ലല്ലേ, 7-ാം മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നു, അടുത്ത മാസം 8-ാം മാസമാണെന്നും ഇനിയൊരു 4 മാസം കൂടെ ഉള്ളു ഈ വർഷം കഴിയാനെന്നും ഉള്ള ബോധ്യം എനിക്ക് ആ ഒരു സ്ലിപ്പ് കണ്ടപ്പോൾ മനസ്സിലായിട്ട്. എത്ര പെട്ടെന്നാണ് കാലം പോകുന്നതെന്നുള്ളൊരു പോക്കുന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പോലും അറിയുന്നില്ല അടുത്ത മാസം നിങ്ങൾ കണ്ണ് തുറക്കുന്നതിന് മുന്നേ പോകും. കാരണം ഓണം ആയതുകൊണ്ട് തന്നെ ഈ മാസത്തെ ഇപ്പോൾ തന്നെ 15-ാം തീയതി കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ഓൾറെഡി പല ഓണപരിപാടികളുടെ ഡിസ്കഷൻസും പല പരിപാടികളുടെ ഇൻവിറ്റേഷനും ഒക്കെ തന്നെ നമുക്കിവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 2 ആഴ്ച മുന്നേ ഓണത്തിൻ്റെ ഇൻവിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ പലയിടങ്ങളിലും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഇനിയിപ്പോൾ പടേന്ന് പറഞ്ഞ് ഇതങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കിനിയും സെപ്റ്റംബർ ആവുന്നതായിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ദീപാവലിയുടെ സെലിബ്രേഷനും അങ്ങനെ അങ്ങനെ ഫിറ്റ്നസ് ചലഞ്ചും ഒക്കെ ആയിട്ട് ഈ വർഷം ധാന്ന് പറഞ്ഞ് തീരും. എനിവേസ്, നമ്മുടെ ഇതൊക്കെ പോകുന്നോണ്ടിരിക്കുമ്പോഴും ഈ രാജ്യം വളരെ അടിപൊളിയായിട്ട് പുരോഗമനത്തിലാണ്, ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. ഡെവലപ്മെൻ്റ് കാര്യത്തിൽ ഒന്നും പറയാനില്ല. അതുപോലെ നമ്മുടെ നാടും കുറേയധികം പദ്ധതികളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. നമുക്കറിയാം എയർപോർട്ട് വേർ എയ്റോപ്ലെയിൻസ് വരുന്ന നമ്മളെയൊക്കെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ വയ്ക്കുന്ന ഒരു പോർട്ടാണ്. അതുപോലെ നമ്മുടെ ബസ് സ്റ്റേഷൻസ് എന്നുള്ള കോൺസെപ്റ്റ് മാറി നമ്മുടെ നാട്ടിൽ ബസ് പോർട്ടുകൾ വരാൻ ഉള്ള ഒരു പദ്ധതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ആക്ച്വലി ശ്രമിച്ചാൽ കേരളത്തിൽ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ വായിച്ചപ്പോൾ എനിക്കത് മനസ്സിലായത്. ഈ പല സംസ്ഥാനങ്ങളിലും ഈ ബസ് പോർട്ടുകൾ ഇവരിപ്പം കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരാണ്, നിതിൻ ഗഡ്കരിയാണ് ഇതിൻ്റെ കഴിഞ്ഞ ദിവസം ഗുജറാത്തിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. നാഗ്പൂർ, അതുപോലെ തന്നെ തിരുപ്പതി, ജമ്മു കാശ്മീർ, ഇങ്ങനെ ക്ഷേത്രം എന്നിവിടങ്ങളിലുള്ള സ്ഥലങ്ങളിലാണ് പുതിയ 3 ബസ് പോർട്ടുകൾ വരുന്നത്. ആക്ച്വലി ഇതൊരു നല്ലൊരു കോൺസെപ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വൈറ്റ്ല ഹബ്ബ് കണ്ടിട്ടില്ലേ, ആ വൈറ്റ്ല ഹബ്ബിലെ ഒരു 10 ഇരട്ടി നല്ല രീതിയിലുള്ള ഒരു പോർട്ട് സിസ്റ്റം. അതായത് നമ്മൾ എങ്ങനെയാണോ എയർപോർട്ടുകളിൽ പോകുന്നത്, എയർപോർട്ടുകളിലെ ലോഞ്ച് എങ്ങനെയാണോ, എയർപോർട്ടുകളിലെ റിസീവിങ് ഏരിയ എങ്ങനെയാണോ, അതുപോലെ തന്നെയായിരിക്കും ബസ് പോർട്ടുകൾ വരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ആദ്യം പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പോലെ ഈ ക്ഷേത്ര ഏരിയകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ പിൽഗ്രിമേജ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രധാന ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന അവർക്കൊന്നാലൊന്ന് റിലാക്സ് ചെയ്യണം. ഇപ്പം പലപ്പോഴും ബസ് കാത്തിരിക്കേണ്ട, അല്ലെങ്കിൽ ഇന്ന് ഇനി ബസ്സില്ല നാളെ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എവിടെയെങ്കിലും ഒരു ചെയറിലിരുന്ന് കൊതുകടിയും കൊണ്ടിരിക്കേണ്ട അവസ്ഥ നമുക്ക് പലപ്പോഴും വന്നിട്ടല്ലേ. ഒരു മണിക്കൂറെങ്കിലും ബസ് വെയിറ്റ് ചെയ്യാത്ത ആരും തന്നെ ഉണ്ടാവും തോന്നില്ല. അപ്പം അത്തരത്തിൽ നമുക്കൊരു വളരെ സ്റ്റാൻഡേർഡായിട്ട് എല്ലാവിധ എന്താ പറയുക സംവിധാനങ്ങളും സജ്ജീകരണവും ഉൾപ്പെടെയുള്ള ഒരു ബസ് പോർട്ടായിരിക്കും വരാൻ പോകുന്നതെന്നുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്. അപ്പം എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളത് തോന്നി. കേരളത്തിന് ഇത് വേണം. കേരളത്തിലെ പല ഏരിയകളിലും നമുക്കിപ്പോൾ നമുക്ക് ഗുരുവായൂർ നോക്കുകയാണെങ്കിലും ട്രിവാൻഡ്രത്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ നമുക്ക് പല ഏരിയകളിലും ഇതുപോലെ തന്നെ ബസ് യാത്ര പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം എരുമേലി ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ബസ് പോർട്ടുകൾ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാനപ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ ഈ പല വിദേശ രാജ്യങ്ങളിലും നമ്മുടെ ബസ് പോർട്ടുകൾ അല്ലെ ടെർമിനൽസ് എന്ന് പറയുന്നത് ഈ പല ഷോപ്പിംഗ് മാളിലകത്താണ്. ഇപ്പം അങ്ങനെ നമ്മൾ നാട്ടിലോ അല്ലെങ്കിൽ ഞാൻ ദുബായിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, ദുബായിൽ നമ്മൾ അങ്ങനെ വന്നിട്ടില്ല. ഇപ്പം നമുക്ക് എക്സാമ്പിൾ പറയാം, ബുർജ്ബാൻ മെട്രോ സ്റ്റേഷനിൽ, ബുർജ്ബാൻ മാളിൽ നമ്മൾ വരുന്ന സമയത്ത് ബുർജ്ബാൻ മാളിൻ്റെ പാർക്കിംഗ് ലോട്ട് ഉണ്ടല്ലോ, അതായിരിക്കും ഒരു പക്ഷേ ബസ് ടെർമിനൽസ് ആയിട്ട് വരുന്നത്. അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നേരെ നമ്മളൊരു ബസ് എടുത്ത് കയറി നേരെ ഇവിടെ വന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ മാളിനകത്തോട്ടായിരിക്കും എൻട്രൻസ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ബസ്സിനുള്ള ടെർമിനൽ മാത്രം ഉണ്ടാക്കിയാൽ മതി, ബാക്കി ആളുകൾക്കൊക്കെ തന്നെ ഈ മാളിനകത്ത് കയറി ബാക്കി ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ മാളിൻ്റെ ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് ആ ബസ്സിനപ്പോൾ എന്താ പറയുക ഒരു അവർക്കൊരു ഡിപ്പോ എന്നുള്ള പോലെ, അല്ലെങ്കിൽ അവൻ്റെ ഓഫീസ് പോലെ ഒരു ചെറിയൊരു സ്പേസ് മതി, ബാക്കി എല്ലാം അടിപൊളിയാണ്, നല്ല സ്റ്റാൻഡേർഡ്. അങ്ങനെ ഒരു രീതിയുണ്ട് പല രാജ്യങ്ങളിലും, അങ്ങനത്തെ ടെർമിനൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇത് പറഞ്ഞേക്കുന്നത് അങ്ങനെയല്ല, ഇത് കംപ്ലീറ്റ്ലി ഒരു പോർട്ട് ഫെസിലിറ്റി ആണ്. ഞാൻ പറഞ്ഞ എങ്ങനെ വേണമെങ്കിലും അതിനെ ഒരു കൊമേഴ്ഷ്യലൈസായി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന രീതികളാണ്. അപ്പോൾ എന്തായാലും ഇത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ബസ് പോർട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പം നമുക്ക് ചിലവരൊക്കെ ബസ് നാളെയേ ഉള്ളൂ, ബസ് അവർക്ക് ഒരു ദിവസം വെളിയിൽ എവിടെയെങ്കിലും തങ്ങേണ്ടി വരും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ എയർപോർട്ടിൽ വരട്ടെ, അവിടെ ലോഞ്ചിൽ നമുക്ക് സോറി എയർപോർട്ട് അത് ബസ് പോർട്ടിൽ വരട്ടെ, അവിടെ ലോഞ്ചിൽ നമുക്ക് ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുക, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഇരിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ രാത്രിയിൽ എങ്ങോട്ട് പോകേണ്ട ആവശ്യം വരത്തില്ല, അവിടെ തന്നെ നമുക്ക് സെക്യൂരിറ്റി ഉണ്ടാവും, അവിടെ തന്നെ നമുക്ക് വാഷ്റൂം ഫെസിലിറ്റി ഉണ്ടാവും, ഫുഡിന് ഫുഡ്, നമുക്ക് റിലാക്സ് ചെയ്ത് പിറ്റേന്ന് ബസ് എടുത്ത് പോകാൻ പറ്റുന്ന എത്ര മനോഹരമായിരിക്കില്ലേ. ഞാൻ അപ്പം ഈ വായിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ആലോചിക്കുമായിരുന്നേ, ഒരു 100 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് ജനിക്കുന്ന പിള്ളേർക്ക് എല്ലാവിധ ഫെസിലിറ്റി ഉൾപ്പെടെ ആയിരിക്കുമല്ലോ അല്ലേ. ഇപ്പം നമ്മളൊരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്, ആ സമയത്ത് അവർ ഡെവലപ്മെൻറ്റൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഫേസ് ഉണ്ടല്ലോ, ആ ഫേസിലായിരിക്കില്ലേ അവർ ജീവിക്കാനായിട്ട് പോകുന്നത്. ഇത് കഴിഞ്ഞ തലമുറ ഇത് തന്നെ ആയിരിക്കും ആലോചിച്ചിരിക്കുന്നത്. എല്ലാ തലമുറയും ഇതിങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എന്താണേലും വരട്ടെ, വികസനങ്ങൾ വരട്ടെ, നമുക്കും അതൊക്കെ എൻജോയ് ചെയ്യാനും സാധിക്കട്ടെ എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം അല്ലേ. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങ് കേട്ടെ, ഓടി തിരിച്ചു. ഇന്ന് നമുക്കൊരു കിട്ടിലും ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ ആ വിശേഷം കാര്യങ്ങളൊക്കെ തന്നെ പറയാനാണ്. ഓണത്തെ സംബന്ധിച്ച് കുറേ കാര്യങ്ങളായിട്ട് പറയാനും ഓണത്തെ സംബന്ധിച്ച് നല്ല അടിപൊളി സദ്യകളൊക്കെ നമുക്ക് ഒരുക്കി തരാനും പറ്റുന്ന ഒരു ഗസ്റ്റാണ് ഇന്ന് നമ്മുടെ കൂടെ വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്, സൂൺ ആ ഒരു ടോക്ക് സെഷനിലേക്ക് പോകുന്നതാണ്.
1: പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. That's Home 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. Amone, endha idu? Ee vandide AC adichu poyalla.
6: Idhukku
5: eda mone, poda poi. Vandide AC adichu poi.
6: Annam pedikkanada.
7: Vandi nere Andrasilekku vittu. Ee choodathu nammada budget nodukkana quality parts Andrasile ullu.
5: Ambane. എന്നാ വേഗം പോ അൽറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം.
8: അണ്ണ ശ്രദ്ധിക്കുക, അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൽറാസ് ഓട്ടോ എ സി പാർട്സ്. അൽറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൽറാസ് ഡോട്ട് എം ഇ.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர் எஸ் அகத்தீர் பில்டிங் அல்வன் குல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് തന്നെ ആണ് സ്ലോ മൂവിംഗ് ട്രാഫിക്കിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അലിത്തേറ്റ് ഓൾഡ് റോഡിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. മലയ സ്ട്രീറ്റിലും ആ കഴിഞ്ഞ മണിക്കൂർ പറഞ്ഞേക്കുന്ന കഞ്ചഷൻ അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. റിബാത്ത് സ്ട്രീറ്റിലും ദാ ഇപ്പോൾ പുതിയതായിട്ടൊരു ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. എമിറേറ്റ്സ് റോഡിലെ സിറ്റുവേഷൻ അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇന്ന് റോഡുകൾക്കൊക്കെ പറ്റിയത്? ആക്ച്വലി ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് ഇച്ചിരി ഇന്ന് സബ്സൈഡ് ആവേണ്ടതാണ്, പക്ഷേ ഇതെങ്ങും തന്നെ സബ്സൈഡ് ആയിട്ടില്ല. ആൻഡ് പുതിയ ട്രാഫിക്കുകളൊന്നും അൽക്കേൽ റോഡിലോ അല്ലെങ്കിൽ ഷെയ്ഖ് സയ്യിദ് റോഡിലോ ഒന്നും തുടങ്ങിയിട്ടുമില്ല. അത് തന്നെയാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. പക്ഷേ റാസൽകോ റോഡിലും ഷെയ്ഖ് സയ്യിദ് റോഡിലും ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഞ്ചഷനോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ പറഞ്ഞ് എങ്ങും തന്നെ കണ്ടിട്ടുമില്ല കേട്ടോ. ഒരു മെസ്സേജും കാര്യങ്ങളും ഒന്നും തന്നെ എനിക്കിതുവരെ വന്നിട്ടുമില്ല. ഫസ്റ്റ് അൽക്കോ സ്ട്രീറ്റ് നമ്മുടെ അവിടെ ഒരു ചെറിയൊരു കഞ്ചഷൻ, അത് ഇൻറ്റേർണൽ റോഡ്സ് ആയതുകൊണ്ടാണ് അവിടെ ഒരു ചെറിയൊരു കഞ്ചഷൻ വരുന്നത്. ഒപ്പം തന്നെ JVC ഔട്ടർ സർക്കിളിൽ ഒരു ആക്സിഡൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഞ്ചഷൻ ഇല്ല. ഇതെത്രയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു മണിക്കൂർത്തെ ട്രാഫിക് സിറ്റുവേഷൻ. വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനാണ്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: You are listening to Sand Dunes with Akshay and Vidya.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
3: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം.
4: എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
2: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയാ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമരാന്ത്, ബക്ക്വീറ്റ്, കീൻവ,
3: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ്, അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. എന്റെ കൂടെ ഇതാ നിത്യയുടെ ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിത്യ.
2: വെരി വെരി ഗുഡ് മോർണിംഗ്. അപ്പോ ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമുള്ള ചില കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു അക്ഷയ് രാവിലെ തന്നെ ട്രിക്സ് മാനിയ 2.0 യെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും.
1: തീർച്ചയായിട്ടും, അല്ല ഗംഭീര ഷോ അല്ലായിരുന്നോ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിരുന്നത്. അപ്പൊ എന്താണേലും ട്രിക്സ് മാനിയ എന്ന് പറയുന്നത് ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളൊക്കെ ഏറ്റവും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആണ് ട്രിക്സ് മാനിയ കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും തന്നെ. അതൊക്കെ എൻജോയ് ചെയ്ത് ഒരുപാട് പേരുണ്ട്.
2: അതെ, നമ്മുടെ ടിക്കറ്റ്സ് കിട്ടിയ ഒരുപാട് ലിസണേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിവേ, ആ ഒരു തിയേറ്റർ മുഴുവനും ഫുള്ളായിരുന്നു. ഒരു തിയേറ്ററിക്കൽ ഷോ ആയിരുന്നു, അടിപൊളിയായിരുന്നു. എനിവേ, അതൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഇന്ന് പറയാൻ ഒരു ഗംഭീര ഐറ്റം ഉണ്ട്.
1: നിത്യയുടെ ഓരോ ദിവസവും നിത്യ നമുക്ക് കൊണ്ടുവരുന്നോണ്ടിരിക്കുന്നത് കുറെ അധികം ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ യുണീക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് നിത്യ എന്തായിരുന്നു, ഇന്ന് നിത്യയുടെ ടോപ്പിക് എന്തായിരുന്നു?
2: നമുക്ക് എപ്പോഴും ഈ സൺറൈസും അതുപോലെ സൺസെറ്റും കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള മലയാളികളാണ്. ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തും മലമുകളിലേക്കും അല്ലെങ്കിൽ ബീച്ചുകളിലേക്കും പോയി സൂര്യോദയം കാണാൻ
1: പോകുന്നുണ്ട്.
2: സാധാരണ ഇന്ത്യയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് സൂര്യൻ ഉദിക്കുന്നത്, ആദ്യമായി സൂര്യകിരണങ്ങൾ ഏൽക്കുന്ന ഒരു സ്ഥലമുണ്ട്.
1: ഇന്ത്യയിൽ ആദ്യമായിട്ട് സൂര്യൻ ഉദിക്കുന്ന ആ സ്ഥലം ഏതാണ്?
2: ശരിക്കും പറഞ്ഞാൽ നമ്മള് പി എസ് സി പഠിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് അല്ലെങ്കിൽ ഉദയ കിരണങ്ങളുടെ നാട്
1: എന്നൊക്കെ പറയും.
2: അപ്പോ ഈ അരുണാചൽ പ്രദേശിൽ തന്നെ ഒരു ജില്ലയില് ഒരു സ്ഥലത്താണ് ശരിക്കും പറഞ്ഞാല് ഇങ്ങനൊരു ഐറ്റം നടക്കുന്നത്. അതിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു. അതി രാവിലെ തന്നെ ആൾക്കാർ എഴുന്നേൽക്കുന്നു ജോലി. നമ്മൾ വേറൊരു സ്ഥലത്തെ കുറിച്ച് ഇതുപോലെ പറഞ്ഞിരുന്നു. യെസ്, പറയാനുള്ള കാര്യമാണ്.
1: രണ്ട് മണിക്കോ 2 AM അവിടെ സൂര്യൻ ഉദിക്കുന്നത്.
2: 2 AM അവിടെ സൂര്യൻ ഉദിക്കുന്നത്. പിന്നെ അതുപോലെ 1999 ഇന്ത്യയിൽ ഏറ്റവും ആദ്യം സൂര്യോദയം കാണുന്ന സ്ഥലമാണ് നമ്മുടെ ഡോങ് വാലിയെ സെലക്ട് ചെയ്തത്. ഇനി വേറൊരു കാര്യം കൂടെ, 2000 January 1 അതായത് അന്ന് മിലേനിയം സൂര്യോദയം ഇവിടെ വെച്ചതായതുകൊണ്ടാണ് ഈ സ്ഥലം ഇത്രയും വലിയ ഒരു ലോക ശ്രദ്ധ നേടാൻ കാരണമായത്. മിലേനിയം സൂര്യോദയം എന്നൊരു ടൈറ്റിലോട് കൂടിയാണ് ഈ ഡോങ് വാലിയിലെ ആദ്യത്തെ സൂര്യകിരണങ്ങളെ അങ്ങനെ ഒരു ടൈറ്റിലോട് കൂടിയാണ് പുറത്തിറങ്ങിയത്. 2000 January 1 ആദ്യത്തെ മിലേനിയം സൂര്യോദയം.
1: ഭയങ്കര അത്ഭുതം കേട്ടോ. എനിക്ക് 2 മണിക്കൊക്കെ സൂര്യൻ ഉദിക്കുന്നു അല്ലെ, അരുണാചലില് ഡോങ് വാലിയിൽ 2 മണിക്ക് പോയ ആദ്യത്തെ സൂര്യരശ്മികൾ നമുക്ക് അവിടെ കാണാം അല്ലെ.
2: അതിന്റെ ഒരു ഡിഫറൻസ് ശ്രദ്ധിച്ചു നോക്കും. നമ്മള് മലമുകളിലേക്ക് ബീച്ചുകളിലേക്കൊക്കെ, അതായത് കുന്നിന്റെ മുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ താഴ്വരയിലേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രമാണ് വെളുപ്പിന് 2 മണിക്കുള്ള ആ സൂര്യോദയം ആദ്യമായിട്ട് കാണാൻ സാധിക്കും.
1: ഓ ശരി, ഈ പല രാജ്യങ്ങളും ഉണ്ട്. അതായത് ഏറ്റവും പല രാജ്യങ്ങളിലെ പല സ്ഥലങ്ങള് ഏറ്റവും അവസാന സൂര്യരശ്മി ഏൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് അത് ഈ കുന്നുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമമായിരിക്കും. അപ്പൊ ഈ കുന്നിന്റെ മേലെ സൂര്യൻ വന്നെങ്കിൽ മാത്രമേ രശ്മികൾ അങ്ങോട്ട് വരും. അതുകൊണ്ടാണ് അവിടെ സൂര്യ രശ്മി എത്താൻ താമസിക്കുന്നത്. പക്ഷെ ഇത് ഭയങ്കര,
2: പിന്നെ പ്രകൃതി ഭംഗിയോ പൈൻ മരങ്ങളും ഒക്കെ കൊണ്ട് ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഡോങ് വാലിയെ കുറിച്ച്. അരുണാചൽ പ്രദേശ് അറിയാലോ, നല്ലൊരു സ്ഥലമാണ്. പക്ഷെ അതോടൊപ്പം ഈ ഡോങ് വാലി എന്തുകൊണ്ടാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയെന്നുള്ളത് ആ പിക്ചറിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും.
1: എന്താണെങ്കിലും മില്ലേനിയം സൺറൈസ് എന്നുള്ള ഒരു തലക്കെട്ട് കൂടെ അരുണാചൽ പ്രദേശ്

0: എസ്പെഷ്യലി ഡോങ് വാലിക്കും ഉണ്ട് അല്ലേ. അപ്പൊ എന്തായാലും ഡോങ് വാലി ഇനി നിങ്ങളുടെ കുട്ടികൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കാന്നാണ് ഈ രണ്ട് മണിക്ക് പുലർച്ചെ സൂര്യൻ ഉദിക്കുന്ന ആ സ്ഥലം. ഇതുപോലെ മറ്റേതെങ്കിലും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് നിങ്ങൾക്കും അറിയാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കമന്റ് ചെയ്യാന്നാണ് കേട്ടോ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
1: അല്ല, നാട്ടിലേക്ക് പോകുന്ന കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
8: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
1: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
8: ഇവിടെ എവിടെയാ?
1: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
4: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, കോൾ 050-860-9611.

0: പാലക്കാട് ഇരട്ട കൊലപാതകത്തിൽ വിധി ഉച്ചയ്ക്ക്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇറാനെതിരെ വീണ്ടും വ്യോമാക്രമണം നടത്തി US. ഇറാനിലെ മഷാറിലെ കർഷക പമ്പിംഗ് സ്റ്റേഷന് നേരെ US ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 4 പേർക്ക് പരിക്കേറ്റു. US ആക്രമണങ്ങൾ നടത്തിയതോടെ ഇരുരാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ശ്രമങ്ങളെല്ലാം പാഴായെന്ന് ഇറാൻ ഭരണകൂടത്തിന്റെ പ്രതികരണം. തങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് ഭൂപ്രദേശം വിട്ടുകൊടുക്കരുതെന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനിൽ അതിശക്തമായ ആക്രമണവുമായി US. ബന്ദർ അബ്ബാസ് കശം മേഖലയിൽ US വ്യോമാക്രമണം. US ആക്രമണത്തിന് പിന്നാലെ കുവൈറ്റിൽ ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ വ്യാപക നാശം. ഡ്രോൺ വീണ ഒരാൾക്ക് പരിക്ക്, ഒരു കുട്ടിയടക്കം 3 പേർ ഖത്തർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇറാനിലെ 140-ലേറെ കേന്ദ്രങ്ങളിലേക്കാണ് US ഡ്രോണുകൾ വർഷിച്ചത്. ഹോർമസിൽ GFS ഗാലക്സി എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥ വീണ്ടും ശക്തമായത്. ഹോർമസ് കടൽ അടച്ചുവെന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്, ഇറാൻ അംഗീകരിക്കാത്ത ഒരു പാതയിലൂടെയും കപ്പലുകൾ കടക്കാൻ ശ്രമിക്കരുതെന്ന് IRGC മുന്നറിയിപ്പ്. ഇറാൻ ഹോർമുസ് കടലെടുക്ക് നിയന്ത്രിക്കുന്നില്ലെന്നും അന്താരാഷ്ട്ര ജലപാതയായി ഹോർമുസ് തുടരുന്നുണ്ടെന്നും US സെൻട്രൽ കമാൻഡ്. കുവൈറ്റിൽ 3 US സൈനികർ ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന വാർത്ത വ്യാജമാണെന്നും ഒരാൾക്കും ജീവാപായം സംഭവിച്ചിട്ടില്ലെന്നും US സെൻട്രൽ കമാൻഡ് പറയുന്നു. സംഘർഷം കടുത്തതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. ബാരലിന് $79, ബ്രന്റ് ക്രൂഡ് വില $80. സമാധാന കരാർ നിലവിൽ വന്ന സമയത്ത് $65 വരെ താഴ്ന്ന വിലയാണ് വീണ്ടും കുതിച്ചുയർന്നത്. കോവിഡ് വ്യാപനം തടയാനുള്ള ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയിൽ വ്യാപക ക്രമക്കേടെന്ന റിപ്പോർട്ട്. ചെലവുകളുടെ പൂർണ്ണ ബില്ലോ രേഖയോ ഹാജരാക്കിയില്ലെന്ന് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ റിപ്പോർട്ട്. ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേക ബാങ്ക് അക്കൌണ്ട് വഴിയല്ല നടത്തിയതെന്നും ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പുതല അച്ചടക്ക നടപടി വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ. കാപ്പത്തടവുകാരനായി ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതന്റെ സത്യപ്രതിജ്ഞ ജയിലിൽ നടത്താമെന്ന് സർക്കാർ. കാപ്പത്തടവിൽ നിന്ന് ഇടക്കാല മോചനം നൽകരുതെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള സൌകര്യങ്ങൾ ഒരുക്കാമെന്നും ചട്ടപ്രകാരം സത്യപ്രതിജ്ഞ തടസ്സമില്ലെന്നും സർക്കാർ ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. വിചിത്രമായ കേസാണിതെന്ന് ഹൈക്കോടതിയുടെ പരാമർശം. ഉച്ചയ്ക്ക് ശേഷം കേസിൽ വിധി പറയും. വയനാട് മേപ്പാടി കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും നിർമ്മാണ കമ്പനി നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി TE സിദ്ദിഖ്. ദുരന്തത്തിൽ മരിച്ച 7 പേരുടെ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതവും കരാർ തൊഴിലാളിയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപയും അടിയന്തര സഹായമായി കമ്പനി അനുവദിക്കും. PM ശ്രീ പദ്ധതിയിൽ CPMനെ വെട്ടിലാക്കി പിണറായി വിജയന്റെ മുൻ അഡീഷണൽ PSന്റെ ലേഖനം. കരാറിൽ നിന്ന് ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിന് പിന്മാറാനാകില്ലെന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ അമരക്കാരൻ കൂടിയായ രതീഷ് കാലിയാടിന്റെ ലേഖനം പറയുന്നു. ഇടതുകാലത്ത് മന്ത്രിസഭ ചർച്ച ചെയ്യാതെ കരാർ ഒപ്പിട്ടതിൽ അപാകതയുണ്ടെന്നാണ് ലേഖനത്തിൽ വിമർശനം. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം ഇന്ന് മുംബൈയിലെത്തിക്കും. രാത്രി മുംബൈയിലെത്തിക്കുന്ന മൃതദേഹം നോർക്കയുടെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് കൊണ്ടുവരും. കൊട്ടാരക്കര സ്വദേശി SC തോമസ്, ഭാര്യ ലൌനി തോമസ് എന്നിവർ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരാണ് അപകടത്തിൽ മരിച്ചത്. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥിനി സാവരിയ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പെൺകുട്ടിയെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചതടക്കമുള്ള ഗുരുതര വിഷയം ഗൌരവമായി കണക്കിലെടുത്താണ് കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷാവിധി. ഇന്ന് പ്രതി കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച പറയാനിരുന്ന വിധി ജഡ്ജിക്കുണ്ടായ ആരോഗ്യ പ്രശ്നം കാരണം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. 2025 ജനുവരി 27 പ്രതി ചന്താമര ഇരട്ട കൊലപാതകം നടത്തിയത്. മുൻ ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ അൽത്താനിയുടെ വിയോഗത്തിൽ UAE 4 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം. ഖത്തറിന്റെ മുൻ ഭരണാധികാരിയും രാജ്യത്തിന്റെ ആധുനികവൽക്കരണത്തിന്റെയും സാമ്പത്തിക മുന്നേറ്റത്തിന്റെയും മുഖ്യശില്പിയായ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ വിയോഗത്തിൽ ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം യൂസഫ് അലി അനുശോചനം രേഖപ്പെടുത്തി. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ വിയോഗ വാർത്ത അതീവ ദുഃഖത്തോടെയും വേദനയോടെയുമാണ് അറിഞ്ഞതെന്ന് യൂസഫ് അലി. ഖത്തറിനെ ആധുനികവും സാമ്പത്തികവുമായ ശക്തിയും രാജ്യവുമാക്കി മാറ്റുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. രാജ്യത്തിന്റെ വികസന മുന്നേറ്റങ്ങൾക്ക് നൽകിയ നേതൃത്വം പകരം വയ്ക്കാനാകാത്തതെന്നും യൂസഫ് അലിയുടെ അനുസ്മരണം. ആഗോള പരിസ്ഥിതി സൂചികയിൽ ഒന്നാമതെത്തി യു എ. ആരോഗ്യകരമായ പരിസ്ഥിതി, ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവയെ ഉൾക്കൊള്ളിച്ച് നടത്തിയ വിലയിരുത്തലിലാണ് പരിസ്ഥിതി പ്രകടന സൂചികയിൽ അറബ് രാജ്യങ്ങളിൽ യു എ ഒന്നാം സ്ഥാനത്തെത്തിയത്. മാലിന്യസംസ്കരണത്തിൽ 100 പോയിന്റുകളും രാജ്യം നേടിയിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ സെമി ലൈനപ്പായി. ആദ്യ സെമി സ്പെയിൻ, ഫ്രാൻസ് രണ്ടാം സെമി ഇംഗ്ലണ്ട് അർജന്റീന. ജൂലൈ 19 കലാശ പോരാട്ടം. അടുത്ത വാർത്ത 11 മണിക്ക്.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning studio clock-il ippol samayam 10 mani kazhinju 6 minute.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം
1: 66%.
3: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
0: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
3: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്റ്റ് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
1: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankul Road, Bardubai.

0: You are listening to Sand Tunes with Akshay and Vidya.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: സ്വാഗതം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കൂടെ രണ്ട് ഗസ്റ്റ് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഗസ്റ്റിനെ കുറിച്ച് പറയണമെങ്കിൽ മലയാളിയുടെ വായിൽ വെള്ളം ഓടിപ്പിക്കുന്ന രണ്ട് ബ്യൂട്ടിഫുൾ ഷെഫ്സ് ആണ് എന്റെ കൂടെ ഉള്ളത്. ആൻഡ് രണ്ടുപേരെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സോ ഐ ഇൻവൈറ്റ് നാവീദ്. നമസ്കാരം, വെൽക്കം ടു ഹോം 92.2 FM സ്വാഗതം. ഒപ്പം സിമി, നമസ്കാരം. ഹോം FM സ്വാഗതം. ആക്ച്വലി നാവീദ് ഈസ് നോട്ട് ഇൻ മലയാളി, സോ ഈവൻ ദോ ഹി ലവ് കേരള പീപ്പിൾ, ദാറ്റ്സ് വൈ സച്ച് എൻ ഇനിഷ്യേറ്റീവ്.
6: I learned one word. Korchu korchu. So I know Malayalam korchu korchu.
5: സോ ഈ രണ്ട് വ്യക്തികൾ ഇവിടെ എത്തിയേക്കുന്നതിൻ്റെ ഒരു വലിയൊരു ആശയം എന്ന് പറയുന്നത് ഈ തവണത്തെ ഓണത്തിന് ഇവർ കൊണ്ടുവരാൻ പോകുന്ന വലിയൊരു ആശയം തന്നെയാണ് ഫോർ ഓണ സദ്യ അല്ലേ. അപ്പോ സിമി, നമസ്കാരം, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
7: സുഖം തന്നെ അക്ഷയ്, ടു ബി ബാക്ക് ഹിയർ ഫോർ ഓണം.
5: തീർച്ചയായിട്ടും സിമിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ഓണം വളരെ ഗംഭീരമായിട്ട് അതിന്റെ തനിമ ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ ഓണ സദ്യ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലേ.
7: താങ്ക് യു.
5: എങ്ങനെയാണ് സിമി ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നത്? അതാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്.
7: കോൺസെപ്റ്റ് ആക്ച്വലി ആക്സിഡന്റിലായിരുന്നു. ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന റെസ്റ്റോറന്റിൽ ഞാൻ കുറച്ച് പോപ്പ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ദിവസം അവിടുത്തെ ഷെഫ് എന്നോട് ജസ്റ്റ് ചോദിച്ചു, സിമി നമുക്കൊന്ന് ഓണം ചെയ്താലോ, പുള്ളി ഒരിക്കലും ഓണം ചെയ്തിട്ടില്ല, അതൊരു ഫൈൻ ഡൈനിങ് ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ്, സോ യു നോ വാട്ട് യു തിങ്ക് അബൌട്ട് ഡൂയിങ് ആൻ ഓണം സദ്യ. ഞാൻ പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഞാനൊരു ഓണ സദ്യ ഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ഓണത്തിന് പേരൻസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പോട്ടിലൊക്കെ ആയിരിക്കും എല്ലാവരും ഓരോരോ ഡിഷ് കൊണ്ടുവരും. പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, നമ്മൾ കിച്ചണുണ്ട്, നമുക്ക് സ്റ്റാഫുണ്ട്, നമുക്ക് നോക്കാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് അതങ്ങ് ഒരു സക്സസ്ഫുൾ ആയി. ഫസ്റ്റ് ഇയർ തന്നെ ഒരു 400 പേരുണ്ടായിരുന്നു സദ്യക്ക്, ഫൈൻ ഡൈനിങ് സദ്യക്ക്. ഫൈൻ ഡൈനിങ് എന്ന് പറയുമ്പം അതിന്റെ ആംബിയൻസും സെറ്റപ്പും ആണ് ഫൈൻ ഡൈനിങ്. പക്ഷെ ഫുഡെല്ലാം നമ്മൾ ഒത്തന്റിക് ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിലൊരു വ്യത്യാസവും ഇല്ല. പിന്നെ ഡിസേർട്ട് നമ്മളൊരു ഫൈൻ ഡൈനിങ് രീതിയിൽ പ്ലേറ്റ് ചെയ്യും.
5: ഓക്കെ ഓക്കെ.
7: പായസമായിരിക്കും, പക്ഷെ പായസം ആയിരിക്കത്തില്ല,
5: രീതിയിലായിരിക്കും.
7: സോ ദാറ്റ് ഇസ് ബേസിക്കലി ദ കോൺസെപ്റ്റ്. ആൻഡ് കഴിഞ്ഞ വർഷം മുതൽ ഞാൻ ഖടക്കിലാണ് ചെയ്യുന്നത്. സോ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഖടക് ഇസ് മിഷ്ലൻ ബിബ് ഗുർമാൻ ഷെഫ്, ബിബ് ഗുർമാൻ അക്രെഡിറ്റഡ് ഒരു റെസ്റ്റോറന്റ് ആണ്. അപ്പം ഫസ്റ്റ് ടൈം ആണ് ഒരു മിഷ്ലൻ അക്ലെയിംഡ് റെസ്റ്റോറന്റ് ഓണസദ്യ വിളമ്പുന്നത്. സോ ദാറ്റ് ഇസ് ദ സ്പെഷ്യാലിറ്റി. ഇറ്റ്സ് ഓണർ ഫോർ me that you know I get to cook in chef's kitchen in a Michelin acclaimed kitchen and yeah so പക്ഷെ സദ്യ എല്ലാം all the normal things you can expect.
5: Perfect.
7: Yeah.
5: And actually നമ്മുടെ നോക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് ഇന്ന് ഇതിന്റെ സ്പെഷ്യാലിറ്റി, ഇതിന്റെ ത്രില്ല് കളയുന്നതിന് മുന്നേ നമ്മുടെ ഹോം 92.2 FM ഈ വർഷത്തെ ആദ്യത്തെ ഓണം അനൗൺസ്മെന്റ് കൂടെയാണ് ഈ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. സോ അതിന്റെ എല്ലാ പ്രത്യേകതയോടെ ഉണ്ട്. സോ എല്ലാ മലയാളികൾക്കും ആ ഓണത്തിന്റെ തനതായിട്ടുള്ള ആ ഒരു വൈബിലേക്ക് തന്നെ നമുക്ക് പോവാട്ടോ.
7: Perfect.

0: ഓൾ റൈറ്റ്. അപ്പൊ ഈ വട്ടത്തെ ഓണത്തിന് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു ഇനിഷ്യേറ്റീവ് ആണ് ആക്ച്വലി ഈ യു എ ഉണ്ടാക്കിയ ആളുകളെ, അതായത് സ്പെഷ്യലി മലയാളികളെ നിങ്ങൾ ഹോണർ ചെയ്യാനായിട്ട് പോകുന്ന വലിയൊരു ഇനിഷ്യേറ്റീവ്
1: അല്ലെ?
0: അപ്പൊ അതെന്തൊക്കെയാണ്? സിമി സിമി തന്നെ പറഞ്ഞോളൂ, എങ്ങനെയാണ് അത് പോകുന്നത്?
1: ആക്ച്വലി ഞാനത് ഞാൻ ഷെഫിനോട് പറയാം, ബിക്കോസ് പുള്ളിയുടെ ഒരു ഐഡിയ ആയിരുന്നു. ഞങ്ങള് ഓണത്തിന്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തപ്പം ഈ സിറ്റുവേഷൻ, ഈ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ തുടങ്ങിയ സമയത്തായിരുന്നു ഞങ്ങള് ഇത് തുടങ്ങിയത്, ഡിസ്കഷൻസ്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ പഠിച്ചു വരുവാണ് ഈ യു എ ഉണ്ടാക്കിയത് മലയാളികളാണ്, യുനോ യു ലിറ്ററലി അവർ ബിൽഡ് ചെയ്തത് ഒരു മലയാളി കമ്മ്യൂണിറ്റിയാണ്, അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു മലയാളി കമ്മ്യൂണിറ്റിനെ ഓണർ ചെയ്യണം,
0: അപ്പൊ
1: നമുക്ക് ഓണവുമായിട്ട് ക്ലബ്ബ് ചെയ്താലോ എന്ന്.
0: ആക്ച്വലി ഐ വാസ് ഓൾസോ അബൌട്ട് ടു ആസ്ക് ദ സെയിം ക്വസ്റ്റ്യൻ, ബിക്കോസ് ഈവൻ ദോ യു ആർ നോട്ട് എ മലയാളി ആൻഡ് യു ടുക്ക് സംതിങ് എ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ടു ഗിവ് ടു മലയാളീസ്, വൈ വൈ സച്ച് ഇനിഷ്യേറ്റീവ് ബോൺ ഇൻ യുവർ മൈൻഡ്?
2: So, you know, I have a lot of Malayali friends. I lived in UK for 14 years. UK is also full of Malayali. So, it's not the first time I knew the community. But when I landed in Dubai, I think I encountered something very different. On a very different level, wherein the integration of the community into this city is unmatched. And my last 2 years, I've heard this from multiple dimensions and multiple people that Malayalis build the city with their two hands. And I think that was always sitting in my head somewhere. And when Timmy and I were having this conversation to do Onam this year, we just thought, like, why don't we do, and it was a difficult time, this was during the conflict, and we were in a different mindset. And we thought, why don't we find some people who've been part of the most iconic Dubai projects and bring them together for a nice Onam Satya. And I think that is just one small gesture. Look, I mean, it's a meal, but at the end of the day, just to be able to honor those people who never got recognition, I think it's a special feel for me. And I think that's the where the idea is coming from, that let's find those people who've been part of the success of this city and bring them together for a nice meal wherein we are able to acknowledge a little bit of it. I don't think we're ever able to acknowledge what they have done and what the community has actually built. They probably, if I have to be like stretching myself, I don't think even the Malayali community acknowledges what they have achieved in this city.
0: Oh,
2: I think they should be really proud of what they have achieved as a community. So I think it's a small gesture, but I really feel, you know, humbled and special if we are able to do that. If we are able to find those people and bring them together around the table.
0: It's actually a goosebumps moment.
1: I know, right? When I heard it, I was like, I literally had, like, my eyes I felt was filling up. Like, I was thinking, endo nalla oru idea aanu, karanam nammal orikkalum chindikkathathaanu ee city panudha aalkaru, and in this time of conflict adu oru, I think that, you know,
0: alla navid parna pole enne even malayaligal pole acknowledge cheyittundonnu
1: arithilla, absolutely. So, even Malayali community probably does not know.
0: അങ്ങനെയുള്ളടത്താണ് ഈ ആക്ച്വലി ഇൻ ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റി ക്രിയേറ്റ് ചെയ്തേക്കുന്ന മലയാളി കമ്മ്യൂണിറ്റിനെയാണ് ഈ വട്ടത്തെ ഓണത്തിനെ സെലക്ട് ചെയ്ത് കഥക് റെസ്റ്റോറന്റിലേക്ക് ഒരു ഫൈൻ ഡൈൻ ഓണ സദ്യയിലേക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നമ്മൾ കൊണ്ടുപോകാനായിട്ട് പോകുന്ന ഒരു വലിയ ഇനിഷ്യേറ്റീവ് ആണ് നവീന്റെ ഭാഗത്തു നിന്നും കഥകിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന. സല്യൂട്ടിങ് സർ ഫോർ ദാറ്റ്, ബിക്കോസ് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് വാട്ട് ഇസ് സെഡ് ഇസ് റൈറ്റ്. ഈവൻ ദോ ഹൗ മെനി മലയാളി റെസ്റ്റോറൻസ് ആർ
1: ദേർ
0: റൈറ്റ് ഇൻ കറാം, if you can see lot, not in Karama, അത്രമാത്രം മലയാളി റെസ്റ്റോറൻസ് അവിടെ നിന്നും ചെയ്യാത്ത ഒരു ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ആണ് ഈ വട്ടം യു ആർ ഗോയിങ് ടു ഡു, റൈറ്റ്?
2: Well, I
1: well, hopefully.
2: I'm sure we'll find a lot of people. I think this city is full of them. Yeah. But look, I don't think I deserve anything here. I think it's just, as I said, it's a small gesture. And I hope this ignites a spark and then we all do it. Next year, it's bigger and better.
0: Sure,
2: I think
0: sure.
2: We'll find 100 people next year.
1: Absolutely.
0: 1,000 a year after. So, now, when I'm talking about this, I'm thinking about it. We're here in Dubai. We're here in Dubai. At that time, we have a friend of a photo. അല്ലെങ്കിൽ ബുർജ് അല അറബിന്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ, നമ്മുടെ ബീച്ചിന്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ, ഇതൊക്കെ എനിക്ക് ഒരു പക്ഷേ എന്റെ മനസ്സിൽ കുറെ ഇമേജസ് വരുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഓരോരുത്തർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഓരോരുത്തരെയും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്
1: അല്ലെ?
0: സോ എന്നാണ് നമ്മൾ ഈ ഫൈൻ ഡൈനിങ്ങിലേക്ക് പോകുന്ന ഏത് ദിവസമാണ് ഈ നമ്മൾ ഓണത്തിന്റെ ഇവർക്ക് കൊടുക്കാൻ പോകുന്ന ട്രീറ്റ്?
1: നമ്മൾ ഓണം 10 ദിവസം സെലിബ്രേറ്റ് ചെയ്യും. അതാണ് നമ്മുടെ 10 ഡേയ്സ് ഓഫ് ഓണം. സോ വി വോണ്ട് ടു സ്റ്റാർട്ട് ദ ഇവന്റ് ബൈ ഓണറിംഗ് ദം.
0: Okay.
1: So we want to do lunch on 16th August by inviting these guests.
0: Oh, sherry.
1: So if you know, and ഈ വർക്കേഴ്സ് അല്ലെങ്കിൽ ഇത് ഈ സിറ്റി ബിൽഡ് ചെയ്ത ആൾക്കാര് റേഡിയോ ഒന്നും കേൾക്കത്തില്ല. സോ നമ്മൾ ഹോപ്പിംഗ് ദാറ്റ് ലിസ്ണേഴ്സ് അറിയാവുന്ന ആൾക്കാരെ റെക്കമെൻഡ് ചെയ്ത് ശരിക്കും വേർതി ആയിട്ട് ഉള്ള ആൾക്കാരെ റെക്കമെൻഡ് ചെയ്താൽ ഇറ്റ് വുഡ് ബി അവർ honor to serve them on 16th August.
2: Cool it would be if we can find someone with a photograph of building the Buddha site. I'm sure there were so many Malayali project managers building that iconic building.
1: Yeah.
2: I mean, how amazing would that be to find
0: someone
2: of that team?
0: നിങ്ങൾക്കിപ്പോ നിങ്ങളിപ്പോ കേൾക്കുന്ന ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ഒരു ഫോർമാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ സുഹൃത്തായിക്കോട്ടെ, അവര് ഇത്തരത്തിലോടുള്ള ഇന്ന് ഒരു പക്ഷെ അവര് നല്ലൊരു സ്റ്റേജിലായിരിക്കും ഇരിക്കുന്നത്, അവര് പക്ഷെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്ടിന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടെങ്കിൽ,
1: മേ ബി 20 വർഷം മുമ്പായിരിക്കും, അല്ലെങ്കിൽ 80s അവർ കോൺട്രിബ്യൂട്ട് ചെയ്തായിരിക്കും, മേ ബി ഇൻ ദ 80s ഓർ 90s കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് അവർ ആ സമയത്ത് അവിടെ ഒരു ഫോർമാൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മേസൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കാർപ്പൻ്റർ ആയിരിക്കും, ഏതെങ്കിലും ഒരു രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആൻഡ് യു നോ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇറ്റ് ബി അമേസിംഗ്. അതിന്റെ മുമ്പിലൊക്കെ നിൽക്കുന്ന ഐ ഡോണ്ട് നോ, സ്മാർട്ട് ഫോൺസ് ആൻഡ് ഓൾ ആർ നോട്ട് ദേർ, ബട്ട് യു നോ, യു നെവർ നോ, ഇറ്റ് കുഡ് ബി സംതിങ് ആസ് റീസെന്റ് ആസ് നൗ. ഐ മീൻ നമ്മുടെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ഇസ് സച്ച് എൻ ഐക്കോണിക് സ്ട്രക്ചർ, സോ അവിടെ ആരെങ്കിലും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ?
0: ദുബായ്
1: ഫ്രെയിം, എക്സാക്ട്ലി, വി ഹാവ് സോ മെനി ബ്യൂട്ടിഫുൾ.
0: ഞങ്ങളിപ്പോ ഫേമസ് ഓർണമെന്റ്സ് ഒന്നും അല്ല പറയുന്നത്, ഏത് ബിൽഡിംഗ് ആയിക്കോട്ടെ,
1: അതെ,
0: നിങ്ങൾ ദുബായ് ഇവിടെ വന്ന് നിങ്ങൾ ദുബായെ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ സഹായിച്ച ഒരാളാണെങ്കിൽ അവർക്ക് വരാനാണ്. ആക്ച്വലി നിങ്ങൾ വിചാരിക്കും ഓക്കെ അതിപ്പോ വലിയൊരു കാര്യമാണോ ആക്ച്വലി ഇങ്ങനെ ഒരു സദ്യ ഒരാൾക്ക് കൂടെ, പക്ഷേ നിങ്ങൾക്ക് സിബിയുടെ സദ്യ അറിയാത്തതുകൊണ്ടാണ്. ഒരു ലക്ഷറീസ് ആയിട്ടുള്ള, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള, അത് നല്ല ഫൈൻ ഡൈനിൽ നിങ്ങൾക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന, ഒരു പ്രൊമോഷന്റെ ആവശ്യമില്ലാത്ത, അതായത് സദ്യ 10 ദിവസം വർഷത്തിൽ ഇദ്ദേഹം അത് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അത് ഫുള്ളായി കൊടുക്കാൻ സ്ഥലമില്ലാതെ ഒരു പ്രൊമോഷന്റെ ആവശ്യമില്ലാത്തൊരു സദ്യ ഞാൻ കണ്ടിട്ടുണ്ട്, അത് സിബിയുടെ സദ്യയാണ്. അപ്പോ ആ ഒരു സദ്യയിലേക്കാണ് തുടക്കം തന്നെ ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ ഇനി കംപ്ലീറ്റ്ലി ഹോമിന്റെ, നിങ്ങൾ റേഡിയോ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാവും. അതുവഴിയാണ് ഇനി നിങ്ങൾ ഓരോരുത്തരെയും നമ്മൾ പിക്ക് ചെയ്ത് അന്ന് നമ്മളൊക്കെ ഒരുമിച്ച് നമുക്കതൊരു വലിയൊരു മൊമെന്റ് തന്നെയായിരിക്കും ആ ഒരു സദ്യയിലേക്ക് കൊള്ളാൻ പോകുന്നത് അല്ലേ.
1: വി കൺസിഡർ ഇറ്റ് ലൈക്ക് യു നോ ആർ ഒരു ബ്ലെസ്സിംഗ് ആയിരിക്കും അത്, അവരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് ഓണം ടു സ്റ്റാർട്ട് ഇറ്റ് വിത്ത് ദെം ആൻഡ് യു നോ ടു ബി ഏബിൾ ടു സെർവ് ദെം ആൻഡ് ടു ബി ഏബിൾ ടു സീ their excitement and to share in that joy. And again, many of them ona samayath avarku naati povanulla chance kaanathilla, you know, so avarku oru special feel aayirikkum
0: alle palarum ee onam ivada avaru aagoshikkunna samayath naattil avaru veettukaru onam aagoshikkunnavarunda avaru nalloru sadhya unnattu ennu vachu annum pani edukkunna malayalikalude undu
1: alle
0: nalloru sadhya polum kazhikkade annum site il kittunna food maathram kazhikkunna
1: ottiri
0: per undavu avarku okke kodukkan pattunna oru velliyoru gift thanne aanu. ഒരിക്കലും ചെറുതായിട്ട് നമ്മൾ ആരും നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക്, കാരണം എന്താണെന്ന് അറിയാം, നമ്മൾ ആ കഷ്ടപ്പെട്ട് വന്ന ഒരാൾക്ക് അതിന്റെ പെയിൻ മനസ്സിലാവും അല്ലെ. ഞാൻ അങ്ങനെ ഓണത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഓഫീസിൽ പോയി പണിയെടുത്തിട്ടുള്ള ഒരാളാണ്, എന്റെ ഫസ്റ്റ് ഓണം, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് വണ്ടി ഇല്ല, നമ്മൾ അന്ന് ബസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. അപ്പോ നമ്മള് ഓഫീസിലിരുന്ന് തന്നെ വർക്ക് ചെയ്യുക, അവിടെ ഇരുന്ന് എന്താണോ കഴിക്കാൻ പറ്റുന്നത്, അപ്പൊ അങ്ങനെ ഒരാൾക്ക് നമുക്ക് ഇന്ന് അങ്ങനെ നമുക്ക് ഒരാളെ അറിയുമ്പോൾ നമുക്ക് സജസ്റ്റ് ചെയ്യാം, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അവരുടെ ജീവിതത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ് ആയിരിക്കും ഓഗസ്റ്റ് 16th നമ്മൾ കൊടുക്കാൻ പോകുന്നത് അല്ലേ. ഓൾറൈറ്റ്, അപ്പൊ എന്താണേലും ഇതാണ് ഈ ഈ വട്ടത്തെ കടക്കിൽ നടക്കാൻ പോകുന്ന ഒരു ഗംഭീര ഓണം ഫീസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പാട്ട്, പാട്ടിന് ശേഷം തിരിച്ചു വന്നിട്ട് ഓണസദ്യയുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ സിബിയോട് ചോദിക്കുന്നതാണ്. സിബി അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ട് ഓടി തിരിച്ചു വരുന്നതാണ്. ഇവർ രണ്ടുപേരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇവർ രണ്ടുപേരോടും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട്. അപ്പൊ എന്താണേലും പാട്ട് കേട്ടെ, ഓടി തിരിച്ചു
3: വരാം. Brought to you by Aru Ayurveda RS, Agathir Building, Alwankol, Parthubai.

0: தமிழ் சாங் ஆஃப் தி இயர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: All right, traffic in the situation, Okumbo, Sheikh's. ഷെയ്ൻ മുഹമ്മദ് ബിൻസാർ റോഡ് തന്നെയാണ് ആ ട്രാഫിക് ഉള്ളത്. അലീത്തിയ ടോൾ റോഡിലും ആ ട്രാഫിക് രണ്ട് ഇടങ്ങളിലും ഇന്നത്തെ ട്രാഫിക് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് സ്ലോ മൂവിങ് ട്രാഫിക് ഏകദേശം മർദ്ദിഫൊക്കെ കഴിഞ്ഞ് ടുവേർഡ്സ് ദുബായ് ഡയറക്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സ്ലോ മൂവിങ് ട്രാഫിക്കാണ്. ഒരു ആക്സിഡന്റ് നമ്മുടെ ക്യുസൈസ് ഭാഗത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ നടന്നിട്ടുണ്ട്. രണ്ട് ആക്സിഡൻസ് ആക്ച്വലി ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിലുണ്ട്. അലീത്തിയ ടോൾ റോഡിൽ ഒരു ആക്സിഡന്റ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഇതാണ് അവിടുത്തെ ട്രാഫിക്കിന്റെ കൺജഷൻ. ബാക്കി കമ്മിങ് ടുവേർഡ്സ് ദുബായ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് സായ റോഡ് അല്ലെങ്കിൽ അൽഖൈൽ റോഡ് അലൈൻ റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാമെന്നാണ്. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
2: ഓൾറൈറ്റ്. അപ്പോൾ ഞാനിങ്ങനെ ഇവരോട് ചോദിക്കുകയായിരുന്നു, ഈ ഖദക് റെസ്റ്റോറൻറ്റിലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ഷെഫ് അവിടെ, വാട്ട്സ് സ്പെഷ്യാലിറ്റി ഫോർ ഖദക് റെസ്റ്റോറൻറ്റ്?
4: സോ ഖദക് വാസ് കൺസെപ്ച്വലൈസ് അറൗണ്ട് മൈ എക്സ്പീരിയൻസസ് ഫസ്റ്റ് ഓഫ് ഓൾ ഓഫ് ട്രാവലിംഗ് അറൗണ്ട് ഇന്ത്യ.
2: ഓക്കെ.
4: ഐ വർക്ക്ഡ് ഇൻ യു കെ ഫോർ ലോങ് ടൈം ആൻഡ് ഐ വർക്ക് ഫോർ എ ബ്രാൻഡ് കോൾഡ് ഡിഷൂം, വിച്ച് ഇഫ് യു എവർ ബീൻ ടു യു കെ ഐ തിങ്ക് യു വുഡൻ്റ് മിസ് ഡിഷൂം. ആൻഡ് ഐ തിങ്ക് Dishum being an institution from Bombay, there were so many stories beyond Bombay which were missing. And I think I'm going to piece them together into a menu which would bring some of these iconic places in India who've been survived the test of time. Like, I can name few. Like, there's a place in Delhi called Haji Shabrati.
2: Mm.
4: This guy has been making Nihari for 90 odd years. And all they do is just one dish.
2: Oh.
4: And then you have this guy in Bombay called Noor Mohammadi or Pancham Puri. Pancham is iconic, by the way, because Pancham Puri has been around for 140 years. Wow. When I spoke to him, sixth generation running that restaurant.
2: My God.
4: And he said his grandfather walked from UP to Bombay before the Victoria Terminus in Bombay was built. So,
2: and the British era.
4: Correct. Mm. So you can imagine some of these places who exist today for ages. And for me, I think that food is iconic because that food has survived two world wars and everything in between. So, Khadak gives pays homage to some of these places. And then the lost recipes and techniques. I think you and I were discussing off air that some of these techniques which the French has actually made into a thing and highlighted in a way wherein we all have respect for it. India has its own techniques. Yes. The technique of dhungar, the technique of dum, the technique of adding a tadka to a dish or using spices in a very specific manner at a very specific stage.
2: Yeah, yeah, yeah.
4: All of these things has a method to it.
5: Yes.
4: And I think they were never highlighted because one, we are losing touch to our traditions. Second, I think the next generation is moving away from the patience of cooking these dishes to the quickest way of producing a meal. And I think in all that milieu, we are eventually losing our heritage. And I think Khadak for me is a sum total of all of that, just trying to protect the art, the food, the heritage, the techniques, the rituals even. And I think that's what makes me happy, that every day I come in, I see things which brings in the old cherished memories of those golden old days. Like, I have a pandan in a corner. Pandan is basically betel leaf container.
2: Okay. My
4: grandmother had a really big one. And I brought it to UAE thinking I'm able to sell it, because then I realized that it's illegal. It's illegal here. We still have it in our corner. We do the mouth fresheners from that. But it just reminds me of her. It reminds me of her ritual of how she used to prepare it for every party.
2: Yeah.
4: So this is what Khadak is about. I mean, it's about the food which is basic yet elevated. So we do a bhel, for example, which is made up of broccoli.
2: Mm-hmm.
4: A bhel is a very iconic Bombay snack, but it's been elevated in a very nice, quirky way, but doesn't lose its own identity.
2: Mm-hmm.
4: Or the karari keel chaat, which is a chaat, is basically a snack.
2: Mm-hmm.
4: And it's usually made with fried leaves. I mean, you can use whatever, but we use keel. and just a substitute for spinach, for example, and the chart remains the same, but it's become the most iconic dish. So much so that Michelin chose it as part of the 11 dishes last year, from 3 stars to everyone else. So that's what kadak is.
2: Oh, gimbiram alle. For a long story. So what attracted you to the Kerala traditional Ona Sadhya?
4: So look, Kerala is such a interesting part of the Indian food scene, isn't it? Like, you can't make a pan-Indian menu without including the Malayali food in it or the Kerala cuisine into it. And I think our food is no different. I think we have dishes on the menu which is from the southern region. Not enough, I have to acknowledge and accept. Actually, I went to a food trip recently just trying to cover the southern part of India. We went to Chennai, we did Bangalore. I have to go to Kerala. One of my photographer who works on our team, Shafaf, he's Malayali, and he's been pushing me that you have to go to Kerala and try our food because we don't have enough representation. But I love that food. I think it's such a unique, specific identity that it deserves its own restaurant. But I think definitely as part of the kadak, we need to have the Kerala food.
5: I think you also like it because it's simple. You don't like complicating things, you know, like there's not too much going on. Yeah. You want to keep it
4: the subtleness of it, the way it elevates simple flavors into, you know,
5: exactly.
4: Magic.
5: Yeah.
2: Oh, Gambira. Actually, see, namada from heart aanu idu oronum parayumbod namakku manasilana karyam ona sadhi ennu parayunnathu chumma adure eleyil valambodalla adu from heart adu oru non malayali idu parayanannundengile adana indhe ethum valiya importance ennu parayam. So coming to Simi, namada ee vattatha sadhikku endakkeyaanu itemgal allathu endakkeyaanu nammala special aayittu nammal kaathirikkunnathu.
5: So ona sadhya akshay ende oru belief ennu parayunnathu nammal maaveliki vendi ഒരുക്കുന്ന സദ്യയാണ് മാവേലി ഹു വാസ് എ റൂളർ ഓഫ് കേരള അല്ലേ അപ്പം ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഒരു റിലീജിയസ് ഫെസ്റ്റിവൽ അല്ല എനിക്ക് തോന്നുന്നു ഓണം മാത്രമാണെന്ന് തോന്നുന്നു ഓൾ ഓവർ ഇന്ത്യ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത് അതൊരു റിലിജ്യൻ ഇല്ലാതെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് ഓണം സോ വി ഹാവ് നോൺ വെജ് ആൻഡ് എ വെജ് സദ്യ രണ്ടും ഉണ്ട് ബിക്കോസ് മാവേലിക്ക് മാവേലി ബുച്ചറിന്റെ വീട്ടിലും ഫിഷർമാന്റെ വീട്ടിലും എല്ലാവരുടെ വീട്ടിൽ പോകുമല്ലോ അപ്പോ അവർക്കുള്ളത് അവർക്ക് സെർവ് ചെയ്യാമല്ലോ സോ ഐ തിങ്ക് ഇൻ ഓൾസോ മലബാർ സൈഡ് ദേ ഡു സെർവ് നോൺ വെജ് ഞാൻ ഫ്രം ആലപ്പി സൈഡ് ആണ് സോ ഞങ്ങളുടെ ഓണത്തിന് എപ്പോഴും ഫിഷസ് ദേർ വിൽ ബി എ ഫിഷ് ഫ്രൈ ദേർ വിൽ ബി എ ഫിഷ് കറി ഒരു ചമ്മന്തി കാണും ഉണക്കമീൻ ചമ്മന്തി കാണും അല്ലെങ്കിൽ ഉണക്ക കൊഞ്ച് ചമ്മന്തി കാണും സോ ഐ തിങ്ക് ഡിഫറെന്റ് പാർട്സ് ഓഫ് കേരള have different things that you put on a sadhya appo angane namukku rendu type of sadhya undu pinne sadhya njan parnju pole normal aayirikkum appo ee varsham chef enodu choichu what do you want to do something different endengilum appo njan parnju chakka is something I want to add
2: okay
5: it is not traditional chakka nammal add cheyyunnalla pakshe oru chakka olathiya pole enikkoru nammude non veg karku mattanu okke olathiyadokke kaanum appa veg karku miss out cheyanda nortu oru chakka olathiyadu cheyidalo ennu I mean we haven't tried it yet they do avaru jackfruit use cheyum
2: restaurant pacha chakka
5: pacha chakka No, ripe jackfruit ഇപ്പൊ ഇല്ലല്ലോ അപ്പൊ പച്ച ചക്ക നമുക്കൊന്ന് ഒരു ഒലത്തിയ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്താലോ സോ വി ഹാവ് ടു ട്രൈ ഇറ്റ് ഔട്ട് ബട്ട് ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഇൻ ദ പ്ലാൻ ഐ വോണ്ട് ടു ഡു ദാറ്റ് പിന്നെ ദ യൂഷ്വൽ ഓൾ ദ നോർമൽ ഒരു 25-26 നമ്മുടെ യൂഷ്വൽ തിങ്സ് ആർ ദേർ സദ്യയുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ നോൺ വെജിനകത്ത് ഫിഷ് ചിക്കന് മട്ടൻ കാണും ആൻഡ് ഡിസേർട്ട് നമ്മള് അത് ഷെഫിന്റെ ഐഡിയ ആണ് ഹി വോണ്ടഡ് പായസം വേണമായിരുന്നു പക്ഷേ പുള്ളി പറഞ്ഞു നമ്മള് പായസത്തിനെ നമുക്കൊന്ന് ഒരു സുന്ദരിയാക്കി പരിഷ്കാരിയാക്കാം സോ പായസം ഹാസ് ബീൻ എലിവേറ്റഡ് ടു ഹിസ് ഐഡിയ വിച്ച് നൗ യു കെൻ ടെൽ
4: നോ ഐ മീൻ ഐ തിങ്ക് ഇറ്റ് വാസ് ഓൾ വെരി കൊളാബറേറ്റീവ് ടു ബി ഓണസ്റ്റ് വിത്ത് യു ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വാസ് ജസ്റ്റ് മൈ ഐഡിയ ബട്ട് ഐ ലവ് ടു കീപ് തിങ്സ് സിമ്പിൾ ആൻഡ് ഐ തിങ്ക് നോട്ട് ലൂസ് ദ ഐഡന്റിറ്റി സോ വി വർ വെരി റിലക്റ്റന്റ് ടു നോ part ways with Paisan. And then we thought why don't we and I love banana split and banana was again part of the sadhya.
5: Yes, exactly.
4: So I said why don't we do this classic banana split but do a sadhya way of it. So we made an ice cream which is a Paisan ice cream and we used the other Paisan as a sauce and the banana the small banana as a banana split. And I think the dish
5: I'm not telling you വെറുതെ പറയല്ല പക്ഷേ ആക്ച്വലി അത് അടിപൊളി ഒരു സാധനം
2: സത്യം
5: രണ്ട് തരം ഐസ്ക്രീം പായസം കൊണ്ട് എന്നിട്ട് നമ്മുടെ പ്രഥമന് ബനാന സ്പ്ലിറ്റിൽ ഒഴിക്കുന്ന കാരമൽ സോസ് അല്ലേ, അതാക്കി എന്നിട്ട് നമ്മുടെ ചെറിയ പഴം, നമ്മൾ സദ്യക്ക് വിളമ്പുന്ന ആ പഴത്തിനെ സ്പ്ലിറ്റ് പോലെ ടോർച്ച് ചെയ്ത്
6: നിങ്ങൾക്ക് വേണമെന്ന് നേരത്തെ വിളിച്ചോ, അല്ല അവിടെ കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. അത് അത് സി ഇത് ഇത് നമുക്ക് അങ്ങനെ ഒരു 10,000 പേർക്ക് ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല, ടൈം എടുത്ത് ഓരോരുത്തർ അത് ഒരു പ്രിസൈസ് ആയിട്ട് ചെയ്യേണ്ട ഒരു ആർട്ടാണ്.
5: അതെ, പായസം നമ്മൾ ജസ്റ്റ് ഇലയിൽ വിളമ്പുന്ന പോലെ അല്ല, ഓരോ ഡിസേർട്ടും ഓരോ പ്ലേറ്റില് ഓരോ കസ്റ്റമറിന് പ്ലേറ്റ് ചെയ്ത് അവരുടെ ടേബിളെ കൊണ്ട് വെക്കുകയാണ്.
6: അപ്പൊ
5: നല്ല, അത് ഭയങ്കര ഇൻസ്റ്റഗ്രാം വേദി ഒക്കെയാണ്, ഇൻസ്റ്റഗ്രാം ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റില്ല.
6: ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് എങ്ങനെയാണ് സിമി ഇത് റീച്ച് ഔട്ട് ചെയ്യേണ്ടത് നിങ്ങളിലേക്ക്? അതായത് 16-ാം തീയതി തൊട്ട് 26-ാം തീയതി വരെയുണ്ട്, ഏതൊക്കെ സമയങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ?
5: നമ്മള് ലഞ്ചും ഡിന്നറും രണ്ടും ചെയ്യുന്നുണ്ട് അക്ഷയ്. സോ ദാറ്റ് വാസ് അനദർ തിങ് ഞങ്ങള്, ബിക്കോസ് ഞങ്ങൾ പറഞ്ഞു ഒത്തിരി
6: പേർക്ക്
5: ലഞ്ച് ടൈമിൽ ഒത്തിരി പേർക്ക് വരാൻ പറ്റത്തില്ല, ആൻഡ് ഡിന്നർ ഓണത്തിന്റെ ഒരു കാര്യമേ അല്ല. ഞാന് പ്രത്യേകിച്ച് ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് ബിക്കോസ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഒരു സദ്യക്ക് പോകണം എന്ന് ഓർക്കുമ്പോഴൊന്നും ദർ ഇസ് നോ ബഡി സെർവിങ് ഡിന്നർ. സോ ഐ ഹാവ് ഓൾവേസ് ഫെൽറ്റ് ഷേ ഒരു ഡിന്നർ സദ്യ ഉണ്ടായിരുന്നെങ്കിൽ. സോ ദെൻ ഐ സെഡ് ഓക്കെ ഷെൽ വി ഡു ബോത്ത് സർവീസ്. അപ്പം പുള്ളി പറഞ്ഞു യെസ് നമുക്ക് ലഞ്ചും ഡിന്നറും എടുക്കാം. പിന്നെ ഇവർക്ക് ഓൾറെഡി അവരുടെ സ്വന്തം കസ്റ്റമേഴ്സ് കുറെ ഉണ്ട്. അപ്പം ഇറ്റ്സ് വെരി ചാലഞ്ചിങ് ടു ഡു എ സദ്യ ഇൻ എ റെസ്റ്റോറന്റ് ദാറ്റ് ഡസ് സ്ലോ കുക്കിംഗ്. ഇവര് മണിക്കൂർ കണക്കിനാണ് ഇവരുടെ ഓരോ സാധനങ്ങൾ സ്ലോ കുക്ക് ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് ഞാൻ സാമ്പാറും
6: അവയെല്ലാം.
5: ഞാനൊരു സ്റ്റോറി പറയട്ടെ, ഇവരുടെ റെസ്റ്റോറന്റിൽ പ്രഷർ കുക്കർ ഇല്ലായിരുന്നു.
4: എവറിതിങ്
5: ഐ ഹാഡ് ടു മേക്ക് ഹിം ബൈ 2 പ്രഷർ കുക്കേഴ്സ് ലാസ്റ്റ് ഇയർ. ഞാൻ ചോദിച്ചു പരിപ്പ് എങ്ങനെയാ നമ്മൾ പുഴുങ്ങുന്നത്, ഇത് സ്ലോ കുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഹി സർ ഐ എം സോറി വി ഡോണ്ട് ഹാവ് പ്രഷർ കുക്കർ ഹിയർ. ആൻഡ് ദെൻ ഹി ഹാഡ് ടു സെൻഡ് ദ ഗൈ ആൻഡ് ബൈ ദ പ്രഷർ കുക്കർ. ആൻഡ് ഐ വാസ് ലൈക് വൗ, ഇത് നമ്മൾ എങ്ങനെ ഒരു സദ്യ ശരിയാ. പണ്ടത്തെ കാലത്ത് പ്രഷർ കുക്കർ ഇല്ല, പക്ഷെ നമ്മൾ ഒരു 10-400 പേർക്ക് സദ്യ ഉണ്ടാക്കുമ്പം പരിപ്പ് വേവിച്ച് വെച്ചല്ലേ പറ്റത്തുള്ളൂ. സോ ഇറ്റ് ഈസ് ലൈക്ക് യു നോ, ആൻഡ് ലൈക്ക് ഹി സെഡ് ലിറ്ററലി വി വർ ഫൈറ്റിംഗ് ഫോർ പോട്ട്സ് ആൻഡ് പാൻസ് ബിക്കോസ് ദേ യൂസ് ഓൾ ദേർ അവരുടെ വലിയ പാത്രങ്ങളെല്ലാം, വലിയ കടായി, നീളമുള്ള പോട്ട്, അതെല്ലാം മിനിമം 3 hours അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അതിന്റെ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് എനിക്ക് ഓലനുണ്ടാക്കണം, കാലനുണ്ടാക്കണം, പുളിശ്ശേരി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കിനും അവര് ഞാനായിട്ട് അടിയായിരുന്നു കഴിഞ്ഞ വർഷം.
6: ഇത് കേൾക്കുന്നവര് ആക്ച്വലി സിമി ആക്ച്വലി കഥക്കിന്റെ കിച്ചൺ ആണ് യൂസ് ചെയ്തത് ഈ സദ്യക്ക് വേണ്ടി.
5: സ്റ്റാഫ് എല്ലാം ചെയ്ത് തരും, ബട്ട് എന്റെ റെസിപ്പീസ് ആണ് ഞാനാണ് ഓവർസീ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്റെ കൂടെ നിൽക്കുന്ന ഷെഫുമാരും അവരുടെ നോർമൽ ഷെഫ്സും തമ്മില് ഇല്ല എനിക്ക് 1 മണിക്കൂറുകൂടെ വേണം, എനിക്ക് 1 മണിക്കൂറുകൂടെ വേണം. പിന്നെ ആ ഇളക്കുന്ന തവി, ഉയ്യോ, കാരണം പാത്രം വലുതല്ലേ, നമ്മൾ ഇത്രയും ആൾക്കാർക്ക് ഉണ്ടാക്കുമ്പോൾ തവി എല്ലാം അവര് ലോങ് കുക്കിങ്ങിന് എടുത്തേക്കും, ആ ലോങ് ഹാൻഡിലുള്ള തവി.
6: ഇത് സിമി ഇപ്പൊ പറയുമ്പോണ്ടല്ലോ നമ്മുടെ കല്യാണത്തെ
5: സീരിയസ്ലി. അവിടെ ഒരു മലയാളി, ഒരു ഷെഫ് ഉള്ളത് പുള്ളിക്കാരൻ തമിഴനാ. കഴിഞ്ഞ വർഷം പുള്ളിയാണെങ്കിൽ ചെയ്തു, അല്ലാതെ വേറെ ആരും ഇല്ല. അപ്പൊ അവർക്ക് അറിയത്തുമില്ല, ഞാൻ ഓരോന്നും നോക്കണം, തേങ്ങക്കകത്ത് ഇത്രയും അരയണം, മഷി പോലെ ഇതിനകത്ത് അരയണം, ഇതിനകത്ത് അരച്ചിൽ കുറവ് വേണം, ഈ ജീരകം കൂടുതൽ കുറവ്. യുനോ ഇറ്റ് ഈസ് ചാലഞ്ചിങ്, ബട്ട് ഐ മീൻ ദ കിച്ചൺ കംസ് ടുഗെദർ. പിന്നെ സ്റ്റാഫ് ആരും, സർവീസ് സ്റ്റാഫ് കഴിഞ്ഞ വർഷം മലയാളത്തിൽ സംസാരിക്കാൻ ആരും ഇല്ല. നമ്മൾ വി ഹാഡ് ടു ഗിവ് ലെസൺസ് ഹൗ ടു പ്രൊനൗൺസ് മാമ്പഴ പുളിശ്ശേരി. അവര് സ്റ്റാഫ്, അവര് ഫസ്റ്റ് ടൈം ആയിരുന്നു ഒരു ഓണസദ്യ സെർവ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ തൂക്കിനകത്ത് എല്ലാം കൊണ്ടുപോയി വിളമ്പി, ദേ ഡോണ്ട് ഹാവ് ദാറ്റ് കോൺസെപ്റ്റ് ഇൻ ദ റെസ്റ്റോറന്റ്, റൈറ്റ്? എല്ലാം പ്ലേറ്റഡ് ഡിഷസ് അല്ലേ. അപ്പൊ ഈ ഗസ്റ്റിന് വേണ്ടി അനുസരിച്ച് പോയി തൂക്കിനകത്തു നിന്ന് എടുത്തു കൊടുക്കുന്നത് നല്ല രസമായിരുന്നു. ഇറ്റ് വാസ് സോ മച്ച് ഫൺ ബിക്കോസ് ദേ വിൽ കം റണ്ണിങ് ഫ്രം ദ ഡൈനിങ് ഏരിയ, ഷെഫ് ഇത് ഏത് സാധനമാണ്, ഇവര് ചോദിക്കുന്ന ഏത് സാധനമാണ്, യുനോ അവിയൽ സാമ്പാർ അവർക്കറിയാം. പക്ഷേ ഈ ഓലന് കാളന് യുനോ കിച്ചടി പച്ചടി അതിന്റെ വ്യത്യാസങ്ങള്, ഇറ്റ് വാസ് സോ എക്സൈറ്റിംഗ് ടു എക്സ്പ്ലെയിൻ ടു ദം. ബട്ട് ദിസ് ഇയർ they said avaru ready ah
6: theerchayittu
5: avarkella ariya
6: ella pro ayi
5: expert ayi
6: see oru velli oru initiative thaniyana. Thank you so much ningal rendu perum ithra neram nammalode spend cheythu appo endanalum we are looking forward actually oru great honor sadhya enikku thonnu dubai il ningal kalikkan povunnathil vachu one of the best fine dine honor sadhya aayirikkum appo nammude initiative ithrayey ullu dubai ഉണ്ടാക്കിയവരെ ദുബായ് ഉണ്ടാക്കാൻ സഹായിച്ച മലയാളികളെ ഈ വട്ടം ഹോണർ ചെയ്ത് ഈ ഫൈൻ ടൈൻ സദ്യയാണ് നമ്മൾ അവർക്ക് ഗ്രേറ്റ് ഓണ സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് ഓൺ ദ 16th of August. അപ്പം അതിനുവേണ്ടി നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കറിയാവുന്ന ഓരോ വ്യക്തികളെയും നിങ്ങൾക്ക് ഇവിടെ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതെന്താണേലും വരുന്ന ദിവസം നമ്മുടെ ഹോം 92.2 FM-ലൂടെ ഒക്കെ തന്നെ നിങ്ങൾ അറിയുന്നതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്
4: ആൻഡ്
6: ഹോമിലേക്ക്, ഇത് നിങ്ങളുടെ ഹോമാണ് ആൻഡ് ഇറ്റ്സ് യുവർ ഹോം. Thank you so much. അപ്പൊ എന്താണെങ്കിലും ബാക്കി എല്ലാം തന്നെ നമുക്ക് ഇനി കഴിച്ച് രുചിച്ച്
7: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ
2: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം
1: പഞ്ചകർമ്മ ചികിത്സകൾ ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ റീഹാബിലിറ്റേഷൻ കെയർ
2: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം കോൾ 0528900150
1: ആയുർവേദ RS പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം ആറു അഗാദിർ ബിൽഡിംഗ് 103 മൻകൂൾ റോഡ് ബർദുബായ്
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SIT അന്വേഷണം സ്തംഭിച്ചുവെന്ന് മന്ത്രി കെ മുരളീധരൻ. കോടതിയാണ് മേൽനോട്ടം വഹിക്കുന്നത്, സർക്കാരിന് ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥ. എന്നാൽ കോടതിയുമായി ഏറ്റുമുട്ടലിലില്ലെന്നും കെ മുരളീധരൻ. തീരുമാനമെടുക്കാൻ സർക്കാരിന് അധികാരം വേണം. സർക്കാരിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ കോടതിക്ക് തിരുത്താം. കേസ് തെളിയിക്കണമെങ്കിൽ കുറ്റപത്രം നൽകണം, കോടതി ആവശ്യപ്പെടണം. ഇത് രണ്ടും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതികൾ രക്ഷപ്പെടാൻ സാധ്യത കൂടുതലാണെന്നും പ്രതികൾ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ദേവസ്വമന്ത്രി കെ മുരളീധരൻ. കോവിഡ് വ്യാപനം തടയാനുള്ള ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയിൽ ക്രമക്കേടെന്ന് റിപ്പോർട്ട്. ചെലവുകളുടെ പൂർണ്ണ ബില്ലോ രേഖകളോ ഹാജരാക്കിയില്ലെന്ന് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോ മുഹമ്മദ് അഷീലിനെതിരെ റിപ്പോർട്ട്. ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേക ബാങ്ക് അക്കൌണ്ട് വഴിയല്ല നടത്തിയതെന്നും ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ട്. ഡോ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പുതല അച്ചടക്ക നടപടി വേണമെന്ന് റിപ്പോർട്ടിൽ ശുപാർശ. കാപ്പ തടവുകാരനായി ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ ജയിലിൽ നടത്താമെന്ന് കേരള സർക്കാർ. കാപ്പ തടവിൽ നിന്ന് ഇടക്കാല മോചനം നൽകരുതെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വിയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള സൌകര്യങ്ങൾ ഒരുക്കാമെന്നും ചട്ടപ്രകാരം സത്യപ്രതിജ്ഞ തടസ്സമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിക്കും. അസം പൌരത്വ നിർമ്മാണത്തിൽ സുപ്രധാന ഉത്തരവ്. 27 പേരെ വിദേശികളായ ഉത്തരവ് ഇപ്പോൾ സുപ്രീംകോടതി റദ്ദാക്കി. പൌരത്വ പ്രക്രിയ യുക്തിസഹമാക്കണമെന്നാണ് ഇപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയത്. പൌരത്വ നിർണയം സുതാര്യമാക്കണമെന്ന് സുപ്രീംകോടതിയുടെ നിർണായക വിധി. പൌരത്വ കേസ് പുനഃപരിശോധിക്കണമെന്നും സുപ്രീംകോടതി. ട്രൈബ്യൂണലിനാണ് സുപ്രീംകോടതി പൌരത്വ വിഷയത്തിലെ ശ്രദ്ധേയമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗോവധ നിരോധനത്തിനും സ്റ്റേ. തമിഴ്നാട്ടിൽ ഗോവധ നിരോധന ഉത്തരവിനിപ്പോൾ സ്റ്റേ ലഭിച്ചിരിക്കുകയാണ്. മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനാണ് സ്റ്റേ വന്നിരിക്കുന്നത്. സുപ്രീംകോടതിയാണ് ഉത്തരവ് സ്റ്റേ ചെയ്തത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ചെന്താമരയ്ക്കെതിരെ BNS 103, 126 രണ്ട് വകുപ്പുകൾ തെളിഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഒന്നും പറയാനില്ല, തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്ന് ചെന്താമര. ശിക്ഷ 15. ഇറാനെതിരെ വീണ്ടും വ്യോമാക്രമണം നടത്തി US. ബന്ദറബാസ് സുരക്ഷം മേഖലയിൽ US കനത്ത വ്യോമാക്രമണം. ഇറാനിലെ മഷ്ഹറിലുള്ള കാർഷിക പമ്പിംഗ് സ്റ്റേഷന് നേരെ US ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 4 പേർക്ക് പരിക്കേറ്റു. ഇറാനിൽ 140-ലേറെ കേന്ദ്രങ്ങളിലേക്കാണ് US ഡ്രോൺ വർഷിച്ചത്. ഹോർമസിൽ GFS ഗാലക്സി കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥ വീണ്ടും ശക്തമായത്. അമേരിക്കയ്ക്കെതിരായ തിരിച്ചടി നടപടികളുടെ 4ാം ഘട്ടം ആരംഭിച്ചുവെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്. US ആക്രമണങ്ങൾ നടത്തിയതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ശ്രമങ്ങളെല്ലാം പാഴായെന്ന് ഇറാൻ ഭരണകൂടം. തങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളെ വിട്ടുകൊടുക്കരുതെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ കുവൈറ്റിൽ ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ഡ്രോൺ വീണ് ഒരാൾക്ക് പരിക്കേറ്റു. കുവൈറ്റിൽ ഇറാൻ നടത്തിയ തിരിച്ചടിയിലാണ് വ്യാപക നാശനഷ്ടം. 3 പേരാണ് ഖത്തറിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഹോർമസ് കടലിടുക്ക അടച്ചുവെന്ന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. ഇറാൻ അംഗീകരിക്കാത്ത ഒരു പാതയിലൂടെയും കപ്പലുകൾ കടക്കാൻ ശ്രമിക്കരുതെന്ന് IRGC മുന്നറിയിപ്പ്. എന്നാൽ ഇറാൻ ഹോർമസ് കടലിടുക്ക് നിയന്ത്രിക്കുന്നില്ലെന്നും അന്താരാഷ്ട്ര ജലപാതയായി ഹോർമസ് തുടരുന്നുണ്ടെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം കടുത്തതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. ബാരലിന് $79, ബ്രൻ ക്രൂഡ് വില $80. സമാധാന കരാർ നിലവിൽ വന്ന സമയത്ത് $65 വരെ താഴ്ന്ന വിലയാണിപ്പോൾ കുതിച്ചുയർന്നത്. വയനാട് മേപ്പാടി കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും നിർമ്മാണ കമ്പനി നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ദുരന്തത്തിൽ മരിച്ച 7 പേരുടെ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതവും കരാർ തൊഴിലാളിയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതവും അടിയന്തര സഹായമായി കമ്പനി നൽകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM സംസ്ഥാന ഘടകത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര നേതൃത്വം. കേരളത്തിൽ അമിത ആത്മവിശ്വാസം വിനയായെന്ന് വിമർശനം. KPCC അധ്യക്ഷനാകാൻ തനിക്ക് അവസരം നൽകണമെന്ന് ആവർത്തിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഇക്കാര്യം ദേശീയ സംസ്ഥാന നേതാക്കളോട് ആവശ്യപ്പെട്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥിനി സാവരിയ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പെൺകുട്ടിയെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചതടക്കമുള്ള ഗുരുതര വിഷയം ഗൌരവമായി കണക്കിലെടുത്താണ് കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ. ലോകകപ്പിന്റെ സെമി ലൈനപ്പായി ആദ്യ സെമി സ്പെയിൻ ഫ്രാൻസ്, രണ്ടാം സെമി ഇംഗ്ലണ്ട് അർജന്റീന. ജൂലൈ 19 ഫൈനൽ. അടുത്ത വാർത്ത 12 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga footballinte mahamelam.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: Good morning. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 62%.
5: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും. ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ പുതിയൊരു ആഴ്ചയിലെ പുതിയൊരു ഡേയിലേക്ക്, പുതിയൊരു മിഡ് മോർണിംഗിലേക്ക് വെൽക്കം വെൽക്കം വെൽക്കം. ഇത്ര ആവേശമൊന്നും ഇല്ല സത്യം പറഞ്ഞ നമ്മുടെ മനസ്സിന്. കാരണം പാട്ടുകളില്ലാതെ നമുക്കൊരു ലോകമില്ല അല്ലേ. ഏറെക്കാലങ്ങളെ ഇന്നത്തെ പാട്ടുകാരെ പോലും പാട്ട് പാടാൻ പഠിപ്പിച്ച ഒരു വലിയ ഗായിക ഇന്ന് നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് ഇന്നലെ. അതൊരു വല്ലാത്തൊരു നടുക്കം തന്നെയായിരുന്നു. കേട്ടപ്പോൾ മുഖം പോലെ, അല്ലെങ്കിൽ ആ വാർത്ത ഒറ്റ വാർത്ത വായിച്ചപ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞുപോയി. അത്രയ്ക്കും സ്നേഹം. നമ്മളെല്ലാവരും അമ്മ, ജാനകി അമ്മ എന്നല്ലാതെ ഒരിക്കലും മിസ് ജാനകി നമ്മൾ പേരുയർത്ത് പറയേയില്ല. അത്രയ്ക്കും സ്നേഹമുള്ള ശബ്ദം. ഒരിക്കൽ പോലും പാട്ടിൻ്റെ ഡെപ്ത്തിലേക്ക്, അല്ലെങ്കിൽ പാട്ട് ആധികാരികമായി പഠിക്കാതെ പാട്ടിനെ ആ സമുദ്രത്തെ മുഴുവനും കൈക്കലാക്കിയ ഒരു വലിയ ഗായികയായിരുന്നു അല്ലേ. നമ്മുടെയൊക്കെ പാട്ടിൻ്റെ മാസ്മരിക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ പ്രണയവും വിരഹവും വാത്സല്യവും ഒക്കെ തൻ്റെ ആ മാധുര്യം നിറഞ്ഞ ശബ്ദത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു തന്ന തെന്നിന്ത്യയുടെ വാനമ്പാടി, അവരാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത് അല്ലേ. നമ്മുടെ സ്വന്തം ജാനകിയമ്മ ഇനി ഓർമ്മയാണ് എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. മൈസൂരുവിൽ വെച്ച് ആ ഒരു നാദവിസ്മയം വിട പറഞ്ഞു എന്നുള്ളൊരു വാർത്ത ഇന്നലെ വലിയൊരു നൊമ്പരമായിട്ടാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് മനസ്സിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഇനി ആ ശബ്ദം പുതിയൊരു പാട്ടായി നമ്മളിലേക്ക് എത്തില്ല എന്നറിയുമ്പോൾ വലിയൊരു ശൂന്യത അനുഭവപ്പെടുകയാണ്. ഒരു പക്ഷേ നമ്മളിൽ പലരും ഇന്ന് രാവിലെ ഉണർന്നതുപോലും ജാനകിയമ്മയുടെ പാട്ട് കേൾക്കുമ്പോഴും അയ്യോ അവരില്ല എന്ന് ഓർക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം. എന്തായാലും ജാനകിയമ്മയുടെ താരാട്ട് പാട്ട് ഇറങ്ങാത്ത, അല്ലെങ്കിൽ അവരുടെ പാട്ടുകൾ ആസ്വദിക്കാത്ത ഏതെങ്കിലും ഒരു മലയാളികളുണ്ടോ? തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായോ ഞാലിടാം. ഇതുപോലെയുള്ള നമ്മൾ പാടി നടക്കുന്ന എത്രയോ പാട്ടുകൾ അല്ലേ, നമ്മുടെ ഉള്ളിൽ ബാല്യത്തിൻ്റെ കുസൃതികൾ ഒരുപക്ഷെ ഉണർന്നേക്കാം ആ ശബ്ദത്തിലൂടെ. ജാനകിയമ്മയ്ക്ക് മരണമില്ലാന്ന് നമ്മൾ പറയാറില്ലേ. കാരണം അവർ പാടി വെച്ച ആയിരക്കണക്കിന് പാട്ടുകൾ ഇന്നും നമ്മുടെ ചുറ്റും ജീവസുറ്റതായിട്ട് നിൽക്കുമ്പോൾ, തമിഴായിക്കോട്ടെ, തെലുങ്കായിക്കോട്ടെ, കന്നഡ, മലയാളം, ഹിന്ദി എന്നിങ്ങനെ ഭാഷകളുടെ അതിർവരമ്പുകളില്ലാതെ ദക്ഷിണേന്ത്യ മുഴുവനും ആ ശബ്ദത്തെ നെഞ്ചിലേറ്റുക ചെയ്തത്. ഭാവങ്ങളുടെ ഒരു വലിയ കടലായിരുന്നു ജാനകിയമ്മയുടെ ശബ്ദത്തിന്. എന്താ പറയുക, കുസൃതിക്കാരിയായ പെൺകുട്ടിയായും വിരഹം കൊണ്ട് ഒരുങ്ങുന്ന കാമുകിയായും സ്നേഹം തുളുമ്പുന്ന അമ്മയായിട്ടൊക്കെ ഒരേ സ്വരത്തിൽ മാറാൻ ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നതൊരു എന്തൊരു വലിയൊരു അത്ഭുതമാണ്. ഇന്ന് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ലേഖനം സത്യത്തിൽ അമ്മയെക്കുറിച്ച് ഞാൻ വായിച്ചു കേട്ടോ. ഇന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ജാനകിയമ്മ പിന്നണി പാടിയ ആദ്യത്തെ 25 ചിത്രങ്ങളെക്കുറിച്ചുള്ളതായിരുന്നു അത്. ആ തുടക്കകാലം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതാണ്. 1957 വിധീൻ വിളയാട്ട് എന്ന് പറഞ്ഞ തമിഴ് സിനിമയിലൂടെയാണ് അവർ അവരുടെ സംഗീതയാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ആ വർഷം തന്നെ മിന്നൽ പടവാരം എന്ന് പറയുന്ന സിനിമയിലൂടെ മലയാളത്തിലേക്കും, സോറി, മിന്നൽ പാടവാരം എന്ന പറഞ്ഞ സിനിമയിലൂടെ മലയാളത്തിലേക്കും അവരെത്തുകയുണ്ടായി. എന്നാൽ ആദ്യകാലത്തെ ആ ഒരു 25 ചിത്രങ്ങൾ കേവലം തുടക്കം മാത്രമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അടിത്തറയായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പം ആ ആദ്യകാല ചിത്രങ്ങളിലൂടെ തന്നെ നമ്മുടെ ജാനകിയമ്മ എന്ന ഗായിയുടെ റേഞ്ച് എന്താണെന്ന് സിനിമാ ലോകം തിരിച്ചറിയും.

ാണ് ചെയ്തത്. പാട്ടിന്റെ വരികളിലെ ആ വികാരങ്ങളെ കൃത്യമായിട്ട് ഒപ്പിയെടുക്കാനുള്ള അവരുടെ കഴിവ് ആ ആദ്യകാല ഗാനങ്ങളിൽ പോലും പ്രകടമായിരുന്നു അല്ലേ. അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് ചരിത്രമാണ്. 4 പതിറ്റാണ്ടിലധികം കാലം തെന്നിന്ത്യൻ സിനിമാ സംഗീത ലോകത്തെ ഭരിക്കുകയാണ് ചെയ്തത് ജാനകിയമ്മ. എം എസ് ബാബുരാജ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട ബാബുക്കയുടെ സംഗീതത്തിൽ ജാനകിയമ്മ പാടിയ പാട്ടുകൾ ഇന്നും നമ്മൾ മലയാളികളുടെ പരകോടിയാണല്ലേ. താമസമെന്തേ വരൂ അനിങ്ങനെയുള്ള പാട്ടുകളൊക്കെ അതൊരു വേറൊരു അവസ്ഥയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടാറില്ലേ. ജാനകിയമ്മ പാട്ടുകൾ നിർത്തി വിശ്രമ ജീവിതത്തിലേക്ക് മാറിയപ്പോൾ തന്നെ നമ്മൾ ആ ശബ്ദത്തെ മിസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ അവർ ഈ ഭൂമിയോട് തന്നെ വിട പറയുമ്പോൾ സംഗീതത്തിൻ്റെ ആ ഒരു സുവർണ അധ്യായത്തിനാണ് തിരശ്ശീല വീഴുന്നത്. ശരീരം കൊണ്ട് അവർ യാത്രയായാലും മലയാളിയുടെ പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ ആ ശബ്ദം ഇനിയും ഉണ്ടാവും. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ആ വാനമ്പാടിയുടെ നാദം ഒഴുകിക്കൊണ്ടേയിരിക്കും. തെന്നിന്ത്യയുടെ പ്രിയപ്പെട്ട ജാനകിയമ്മയ്ക്ക് ഇന്നിപ്പോൾ ഹോം 92.2 FM നമ്മളും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ആ ജാനകിയമ്മയുടെ ആ നാദ ശബ്ദത്തിൽ, അല്ല ആ നാദ എന്താ പറയുക, ആ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ, ആ ഓർമ്മകളിൽ തന്നെ നമുക്ക് തുടരാം. ആ നൊമ്പരം നിറഞ്ഞ പാട്ടുകളിലൂടെ തന്നെയായിരിക്കും നമുക്കിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുക അല്ലേ. പരസ്പരം എന്ന ചിത്രത്തിന് വേണ്ടി ജാനകിയമ്മ പാടിയ വരികൾ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? നിറങ്ങൾ തന്നൃത്തം പൊഴിഞ്ഞൊരി മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: സ്റ്റേ കണക്റ്റഡ് വിത്ത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya. Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തുമ്പോൾ, നമ്മൾ ഈ യുഎയിൽ ജീവിക്കുന്നവർക്ക് ഒരുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ അഭിമാനത്തോടുള്ളൊരു ഒരു ന്യൂസാണ് ഇനിയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ദുബായ് എന്ന് പറയുമ്പോൾ ഈ സ്കൈ സ്ക്രാപ്പേഴ്സും ലക്ഷറി ലൈഫ് സ്റ്റൈലും ഒക്കെയാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക. പക്ഷേ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് വ്യക്തമാക്കുന്ന ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു കടുത്ത വേനൽക്കാലത്ത് പവർ സപ്ലൈയുടെ റിലയബിലിറ്റി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് അറിയാവുന്നതല്ലേ ഉള്ളൂ, നമുക്കത് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ വൈദ്യുതി വിതരണത്തിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെ എന്താ പറയുക കാര്യക്ഷമതയിലും നമ്മുടെ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി, അതായത് ദേവ, ഇപ്പോൾ ഒരു പുതിയ ഗ്ലോബൽ റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുന്നു. അറിഞ്ഞോ നിങ്ങളൊക്കെ? പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ദുബായിൽ ഒരു കസ്റ്റമർക്ക് ഒരു വർഷം ഉണ്ടാകുന്ന ആവറേജ് പവർ ഔട്ടേജ് എന്ന് പറയുന്നത്, അതായത് വൈദ്യുതി തടസ്സം എന്ന് പറയുന്നത് വെറും 49 seconds മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ആകെ 49 seconds എന്ന് പറയുമ്പോൾ വേൾഡ് ലെവലിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. 49 seconds എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ അല്ലേ. സോ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂറോപ്പിലെയും അമേരിക്കയിലെയും ഒക്കെ വലിയ വലിയ നഗരങ്ങൾ, വലിയ വലിയ സിറ്റീസും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ദുബായിയുടെ ഈ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇതിന് മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ചൊരു ലേഖനം വന്നപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഡെവലപ്ഡ് കൺട്രീസിൽ പലയിടത്തും പ്രതിവർഷം ശരാശരി 15 മിനിറ്റിൽ കൂടുതൽ പവർ ഇൻട്രപ്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ദുബായ് ഇതിനെ വെറും സെക്കൻഡുകളിലേക്ക് ലിമിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്, നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ഇതൊക്കെ ഇത്രയും പെർഫെക്റ്റ് ഒരു സിറ്റിക്ക് ഇത് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു പക്ഷേ അവരുടെ അഡ്വാൻസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടായിരിക്കും. സ്മാർട്ട് ഗ്രിഡുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ടെക്നോളജി ഒക്കെ വളരെ വളരെ വളരെ കൃത്യമായിട്ടാണ് ദേവ ഇതിനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എവിടെയെങ്കിലും ചെറിയൊരു കംപ്ലയിന്റ് ഉണ്ടായാൽ പോലും കസ്റ്റമേഴ്സ് അത് അറിയുന്നതിന് മുമ്പ് തന്നെ ഓട്ടോമാറ്റിക്കലി അത് ഐഡന്റിഫൈ ചെയ്യാനും സ്പോട്ട് റെസൊല്യൂഷൻ നൽകാനും ഇവിടുത്തെ ഈ ഒരു സിസ്റ്റത്തിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ലിവിംഗ് സ്റ്റാൻഡേർഡ്സും അതിൻ്റെ അവിടുത്തെ ഗവൺമെന്റിന്റെ വിഷനും എത്രത്തോളം ക്ലിയർ ആണ് എന്നതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണിത്. അപ്പോൾ അതിൻ്റെ എല്ലാ കംഫർട്ടും ഡെയിലി ലൈഫിൽ എൻജോയ് ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തരുന്ന ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ നമുക്ക് തരുന്ന ആ ഒരു സംവിധാനങ്ങൾ എത്ര പെർഫെക്റ്റ് ആണ് എന്നുള്ളതിന് നമ്മൾ എന്നും നന്ദി ഉണ്ടാകണം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പോസിറ്റീവ് അപ്ഡേറ്റോടെ അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള ടൈം ആയി കഴിഞ്ഞു. അപ്പോഴും എനിക്ക് ഓർമ്മിക്കാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഫിഫ വേൾഡ് കപ്പിൻ്റെ കാര്യമാണ്. നമ്മളിങ്ങനെ ആവേശത്തിലാണ്, ഇനിയിപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എന്താ നടക്കാൻ പോകുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം. എങ്കിലും നിങ്ങളുടെ മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരിക്കുക. ഫിഫ എന്ന് ടൈപ്പ് ചെയ്യുക, ലാസ്റ്റിൽ എത്തുന്ന രണ്ട് ചാമ്പ്യൻസ് ആരാണ്, അവരുടെ സ്കോർ നില എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടി പ്രെഡിക്റ്റ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, തമിഴ് പാട്ടും ട്രാഫിക് അപ്ഡേറ്റും കഴിഞ്ഞതിന് ശേഷം തിരികെ എത്താം. ഈ തമിഴ് പാട്ട് പോകുന്ന സമയം കൊണ്ട് ട്രാഫിക് അപ്ഡേറ്റ്സ് നിങ്ങൾ എവിടെയെങ്കിലും ഹെവി ട്രാഫിക് അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് അതുപോലെ തന്നെ ഈ എവിടെയെങ്കിലും ആക്സിഡൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ മറക്കേണ്ട. അതിനും നമ്മുടെ നമ്പർ വാട്സ്ആപ്പ് നമ്പർ സെയിം തന്നെയാണ്, 0585829220.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: യെസ്, നമുക്ക് ദുബായ് ഷാർജയിലുള്ള ലേറ്റസ്റ്റ് ട്രാഫിക് അപ്ഡേറ്റ്സ് ഒന്ന് നോക്കി കഴിയുമ്പോൾ പല മേജർ റോഡുകളിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ഡിലേസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ അൽവാസൽ സ്ട്രീറ്റിൻ ജുമേറ, ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഹെവി ട്രാഫിക്കാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ ഉംറമൂൽ ഏരിയയിലും വെഹിക്കിൾ ക്യൂസ് കാണപ്പെടുന്നുണ്ട്, ട്രാഫിക് വളരെ സ്ലോ ആണ്. അടുത്തായിട്ട് ഉംഹുറൈർ ഫസ്റ്റ്, അതുപോലെ ഉംഹുറൈർ ആ ഏരിയ ഫുൾ അത്യാവശ്യം നല്ല ട്രാഫിക് കാണിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് മാത്രമല്ല, നോക്കുകയാണെങ്കിൽ 11th സ്ട്രീറ്റ്, അതുപോലെ ഓൾമോസ്റ്റ് ആ ഉംഹുറൈർ ഭാഗം ഫുള്ള് ഭയങ്കര ഹെവി ട്രാഫിക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒപ്പം പ്രധാന കണക്റ്റിംഗ് പോയിന്റായിട്ടുള്ള അൽഗർഹൂദ് വഴിയുള്ള യാത്രയിലും ട്രാഫിക് മൂവ്മെന്റ് വളരെ സ്ലോ ആണ്. സിറ്റിയിലേക്ക് പോകുന്ന ഖാലിദ് ബിൻ വാലിദ് സ്ട്രീറ്റിലും ഒപ്പം അൽ റഷീദ് റോഡിലും നിലവിൽ നല്ല ട്രാഫിക് ബിൽഡപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ ലൊക്കേഷൻസൊക്കെ വഴി യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് യാത്രകളെ പ്ലാൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡ്രൈവ് സേഫ്ലി. അതുപോലെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ആക്സിഡൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഇന്ന് അറിയിക്കാൻ മറക്കേണ്ട 0585 829 220.
1: Traffic update. Traffic
0: update. Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply. You are listening to Mid Mornings with Nitya. Nitya.
3: You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM.
1: Amore, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ടാ
1: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്
2: അണ്ണ, ശ്രദ്ധിക്ക.
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: ഓ, ഇതുപോലെയൊക്കെ പാടാൻ ആരെ കൊണ്ട് പറ്റുമല്ലേ. ഒരുപാട് പാട്ടുകാരുണ്ട് നമുക്ക്, കെ എസ് ചിത്ര, സുജാത മോഹൻ, അങ്ങനെ തുടങ്ങി എത്രയോ പാട്ടുകാരുണ്ട്. എല്ലാവരുടെയും പാട്ടുകൾ നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ അത്രത്തോളം ആരാധിക്കാറുണ്ട്, സത്യമാണ്. പക്ഷേ ഓരോരുത്തർക്കും നമ്മൾ ഓരോ സ്ഥാനം കൊടുത്തിട്ടുണ്ടല്ലേ. ജാനകി അമ്മ എന്നൊക്കെ പറഞ്ഞാൽ കൊഞ്ചിപ്പാടാനും ചിരിച്ചു പാടാനും, ഇപ്പം തന്നെ ഈ ചിച്ച ചിച്ച അതിൻ്റെ ഒരു വേറൊരു ലെവലിലാണ്. ശരിക്കും അതിൻ്റെ ഇടയ്ക്കുള്ള വരികളൊന്ന് ആലോചിച്ച് നോക്കും. അറിയുന്നില്ല ആത്മാനുരാഗം, അറിയേണ്ടൊരാൾ മാത്രം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ഒരു വരി കൂടെ കഴിഞ്ഞാൽ എന്റെ ദൈവമേ, ഞാൻ തുറന്നു പറയാലോ, ജാനകിയമ്മയുടെ പിച്ചിലാണ് നമ്മൾ ഈ പാട്ട് പാടുന്നത്. ഈ പൂമഴയൊന്നും എത്തത്തില്ല, പൂമഴയിൽ കൂകേണ്ടി വരും. അത്രയ്ക്ക് പിച്ചിൽ എന്തു ഭംഗിയായിട്ടാണ് പാടി വെച്ചിരിക്കുന്നതല്ലേ. അതൊന്നും പറയാൻ നമ്മൾ ആരുമല്ല. ആ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഈ ഭൂമി വിട്ടൊരിക്കൽ പോകേണ്ടി വരും അല്ലേ. അവർ പോയി കഴിയുമ്പോൾ അവർ ദൈവത്തിലേക്ക് അലിഞ്ഞു ചേരുന്നു എന്നൊക്കെ നമ്മൾ പലരും പല രീതിയിൽ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ അവർ അവിടെ എവിടെയോ ജീവിക്കുന്നുണ്ട് നമുക്ക് വിശ്വസിക്കാം. അവർ മരിച്ചിട്ടില്ല, നമ്മുടെ ഒന്നും മനസ്സിൽ അവരൊന്നും മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാം. അവരൊരിക്കലും മരിക്കാത്ത ഓർമ്മകളും അല്ലെങ്കിൽ അത്രയും വലിയ സമ്മാനവുമാണ് നമുക്ക് നൽകിയിട്ട് പോയതെന്ന് വിശ്വസിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ജാനകിയമ്മ നമ്മുടെ മനസ്സിലൊന്നും മരിക്കാതെ എന്നും, നമ്മൾ ജീവിച്ചിരിക്കുന്നോളത്തോളം അല്ലെങ്കിൽ സംഗീതത്തിന് മരണമില്ല എന്ന് പറയുന്നിടത്തോളം കാലം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പാട്ടുകളെല്ലാം ഓരോ ദിവസവും നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ യെസ്, നമ്മൾ വെൽക്കം ബാക്ക്. ശരിക്കും ഇന്ന് നമ്മൾ ഇപ്പം ഇനി പറയാൻ പോകുന്ന കാര്യം വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതേസമയം ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മളെപ്പോഴും ഈ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ വലിയൊരു ആശങ്ക തരുന്നൊരു കാര്യമാണ് ഈ പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലെങ്കിൽ ജനസംഖ്യാ വർധനവ് എന്നൊക്കെ പറയുന്നത് അല്ലേ. ആളുകൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരിക്കും? എന്തായിരിക്കും? ഭക്ഷണത്തിൻ്റെ ക്ഷാമം അല്ലെങ്കിൽ വെള്ളമില്ലായ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ലോകം നേരിടുന്ന മറ്റൊരു വലിയ ഭീഷണിയാണ് മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷകാഹാരക്കുറവെന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളിലും മുതിർന്ന ആൾക്കാരിലും ഒക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ വലിയൊരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ ഭൂമിക്ക് പുതിയൊരു പ്രതീക്ഷ നൽകിക്കൊണ്ട് കടലിനടിയിൽ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് തന്നെ ഉണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് വരുന്നത്. അതിനൊന്നും ഇങ്ങനെ ഹൈപ്പ് കൊടുത്ത് പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കേ ഇതിപ്പോൾ എന്താ പേരിട്ട് ഇനി സൂപ്പർ മാർക്കറ്റ് വല്ലതും കടലിനടിയിലുണ്ടോ എന്ന്. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ടുള്ളൊരു ആർട്ടിക്കിൾ വന്നപ്പോൾ അത് ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു ആർട്ടിക്കിളായിരുന്നു. അതായത് കടലിൻ്റെ ആഴങ്ങളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന മറൈൻ ലൈഫ്, അതിനെയാണ് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അതായത് സമുദ്ര വിഭവങ്ങൾ ഉപയോഗിച്ച് ലോകത്തിലെ പട്ടിണിയും മാൽന്യൂട്രീഷനും ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഒരു സ്റ്റഡി വ്യക്തമാക്കുന്നത്. അപ്പോൾ കടലിനടിയിലുള്ള സീഡ്സ് അല്ലെങ്കിൽ കടൽ പായലുകൾ, പല തരത്തിലുള്ള ആൽഗകൾ, പിന്നെ ഈ മൈക്രോ ഓർഗാനിസംസ്, ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് വളരെ വലിയ ഉയർന്ന അളവിലുള്ളതാണെന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡിൽ നിന്നും കിട്ടുന്നതിനേക്കാളും കൂടുതൽ പ്രോട്ടീൻ അല്ലെങ്കിൽ വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് ഇതൊക്കെ ഈ കടൽ വിഭവങ്ങളിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ ഫ്യൂച്ചർ ഇതൊരു വലിയ സൂപ്പർ ഫുഡായി മാറും എന്നാണ് എക്സ്പേർട്സൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു മറൈൻ റിസോഴ്സസ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞ ലോകത്തിലെ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു പരിധി വരെ നമുക്ക് ഉയർത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ലോകം എങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇതിലൂടെ കുട്ടികളിൽ ഉണ്ടാകുന്ന മാൽന്യൂട്രീഷൻ പോലുള്ള അവസ്ഥകൾക്ക് വലിയൊരു പരിഹാരമാവും. അപ്പോൾ കടലിലെ ഈ വലിയൊരു ഇക്കോസിസ്റ്റം നമ്മുടെ ഫ്യൂച്ചറിലെ ഡയറ്റ് പ്ലാൻ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പട്ടിണിയില്ലാതെ ആരോഗ്യമായിട്ടുള്ള ഒരു പുതിയ തലമുറയെ വരവേൽക്കാൻ ഈ കടലിനടിയിലെ സൂപ്പർ മാർക്കറ്റ് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ നമ്മുടെ നേച്ചർ, നമ്മുടെ പ്രകൃതി എപ്പോഴും നമുക്കായിട്ട് കരുതി വെച്ചിരിക്കുന്ന ഒരുപാട് സർപ്രൈസുകളുണ്ട് അല്ലേ. നമ്മളെല്ലാ ദിവസവും ഈ പ്രകൃതിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട്, പ്രകൃതി നമുക്ക് ഓരോ ദിവസവും ഒരുക്കി വെച്ചിരിക്കുന്ന സർപ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് എന്നതാണ് ഇതിലൂടെയും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് ഇവിടെ മാത്രമല്ല, അങ്ങ് കടലിനടിയിലും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടുത്തെ എവർഗ്രീൻ ഹിറ്റിലേക്ക് കടക്കുകയാണ്. അത് നമുക്കൊരു കാര്യം ചെയ്യാം, മായാമയൂരത്തിലെ ജാനകിയമ്മ പാടിയ മറ്റൊരു ടോപ്പ് നമ്പറിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പാട്ട്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പൗരത്വ വിഷയത്തിൽ സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് ഒന്നാം വർഷ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ എം കെ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി സുപ്രീംകോടതി. വിദ്യാർത്ഥികളോട് അധ്യാപകൻ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടതെന്ന് റാമിന്റെ അഭിഭാഷകനോട് സുപ്രീംകോടതിയുടെ ചോദ്യം. റാം 3 മാസമായി ഒളിവിലാണ്. മനുഷ്യത്വരഹിതം എന്ന വാക്ക് മാത്രമാണ് മനസ്സിൽ വരുന്നത്. പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ അധ്യാപകൻ തിരിച്ചറിയണമെന്ന് സുപ്രീംകോടതി പറഞ്ഞു. പൌരത്വം നിർണയിക്കുന്നതിനും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നീതിപൂർണമായിരിക്കണമെന്ന് സുപ്രീംകോടതി. അസമിലെ ട്രൈബ്യൂണലുകൾ 27 പേരെ വിദേശികളായി മുദ്ര കുത്തിയതിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. പൌരത്വവും വിദേശി എന്ന പദവിയും ഭരണഘടനാപരമായും നിയമപരമായും വലിയ പ്രാധാന്യം അർഹിക്കുന്നവയാണെന്ന് കോടതി വ്യക്തമാക്കി. പൌരത്വത്തിന് അർഹതയില്ലാത്തവർ വ്യാജരേഖകളിലൂടെയോ തെറ്റായ അവകാശവാദങ്ങളിലൂടെയോ ഇന്ത്യൻ പൌരത്വം നേടുന്നത് സംസ്ഥാന സർക്കാരുകൾ തടയേണ്ടത് പ്രധാനം. എന്നാൽ അതിന്റെ പേരിൽ ഒരാളോട് അനീതി കാട്ടാനോ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതിരിക്കാനോ സർക്കാരിന് കഴിയില്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ SIT നിർദ്ദേശം നൽകി. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാൻ നിർദ്ദേശം. തമിഴ്നാട്ടിൽ ഗോവധ നിരോധന ഉത്തരവിന് സുപ്രീംകോടതിയുടെ സ്റ്റേ. ഗോവധ നിരോധന നിർദ്ദേശങ്ങൾ ചോദ്യം ചെയ്ത് വിജയ് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ തിരുത്തൽ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി സ്റ്റേ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെയും ദേവസ്വം നിയമനങ്ങളിലെയും കോടതി ഇടപെടലിനെതിരായ വിമർശനത്തിൽ ഉറച്ച് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിയോഗിച്ച SIT ഉള്ളതിനാൽ സർക്കാരിന് ഒന്നും ചെയ്യാനാകുന്നില്ല. നിയമന കാര്യങ്ങളിൽ സർക്കാരിന് സ്വാതന്ത്ര്യം വേണം. കോടതിയുമായി ഏറ്റുമുട്ടലിനില്ലെന്ന് കെ മുരളീധരൻ. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ സമവായമുണ്ടാക്കുന്നതിനുള്ള CPM CPI ചർച്ച നാളെ. ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് CPI നിലപാട്. PM പദ്ധതിയിൽ CPMനെ വെട്ടിലാക്കി പിണറായി വിജയന്റെ മുൻ അഡീഷണൽ PSന്റെ ലേഖനം. കരാറിൽ നിന്ന് ഏകപക്ഷീയമായി കേരള സർക്കാരിന് പിന്മാറാനാകില്ലെന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ അമരക്കാരൻ കൂടിയായ രതീഷിന്റെ ലേഖനത്തിൽ പറയുന്നു. കോവിഡ് കാലത്തെ പ്രതിരോധ പദ്ധതികളിലെ സാമ്പത്തിക ക്രമക്കേടുകളിൽ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്ത് ധനകാര്യവകുപ്പിലെ ഓഡിറ്റ് വിഭാഗം. കോവിഡ് വ്യാപനം തടയാനുള്ള ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയിൽ ക്രമക്കേട്. ചെലവുകളുടെ പൂർണ്ണ ബില്ലോ രേഖയോ ഹാജരാക്കിയില്ലെന്ന് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ റിപ്പോർട്ട്. കാപ്പ തടവുകാരനായി ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതന്റെ സത്യപ്രതിജ്ഞ ജയിലിൽ നടത്താമെന്ന് കേരള സർക്കാർ. കാപ്പ തടവിൽ നിന്ന് ഇടക്കാല മോചനം നൽകരുതെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള സൌകര്യങ്ങൾ ഒരുക്കാമെന്നും ചട്ടപ്രകാരം സത്യപ്രതിജ്ഞയുമായി മുന്നോട്ടു പോകാം, തടസ്സമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. കേസിൽ മറ്റന്നാൾ ശിക്ഷാവിധി. ഗൾഫ് മേഖലയിലെ യുദ്ധഭീതിയിലാഴ്ത്തി ഇറാന്റെ വ്യാപക മിസൈൽ ഡ്രോൺ ആക്രമണം. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ, ഒമാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ ലക്ഷ്യമിട്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതിശക്തമായ ആക്രമണം നടത്തി. ഇറാനെതിരെ വീണ്ടും വ്യോമാക്രമണം നടത്തി US. ബന്ദർബാസുരഖ് കശം മേഖലയിലാണ് അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടായത്. അമേരിക്കെതിരായ തിരിച്ചടി നടപടികളുടെ 4ാം ഘട്ടം ആരംഭിച്ചുവെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ കുവൈറ്റിൽ ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ വ്യാപക നാശമാണുണ്ടായത്. ഹോർമുസ് കടലെടുക്ക് അടച്ചതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. എന്നാൽ ഹോർമുസ് കടലെടുക്ക് നിയന്ത്രിക്കുന്നത് ഇറാൻ അല്ലെന്നും അന്താരാഷ്ട്ര ജലപാതയായി ഹോർമുസ് തുടരുന്നുവെന്നും US സെൻട്രൽ കമാൻഡും പറയുന്നു. മുൻ ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ വിയോഗത്തിൽ UAE 4 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം. ഖത്തറിന്റെ മുൻ ഭരണാധികാരിയും രാജ്യത്തിന്റെ ആധുനികവൽക്കരണത്തിന്റെയും സാമ്പത്തിക മുന്നേറ്റത്തിന്റെയും മുഖ്യശില്പിയുമായ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ വിയോഗത്തിൽ ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മെയ് യൂസഫ് അലി അനുശോചനം രേഖപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിന്റെ സെമി ലൈനപ്പായി. ആദ്യ സെമി സ്പെയിൻ ഫ്രാൻസ് തമ്മിൽ, 2ാം സെമി ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ. 19ന് കലാശപ്പോരാട്ടം. വിശദവാർത്ത ഒരു മണിക്ക്.
4: Home FM News was brought to you by Dhanwar Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
5: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Mexico, United States, Canada.
7: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
6: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
7: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
8: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക
6: കിരീടം.
7: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
9: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
7: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്റ്റ് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
1: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 61%.
1: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

Yes, welcome back. Welcome back to Mid Morning with Nithya on Home 92.2 FM. അപ്പോൾ ജാനകിമ്മയുടെ പാട്ടുകൾ ഇന്നിങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ പാട്ട് ഈ പറഞ്ഞ പോലെ നല്ലൊരു സിനിമയിലെ പാട്ടാണ്. എനിക്ക് തോന്നുന്നു മമ്മൂട്ടി അഭിനയിച്ച, മമ്മൂട്ടിയും ശോഭനയെ അഭിനയിച്ച സിനിമയിലെ പാട്ടാണ്. പേര് പെട്ടെന്ന് മറന്നുപോയി കേട്ടോ, നാവിൻ്റെ തുമ്പിലുണ്ട് മറന്നുപോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയൂ, പേര് മറന്നുപോയി. നല്ലൊരു സിനിമയാണ്, മമ്മൂട്ടി ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ജീവിതം തിരിഞ്ഞു നോക്കിയാൽ തന്നെ ഏറ്റവും നല്ലൊരു കഥാപാത്രമാണ് ശോഭനയാണെങ്കിലും. എനിവേ, നമ്മൾ വേറൊരു വിശേഷത്തിലേക്ക് പോവാണ്. സാധാരണ നമ്മൾ 1 to 2 ആണ് ട്രാവലിലേക്ക് പോകുന്നത്. ഇന്ന് നമുക്കൊരു 12 to 1 നമുക്കൊന്ന് ട്രാവൽ ചെയ്തിട്ട് വരാം. നമ്മളിൽ പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ എന്താ ഈ ട്രാവൽ സെഗ്മെന്റിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു അത്ഭുതവും അപ്പോൾ ഒരു ചെറിയൊരു ഭയമൊക്കെ തോന്നുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ലൊക്കേഷനെ കുറിച്ചൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ പറയാറില്ലേ. നമ്മൾ സാധാരണ ഈ യാത്രകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും പീസ്ഫുൾ ആയിട്ടുള്ള, നമ്മുടെ മനസ്സിന് കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ തോന്നുന്ന ചില സ്ഥലങ്ങളാണ് തിരഞ്ഞെടുക്കാറുള്ളത് അല്ലേ. എന്നാൽ ലോകത്ത് ചില വിചിത്രമായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ, അവിടുത്തെ ഈ നെഗറ്റീവ് എനർജി കാരണം ആളുകൾ അങ്ങോട്ടേക്ക് വിസിറ്റ് ചെയ്യാൻ പോലും മടിക്കുന്ന സ്ഥലങ്ങൾ. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. തിബറ്റിൽ സ്ഥിതി ചെയ്യുന്ന രാക്ഷസ്ഥാൽ, കേൾക്കുമ്പോൾ തന്നെ ഒരു ഗുമ്മുണ്ട് അല്ലേ. എന്നാലും നമ്മളിൽ പല ആൾക്കാർ ഈ മാനസ സരോവർ യാത്രയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഭാരതീയരെ സംബന്ധിച്ച് ഏറ്റവും ഹോളി ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ മാനസ സരോവർ യാത്ര എന്നൊക്കെ പറയുന്നത്. ആ മാനസ സരോവറിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ രാക്ഷസ്ഥാൽ ലേക്കും സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ മാനസ സരോവർ തടാകം പോസിറ്റീവ് എനർജിയുടെ പ്രതീകമായിട്ട് കാണുമ്പോൾ ഈ രാക്ഷസ്ഥാലിനെ തിന്മയുടെ തടാകം എന്നാണ് ആൾക്കാർ വിളിക്കുന്നത്, വിശേഷിപ്പിക്കുന്നത്. രാവണൻ ശിവഭഗവാനെ തപസ് ചെയ്ത് ഈ ഒരു സ്ഥലത്ത് ഈ തടാകക്കരയിൽ വെച്ചെന്നാണ് പുരാണങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. എന്നാൽ ഈ തടാകത്തിന് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ വളരെ വളരെ വിചിത്രമാണ്. ഇതിൻ്റെ ഒരു ഷേപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ക്രസന്റ് മൂൺ അല്ലെങ്കിൽ ഒരു അർദ്ധചന്ദ്രന്റെ ആകൃതിയിലാണ് ഇത് കിടക്കുന്നത്. ഇത് ഒരു ഇരുട്ടിന്റെ പ്രതീകമായിട്ടാണ് ഈ ഒരു തടാകത്തെ കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും വലിയ അത്ഭുതം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തൊട്ടടുത്തുള്ള മാനസ സരോവറിൽ നല്ല ജീവസുറ്റം നല്ല ഫ്രഷ് വാട്ടർ ആയിരിക്കുമ്പോൾ രാക്ഷസ്ഥാലിലെ വെള്ളം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സോൾട്ടി വാട്ടറാണ്, അതായത് നല്ല ഉപ്പുവെള്ളം എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ വെള്ളത്തിൽ ഹൈ ടോക്സിക് കോണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ യാതൊരുവിധ അക്വാട്ടിക് ലൈഫും ഇല്ല. അതായത് മീനുകളോ ജലജീവികളോ ഒന്നും തന്നെ ഈ രാക്ഷസ്ഥാൽ തടാകത്തിൽ ജീവിച്ചിരിക്കുന്നില്ല എന്നർത്ഥം. അപ്പൊ ഇതിന്റെ തീരങ്ങളിൽ ഒരു പുൽക്കൊടി പോലും വളരില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. തടാകത്തിന് ചുറ്റുമുള്ള എയർ പോലും വളരെ ഹെവി ആയിട്ടാണ് ട്രാവലേഴ്സിനൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ള വാർത്തകൾ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളതും പറഞ്ഞു കേട്ടിട്ടുള്ളതൊക്കെ. അപ്പൊ ഇവിടുത്തെ എന്താ പറയുക, വളരെ ശക്തമായിട്ടുള്ള കാറ്റും വിജനമായിട്ടുള്ള അന്തരീക്ഷവും ഒക്കെ കാരണം ഒരുതരം എന്താ പറയുക, ഒരു ഐസൊലേഷൻ ഫീലിംഗ് ആണ് ഇവിടെ എത്തുന്നവർക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോക്കൽ ആളുകൾ പോലും ഈ തടാകത്തിനേക്ക് അടുത്തേക്ക് പോകാൻ ഭയപ്പെടുന്നത്. അപ്പൊ പ്രകൃതിയിലെ തിന്മയും നന്മയും ഒക്കെ ഉണ്ടെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും എത്രത്തോളം അടുത്തടുത്താണ് കിടക്കുന്നത് എന്നതിന് ഏറ്റവും വലിയൊരു മിസ്റ്ററി കൂടിയാണ് ശരിക്കും ഈ രണ്ട് തടാകങ്ങൾ. എപ്പോഴെങ്കിലും ആ യാത്രയിൽ പോയിട്ടുള്ളവർ, ഹിമാലയം വിസിറ്റ് ചെയ്തിട്ടുള്ളവർ, മാനസ സരോവർ വിസിറ്റ് ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒഫ്കോഴ്സ് പറയണം. അതുവഴി പോകുമ്പോൾ എന്തായാലും ഈ രാക്ഷസ്ഥാലും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവണം. എനിവേ, എന്തെങ്കിലും അങ്ങനെ ഓർമ്മകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എന്നെക്കൂടെ അറിയിക്കുക. 0585829220 എന്ന നമ്പറിലേക്ക്. Trending song of the hour.

0: Mid Morning with Nitya.
1: യെസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 എഫ് എമ്മിൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ വിസ്മയകരവും ക്യൂരിയസും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ പറയുന്നത് അല്ലേ. ഈ നമ്മൾ സാധാരണ വലിയ വലിയ കോട്ടകളെക്കുറിച്ചോ അല്ലെങ്കിൽ കൊട്ടാരങ്ങളെക്കുറിച്ചോ ഒക്കെ കേൾക്കുമ്പോൾ കല്ലും സിമെൻറ്റും ഒക്കെ വെച്ച് നിർമ്മിച്ച രൂപങ്ങളല്ലേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാലേ നമ്മുടെ ചൈനയിൽ മണ്ണുകൊണ്ട് മാത്രം നിർമ്മിച്ച് നൂറ്റാണ്ടുകളായിട്ട് യാതൊരു കേടുപാടും കൂടാതെ ഒരുപോലെ നിൽക്കുന്ന ചില അത്ഭുത കോട്ടകളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പാണ് ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടത്. അപ്പോഴേ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ച് വെച്ചേക്കുമായിരുന്നു, പക്ഷെ നടന്നില്ല. ഓക്കെ, എനിവേ, എന്തായാലും അതാണ് ആ കോട്ടകളുടെ പേരാണ് ഫുജിയാൻ ടോലു കോട്ടകൾ. ചൈനയിലെ ഈ ഒരു വിസ്മയ സമൂഹ വീടുകളെക്കുറിച്ച് നമുക്ക് നോക്കിയാൽ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്നറിയാമോ? ദൂരെ നിന്ന് നോക്കുമ്പോൾ വലിയൊരു എന്താ പറയുക ഫോർട്രസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക അതിന് ഈ സൈനിക താവളം അല്ലെങ്കിൽ സൈനിക കോട്ടയില്ലേ അതുപോലെയാണ് തോന്നിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു കമ്മ്യൂണിറ്റി ഹൗസിംഗ് സിസ്റ്റം ആട്ടോ. ഇത് നല്ല രസമാണ് എൻ്റെ ഫോട്ടോസ് ഒക്കെ കാണാൻ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പേര് എന്താ വെച്ചാൽ ഫിജിയാൻ ടോലു കോട്ടകൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഹൗസിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊരു വലിയ വംശത്തിലെ നൂറുകണക്കിന് ആളുകൾ ഒന്നിച്ച് താമസിച്ചിരുന്ന വലിയൊരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ പുറം ലോകത്തുനിന്നുള്ള ഈ എനിമീസിൻ്റെ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും കള്ളന്മാരിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ഒരു യുണീക്ക് ഡിസൈൻ തിരഞ്ഞെടുത്തത്. ഇപ്പോൾ 14th century മുതൽ ഏതാണ്ട് 20th century വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വളരെ വിചിത്രമായിട്ടുള്ള നിർമ്മിതികൾ ചൈനയിൽ വ്യാപകമായിട്ടുണ്ടായത്. സാധാരണയായിട്ട് സർക്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലാണ് കോട്ടകൾ നിർമ്മിച്ചിരുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ ജനലുകളൊന്നും തന്നെ കാണാൻ കഴിയില്ല. ആകെ ഒരൊറ്റ മെയിൻ എൻട്രൻസ് മാത്രമായിരിക്കും ഇതിനുണ്ടാവുക. അത്യാവശ്യം നല്ല കട്ടിയുള്ള തടി കൊണ്ടാണ് ഈ വാതിലുകളൊക്കെ നിർമ്മിക്കുന്നത്. അതിൻ്റെ പുറത്ത് ശത്രുക്കൾ തീയിട്ടാൽ പോലും നശിക്കാതിരിക്കാൻ അയൺ പ്ലേറ്റ്സ് വെച്ചത് കവർ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നാലോ വലിയൊരു ഓപ്പൺ കോർട്ട്യാർഡ് കാണാം. ഇതിന് ചുറ്റുമായിട്ട് 3 to 5 levels വരെയുള്ള വീടുകളാണുള്ളത്. അപ്പോൾ ഓരോ കുടുംബത്തിനും കൃത്യമായിട്ടുള്ള മുറികളുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇനി 1st level സാധാരണയായിട്ട് കിച്ചനും 2nd level സ്റ്റോറേജ് മുറികളും അതിന് മുകളിലെ നിലകളിലാണ് ഇവരുടെ ബെഡ്റൂംസും ഒക്കെ വരുന്നത്. ഇതിൽ ഏറ്റവും ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നിർമ്മാണ രീതിയാണ്. വെറും മണ്ണും അല്ലെങ്കിൽ ഈ മരവും മുളയും ഒക്കെ ചേർത്താണ് ഇവരിത് നിർമ്മിക്കുന്നത്. അതും രസമല്ലേ. അപ്പോൾ എന്താ പറയുക, അതും ഈ ചുവരുകൾക്ക് മീറ്ററുകളോളം കട്ടിയുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ പുറത്തെ കടുത്ത ചൂടും തണുപ്പും ഒക്കെ ഇതിനുള്ളിൽ എപ്പോഴും ഒരു കംഫർട്ടബിൾ ടെമ്പറേച്ചർ നിലനിൽക്കും ഇത്രയും കട്ടിക്ക് ചെയ്തിരിക്കുന്നുണ്ടേ. പിന്നെ പീരങ്കി ഉണ്ടകളെപ്പോലും വലിയ അല്ലെങ്കിൽ തന്നെ എന്താ പറയുക വലിയ ഭൂകമ്പങ്ങളെപ്പോലും അതിജീവിക്കാൻ ശേഷിയുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഒരുമിച്ച് താമസിക്കുന്നതിലൂടെ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയൊരു ബോണ്ടിങ് ആണ് ഉണ്ടായിരുന്നത്. പിന്നത് മാത്രമല്ല, ഇവിടെ എല്ലാവരും ഒരുപോലെയാണ് കഴിഞ്ഞിരുന്നത്. ജനങ്ങൾ തമ്മിൽ യാതൊരു വിധ വിവേചനവുമില്ല. എല്ലാവർക്കും തുല്യമായിട്ടുള്ള മുറികൾ തുല്യമായിട്ടുള്ള അവകാശങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇന്ന് ഇതൊരു പ്രധാനപ്പെട്ട ടൂറിസം അട്രാക്ഷനാണ്. മാത്രമല്ല യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാട്ടോ. മനുഷ്യൻ്റെ എന്താ പറയുക അതിജീവനത്തിൻ്റെയും ഒത്തൊരുമയുടെയൊക്കെ ചരിത്രം പറയുന്ന ചൈനയിലെ ഈ കോട്ടകൾ ശരിക്കും ഒരു ചരിത്ര വിസ്മയം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ഒരു കാര്യം ചെയ്യാം, തമിഴ് പാട്ട് കേൾക്കാമോ? ക്ഷീണിച്ചോയി. പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ ഇട്ട് തലകേട്ടിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് തിരിച്ച് പറയൂ. അയ്യോ, വഴക്ക് പറയരുത്. എന്ത് പറയാൻ പറഞ്ഞാലും അപ്പം എന്നെ എന്തെങ്കിലുമൊക്കെ പറയാൻ വരും. അതുകൊണ്ട് അത് വേണ്ട. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തമാശയോ നിങ്ങൾക്ക് അതിഷ്ടപ്പെട്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉള്ളത് പറയാം കേട്ടോ. വിമർശിക്കരുത്, വിമർശിക്കാൻ വേണ്ടി വരരുത്. മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിമർശിക്കാൻ വരും, അത് വേണ്ട. അതുവേ ഇതിറേ, നമുക്ക് പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരിച്ചെത്താം.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: Yes, നമുക്ക് ട്രാഫിക് ഒരു ക്വിക്ക് അപ്ഡേറ്റിലേക്ക് ഒന്ന് പോവാം. ആദ്യമായിട്ട് റാസൽകോർ ഇൻഡസ്ട്രിയൽ ഏരിയ 2 ഈ സ്ഥലത്ത് ഹെവി ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നാദുൽഹമ്മർ റൂട്ടിലും അത്യാവശ്യം നല്ല രീതിയിൽ വെഹിക്കിൾസ് ക്യൂസ് കാണുന്നുണ്ട്, വെഹിക്കിളിൻ്റെ ക്യൂസ് കാണുന്നുണ്ട്. അടുത്തതായിട്ട് ഉംബ്രമൂൾ ഈ ഏരിയയിലും ഒപ്പം കണക്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് റോഡായിട്ടുള്ള നമ്മുടെ D89 എയർപോർട്ട് സ്ട്രീറ്റിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ഹോൾഡപ്പ് കാണിക്കുന്നുണ്ട്. ട്രാഫിക് വളരെ സ്ലോ ആയിട്ടാണ് അങ്ങോട്ടേക്ക് യാത്രയിൽ കാണിക്കുന്നത്. സിറ്റി ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ബർദുബായിലെ അൽഗർഹൂദ് റോഡിലും അതുപോലെ തന്നെ സത്വ ഭാഗത്തൊക്കെ ട്രാഫിക് ബിൽഡപ്പ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെഹിക്കിൾ മൂവ്മെൻറ്റ് വളരെ പതുക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ലൊക്കേഷൻ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടത് ഇതൊക്കെയാണ്. ഇനിയുണ്ട് ഒരുപാട്. അതിൽ ഒരു മോഡറേറ്റ് ട്രാഫിക് നോക്കുകയാണെങ്കിൽ ഓടിപ്പോയി നോക്കിയിട്ട് വരാം. മോഡറേറ്റ് ട്രാഫിക് ആക്ച്വലി ഉംറമൂൽ ഫസ്റ്റ് സ്ട്രീറ്റ് മോഡറേറ്റ് ട്രാഫിക്കാണ്, ലൈറ്റ് ട്രാഫിക്കാണ് കാണിക്കുന്നത്. ദെൻ നമ്മുടെ E11 അൽ ഇത്തിഹാദ് സ്ട്രീറ്റ് അൽനാദ ഫസ്റ്റ് ഈ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം ഒരു മോഡറേറ്റ് ട്രാഫിക്കേ ഉള്ളൂ. പിന്നെ യെസ് ജുമേറ ഫസ്റ്റ് 4A സ്ട്രീറ്റ് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ലൈറ്റ് ട്രാഫിക്കാണ് കാണിക്കുന്നത്. ഹെവി ട്രാഫിക് എവിടെയെങ്കിലും നിങ്ങൾ പോകുന്ന വഴിക്കിലുണ്ടോ, അതുപോലെ തന്നെ എവിടെയെങ്കിലും ആക്സിഡൻറ്റ്സ് കാണുന്നുണ്ടോ എങ്കിൽ അറിയിക്കുക 0585829220 എന്ന നമ്പറിലേക്ക്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
1: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈല സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
3: ജൂലൈ 16 ജി സി സിയിൽ റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

മിഡ് മോർണിംഗ് വിത്ത് നിത്യ. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: You are listening to Mid Mornings with Nitya.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: പൌരത്വ വിഷയത്തിൽ സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. വിദ്യാർത്ഥിയുടെ മരണം, അധ്യാപകനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. ശബരിമല സ്വർണ്ണക്കൊള്ള, കോടതി ഇടപെടലിൽ അനിഷ്ടമറിയിച്ച് ദേവസ്വം മന്ത്രി. ലോകകപ്പ് ഫുട്ബോൾ സെമി ലൈനപ്പായി നാളെ സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നീതിപൂർണമായിരിക്കണമെന്ന് സുപ്രീംകോടതി. നീതിപൂർവകമായിരിക്കണമെന്ന് സുപ്രീംകോടതി. അസമിലെ ട്രൈബ്യൂണലുകൾ 27 പേരെ വിദേശികളായി മുദ്രകുത്തിയതിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. പൌരത്വവും വിദേശി എന്ന പദവിയും ഭരണഘടനാപരമായും നിയമപരമായും വലിയ പ്രാധാന്യം അർഹിക്കുന്നവയാണെന്നും കോടതി വ്യക്തമാക്കി. പൌരത്വത്തിന് അർഹതയില്ലാത്തവർ വ്യാജരേഖകളിലൂടെയോ തെറ്റായ അവകാശവാദങ്ങളിലൂടെയോ ഇന്ത്യൻ പൌരത്വം നേടുന്നത് സംസ്ഥാന സർക്കാരുകൾ തടയേണ്ടത് പ്രധാനം. എന്നാൽ അതിന്റെ പേരിൽ ഒരാളോട് അനീതി കാട്ടാനോ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതിരിക്കാനോ സർക്കാരിന് കഴിയില്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കൊള്ളയിൽ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് SIT നിർദ്ദേശം. സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. സംഭാവന തട്ടിപ്പിൽ FIR രജിസ്റ്റർ ചെയ്ത് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം എന്നതാണ് ഹർജികളിലെ പ്രധാന ആവശ്യം. തമിഴ്നാട്ടിൽ ഗോവധം നിരോധിച്ചുകൊണ്ടുള്ള മദ്രാസ് ഹൈക്കോടതി ഉത്തരവിന് സുപ്രീംകോടതി സ്റ്റേ അനുവദിച്ചു. ഉത്തരവിന് വലിയ രീതിയിലുള്ള തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി ഇന്ന് ഇടക്കാല ഉത്തരവിൽ നിർണായക സ്റ്റേ പുറപ്പെടുവിച്ചത്. ബക്രീദ് ദിനത്തിലോ മറ്റ് ദിവസങ്ങളിലോ സംസ്ഥാനത്ത് പശുക്കളെയോ പശുക്കിടാങ്ങളെയോ അറക്കുന്നില്ലെന്ന് കശാപ്പ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തമിഴ്നാട് സർക്കാരിന് മദ്രാസ് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെതിരെയായിരുന്നു വിജയ് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് ഒന്നാം വർഷ വിദ്യാർത്ഥി നിധിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി സുപ്രീംകോടതി. വിദ്യാർത്ഥികളോട് അധ്യാപകൻ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടതെന്ന് റാമിന്റെ അഭിഭാഷകനോട് കോടതിയുടെ ചോദ്യം. റാം 3 മാസമായി ഒളിവിലാണ്. മനുഷ്യത്വരഹിതം എന്ന വാക്കുമാത്രമാണ് മനസ്സിൽ വരുന്നത്. പ്രവർത്തികളുടെ അനന്തരഫലങ്ങൾ അധ്യാപകൻ തിരിച്ചറിയണമെന്ന് സുപ്രീംകോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെയും ദേവസ്വം നിയമനങ്ങളിലെയും കോടതി ഇടപെടലിനെതിരായ വിമർശനത്തിൽ ഉറച്ച് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിയോഗിച്ച SIT ഉള്ളതിനാൽ സർക്കാരിന് ഒന്നും ചെയ്യാനാകുന്നില്ല. നിയമനകാര്യങ്ങളിൽ സർക്കാരിന് സ്വാതന്ത്ര്യം വേണം. തെറ്റുണ്ടെങ്കിൽ കോടതിക്ക് ചൂണ്ടിക്കാട്ടാമെന്നും കോടതിയുമായി ഏറ്റുമുട്ടലില്ലെന്നും കെ മുരളീധരൻ. പെരുന്നയിലെ മന്നം സമാധിയിൽ പ്രവേശിക്കുന്നതിന് ആർക്കും വിലക്കില്ലെന്നും പ്രോട്ടോകോൾ പാലിക്കണം എന്ന് പറയുന്നതാണ് പ്രശ്നമെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ഡൽഹിയിൽ മന്നം സ്മൃതി മണ്ഡപം ഉദ്ഘാടനവേളയിൽ തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങളിലാണ് ജി സുകുമാരൻ നായരുടെ മറുപടി. ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും മറുപടി അർഹിക്കുന്നില്ല ഈ വിഷയത്തിലെന്ന് സുകുമാരൻ നായർ. വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് NSS ഇല്ല. NSS ക്ഷേത്രം പോലെ കാണുന്ന സ്ഥലമാണ് മന്നം സമാധി. സുരേഷ് ഗോപി കയറാൻ ശ്രമിച്ചത് ബജറ്റ് യോഗത്തിനുള്ളിലാണ്. അതാണ് തടഞ്ഞത്. മന്നം സമാധിയിൽ അന്ന് തന്നെ പുഷ്പാർച്ചന അദ്ദേഹം നടത്തിയതാണെന്നും സുകുമാരൻ നായർ. മന്നം സ്മൃതി എല്ലാവർക്കുമുള്ള ഇടമാണെന്നും താനാണ് ജനറൽ സെക്രട്ടറി, ഇന്നയാൾ വരരുത് എന്ന് പറയാൻ പാടില്ലെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പറഞ്ഞിരുന്നു. സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ വിമർശനം വന്നത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ സമവായമുണ്ടാക്കുന്നതിനുള്ള CPM CPI ചർച്ച നാളെ. ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് CPI നിലപാട്. ചർച്ചയെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കാണുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ CPIയെ അനുനയിപ്പിക്കാനാണ് CPMന്റെ ശ്രമം. PM ശ്രീ പദ്ധതിയിൽ CPMനെ വെട്ടിലാക്കി പിണറായി വിജയന്റെ മുൻ അഡീഷണൽ PSന്റെ ലേഖനം. കരാറിൽ നിന്ന് ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിന് പിന്മാറാനാകില്ലെന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ അമരക്കാരൻ കൂടിയായ രതീഷിന്റെ ലേഖനത്തിൽ പറയുന്നു. ഇടതുകാലത്ത് മന്ത്രിസഭ ചർച്ച ചെയ്യാതെ കരാർ ഒപ്പിട്ടതിൽ അപാകതയുണ്ടെന്നും ലേഖനത്തിൽ വിമർശനം. കോവിഡ് കാലത്തെ പ്രതിരോധ പദ്ധതികളിലെ സാമ്പത്തിക ക്രമക്കേടിൽ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്ത് ധനകാര്യ വകുപ്പിലെ ഓഡിറ്റ് വിഭാഗം. കോവിഡ് വ്യാപനം തടയാനുള്ള ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയിൽ ക്രമക്കേട്, ചെലവുകളുടെ പൂർണ്ണ ബില്ലോ രേഖകളോ ഹാജരാക്കിയില്ലെന്ന് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ റിപ്പോർട്ട്. ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേക ബാങ്ക് അക്കൌണ്ട് വഴിയല്ല നടത്തിയതെന്നും ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കാപ്പാ തടവുകാരനായി ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൌൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ ജയിലിൽ നടത്താമെന്ന് കേരള സർക്കാർ. കാപ്പാ തടവിൽ നിന്ന് ഇടക്കാല മോചനം നൽകരുതെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വിയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള സൌകര്യങ്ങൾ ഒരുക്കാമെന്നും ചട്ടപ്രകാരം സത്യപ്രതിജ്ഞയ്ക്ക് തടസ്സമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. മെട്രോമാൻ ഇ ശ്രീധരൻ സമർപ്പിച്ച അതിവേഗ റെയിൽ പ്രപ്പോസലിനെതിരെ കെ റെയിൽ വിരുദ്ധ സമരസമിതി. പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ വ്യാപക പ്രതിഷേധം ഉണ്ടാകുമെന്ന് സമരസമിതി കൺവീനർ എസ് രാജീവൻ. ഇ ശ്രീധരന്റെ പ്രപ്പോസൽ പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതി ഈയാഴ്ച സർക്കാരിന് റിപ്പോർട്ട് നൽകും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ചെന്താമരയ്ക്കെതിരെ BNS 103(1), 126(2) വകുപ്പുകൾ തെളിഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഒന്നും പറയാനില്ല, തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്ന ചെന്താമര. കേസിൽ മറ്റന്നാളാണ് ശിക്ഷാവിധി. ഗൾഫ് മേഖലയെ യുദ്ധഭീതിയിലാഴ്ത്തി ഇറാന്റെ വ്യാപക മിസൈൽ ഡ്രോൺ ആക്രമണം. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ, ഒമാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതിശക്തമായ ആക്രമണം നടത്തിയത്. US പിൻവാങ്ങാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് ഇറാൻ. ഇറാനെതിരെ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. ബന്ദറബാസ്, സിറിഖ്, ഖഷം മേഖലയിലാണ് അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടായത്. ഇറാനിലെ 140-ലേറെ കേന്ദ്രങ്ങളിലേക്കാണ് US ഡ്രോണുകൾ വർഷിച്ചത്. ഹോർമുസിൽ GFS ഗാലക്സി എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥ വീണ്ടും ശക്തമായത്. US തിരിച്ചടി നടപടികളുടെ നാലാംഘട്ടം ആരംഭിച്ചുവെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്. US ആക്രമണങ്ങൾ നടത്തിയതോടെ ഇരുരാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ശ്രമങ്ങളെല്ലാം പാഴായെന്ന ഇറാൻ ഭരണകൂടത്തിന്റെ പ്രതികരണം. തങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് സ്വന്തം ഭൂമി വിട്ടുകൊടുക്കരുതെന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പും നൽകി. ഹോർമുസ് കടലെടുക്കടച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. ഇറാൻ അംഗീകരിക്കാത്ത ഒരു പാതയിലൂടെയും കപ്പലുകൾ കടക്കാൻ ശ്രമിക്കരുതെന്ന് IRGC മുന്നറിയിപ്പ്. എന്നാൽ ഇറാൻ ഹോർമുസ് കടലെടുക്ക് നിയന്ത്രിക്കുന്നില്ലെന്നും അന്താരാഷ്ട്ര ജലപാതയായി ഹോർമുസ് തുടരുന്നുവെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും കടുത്തതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. ബാരലിന് $79, ബ്രെൻഡ് ക്രൂഡ് വില $80. സമാധാന കരാർ നിലവിൽ വന്ന സമയത്ത് $65 വരെ താഴ്ന്ന വിലയാണ് കുതിച്ചുയർന്നത്. 24 മണിക്കൂറിനിടെ എണ്ണവിലയിൽ 4% വർദ്ധനവ് രേഖപ്പെടുത്തി. ആറന്മുള വിമാനത്താവള പദ്ധതിയിൽ വമ്പൻ യൂട്ടേണുമായി ഭൂ ഉടമ എബ്രഹാം. വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ടില്ലെന്നും എയർ സ്ട്രിപ്പ് നിർമ്മാണം മാത്രമാണ് ലക്ഷ്യമെന്നും എബ്രഹാം കലമണ്ണിൽ. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം ഇന്ന് മുംബൈയിലെത്തിക്കും. രാത്രി കേരളത്തിലേക്ക് കൊണ്ടുവരും. നോർക്കയുടെ നേതൃത്വത്തിലാണ് മൃതദേഹങ്ങൾ കേരളത്തിലെത്തിക്കുക. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൌനി തോമസ് എന്നിവർ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരാണ് അപകടത്തിൽ മരിച്ചത്. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥിനി സാവരിയെ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പെൺകുട്ടിയെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചതടക്കമുള്ള ഗുരുതര വിഷയം ഗൌരവമായി കണക്കിലെടുത്താണ് കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ. പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കുന്നവർ മാതാപിതാക്കളുടെ കഴിഞ്ഞ SIR വിവരങ്ങൾ ഇനി മുതൽ നിർബന്ധമായി നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓൺലൈനായി വോട്ടർ രജിസ്ട്രേഷൻ നടത്തുന്നവർക്കാണ് ഇത് നിർബന്ധമാക്കിയിരിക്കുന്നത്. UAE ഇന്ത്യൻ പ്രവാസി പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ നിർത്തലാക്കിയതിൽ പാസ്പോർട്ട് സേവനങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് KMCC. ദുബായ് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് അഭ്യർത്ഥന നടത്തി. അടിയന്തരമായി യാത്ര ചെയ്യേണ്ടവർ കടുത്ത പ്രയാസങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ പാസ്പോർട്ട് പുതുക്കൽ പോലുള്ള അടിസ്ഥാന കോൺസുലാർ സേവനങ്ങൾ സമയബന്ധിതമായും താങ്ങാനാകുന്ന ചിലവിലും ലഭ്യമാക്കേണ്ടത് അനിവാര്യമെന്ന് KMCC. മുൻ ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ തനിയുടെ വിയോഗത്തിൽ UAE 4 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം. ഖത്തർ മുൻ അമീറിന്റെ വിയോഗത്തിൽ UAE ഭരണാധികാരികൾ അനുശോചനം രേഖപ്പെടുത്തി. ആഗോള പരിസ്ഥിതി സൂചികയിൽ ഒന്നാമതെത്തി UAE. ആരോഗ്യകരമായ പരിസ്ഥിതി, ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവയെ ഉൾക്കൊള്ളിച്ച് നടത്തിയ വിലയിരുത്തലിലാണ് പരിസ്ഥിതി പ്രകടന സൂചികയിൽ അറബ് രാജ്യങ്ങളിൽ UAE ഒന്നാം സ്ഥാനത്ത് എത്തിയത്. മാലിന്യ സംസ്കരണത്തിൽ 100 പോയിന്റുകളും രാജ്യം സ്വന്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിന്റെ സെമി ലൈനപ്പായി. ആദ്യ സെമി സ്പെയിൻ ഫ്രാൻസ്, നാളെയാണ് സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം. രണ്ടാം സെമി ഇംഗ്ലണ്ട് അർജന്റീന. ഞായറാഴ്ചയാണ് ഫൈനൽ. അടുത്ത വാർത്ത 2 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
5: ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 61%.
1: Weather update.
5: ഇപ്പോൾ ഇടുന്ന താപനം 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 61%.

Home 92.2 FM. Home is a feeling. Mid morning with Nitya. Evergreen പാട്ടുകൾ brought to you by ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ശബരിമല സ്വർണക്കൊള്ള കോടതി ഇടപെടലിൽ അനിഷ്ടമറിയിച്ച ദേവസ്വം മന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നീതിപൂർവകമായിരിക്കണമെന്ന് സുപ്രീംകോടതി. അസമിലെ ട്രൈബ്യൂണലുകൾ 27 പേരെ വിദേശികളായി മുദ്രകുത്തിയതിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. പൌരത്വവും വിദേശിയെന്ന പദവിയും ഭരണഘടനാപരമായും നിയമപരമായും വലിയ പ്രാധാന്യം അർഹിക്കുന്നവയാണെന്നും കോടതി വ്യക്തമാക്കി. പൌരത്വത്തിന് അർഹതയില്ലാത്തവർ വ്യാജരേഖകളിലൂടെയോ തെറ്റായ അവകാശവാദങ്ങളിലൂടെയോ ഇന്ത്യൻ പൌരത്വം നേടുന്നത് സംസ്ഥാന സർക്കാരുകൾ തടയേണ്ടത് പ്രധാനം. എന്നാൽ അതിന്റെ പേരിൽ ഒരാളോട് അനീതി കാട്ടാനോ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതിരിക്കാനോ സർക്കാരിന് കഴിയില്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കൊള്ളയിൽ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് SIT നിർദ്ദേശം. സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. സംഭാവന തട്ടിപ്പിൽ FIR രജിസ്റ്റർ ചെയ്ത് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം എന്നതാണ് ഹർജികളിലെ പ്രധാന ആവശ്യം. തമിഴ്നാട്ടിൽ ഗോവധം നിരോധിച്ചുകൊണ്ടുള്ള മദ്രാസ് ഹൈക്കോടതി ഉത്തരവിന് സുപ്രീംകോടതി സ്റ്റേ അനുവദിച്ചു. ഉത്തരവിന് വലിയ രീതിയിലുള്ള തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി ഇന്ന് ഇടക്കാല ഉത്തരവിൽ നിർണായക സ്റ്റേ പുറപ്പെടുവിച്ചത്. ബക്രീദ് ദിനത്തിലോ മറ്റ് ദിവസങ്ങളിലോ സംസ്ഥാനത്ത് പശുക്കളെയോ പശുക്കിടാങ്ങളെയോ അറക്കുന്നില്ലെന്ന് കശാപ്പ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തമിഴ്നാട് സർക്കാരിന് മദ്രാസ് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെതിരെയായിരുന്നു വിജയ് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് ഒന്നാം വർഷ വിദ്യാർത്ഥി നിധിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി സുപ്രീംകോടതി. വിദ്യാർത്ഥികളോട് അധ്യാപകൻ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടതെന്ന് റാമിന്റെ അഭിഭാഷകനോട് കോടതിയുടെ ചോദ്യം. റാം 3 മാസമായി ഒളിവിലാണ്. മനുഷ്യത്വരഹിതം എന്ന വാക്കുമാത്രമാണ് മനസ്സിൽ വരുന്നത്. പ്രവർത്തികളുടെ അനന്തരഫലങ്ങൾ അധ്യാപകൻ തിരിച്ചറിയണമെന്ന് സുപ്രീംകോടതി. ശബരിമല സ്വർണക്കൊള്ളയിലെയും ദേവസ്വം നിയമനങ്ങളിലെയും കോടതി ഇടപെടലിനെതിരായ വിമർശനത്തിൽ ഉറച്ച് ദേവസ്വം മന്ത്രി K. മുരളീധരൻ. ശബരിമല സ്വർണക്കൊള്ളയിൽ ഹൈക്കോടതി നിയോഗിച്ച SIT ഉള്ളതിനാൽ സർക്കാരിന് ഒന്നും ചെയ്യാനാകുന്നില്ല. നിയമനകാര്യങ്ങളിൽ സർക്കാരിന് സ്വാതന്ത്ര്യം വേണം. തെറ്റുണ്ടെങ്കിൽ കോടതിക്ക് ചൂണ്ടിക്കാട്ടാമെന്നും കോടതിയുമായി ഏറ്റുമുട്ടലില്ലെന്നും K. മുരളീധരൻ. പെരുന്നയിലെ മന്നം സമാധിയിൽ പ്രവേശിക്കുന്നതിന് ആർക്കും വിലക്കില്ലെന്നും പ്രോട്ടോകോൾ പാലിക്കണം എന്ന് പറയുന്നതാണ് പ്രശ്നമെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഡൽഹിയിൽ മന്നം സ്മൃതി മണ്ഡപം ഉദ്ഘാടന വേളയിൽ തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങളിലാണ് G. സുകുമാരൻ നായരുടെ മറുപടി. ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും മറുപടി അർഹിക്കുന്നില്ല ഈ വിഷയത്തിലെന്ന് സുകുമാരൻ നായർ. വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് NSS ഇല്ല. NSS ക്ഷേത്രം പോലെ കാണുന്ന സ്ഥലമാണ് മന്നം സമാധി. സുരേഷ് ഗോപി കയറാൻ ശ്രമിച്ചത് ബജറ്റ് യോഗത്തിനുള്ളിലാണ്. അതാണ് തടഞ്ഞത്. മന്നം സമാധിയിൽ അന്ന് തന്നെ പുഷ്പാർച്ചന അദ്ദേഹം നടത്തിയതാണെന്നും സുകുമാരൻ നായർ. മന്നം സ്മൃതി എല്ലാവർക്കുമുള്ള ഇടമാണെന്നും താനാണ് ജനറൽ സെക്രട്ടറി, ഇന്നയാൾ വരരുത് എന്ന് പറയാൻ പാടില്ലെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പറഞ്ഞിരുന്നു. സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ വിമർശനം വന്നത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ സമവായമുണ്ടാക്കുന്നതിനുള്ള CPM CPI ചർച്ച നാളെ. ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് CPI നിലപാട്. ചർച്ചയെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കാണുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ CPIയെ അനുനയിപ്പിക്കാനാണ് CPMന്റെ ശ്രമം. കോവിഡ് കാലത്തെ പ്രതിരോധ പദ്ധതികളിലെ സാമ്പത്തിക ക്രമക്കേടിൽ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്ത് ധനകാര്യവകുപ്പിലെ ഓഡിറ്റ് വിഭാഗം. കോവിഡ് വ്യാപനം തടയാനുള്ള ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയിൽ ക്രമക്കേട്, ചെലവുകളുടെ പൂർണ്ണ ബില്ലോ രേഖകളോ ഹാജരാക്കിയില്ലെന്ന് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ റിപ്പോർട്ട്. ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേക ബാങ്ക് അക്കൌണ്ട് വഴിയല്ല നടത്തിയതെന്നും ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ചെന്താമരയ്ക്കെതിരെ BNS 103(1), 126(2) വകുപ്പുകൾ തെളിഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഒന്നും പറയാനില്ല, തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂ എന്ന ചെന്താമര. കേസിൽ മറ്റന്നാളാണ് ശിക്ഷാവിധി. ഗൾഫ് മേഖലയെ യുദ്ധഭീതിയിലാഴ്ത്തി ഇറാന്റെ വ്യാപക മിസൈൽ ഡ്രോൺ ആക്രമണം. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ, ഒമാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതിശക്തമായ ആക്രമണം നടത്തിയത്. US പിൻവാങ്ങാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് ഇറാൻ. ഇറാനെതിരെ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. ബന്ദർബാസ്, സിറിഖ്, ഖഷം മേഖലയിലാണ് അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടായത്. ഇറാനിലെ 140-ലേറെ കേന്ദ്രങ്ങളിലേക്കാണ് US ഡ്രോണുകൾ വർഷിച്ചത്. ഹോർമുസിൽ GFS ഗാലക്സി എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥ വീണ്ടും ശക്തമായത്. US തിരിച്ചടി നടപടികളുടെ 4ാം ഘട്ടം ആരംഭിച്ചുവെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്. US ആക്രമണങ്ങൾ നടത്തിയതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ശ്രമങ്ങളെല്ലാം പാഴായെന്ന ഇറാൻ ഭരണകൂടത്തിന്റെ പ്രതികരണം. തങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് സ്വന്തം ഭൂമി വിട്ടുകൊടുക്കരുതെന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പും നൽകി. ഹോർമുസ് കടലിടുക്ക് അടച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. ഇറാൻ അംഗീകരിക്കാത്ത ഒരു പാതയിലൂടെയും കപ്പലുകൾ കടക്കാൻ ശ്രമിക്കരുതെന്ന് IRGC മുന്നറിയിപ്പ്. എന്നാൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുന്നില്ലെന്നും അന്താരാഷ്ട്ര ജലപാതയായി ഹോർമുസ് തുടരുന്നുവെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും കടുത്തതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. ബാരലിന് $79 ബ്രന്റ് ക്രൂഡ് വില $80. സമാധാന കരാർ നിലവിൽ വന്ന സമയത്ത് $65 വരെ താഴ്ന്ന വിലയാണ് കുതിച്ചുയർന്നത്. 24 മണിക്കൂറിനിടെ എണ്ണവിലയിൽ 4% വർദ്ധനവ് രേഖപ്പെടുത്തി. UAE ഇന്ത്യൻ പ്രവാസി പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ നിർത്തലാക്കിയതിൽ പാസ്പോർട്ട് സേവനങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് KMCC. ദുബായ് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് അഭ്യർത്ഥന നടത്തി. അടിയന്തരമായി യാത്ര ചെയ്യേണ്ടവർ കടുത്ത പ്രയാസങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ പാസ്പോർട്ട് പുതുക്കൽ പോലുള്ള അടിസ്ഥാന കോൺസുലാർ സേവനങ്ങൾ സമയബന്ധിതമായും താങ്ങാനാകുന്ന ചെലവിലും ലഭ്യമാക്കേണ്ടത് അനിവാര്യമെന്ന് KMCC. മുൻ ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ തനിയുടെ വിയോഗത്തിൽ UAE 4 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം. ഖത്തർ മുൻ അമീറിന്റെ വിയോഗത്തിൽ UAE ഭരണാധികാരികൾ അനുശോചനം രേഖപ്പെടുത്തി. അടുത്ത വാർത്ത 3 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഓസ്ട്രേലിയ, ഐവറി കോസ്റ്റ്, സ്വീഡൻ. ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്റ്റ് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
8: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: ആലപ്പുഴയിൽ CPM ജി സുധാകരൻ പോര് ശക്തമാകുന്നു. അധിക്ഷേപിച്ചാൽ മറുപടി നൽകാതെ മടങ്ങില്ലെന്ന് CPM. പൊതിച്ചോറിലെ ജി സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം. പൊതിച്ചോറിൽ രാഷ്ട്രീയം വേണോ?
1: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
2: Trending song of the hour. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
3: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
4: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: കവരപ്പെടാതെ സാർ ഞാൻ പാത്തുക്കറെ.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
9: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
11: Affordable and immediate. That's the power of radio advertising.
12: For our special packages, call now or WhatsApp to

0: 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
2: Malayalita!
3: Malayalita!
4: ആലപ്പുഴയിൽ CPM ജി സുധാകരൻ പോര് ശക്തമാകുന്നു. അധിക്ഷേപിച്ചാൽ മറുപടി നൽകാതെ മടങ്ങില്ലെന്ന് CPM. പൊതിച്ചോറിലെ ജി സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം. പൊതിച്ചോറിൽ രാഷ്ട്രീയം വേണോ?
5: Let's talk with Mini Padma. വിളിക്കാം toll free number 800-9220 Monday to Friday 4-5 PM only on Home 92.2 FM.
6: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: home is a feeling.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യു എയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യു എയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
0: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: കേറിവാടാ മക്കളെ കേറിവാ.
1: ആലപ്പുഴയിൽ സി പി എം ജി സുധാകരൻ പോര് ശക്തമാകുന്നു. അധിക്ഷേപിച്ചാൽ മറുപടി നൽകാതെ മടങ്ങില്ലെന്ന് സി പി എം. പൊതിച്ചോറിലെ ജി സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം. പൊതിച്ചോറിൽ രാഷ്ട്രീയം വേണോ?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
3: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Malayalita!
6: Kerala! Kerala!

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പൗരത്വ വിഷയത്തിൽ സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. ശബരിമല സ്വർണ്ണക്കൊള്ള, കോടതി ഇടപെടലിൽ അനിഷ്ടമറിയിച്ച ദേവസ്വം മന്ത്രി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെയും ദേവസ്വം നിയമനങ്ങളിലെയും കോടതി ഇടപെടലിനെതിരായ വിമർശനത്തിൽ ഉറച്ച് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിയോഗിച്ച SIT ഉള്ളതിനാൽ സർക്കാരിന് ഒന്നും ചെയ്യാനാകുന്നില്ല. നിയമനകാര്യങ്ങളിൽ സർക്കാരിന് സ്വാതന്ത്ര്യം വേണം. തെറ്റുണ്ടെങ്കിൽ കോടതിക്ക് ചൂണ്ടിക്കാട്ടാമെന്നും കോടതിയുമായി ഏറ്റുമുട്ടലില്ലെന്നും കെ മുരളീധരൻ. പെരുന്നയിലെ മന്നം സമാധിയിൽ പ്രവേശിക്കുന്നതിന് ആർക്കും വിലക്കില്ലെന്നും പ്രോട്ടോകോൾ പാലിക്കണം എന്ന് പറയുന്നതാണ് പ്രശ്നമെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ഡൽഹിയിൽ മന്നം സ്മൃതി മണ്ഡപം ഉദ്ഘാടന വേളയിൽ തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങളിലാണ് ജി സുകുമാരൻ നായരുടെ മറുപടി. ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും മറുപടി അർഹിക്കുന്നില്ല ഈ വിഷയത്തിലെന്ന് സുകുമാരൻ നായർ. വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് NSS ഇല്ല. NSS ക്ഷേത്രം പോലെ കാണുന്ന സ്ഥലമാണ് മന്നം സമാധി. സുരേഷ് ഗോപി കയറാൻ ശ്രമിച്ചത് ബജറ്റ് യോഗത്തിനുള്ളിലാണ്, അതാണ് തടഞ്ഞത്. മന്നം സമാധിയിൽ അന്ന് തന്നെ പുഷ്പാർച്ചന അദ്ദേഹം നടത്തിയതാണെന്നും സുകുമാരൻ നായർ. മന്നം സ്മൃതി എല്ലാവർക്കുമുള്ള ഇടമാണെന്നും താനാണ് ജനറൽ സെക്രട്ടറി, ഇന്നയാൾ വരരുത് എന്ന് പറയാൻ പാടില്ലെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പറഞ്ഞിരുന്നു. സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ വിമർശനം വന്നത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ സമവായമുണ്ടാക്കുന്നതിനുള്ള CPM CPI ചർച്ച നാളെ. ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് CPI നിലപാട്. ചർച്ചയെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കാണുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ CPIയെ അനുനയിപ്പിക്കാനാണ് CPMന്റെ ശ്രമം. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നീതിപൂർവകമായിരിക്കണമെന്ന് സുപ്രീംകോടതി. അസമിലെ ട്രൈബ്യൂണലുകൾ 27 പേരെ വിദേശികളായി മുദ്രകുത്തിയതിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. പൌരത്വവും വിദേശിയെന്ന പദവിയും ഭരണഘടനാപരമായും നിയമപരമായും വലിയ പ്രാധാന്യം അർഹിക്കുന്നവയാണെന്നും കോടതി വ്യക്തമാക്കി. പൌരത്വത്തിന് അർഹതയില്ലാത്തവർ വ്യാജരേഖകളിലൂടെയോ തെറ്റായ അവകാശവാദങ്ങളിലൂടെയോ ഇന്ത്യൻ പൌരത്വം നേടുന്നത് സംസ്ഥാന സർക്കാരുകൾ തടയേണ്ടത് പ്രധാനം. എന്നാൽ അതിന്റെ പേരിൽ ഒരാളോട് അനീതി കാട്ടാനോ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതിരിക്കാനോ സർക്കാരിന് കഴിയില്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കൊള്ളയിൽ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് SIT നിർദ്ദേശം. സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. സംഭാവന തട്ടിപ്പിൽ FIR രജിസ്റ്റർ ചെയ്ത് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം എന്നതാണ് ഹർജികളിലെ പ്രധാന ആവശ്യം. തമിഴ്നാട്ടിൽ ഗോവധം നിരോധിച്ചുകൊണ്ടുള്ള മദ്രാസ് ഹൈക്കോടതി ഉത്തരവിന് സുപ്രീംകോടതി സ്റ്റേ അനുവദിച്ചു. ഉത്തരവിന് വലിയ രീതിയിലുള്ള തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി ഇന്ന് ഇടക്കാല ഉത്തരവിൽ നിർണായക സ്റ്റേ പുറപ്പെടുവിച്ചത്. ബക്രീദ് ദിനത്തിലോ മറ്റ് ദിവസങ്ങളിലോ സംസ്ഥാനത്ത് പശുക്കളെയോ പശുക്കിടാങ്ങളെയോ അറക്കുന്നില്ലെന്ന് കശാപ്പ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തമിഴ്നാട് സർക്കാരിന് മദ്രാസ് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെതിരെയായിരുന്നു വിജയ് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് ഒന്നാം വർഷ വിദ്യാർത്ഥി നിധിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി സുപ്രീംകോടതി. വിദ്യാർത്ഥികളോട് അധ്യാപകൻ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടതെന്ന് റാമിന്റെ അഭിഭാഷകനോട് കോടതിയുടെ ചോദ്യം. റാം 3 മാസമായി ഒളിവിലാണ്. മനുഷ്യത്വരഹിതം എന്ന വാക്കുമാത്രമാണ് മനസ്സിൽ വരുന്നത്. പ്രവർത്തികളുടെ അനന്തരഫലങ്ങൾ അധ്യാപകൻ തിരിച്ചറിയണമെന്ന് സുപ്രീംകോടതി. കോവിഡ് കാലത്തെ പ്രതിരോധ പദ്ധതികളിലെ സാമ്പത്തിക ക്രമക്കേടിൽ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്ത് ധനകാര്യ വകുപ്പിലെ ഓഡിറ്റ് വിഭാഗം. കോവിഡ് വ്യാപനം തടയാനുള്ള ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയിൽ ക്രമക്കേട്, ചെലവുകളുടെ പൂർണ്ണ ബില്ലോ രേഖകളോ ഹാജരാക്കിയില്ലെന്ന് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ റിപ്പോർട്ട്. ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേക ബാങ്ക് അക്കൌണ്ട് വഴിയല്ല നടത്തിയതെന്നും ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ചെന്താമരയ്ക്കെതിരെ BNS 103(1), 126(2) വകുപ്പുകൾ തെളിഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഒന്നും പറയാനില്ല, തൂക്കിക്കൊല്ലാൻ വിധിച്ചോളൂവെന്ന ചെന്താമര. കേസിൽ മറ്റന്നാളാണ് ശിക്ഷാവിധി. ഗൾഫ് മേഖലയെ യുദ്ധഭീതിയിലാഴ്ത്തി ഇറാന്റെ വ്യാപക മിസൈൽ ഡ്രോൺ ആക്രമണം. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ, ഒമാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതിശക്തമായ ആക്രമണം നടത്തിയത്. US പിൻവാങ്ങാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് ഇറാൻ. ഇറാനെതിരെ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. ബന്ദർ അബ്ബാസ്, സിറി, ഖഷം മേഖലയിലാണ് അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടായത്. ഇറാനിലെ 140-ലേറെ കേന്ദ്രങ്ങളിലേക്കാണ് US ഡ്രോണുകൾ വർഷിച്ചത്. ഹോർമുസിൽ GFS ഗാലക്സി എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥ വീണ്ടും ശക്തമായത്. US തിരിച്ചടി നടപടികളുടെ 4ാം ഘട്ടം ആരംഭിച്ചുവെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്. US ആക്രമണങ്ങൾ നടത്തിയതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ശ്രമങ്ങളെല്ലാം പാഴായെന്ന ഇറാൻ ഭരണകൂടത്തിന്റെ പ്രതികരണം. തങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് സ്വന്തം ഭൂമി വിട്ടുകൊടുക്കരുതെന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പും നൽകി. ഹോർമുസ് കടലിടുക്ക് അടച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. ഇറാൻ അംഗീകരിക്കാത്ത ഒരു പാതയിലൂടെയും കപ്പലുകൾ കടക്കാൻ ശ്രമിക്കരുതെന്ന് IRGC മുന്നറിയിപ്പ്. എന്നാൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുന്നില്ലെന്നും അന്താരാഷ്ട്ര ജലപാതയായി ഹോർമുസ് തുടരുന്നുവെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. UAE ഇന്ത്യൻ പ്രവാസി പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ നിർത്തലാക്കിയതിൽ പാസ്പോർട്ട് സേവനങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് KMCC. ദുബായ് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് അഭ്യർത്ഥന നടത്തി. അടിയന്തരമായി യാത്ര ചെയ്യേണ്ടവർ കടുത്ത പ്രയാസങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ പാസ്പോർട്ട് പുതുക്കൽ പോലുള്ള അടിസ്ഥാന കോൺസുലാർ സേവനങ്ങൾ സമയബന്ധിതമായും താങ്ങാനാകുന്ന ചെലവിലും ലഭ്യമാക്കേണ്ടത് അനിവാര്യമെന്ന് KMCC. മുൻ ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ തനിയുടെ വിയോഗത്തിൽ UAE 4 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം. ഖത്തർ മുൻ അമീറിന്റെ വിയോഗത്തിൽ UAE ഭരണാധികാരികൾ അനുശോചനം രേഖപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിന്റെ സെമി ലൈനപ്പായി. ആദ്യ സെമി സ്പെയിൻ ഫ്രാൻസ്, നാളെയാണ് സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം. 2ാം സെമി ഇംഗ്ലണ്ട് അർജന്റീന, ഞായറാഴ്ചയാണ് ഫൈനൽ. അടുത്ത വാർത്ത 4 മണിക്ക്.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
4: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
5: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
6: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
2: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: ആലപ്പുഴയിൽ CPM ജി സുധാകരൻ പോര് ശക്തമാകുന്നു. അധിക്ഷേപിച്ചാൽ മറുപടി നൽകാതെ മടങ്ങില്ലെന്ന് CPM. പൊതിച്ചോറിലെ ജി സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം. പൊതിച്ചോറിൽ രാഷ്ട്രീയം വേണോ?
1: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM only on Home 92.2 FM.
2: Trending song of the hour.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Malayalita!
7: Malayalita!
8: Kerala, Kerala! Kerala!
9: ആലപ്പുഴയിൽ CPM ജി സുധാകരൻ പോര് ശക്തമാകുന്നു. അധിക്ഷേപിച്ചാൽ മറുപടി നൽകാതെ മടങ്ങില്ലെന്ന് CPM. പൊതിച്ചോറിലെ ജി സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം. പൊതിച്ചോറിൽ രാഷ്ട്രീയം വേണോ?
10: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
11: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100 You are listening to

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling. Shri

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ശബരിമല സ്വർണ്ണക്കൊള്ള കോടതി ഇടപെടലിൽ അനിഷ്ടമറിയിച്ച ദേവസ്വം മന്ത്രി. ലോകകപ്പ് ഫുട്ബോൾ സെമി ലൈനപ്പായി നാളെ സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് ഒന്നാം വർഷ വിദ്യാർത്ഥി നിധിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ എം കെ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി സുപ്രീംകോടതി. വിദ്യാർത്ഥികളോട് അധ്യാപകൻ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടതെന്ന് റാമിന്റെ അഭിഭാഷകനോട് കോടതിയുടെ ചോദ്യം. റാം 3 മാസമായി ഒളിവിലാണ്. മനുഷ്യത്വരഹിതം എന്ന വാക്കുമാത്രമാണ് മനസ്സിൽ വരുന്നത്. പ്രവർത്തികളുടെ അനന്തരഫലങ്ങൾ അധ്യാപകൻ തിരിച്ചറിയണമെന്ന് സുപ്രീംകോടതി. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നീതിപൂർവകമായിരിക്കണമെന്ന് സുപ്രീംകോടതി. അസമിലെ ട്രൈബ്യൂണലുകൾ 27 പേരെ വിദേശികളായി മുദ്രകുത്തിയതിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. പൌരത്വവും വിദേശിയെന്ന പദവിയും ഭരണഘടനാപരമായും നിയമപരമായും വലിയ പ്രാധാന്യം അർഹിക്കുന്നവയാണെന്നും കോടതി വ്യക്തമാക്കി. പൌരത്വത്തിന് അർഹതയില്ലാത്തവർ വ്യാജരേഖകളിലൂടെയോ തെറ്റായ അവകാശവാദങ്ങളിലൂടെയോ ഇന്ത്യൻ പൌരത്വം നേടുന്നത് സംസ്ഥാന സർക്കാരുകൾ തടയേണ്ടത് പ്രധാനം. എന്നാൽ അതിന്റെ പേരിൽ ഒരാളോട് അനീതി കാട്ടാനോ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതിരിക്കാനോ സർക്കാരിന് കഴിയില്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കൊള്ളയിൽ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് SIT നിർദ്ദേശം. സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. സംഭാവന തട്ടിപ്പിൽ FIR രജിസ്റ്റർ ചെയ്ത് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം എന്നതാണ് ഹർജികളിലെ പ്രധാന ആവശ്യം. തമിഴ്നാട്ടിൽ ഗോവധം നിരോധിച്ചുകൊണ്ടുള്ള മദ്രാസ് ഹൈക്കോടതി ഉത്തരവിന് സുപ്രീംകോടതി സ്റ്റേ അനുവദിച്ചു. ഉത്തരവിന് വലിയ രീതിയിലുള്ള തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി ഇന്ന് ഇടക്കാല ഉത്തരവിൽ നിർണായക സ്റ്റേ പുറപ്പെടുവിച്ചത്. ബക്രീദ് ദിനത്തിലോ മറ്റ് ദിവസങ്ങളിലോ സംസ്ഥാനത്ത് പശുക്കളെയോ പശുക്കിടാങ്ങളെയോ അറക്കുന്നില്ലെന്ന് കശാപ്പ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തമിഴ്നാട് സർക്കാരിന് മദ്രാസ് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെതിരെയായിരുന്നു വിജയ് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെയും ദേവസ്വം നിയമനങ്ങളിലെയും കോടതി ഇടപെടലിനെതിരായ വിമർശനത്തിൽ ഉറച്ച് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിയോഗിച്ച SIT ഉള്ളതിനാൽ സർക്കാരിന് ഒന്നും ചെയ്യാനാകുന്നില്ല. നിയമനകാര്യങ്ങളിൽ സർക്കാരിന് സ്വാതന്ത്ര്യം വേണം. തെറ്റുണ്ടെങ്കിൽ കോടതിക്ക് ചൂണ്ടിക്കാട്ടാമെന്നും കോടതിയുമായി ഏറ്റുമുട്ടലില്ലെന്നും കെ മുരളീധരൻ. പെരുന്നയിലെ മന്നം സമാധിയിൽ പ്രവേശിക്കുന്നതിന് ആർക്കും വിലക്കില്ലെന്നും പ്രോട്ടോകോൾ പാലിക്കണം എന്ന് പറയുന്നതാണ് പ്രശ്നമെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ഡൽഹിയിൽ മന്നം സ്മൃതി മണ്ഡപം ഉദ്ഘാടന വേളയിൽ തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങളിലാണ് ജി സുകുമാരൻ നായരുടെ മറുപടി. ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും മറുപടി അർഹിക്കുന്നില്ല ഈ വിഷയത്തിലെന്ന് സുകുമാരൻ നായർ. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ സമവായമുണ്ടാക്കുന്നതിനുള്ള CPM-CPI ചർച്ച നാളെ. ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് CPI നിലപാട്. ചർച്ചയെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കാണുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ CPIയെ അനുനയിപ്പിക്കാനാണ് CPM ശ്രമം. PM ശ്രീ പദ്ധതിയിൽ CPM വെട്ടിലാക്കി പിണറായി വിജയന്റെ മുൻ അഡീഷണൽ PSന്റെ ലേഖനം. കരാറിൽ നിന്ന് ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിന് പിന്മാറാനാകില്ലെന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ അമരക്കാരൻ കൂടിയായ രതീഷിന്റെ ലേഖനത്തിൽ പറയുന്നു. ഇടതുകാലത്ത് മന്ത്രിസഭ ചർച്ച ചെയ്യാതെ കരാർ ഒപ്പിട്ടതിൽ അപാകതയുണ്ടെന്നും ലേഖനത്തിൽ വിമർശനം. കോവിഡ് കാലത്തെ പ്രതിരോധ പദ്ധതികളിലെ സാമ്പത്തിക ക്രമക്കേടിൽ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്ത് ധനകാര്യ വകുപ്പിലെ ഓഡിറ്റ് വിഭാഗം. കോവിഡ് വ്യാപനം തടയാനുള്ള ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയിൽ ക്രമക്കേട്, ചെലവുകളുടെ പൂർണ്ണ ബില്ലോ രേഖകളോ ഹാജരാക്കിയില്ലെന്ന് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ റിപ്പോർട്ട്. ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേക ബാങ്ക് അക്കൌണ്ട് വഴിയല്ല നടത്തിയതെന്നും ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഗൾഫ് മേഖലയെ യുദ്ധഭീതിയിലാഴ്ത്തി ഇറാന്റെ വ്യാപക മിസൈൽ ഡ്രോൺ ആക്രമണം. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ, ഒമാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതിശക്തമായ ആക്രമണം നടത്തിയത്. US പിൻവാങ്ങാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് ഇറാൻ. ഇറാനെതിരെ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. ബന്ദർ അബ്ബാസ്, സിറി ഖഷം മേഖലയിലാണ് അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടായത്. ഇറാനിലെ 140-ലേറെ കേന്ദ്രങ്ങളിലേക്കാണ് US ഡ്രോണുകൾ വർഷിച്ചത്. ഹോർമുസിൽ GFS ഗാലക്സി എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥ വീണ്ടും ശക്തമായത്. US തിരിച്ചടി നടപടികളുടെ 4-ാം ഘട്ടം ആരംഭിച്ചുവെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്. US ആക്രമണങ്ങൾ നടത്തിയതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ശ്രമങ്ങളെല്ലാം പാഴായെന്ന ഇറാൻ ഭരണകൂടത്തിന്റെ പ്രതികരണം. തങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് സ്വന്തം ഭൂമി വിട്ടുകൊടുക്കരുതെന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പും നൽകി. ഹോർമുസ് കടലെടുക്കടച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. ഇറാൻ അംഗീകരിക്കാത്ത ഒരു പാതയിലൂടെയും കപ്പലുകൾ കടക്കാൻ ശ്രമിക്കരുതെന്ന് IRGC മുന്നറിയിപ്പ്. എന്നാൽ ഇറാൻ ഹോർമുസ് കടലെടുക്ക് നിയന്ത്രിക്കുന്നില്ലെന്നും അന്താരാഷ്ട്ര ജലപാതയായി ഹോർമുസ് തുടരുന്നുവെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും കടുത്തതോടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. ബാരലിന് $79 ബ്രെന്റ് ക്രൂഡ് വില $80. സമാധാന കരാർ നിലവിൽ വന്ന സമയത്ത് $65 വരെ താഴ്ന്ന വിലയാണ് കുതിച്ചുയർന്നത്. 24 മണിക്കൂറിനിടെ എണ്ണവിലയിൽ 4% വർദ്ധനവ് രേഖപ്പെടുത്തി. UAE ഇന്ത്യൻ പ്രവാസി പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ നിർത്തലാക്കിയതിൽ പാസ്പോർട്ട് സേവനങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് KMCC. ദുബായ് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് അഭ്യർത്ഥന നടത്തി. അടിയന്തരമായി യാത്ര ചെയ്യേണ്ടവർ കടുത്ത പ്രയാസങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ പാസ്പോർട്ട് പുതുക്കൽ പോലുള്ള അടിസ്ഥാന കോൺസുലാർ സേവനങ്ങൾ സമയബന്ധിതമായും താങ്ങാനാകുന്ന ചെലവിലും ലഭ്യമാക്കേണ്ടത് അനിവാര്യമെന്ന് KMCC. മുൻ ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ തനിയുടെ വിയോഗത്തിൽ UAE 4 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം. ഖത്തർ മുൻ അമീറിന്റെ വിയോഗത്തിൽ UAE ഭരണാധികാരികൾ അനുശോചനം രേഖപ്പെടുത്തി. ആഗോള പരിസ്ഥിതി സൂചികയിൽ 1-ാമതെത്തി UAE. ആരോഗ്യകരമായ പരിസ്ഥിതി, ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവയെ ഉൾക്കൊള്ളിച്ച് നടത്തിയ വിലയിരുത്തലിലാണ് പരിസ്ഥിതി പ്രകടന സൂചികയിൽ അറബ് രാജ്യങ്ങളിൽ UAE 1-ാം സ്ഥാനത്ത് എത്തിയത്. മാലിന്യ സംസ്കരണത്തിൽ 100 പോയിന്റുകളും രാജ്യം സ്വന്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിന്റെ സെമി ലൈനപ്പായി. ആദ്യ സെമി സ്പെയിൻ ഫ്രാൻസ്. നാളെയാണ് സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം. 2-ാം സെമി ഇംഗ്ലണ്ട് അർജന്റീന. ഞായറാഴ്ചയാണ് ഫൈനൽ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഓസ്ട്രേലിയ, ഐവറി കോസ്റ്റ്, സ്വീഡൻ. ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
8: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
1: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഫുട്ബോൾ വാർത്തകളല്ല, ഇടയ്ക്ക് നമുക്കൊന്ന് രാഷ്ട്രീയം വേണം അല്ലേ. ഒരു ദിവസത്തെ അവധി കൊടുത്തിട്ട് നമ്മൾ വീണ്ടും സെമി ഫൈനൽ മത്സരങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതിന് മുമ്പൊരു രാഷ്ട്രീയ വാർത്തയിലേക്ക്. ആലപ്പുഴയിൽ CPM ജി സുധാകരൻ പോര് ശക്തമാകുന്നു എന്ന വാർത്തകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അധിക്ഷേപിച്ചാൽ മറുപടി നൽകാതെ മടങ്ങില്ല എന്ന് CPMഉം പറയുന്നു. പൊതിച്ചോറിലെ ജി സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ ഒരു ഭാഗത്ത് പ്രതിഷേധം അതിശക്തമാവുകയും ചെയ്യുമ്പോൾ പൊതിച്ചോറിൽ നമ്മൾ രാഷ്ട്രീയം കാണേണ്ടതുണ്ടോ? പൊതിച്ചോറ് എന്നത് DYFI ചില സ്ഥലങ്ങളിൽ കൊടുക്കുന്ന ഒരു ഏർപ്പാട് മാത്രമാണോ? അത് വിവിധ സംഘടനകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പലയിടത്തായിട്ട് ചെയ്യുമ്പോൾ അത് ആര് ചെയ്യുന്നു എന്നതല്ല. അത് നിർത്താതെ അർഹിക്കപ്പെടുന്നവരിലേക്ക് പൊതിച്ചോറിൻ്റെ ഒരു നേരത്തെ ഭക്ഷണം എത്തുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നല്ല നന്മയല്ലേ കാണേണ്ടത്? അതിനെ രാഷ്ട്രീയം കൊണ്ടോ, ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുമ്പോൾ അത് ശരിയെന്നും മറു രാഷ്ട്രീയത്തിലേക്ക് ചാടുമ്പോൾ അതിൽ മോശം കാണുന്നതുമായിട്ടുള്ള രീതിയിലേക്ക് പോകേണ്ടതുണ്ടോ എന്നൊരു ചർച്ച ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ പൊതു ഇടത്ത് ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാണ്. പലപ്പോഴും നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകളെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ഈ വിഷയം നമ്മുടെ സാധാരണ ഇടങ്ങളിൽ കൂടി വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അഭിപ്രായം എന്താണ്? വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. ഒപ്പം ഫുട്ബോൾ മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്, ഇന്നും കൂടി നമുക്കൊന്ന് പറയാൻ തോന്നുന്നു. കാരണം നാളെ മത്സരം ആരംഭിക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പമാവും നിങ്ങൾക്ക് ആരാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് ടീം, അത് എത്ര സ്കോർ ചെയ്യും, ആരാണ് അതിൽ വിജയമാവാൻ പോകുന്നതെന്നൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്ന് കൂടി അല്ലെങ്കിൽ നാളെ വൈകിട്ട് കൂടി നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഫിഫ സ്പേസ്. ഏത് ടീമാണ് ഫൈനലിലെത്തുന്ന രണ്ട് ടീം വിത്ത് ഗോൾ പ്രഡിക്ഷൻ, എത്ര ഗോൾ അടിച്ചിട്ടാണ് അവർ ടൂർണമെൻറ്റിൽ കപ്പ് സ്വന്തമാക്കാൻ വേണ്ടി പോകുന്നത്, വേൾഡ് കപ്പ് സ്വന്തമാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങളുടെ പേരും കൂടി ചേർത്തിട്ടാണ് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് 0582-582-9220 എന്ന നമ്പറിലേക്കാണ് അയക്കേണ്ടത് കേട്ടോ. വാട്സപ്പ് നമ്പർ അതാണ്. ഇപ്പോൾ ചർച്ചയിലേക്ക് വിളിക്കുന്ന നമ്പർ 800-9220 എന്നതാണ്. പൊതിച്ചോറിൽ രാഷ്ട്രീയം വേണോ എന്നതാണ് നമ്മുടെ വിഷയം. വിളിക്കാം 800-9220. റേഡിയോയുടെ വോളിയൊക്കെ കുറച്ച്, ഫോണിൻ്റെ ഡിവൈസൊക്കെ മാറ്റി വെച്ച്. ആരാണ് വന്നിരിക്കുന്നത്? നമസ്കാരം. ആരാണ്? പരിചയമുള്ളൊരു ശബ്ദമാണല്ലോ.
6: ഹലോ,
1: പെട്ടെന്ന് പിടികിട്ടാ. എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് താങ്കളെ കേൾക്കാൻ പറ്റുന്നില്ല. അതിനിടയിൽ എവിടെയോ കേൾക്കുമ്പോ ഹാദറാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോന്നു. അദ്ദേഹത്തിനെ കേൾക്കാൻ പറ്റുന്നില്ല അല്ലേ. നമുക്ക് എന്തായാലും നോക്കാം, വിളിക്കാം നിങ്ങൾ കേട്ടോ. നമ്മുടെ ടെലിഫോൺ ലൈനൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. 800-9220. നമസ്കാരം. ആരാണ്?
6: ഹലോ.
1: ഹലോ ജംഷീർ, എന്തൊക്കെയാണ് വിശേഷങ്ങള്? ഫുട്ബോളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആദ്യ വഴിയിൽ സഞ്ചരിക്കുന്നുണ്ടോ?
6: തീർച്ചയായിട്ടും
1: അല്ലേ. നല്ല രീതിയിൽ മത്സരം പുരോഗമിക്കട്ടെ അല്ലേ. യെസ്. രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പൊതിച്ചോറിൽ നമുക്ക് രാഷ്ട്രീയം വേണോ ജംഷീറെ?
6: എന്റെ അഭിപ്രായത്തിൽ പൊതിച്ചോറ് എന്ന് പറയുന്നത് DYFIക്കാരും മാത്രമാണ്. അതല്ലെങ്കിൽ ഇപ്പോ കാലങ്ങളോളായിട്ട്
1: അതെ അതെ, നമ്മൾ പറയാറുണ്ടായിരുന്നു ചപ്പാത്തിയും കറിയും ഒക്കെ കൊടുക്കുന്ന രീതിയും ഉണ്ട്. രാവിലെ നമ്മൾ സംസാരിക്കുകയും ചെയ്തായിരുന്നു, താങ്കൾ കേട്ടിട്ടുണ്ടാവുന്നു.
6: ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, ഏതൊരു സംഘടന ആവട്ടെ ആ ഒരു അന്നം കൊടുക്കുന്നു മുടക്കണ്ട എന്ന് പറയുന്ന
1: കാരണം
6: നമ്മളെ വയനാട് ഒരു ഹോട്ടല് തുറന്നിട്ട്
1: പൂട്ടിച്ചിട്ടുണ്ടായിരുന്നു.
6: രാത്രി കൊണ്ട് തുറന്ന് ലാസ്റ്റ് അത് ക്ലീനിങ് പോരാ, അങ്ങനെ പോരാ.
1: സത്യം,
6: ഈ പൂട്ടിക്കലും തുറക്കലും കുറച്ചു കാലമായിട്ട് ഉള്ളത് ഏത് സംഘടന എടുത്തു പറയുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ഒറ്റ കാര്യമുള്ളൂ, ആരന്നം കൊടുക്കുന്നു അത് പൊതിച്ചോട് കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ്. എന്നെ അറിയുന്ന ചെറുക്കന്മാർക്ക് എങ്ങനെയാണ് പൊതിച്ചോറ് വരുന്നത് വെച്ചാല് ഒരു സിപിഎമ്മിന്റെ വീട്ടിൽ നിന്നോ ഞാൻ കുറ്റപ്പെടുത്തില്ല ഒരാളുടെ വീട്ടിൽ നിന്നോ ഒന്നല്ല അവരേതെങ്കിലും വീട്ടിൽ പോയി ചോദിച്ചാൽ ആരും കൊടുക്കുന്നു രാഷ്ട്രീയം നോക്കിയിട്ടല്ല
1: കൊടുക്കും
6: സങ്കടപരമായിട്ട് ജീവിതത്തെ കൊടുക്കുമ്പോ അത് അവരുടെ ഞാൻ അതിൽ കുറ്റം പറയുന്നില്ല അത് അവര് ഒരു വീട് ഉദാഹരണമായിട്ടും ഒക്കെ ആയിട്ട് അവർ അവരുടെ ലാബിൽ കൊടുത്തിട്ട്
1: അല്ല അത് കോർഡിനേറ്റ് ചെയ്യാൻ അവർ മുന്നിൽ നിൽക്കുന്നു പക്ഷെ ഏത് വീട്ടിൽ ചെന്നാലും താങ്കൾ പറഞ്ഞാൽ അതിന്റെ മഹത്വം അതാണ് ഇതിപ്പോ ഡിവൈഎഫ്ഐക്കാരന്റെ വീടൊന്നല്ല എസ് എഫ് ഐക്കാരന്റെ വീടൊന്നല്ല കെ എസ് യു മുസ്ലിം ലീഗ് ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു പുതിച്ചോർ ഇന്ന് ആവശ്യത്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ
6: ഒരാളും അന്നം കൊടുക്കുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര രാഷ്ട്രീയപരമായിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല എന്നെ പഠിപ്പിച്ച രാഷ്ട്രീയക്കാര് അവൻ ലീഗാണ് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരന് അവർക്ക് ഭക്ഷണം കൊടുക്കുകയൊന്നും പഠിപ്പിച്ചിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നിർഭാഗ്യവശാല് രണ്ടു ദിവസം മുന്നേ ഇപ്പൊ കെ ജി സുധാകരൻ ഒരു വാർത്ത പറയുന്നേ കേട്ടു പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഞാൻ പോയി എഴുതി വിട്ടത് ഇത്രയും കാര്യങ്ങൾ പ്രതികരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളത് നിരുബോധം തിരുത്തേണ്ടെന്ന് പറഞ്ഞതാണ്
1: കാരണം
6: എന്തിനാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് മെഡിക്കൽ കോളേജ് അവിടെ എവിടെ പോയി കഴിഞ്ഞാലും അത്രയും ഗതികേട് തന്നെയാണ് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അവർക്ക് ഒരു നേരെ തന്നെ കൂട്ടിയിട്ടുകാരും പോലും കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നതിനോട് രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടും ഒരു താല്പര്യമില്ല അത് കൊടുക്കുന്നത് ഏത് ലേബലിലാണ് കൊടുക്കട്ടെ നന്നാകട്ടെ രാഷ്ട്രീയം വേണം രാഷ്ട്രീയത്തിൽ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യണം നല്ലതും നല്ലതെന്ന് തന്നെ പറയും
1: തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ പറഞ്ഞു ജംഷീറെ സന്തോഷം കേട്ടോ വിളിച്ചാൽ അത്ര തന്നെയാണ് വലിയ രാഷ്ട്രീയ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയ പാർട്ടിയോട് അഭിനിവേശമോ ആഭിമുഖ്യമൊക്കെ ഉണ്ട് എങ്കിലും പൊതുച്ചോറിൽ അത് കാണേണ്ടതില്ല ജി സുധാകരൻ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ അടുത്ത് വരെ അദ്ദേഹം ഇടതുപക്ഷം ചെയ്യുന്നതോ അല്ലെങ്കിൽ പൊതുച്ചോറിൻ്റെ രാഷ്ട്രീയത്തിനോ എതിരായിട്ട് നിന്ന വ്യക്തിയല്ല പക്ഷേ രാഷ്ട്രീയം മാറുമ്പോൾ മുന്നണി മാറുമ്പോൾ അങ്ങനെ അത് എതിർക്കപ്പെടേണ്ടതാണ് ഇതിപ്പോൾ ലീഗ് ചെയ്താലും സേവാഭാരതി അവരും ഒരുപാട് പേർക്ക് കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ട് അതിനൊക്കെ നമുക്ക് അവരെയൊക്കെ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യത്യസ്ത ആശയങ്ങളും അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആക്കാം പക്ഷെ പൊതിച്ചോറ് അത് കൊണ്ടുവരുന്നത് മലയാളികളല്ലേന്നാണ് ചോദ്യം വിളിക്കാം 800-9220 ആരാണിത്
7: റെജി
1: വൈക്കൻ താങ്കളുടെ അഭിപ്രായം എന്താണ്
7: ആദ്യം പറഞ്ഞപ്പോ
1: കേൾക്കാത്തോണ്ടാണല്ലോ സുഹൃത്ത് അത് കട്ടാവുന്നത് ഇപ്പൊ കേൾക്കുമ്പോ ഞാൻ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ കട്ടാക്കുന്നു എന്ന് പറയുന്നത് എന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് എനിക്ക് കാരണം ഞാൻ എന്നോട് വളരെയധികം തർക്കിക്കുകയും എന്നെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നവരെ പോലും ഞാൻ ഒരിക്കലും ഓണയർ കട്ട് ചെയ്യാറില്ല ഈ രാജ്യത്തിനെതിരായിട്ട് മതപരമായിട്ട് വർഗീയപരമായിട്ട് സംസാരിക്കുന്ന കോളിനെ നിരുപാധികം ഞാൻ കട്ട് ചെയ്യുകയും ചെയ്യും അത്രേ ഉള്ളൂ
7: പറയൂ
1: ശരി പറയൂ
7: അല്ല ഇപ്പൊ ജി സുധാകരൻ പറഞ്ഞത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനോ അത് ഇല്ലായ്മയാക്കാനോ പറ്റില്ല കാരണം പുള്ളി പറഞ്ഞത് ഏത് അർത്ഥത്തിലാണ് പറഞ്ഞത് നമുക്കറിയില്ല
1: പുള്ളിയാണെങ്കിലും ഏത് അർത്ഥത്തിൽ പറഞ്ഞാലും പൊതുച്ചോറിലെ രാഷ്ട്രീയം കലർത്തരുത്
7: അതൊക്കെ അല്ല പുള്ളി പറയണത് അത് ഏതോ മാധ്യമ വാർത്ത തിരുത്തി കൊടുത്താണെന്നാണ് പുള്ളി പിന്നെ പറഞ്ഞത് അത്യാവശ്യം നമുക്കറിയില്ല പുള്ളി പറഞ്ഞത് ഈ ഹോസ്പിറ്റലുകളിൽ ഇത് പാചകം ചെയ്ത് കൊടുത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതുപോലെ അല്ലാതെ കൊടുക്കരുത് എന്ന് പുള്ളി പറഞ്ഞിട്ടില്ലെന്നാണ് പിന്നെ മാധ്യമ
1: പ്രവർത്തകർ അങ്ങനെ തന്നെ തിരുത്തി പറയട്ടെ അങ്ങനെയാണ് വേണ്ടത് അറിയാതെ
7: വാർത്തകൾ അങ്ങനെയാണ് ഞാൻ കേട്ടത്
1: ഇനിയിപ്പോ
7: അപ്പൊ അതുകൊണ്ട് പുള്ളി പറഞ്ഞ ഭാഗത്ത് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കുമ്പോ ഭക്ഷണം ആർക്കും കിട്ടേണ്ടതല്ല അത് ആരുടെ രീതിയിലും കൊടുക്കണേന് എന്താ നമുക്ക് എതിർക്കേണ്ട കാര്യം
1: ശ്രീ റജിയുടെ ഓർമ്മയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പൊതിച്ചോറ് ഓർമ്മയുണ്ടോ കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ചു വരുന്ന കാലത്ത് സുഹൃത്തുക്കളുടെ പൊതിച്ചോറൊക്കെ കഴിച്ചൊരു ഓർമ്മ ഉണ്ടാവല്ലോ പൊതിച്ചോറ് നമുക്കൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമല്ലേ
7: അതെ നമ്മളെ പരസ്പരം എന്നിട്ട് അല്ലെങ്കിൽ പാത്രത്തിൽ മുട്ട അതൊക്കെ ഉണ്ടെങ്കിൽ അടിക്കിട്ടൊക്കെ എടുത്ത്
1: കരിക്കും ടിഫിൻ ബോക്സിൽ നിന്ന് മാറിയിട്ട് പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ പൊതിച്ചോറിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വലുതാണ് അവിടെ നമുക്ക് എല്ലാവർക്കും കൈയിട്ട് വരാം എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കാം ഒരു ടിഫിൻ ബോക്സിൽ ഒതുങ്ങി നിൽക്കും അല്ലേ
7: അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ആ പൊതിച്ചോറ് വില വാട്ടിക്കൊണ്ട് വന്നിട്ട് അതിനകത്ത് ഒരു കറിയും ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ പോലും അതിന് പ്രത്യേക ടേസ്റ്റാണ് കഴിക്കുമ്പോ
1: തീർച്ചയായിട്ടും ആ ഒരു പൊതിച്ചോറിൽ നമ്മൾ രാഷ്ട്രീയം കാണേണ്ടതില്ല അത് ആര് പറഞ്ഞു
7: ആര് തെറ്റാണ് എന്താണ് പുള്ളിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചോദിച്ചത് പുള്ളി
1: മാധ്യമങ്ങളെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി ഈ അടുത്ത കാലത്തായിട്ട് ജി സുധാകരന്റെ ഭാഗത്ത് വരുന്ന പ്രസ്താവനകൾ
7: സംസാരം മൊത്തം പുള്ളി എല്ലാം അഹംഭാവവും എന്ത് തന്റെ ആ പഴയ പാർട്ടിയുടെ ആ പവറിൽ നിന്നുള്ള വർത്തമാനം പറഞ്ഞ പോലെ അല്ലാതെ പുള്ളിയൊരു തന്മയത്വത്തോടുകൂടി സംസാരിക്കുന്ന ഇപ്പൊ കേൾക്കാറില്ല
1: തീർച്ചയായിട്ടും
7: ആ വിദ്വേഷം അവരോടുള്ള വിദ്വേഷം മാധ്യമപ്രവർത്തകരിലൂടെ തീർക്കണ പോലെയാണ് പുള്ളി ഓരോ
1: തെറ്റ് തിരുത്തി വരട്ടെ ജി സുധാകരൻ അല്ല ആരായാലും തെറ്റ് തിരുത്തി വരട്ടെ റജി വൈക്കം സന്തോഷം കേട്ടോ വിളിച്ചതില് നമസ്കാരം ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാമല്ലോ ചർച്ചയിൽ പങ്കെടുക്കാം പൊതുച്ചോറിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പൊതുച്ചോറിൽ വല്ലാത്ത രാഷ്ട്രീയം ചേർക്കണോ നമസ്കാരം ആരാണ്
8: നമസ്കാരം
1: സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു. ഷമീറിന് എന്തൊക്കെയാണ് വിശേഷം?
8: നല്ല വിശേഷം.
1: ഷമീറിന്റെ ഒരു പുതിച്ചോറ് ഓർമ്മ എന്താണ്? സ്കൂൾ കോളേജ് കാലത്തൊക്കെ ഉള്ള ഒരു പുതിച്ചോറ് ഓർമ്മ എന്താണ്? പാത്രത്തിലാണ് കൊണ്ടുവരുന്നത് അല്ലേ? എങ്കിലും
8: സ്കൂൾ
1: അത് ശരി. അപ്പൊ ഒരു പൊതിച്ചോറ് ഓർമ്മയില്ല.
8: പിന്നെ കൂടുതൽ കോളേജ് വിദ്യാഭ്യാസമൊന്നുമില്ല. പിന്നീട് പഠിച്ച കാലത്തൊക്കെ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടോക്കില്ല. നമ്മുടെ അടുത്ത് അവിടെ കാന്റീനും പട്ടര ഹോട്ടലിൽ നിന്നൊക്കെ ഉള്ള തട്ടായിരുന്നു.
1: അപ്പൊ ക്ലാസ്സിൽ കൊണ്ടുവന്ന ആരുടെയും പൊതിച്ചോറിലും കൈയിട്ട് വാരിയിട്ടില്ല എന്നർത്ഥം?
8: ഇല്ലാന്നല്ല, കഴിച്ചിട്ടൊക്കെ അതിന് അത്ര സാധാരണ ഇപ്പൊ നടക്കുന്നൊക്കെ സ്കൂൾ ടൈം എല്ലാ ദിവസവും ചോറ് കൂട്ടലും.
1: മനസ്സിലായി. ശരി, ഇപ്പൊ നമ്മള് ജി സുധാകരന്റെ പൊതിച്ചോറിന്റെ രാഷ്ട്രീയത്തിലേക്കാണല്ലോ. ഈ പൊതിച്ചോറ് എന്തിനാണ് ഓരോ സംഘടനകൾ കൊണ്ടുപോയി കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അത് കാത്തിരിക്കുന്ന എത്ര മനുഷ്യരുണ്ടെന്നൊന്ന് ആലോചിച്ചോക്കൂ.
8: ഒരു വശത്തിന് അദ്ദേഹം അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം സാധാരണക്കാരനക്ക് ഒരു പിന്നെ അതില് ഒരു കാലത്ത് താലൂക്ക് ഹോസ്പിറ്റലുകളിലൊക്കെ ഇതൊക്കെ കൊടുത്തിരുന്നു.
1: ഷമീർ എവിടെയാ പോണതല്ലേ? ഷമീറിന് ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു. നമ്മുടെ ഒരു ചർച്ചയുടെ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നതാണ്, നമ്മളിങ്ങനെ നന്നായിട്ട് സംസാരിച്ചു വരുമ്പോൾ, ഷമീറൊക്കെ വളരെ നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്, അതിനിടയിൽ നമ്മൾ സംസാരം മുറിഞ്ഞു പോകുമ്പോൾ എന്താണ് നന്നായിട്ട് ബാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ റണ്ണൗട്ട് ആവുന്നത് എന്ത് ദ്രാവിഡാണ് അല്ലേ? നമസ്കാരം, ആരാണിത്? നമസ്കാരം. രാമേന്ദ്രൻ അടക്കം ഈ പൊതിച്ചോറിലെ രാഷ്ട്രീയം കലർത്തേണ്ടതുണ്ട്. താങ്കൾക്കൊക്കെ പൊതിച്ചോറിന്റെ ഒരു ഓർമ്മ ഉണ്ടാവണല്ലോ.
9: അത് നിങ്ങൾ ശ്രദ്ധിക്കൊണ്ടാന്ന് തോന്നുന്നു. അത് അതിന്റെ പറഞ്ഞ ആ ഒരു ഇത് വന്നതിന്റെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് പിന്നെ ബാക്കിയുള്ള പുറത്തും കൂടെ കൊടുക്കണം എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇതാക്കിണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാത്തോണ്ടാണ് തോന്നുന്നു.
1: അതെ അതെ, ആയിക്കോട്ടെ. ശ്രദ്ധിക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും ജി സുധാകരന്റെ പ്രസ്താവനകളിൽ ഈയിടെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ധാർഷ്ട്യത്തിലേക്ക് പോകുന്നില്ലേ? നമ്മൾ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയം മാറുമ്പോൾ അങ്ങനെയുള്ള പ്രസ്താവനകൾ അങ്ങോട്ട് കൊടുക്കണമെന്നല്ല, അദ്ദേഹത്തിന്റെ മുന്നത്തെ പ്രസ്താവനകൾ വായിച്ചാലും ഇപ്പോഴത്തെ പ്രസ്താവന കേട്ട് കഴിഞ്ഞാലും പിന്നെ തിരുത്തുന്നതോ അതിന്റെ പകുതി പറയുന്നതോ അല്ല. ആ വാക്ക് ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നോ?
9: അല്ല, അദ്ദേഹം അന്ന് പറഞ്ഞ അങ്ങനെയല്ല പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്ന ആളല്ല എന്നും പറഞ്ഞിട്ടുണ്ട്.
1: നമ്മൾ
9: അങ്ങനെയുള്ള പ്രസ്താവന നിങ്ങൾ കേട്ടിരുന്നോ?
1: നമ്മൾ കേട്ടിട്ടില്ലേ. ഞാൻ മാത്രമാണോ കേട്ടിരുന്നത്? കേട്ട് എത്ര എത്ര വ്യക്തികളുണ്ട് നമ്മൾ കേട്ട.
9: അതല്ല പറഞ്ഞത്, അദ്ദേഹം തിരുത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ?
1: ഉറപ്പായിട്ടും തിരുത്തിയതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തിരുത്തുന്നതിന്
9: ഇതുവരെയായിട്ട് പറഞ്ഞു കേട്ടില്ല. അപ്പൊ ഇതുവരെ അദ്ദേഹം അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നും അത് അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല എന്നും പറഞ്ഞത് കഴിഞ്ഞാൽ
1: അങ്ങനെ അങ്ങനെ അവസാനിപ്പിക്കാനല്ലോ വിഷയങ്ങൾ. താങ്കൾക്ക് താല്പര്യം
9: അല്ല, ഒരു വിഷയം വന്നു, ഒരു വാർത്ത വന്നു, ആ വാർത്ത വിവാദമായപ്പോ അദ്ദേഹം അത് തൊട്ടടുത്ത ദിവസം തന്നെ അങ്ങനെയല്ല ഞാൻ ഒരിക്കലും ഞാൻ അത് പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1: രാമചന്ദ്രൻ അടക്കം വിവാദമായപ്പോഴാണ് വലിയ രീതിയിൽ അദ്ദേഹത്തിന്
9: ആവശ്യമില്ലല്ലോ.
1: കേൾക്കൂ, അദ്ദേഹം പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിയപ്പോഴാണ് അടുത്ത ദിവസം തിരുത്തുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയിലും അദ്ദേഹത്തിന്റെ മുന്നണിയിലും അദ്ദേഹത്തെ ഇപ്പൊ MLA ആക്കിയ പ്രസ്ഥാനവും അടക്കം എല്ലാവരും എതിരായിട്ട് നിന്നപ്പോഴാണ് താൻ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞത്. അതിലും വലിയൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്.
9: അത് വേറെ കാര്യം. പിന്നെ ഇപ്പോ ഈ വിവാദം ഇപ്പോഴത്തെ വിഷയം അതല്ല.
1: അല്ല, ആദ്യം ചർച്ച ശ്രീരാമേന്ദ്രൻ അടുക്ക ആദ്യം ചർച്ച ചെയ്യുന്ന എന്താണ്? പൊതുച്ചോറിലെ രാഷ്ട്രീയം ആദ്യം എടുത്തു പറയുമ്പോൾ അത് ആദ്യം ചർച്ച ചെയ്യും, പിന്നെ മാത്രമേ അദ്ദേഹം അതൊന്ന് പിന്നെ പിന്നോട്ട് പോയത്. ഇപ്പൊ താങ്കൾ ചൂണ്ടിക്കാട്ടിയ താങ്കൾക്കത് പറയാൻ പോവാം, അത്ര തന്നെ. അതിന് ശാഠ്യം പിടിക്കുന്ന എന്തിനാണ്? അദ്ദേഹത്തിന് വല്ലാതെ ന്യായീകരിക്കുന്ന എന്തിനാണ്? അദ്ദേഹത്തിന്റെ ഒരു
9: ഒരാളെ വ്യക്തിപരമായിട്ട് ഒരു ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു നേതാവിനെ ഇന്നത്തെ വിഷയം അതായിരുന്നില്ല. അതായത് ഞാൻ പറഞ്ഞതായതിന് അദ്ദേഹത്തിനെതിരെ വേറെ വിഷയങ്ങളിലാണ് അവിടുത്തെ ആൾക്കാർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് പറഞ്ഞു, അതായത് റഹീമിനെ പോലുള്ള ആൾക്കാർ പിന്നെ LLB പാസ്സാകുന്ന SLC പോലെ പാതകളുണ്ട്, പിന്നെ LLB പാസ്സായി വരുന്നുണ്ട്. നിരവധിയായ പാർട്ടിയുടെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പിന്നെ പാർട്ടി അനർഹമായ പല രീതി ഇതിലേക്കും എത്തിപ്പെടുന്നുണ്ട്. അതായത് ചാൻസലർ രംഗത്തേക്കും, അതായത് മറ്റേ ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസത്തിലെ പല മേഖലകളിൽ, അത് നമ്മളെ ഇതിനെല്ലാം ബാധിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഒന്ന് പറഞ്ഞു. അത് മറ്റേ വിഷയം അന്ന് അതൊരു വിഷയമാണ്, അത് തെറ്റാണ്.
1: അത് രാമേന്ദ്രനടുക്കം താങ്കൾക്ക് അതൊരു വിഷയമല്ലായിരിക്കും. പൊതിച്ചോറിന്റെ സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും കിട്ടുന്ന ഒരു ഭക്ഷണത്തിന്റെ രാഷ്ട്രീയം ഞാൻ മിനി പത്മയെന്ന് ഞാൻ സംസാരിക്കും. രാമേന്ദ്രനടുക്കത്തിന് ഒരു പക്ഷേ അതിന്റെ വിഷമോ അതിന്റെ സങ്കടമോ അറിയുന്നുണ്ടാവും.
9: ആ ഒരു വിഷയം അതല്ല, നിങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ അത് വിഷയമല്ല എന്നല്ല പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതും കൂടെ പറയുമ്പോൾ അതും കൂടെ പറയണം.
1: താങ്കൾ പറഞ്ഞില്ലേ
9: ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് ഒരു മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ, എം എൽ എ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതും കൂടെ പറയാൻ ബാധ്യസ്ഥരാണ്.
1: താങ്കൾ പറഞ്ഞു, ഇപ്പൊ എനിക്ക് വേണ്ടി താങ്കൾ പറഞ്ഞു, അത് മതിയല്ലോ അല്ലെ. എന്തായാലും സന്തോഷം വിളിച്ചതിൽ അടികൂടാൻ ഞാനില്ല, കാരണം പൊതിച്ചോറിന്റെ രാഷ്ട്രീയമാണ്. താങ്കൾ വല്ലാതെ ന്യായീകരിക്കുന്നോണ്ട് മാത്രം ഞാൻ ഒന്ന് എതിർത്തതാണ് കേട്ടോ, ക്ഷമിക്കുക. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം സുഹൃത്തെ, ആരാണ്?
10: ഹലോ,
1: നമസ്കാരം, ഗുഡ് ഈവനിങ്.
10: ഹലോ,
1: കേൾക്കാമോ സുഹൃത്തെ? പറഞ്ഞോളൂ. അതെയല്ലോ, ആരാണ് സംസാരിക്കുന്നത്? ആരാ വിളിക്കുന്നത്? എവിടെന്നാ വിളിക്കുന്നത്? നാട് എവിടെയാണ്? മിന്റോ, വയനാട്ടിൽ നിന്ന്. ഇന്നാള് വിളിച്ചിരുന്നു അല്ലേ? ശരിക്കും ഈ പൊതിച്ചോറിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പേ പിന്നോന്റെ പിന്നെ ജീവിതത്തില് പൊതിച്ചോറും സ്കൂൾ കാലഘട്ടത്തിലും സ്കൂൾ പിന്നെ കോളേജ് കാലഘട്ടത്തിലും ഒക്കെ ഒരു പൊതിച്ചോറിന്റെ ഓർമ്മയുണ്ടോ?
10: ഇഷ്ടംപോലെ
1: ശരിക്കും
10: ഇപ്പൊ തിരുവനന്തപുരം ഇഷ്ടംപോലെ അനുഭവമുണ്ട്. കാരണം ഞാനും ഇവിടെ വരുന്നതിന് 10 വർഷം മുമ്പ് ഈ സംഘടനയിൽ പ്രവർത്തിച്ചാണ്. അപ്പോ നമ്മൾ ഈ പൊതിച്ചോറ് കളക്ട് ചെയ്ത് നമ്മൾ നമ്മളുടെ താലൂക്കാശുപത്രിയിൽ നമ്മൾ തന്നെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യത്തിലും എനിക്ക് നല്ല അനുഭവമുണ്ട്. പിന്നെ ജി സുധാകരൻ പറഞ്ഞത് അതിപ്പോ അദ്ദേഹത്തിന് വന്നിട്ടുള്ള രാഷ്ട്രീയമായ മാറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കുറച്ച് നേരത്തെ സംസാരിച്ച സുഹൃത്ത് പറയണ കേട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഇതൊന്നും ഒരു പാർട്ടി ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ പൊതിച്ചോറ് തുടങ്ങുന്ന കാലത്ത് ഈ പൊതിച്ചോറിനെ അംഗീകരിച്ച് DYFI എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ അംഗീകരിച്ച് ഇങ്ങനെ വേണം യുവാക്കൾ എന്ന് പറഞ്ഞ ആളാണ് ജി സുധാകരൻ.
1: ശരിക്കും അതായത് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്.
10: അതെ, അപ്പൊ ഈ ഒരു എം എൽ എ സ്ഥാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടുമ്പോൾ മാറുന്നതാണോ ഈ നിലപാടുകൾ എന്നതാണ് ഇതിലൊരു കാര്യം. അപ്പൊ എന്തായാലും പൊതിച്ചോറ് നല്ല കാര്യമാണ്, അത് തുടരട്ടെ. കാരണം അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ നമുക്ക് അറിയാലോ, പുറത്തു പോയിട്ട് ഫുഡ് മേടിക്കണമെങ്കിൽ അത്രയും സാധാരണക്കാരാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വരുന്നത്.
1: പക്ഷെ ബിന്ദു, എന്റെ ഒരു ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ പൊതിച്ചോറ് ഇങ്ങനെ കൊടുക്കുമ്പോ നിങ്ങൾ അതിൽ എന്തെങ്കിലും രാഷ്ട്രീയം കാണുന്നുണ്ടോ? ഒരു രണ്ട് വോട്ട് എന്റെ പ്രസ്ഥാനത്തിന് കിട്ടുന്ന വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ ഇത് DYFIയുടെ പൊതിച്ചോറ് എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ കൊടുക്കാറുള്ളത്?
10: ഇല്ല, നമ്മളിപ്പോ ഒരു യൂണിറ്റ്, ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്റെ യൂണിറ്റിലുള്ളപ്പോ നമ്മൾക്ക് തലേന്ന് നമ്മളോട് പറയും നിങ്ങൾ 50-100 പൊതിച്ചോറ് കളക്ട് ചെയ്യണം. അപ്പൊ നമ്മള് നമ്മളെ നാട്ടിൽ ഇറങ്ങിയിട്ട് ഒരു സൈഡിൽ നിന്ന് കയറിയിട്ട് കയറുന്ന വീടില്ല, ലീഗാരന്റെ വീടുണ്ടാവും, കോൺഗ്രസ്കാരന്റെ വീടുണ്ടാവും, BJPക്കാരന്റെ വീടുണ്ടാവും, എല്ലാവരുടെ വീടുണ്ടാവും.
1: അതെ,
10: നമ്മള് DYFIയുടെ പൊതിച്ചോറ് ഇങ്ങനെ ആശുപത്രി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ സമീപിക്കുന്നത്. ഇവർക്ക് ഒരു കുഴപ്പമില്ല, DYFI അല്ല, ആര് വന്നാലും ഇവര് പൊതിച്ചോറ് കൊടുക്കും. അതില് രാഷ്ട്രീയം ആരും നോക്കാറില്ല, ഇങ്ങനെ ചിലരെ നോക്കാറുള്ളൂ.
1: എന്തായാലും പൊതിച്ചോറിന് രാഷ്ട്രീയം വേണ്ട എന്ന് ആ പൊതിച്ചോറ് കൊണ്ടു കൊടുത്ത ഒരു വ്യക്തി തന്നെ പറയാൻ വേണ്ടി നമ്മുടെ കൂടെ ചേർന്നല്ലോ. സന്തോഷമുണ്ട് കേട്ടോ വിളിച്ചേല്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
11: ഹലോ,
1: നമസ്കാരം.
11: നമസ്കാരം.
1: അബ്ദുറഹ്മാൻ റാഷിദേക്ക് വലിയ പരാതി ഉണ്ടായിരുന്നു, എന്നും ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുന്നു, ഇടയ്ക്ക് രാഷ്ട്രീയം വേണ്ടെന്ന്. ദേ വന്നിരിക്കുന്നു രാഷ്ട്രീയം.
11: വീണ്ടും വന്നിരിക്കുന്ന പരാതി, കാരണം എന്ന് പറഞ്ഞാല് സ്വന്തം വീട്ടുകാര്യം കഴിഞ്ഞിട്ടല്ലേ പുറത്തുള്ള കാര്യങ്ങള്.
1: അതെന്താണ്?
11: ഞങ്ങളെല്ലാം പ്രവാസികളല്ലേ.
1: അതെ, പ്രവാസികൾക്ക് എന്ത് പറ്റി?
11: നിങ്ങള് എന്ത് പറ്റി? 3 മാസമായി പെൻഷൻ മുടങ്ങിയിട്ട് ബഡ്ജറ്റിൽ 1 രൂപ പോലും നീക്കി വെച്ചിട്ടില്ല. ഈ കൊടുക്കുന്ന 3500 തന്നെ അത് പോരാ എന്ന് പറഞ്ഞു കൊണ്ടിട്ട് സമരത്തിനിറങ്ങിയ ചില സംഘടനകൾ ജീവിച്ചിരിക്കുന്ന ഈ മണ്ണിലാണ് അവരൊന്നും ഒരു അക്ഷരം മിണ്ടുന്നില്ല. അവരീ തുടങ്ങിയ സമയത്ത് ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പൈസ ഇതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അവരുടെ സംഘടനയിലേക്ക് ആളെ ചേർക്കുകയും വരിസംഖ്യ മേടിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും 3500 കൊടുത്തപ്പം പറയുന്നത് അത് പോരാന്നും പറഞ്ഞ് സമരം ചെയ്യാൻ ഇറങ്ങിയവര് ഇന്ന് ഈ 3500 കിട്ടാതെ പാവങ്ങൾ നാട്ടിൽ നിന്ന് മരുന്ന് മേടിക്കാൻ ഗതിയില്ലാതെ നടക്കുമ്പോൾ ഒരക്ഷരം മിണ്ടുന്നുണ്ട് ഒരൊറ്റ ഒരു സംഘടന എവിടുന്ന്? ഹലോ,
1: കേൾക്കുന്നുണ്ട്?
11: ഇല്ല, അപ്പൊ അതൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനു പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ന്യായീകരണ തൊഴിലാളികൾ വന്നിട്ട് നിങ്ങളെ വിമർശിക്കും, അതിപ്പോ ഞാനും വിമർശിച്ചിട്ടുണ്ടാവാം. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ തീർച്ചയായിട്ടും പ്രവാസികളുടെ റേഡിയോ പ്രവാസത്തിൽ തന്നെ അവർക്ക് വേണ്ടി തന്നെ തുടങ്ങേണ്ടതായിരുന്നു. ഇനി സുധാകരനിലേക്ക് വന്നു കഴിഞ്ഞാൽ, സുധാകരൻ ഇപ്പൊ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ലേ? അപ്പൊ സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരള നേരത്തെ ഇന്ന് കുറച്ചുപേര് തള്ളിക്കളഞ്ഞതാണ്. നാളത്തെ സംഘപരിവാറും ഇന്നത്തെ സംഘപരിവാറും കൂടിയിട്ട് ഉള്ള ഒരു ശക്തിയാണ് സുധാകരനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണ പൊതുവെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഭക്ഷണത്തിലെ മതമുണ്ടോ? ഇല്ലല്ലോ. ഹലോ,
1: ഒരിക്കലും ഇല്ല,
11: ഒരിക്കലും ഇല്ല. അപ്പം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണ പൊതി, ഈ പൊതിയിൽ എന്ന് പറഞ്ഞാൽ UFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? താങ്കൾക്ക് അതിന്റെ കണക്ക് ഓർമ്മയുണ്ട്? എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എങ്കിലും പറഞ്ഞ് ഇത് കൊടുത്തതിന് ശേഷവും ആദ്യം എത്ര മണ്ഡലങ്ങളിൽ നിന്ന് CPM പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ പൊതിച്ചോറിന് വേണ്ടിയിട്ടാന്ന് DYFI ചെയ്യുന്നുണ്ടെങ്കിൽ പരാജയപ്പെട്ടപ്പോൾ അവർ നിർത്തേണ്ടതായിരുന്നില്ലേ? ഇല്ല, ഒരു മനുഷ്യന് ആഹാരം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല ഒരു പുണ്യമാണെന്ന് മനസ്സിലാക്കുന്നവരാണ് നിങ്ങൾ പറയുന്ന ദൈവമില്ല എന്ന് പറയുന്ന ഈ സഖാക്കള് എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു, പ്രവാസികളെ മറന്നിട്ടുള്ള കളി വേണ്ട. ഇവിടുത്തെ അധികാരമോഹികളായിട്ട് ജീവിച്ചിരിക്കുന്ന ഇവിടുത്തെ കുറച്ച് സംഘടനകൾ ഇപ്പം വരും എനിക്കെതിരായിട്ട് സംസാരിക്കാൻ. അവരോടും കൂടിയാന്ന് പറയുന്നത് പ്രവാസികൾ എന്നെ പോലത്തെ അവനക്ക് പല ഇന്ന് പെൻഷൻ കിട്ടിയില്ലെങ്കിലും സാരമില്ല, പക്ഷെ ക്യാൻസൽ ആയിട്ട് നാട്ടിൽ നിന്ന് കഷ്ടപ്പെടുന്നവർ ഒരാ 10,000 ആൾക്കാരുണ്ട്, 100,000 ഉണ്ട്. കാരണം അവരൊക്കെ ചതിച്ചതാണ് ഇവിടുന്ന്. കാരണം സംഘടനകൾ ഞങ്ങളുടെ വരിസംഖ്യ തരും, നിങ്ങൾക്ക് 10,000,000 തരാം, 5,000,000 തരാം. പക്ഷെ ഇന്ന് ജീവശവമായിട്ട് ജീവിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ LDF കൊണ്ടുവന്നിട്ട് അവർ ജീവിക്കുകയായിരുന്നു. പക്ഷെ വീണ്ടും അത് LDF ചെയ്തതുകൊണ്ടായിരിക്കണം ഇവരിന്ന് അവരെ ശ്രദ്ധിക്കാതെ അത് മുടക്കാനായിട്ട് നോക്കുന്നതും. ബഡ്ജറ്റിൽ ഒരു രൂപ പോലും മുൻപ് എന്താ പറയാറ്? ഹലോ,
1: കേൾക്കുന്നുണ്ട്.
11: അല്ല, മുൻപ് ഇവർ പറയാറില്ല, കാരണം ഇത് CPM അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് രണ്ട് പ്രവാസികാര്യം വിദേശകാര്യ മന്ത്രിമാർ ഉണ്ടായിട്ട് പോലും ചെയ്യാത്ത കാര്യങ്ങൾ 10 കൊണ്ട് പ്രവാസികളെ പട്ടിണിയില്ലാതെ
1: ഗവൺമെന്റിനെ
11: ഈ പ്രവാസികളാണ് ഇറക്കിയത് എന്നുള്ള കാര്യം അവർ ഓർക്കുന്നത്.
1: ശരി, തീർച്ചയായിട്ടും. താങ്കൾ ഉന്നയിച്ച വിഷയം നമുക്ക് വേറൊരു ദിവസം വലിയ ചർച്ചയായിട്ട് എടുത്താലോ. ശ്രീ അബ്ദുറഹ്മാൻ, നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. സുഹൃത്തെ, കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ സുഹൃത്തെ?
12: ഹലോ,
1: ആരാണിത്?
12: കേൾക്കാം.
1: ആരാണ് സംസാരിക്കുന്നത്?
12: എന്റെ പേര് ഷെബിൻ.
1: ഷെബിൻ, എവിടെയാണ് നാട്?
12: നാട് കൊല്ലം.
1: കൊല്ലത്ത് അല്ലേ? ഷെബിനെ, ഈ പൊതിച്ചോറിലൊക്കെ നമ്മൾ രാഷ്ട്രീയം കാണേണ്ടതുണ്ടോ?
12: പൊതിച്ചോറിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല, അത് നമ്മള് മനസാക്ഷിയുള്ള ആർക്കും സുധാകരന്റെ പ്രസ്ഥാനോട് യോജിക്കാൻ പറ്റും.
1: പൊതിച്ചോറ് എന്നതൊരു വലിയ രാഷ്ട്രീയമാണല്ലോ അല്ലെ? ബിഷപ്പിന്റെ രാഷ്ട്രീയമാണല്ലോ അതല്ലേ?
12: അതെ അതെ അതെ. ഇപ്പോ പലതും പറയുന്ന കേട്ടു, DYFI എന്ന സംഘടന വീടുകളെ തോറും കയറിയിട്ടാണ് അത് കളക്ട് ചെയ്യുന്നത്. പക്ഷെ എത്ര പേർക്ക് അത് പോയിട്ട് അതിനുള്ള ഒരു സമയം, ഇപ്പൊ എന്നെ കൊണ്ടാണെങ്കിൽ എനിക്ക് പറ്റത്തില്ല. ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗൾഫിൽ കയറി വന്ന് ഞാനപ്പോ ആ സ്പെൻഡ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, അതൊരു പൈസയാക്കി മാറ്റണം. അങ്ങനെ നമ്മളെല്ലാരും സെൽഫിഷ് ആയിട്ട് ചിന്തിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനൊരു സംഘടന അതിനുവേണ്ടി ശ്രമിക്കുമ്പോ അവരുടെ സമയം, അതിൽ ഉള്ള അംഗങ്ങളുടെ സമയം, അപ്പൊ പുതിയ ആൾക്കാർക്കും കൂടെ ഒരു പ്രചോദനമാണ് അത് അങ്ങനെ വന്ന് ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സുധാകരനെ പോലുള്ളവരുടെ ഇത്രയും എന്താ പറയാ, ഒരുപാട് രാഷ്ട്രീയം കണ്ട, ഏകദേശം 50 മുകളിൽ നിയമസഭയിലും എല്ലാം ഉള്ള ഒരാള് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ വരാനുള്ള പുതിയ ആൾക്കാർക്ക് ഒരു മടിയുണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല.
1: പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കിക്കൊണ്ടുവരുന്ന ഒരു പുതിച്ചോറ് എന്ന് പറയുന്ന സംഭവം അല്ലേ? ശരിക്കും അത് ആ പ്രസ്താവന എന്തായാലും അദ്ദേഹം തന്നെ തിരുത്തുകയും ആ നല്ല രീതിയിലേക്ക് തിരിയുകയും ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് എടുക്കാം. സന്തോഷം കേട്ടോ വിളിച്ചേല്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ? നമസ്കാരം. ജോസഫ്, കുറെ ദിവസമായി കേട്ടിട്ടല്ലേ. പറയൂ, പൊതിച്ചോറിന് അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ട്. ഈ പൊതിച്ചോറിന്റെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയപരമായിട്ട് വലിയ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഇങ്ങനെയൊക്കെ മാറ്റേണ്ടിയിരുന്നോ ഈ വിഷയത്തെ?
13: അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ സുധാകരൻ പറഞ്ഞ ഒരു കാര്യത്തോട് പൂർണ്ണമായിട്ട് ഞാൻ അനുകൂലിക്കുന്നില്ല. ഒരു 10% ഞാൻ അനുകൂലിക്കും. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു.
1: ആയിക്കോട്ടെ.
13: ആദ്യം തന്നെ നമുക്ക് തുടങ്ങാവുന്നത്, നമ്മുടെ ബാല്യകാലത്ത് നിങ്ങൾ ചോദിച്ച ആരെങ്കിലും പൊതിച്ചോറ് കഴിച്ചിട്ടുണ്ടോ? അതിനു മുമ്പ് നമുക്കൊരു കാലം ഉണ്ടായിരുന്നു, കുറുക്ക്, ഓർമ്മയുണ്ട? മഞ്ഞ കളറില്, അതുപോലെ ഗോതമ്പിന്റെ നുറുക്ക് ഉപ്മാവായിട്ട് കിട്ടിയ കാലം.
1: ഞാൻ സ്കൂൾ
13: പഠിക്കുമ്പോഴൊക്കെ അതായിരുന്നു. സർക്കാർ സ്കൂളിൽ പഠിച്ച
1: വിദ്യാർത്ഥിയാണ്.
13: അവിടുന്ന് മാറി നമുക്കിനി പൊതിച്ചോറിലേക്ക് വരാം. ഈ പൊതിച്ചോറിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ സാധാരണ പറയുന്ന സേവനം എന്ന് പറയുന്നത് ലാബേച്ച നോക്കാതെ കൊടുക്കുന്ന ഒരു സർവീസാണ് സേവനം. അതിന് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ എനിക്കോ ഞാൻ ചെയ്യുന്ന സംഘടനയ്ക്കോ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് അതുകൂടി ഉണ്ടാവാൻ പാടില്ല. അതാണ് സേവനം എന്ന് പറയുന്നത്. മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിട്ട് ബന്ധമില്ലാത്ത പലരും ഇതുപോലെ ആസ്പത്രികളിൽ കൊണ്ട് പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു വെച്ചൊരു അറിവ് വെച്ചിട്ട് തിരുവനന്തപുരം ആർ സി സിയിൽ ഒരു 20 പാക്കറ്റ് പൊതിച്ചോറുമായിട്ട് പോകുന്ന ഒരു വൃദ്ധനുണ്ട് മഞ്ചിയില്. ആ പുള്ളിയാണ് അത് കൊടുക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ആ പുള്ളി എവിടുന്ന് വരുന്നെന്നും ആർക്കും അറിയില്ല. പുള്ളി കൊടുത്ത് പുള്ളിയുടെ കാര്യം തീർത്തിട്ട് പുള്ളി അങ്ങ് പോവും. അതിനൊരു നന്ദി പോലും പുള്ളി ഇതുവരെ തിരിച്ചു പ്രതീക്ഷിച്ച് ചെയ്യുന്നതല്ല. പുള്ളിക്ക് അതിന് പല കാരണങ്ങളും ഉണ്ടാവും എന്തുകൊണ്ടാണ് ആർ സി സിയിൽ പോയി കൊടുക്കുന്നതെന്നും. പുള്ളിയുടെ സാമ്പത്തിക നിലവാരം വെച്ചിട്ട് പുള്ളി അത്രേ കൊടുത്തുള്ളൂ. പക്ഷെ അത്രയെങ്കിലും കൊടുക്കുന്നുണ്ട്. കഴിവുള്ള പലരും കൊടുക്കാത്ത ഒരാളാണത്. പിന്നെ ഞാൻ അന്വേഷിച്ച് പറഞ്ഞ ഇയാൾക്ക് എവിടുന്നാണ് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്ന വെച്ചാൽ കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. അപ്പൊ ഇവർ അത് ഉണ്ടാക്കിയിട്ട് കൊണ്ട് കൊടുക്കുക ചെയ്യുന്ന ആർ സി സിയിൽ. അപ്പൊ ഇനിയിപ്പോ ഡിവൈഎഫ് മാത്രമല്ല, ലീഗ് കൊടുക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാർ കൊടുക്കുന്നുണ്ട്, ബാക്കി സന്നദ്ധ സംഘടനകളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ അറിയേണ്ടത് എന്താ വെച്ചാൽ ഇതിന്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട് രോഗങ്ങളാൽ പീഡിതരായിട്ടുള്ള കുടുംബത്തിലെ പലരും ആയിരിക്കും ഇത് വാങ്ങി കഴിക്കുന്നുണ്ടാവും. അവർ ക്യൂ നിന്ന് ഇത് വാങ്ങി കഴിക്കുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മേലങ്കി അണിഞ്ഞ ആൾക്കാരുടെ നിന്ന് വാങ്ങി കഴിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു നേരത്തെ ആഹാരം അതിന്റെ പൈസയെങ്കിലും ഈ ചെലവിലേക്ക് മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് കരുതിയിട്ടാണ്.
1: അല്ല, ഈ ഡിവൈഎഫ്ഐ ആയാലും സേവാഭാരതി ആയാലും ആരെങ്കിലും അത് കൊടുക്കുന്നതും നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന്. അത് സംഘടിപ്പിക്കുമ്പോൾ മാത്രമല്ലേ അവരൊരു പ്രസ്ഥാനമാവുന്നുള്ളൂ, കൊടുക്കുന്ന സമയത്ത് അവർ ആ പ്രസ്ഥാനമായിരിക്കും.
13: സുധാകരൻ പറയുന്ന, ഞാൻ പറഞ്ഞത് അതാണ്, 90% സുധാകരൻ പറയുന്നതോട് യോജിച്ചില്ലെങ്കിലും ഒരു ചെറിയ ശതമാനം യോജിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ കൊടുക്കുന്നതിൽ നമ്മൾ രാഷ്ട്രീയമോ സന്നദ്ധ സംഘടനയുടെ ഒരു ലേബിൾ ഉണ്ടാവാൻ പാടില്ല. ലേബിൾ എന്ന് പറയുന്നത് അതിന് നമ്മൾ എഴുതി വെക്കാൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.
1: അല്ല, ഡിവൈഎഫ്ഐക്കാർ ഇത് വീടുകളിൽ പോയിട്ട് സംഘടിപ്പിക്കുമ്പോൾ, ശ്രീ ജോസഫ്, ഇത് ഡിവൈഎഫ്ഐക്കാരായാലും മറ്റാരും ഏത് വീടുകളിൽ പോയി കഴിഞ്ഞാലും അത് ഡിവൈഎഫ്ഐക്കാരും വന്നതുകൊണ്ട് കൊടുക്കില്ല എന്നുമില്ല, ഡിവൈഎഫ്ഐക്കാരനായതുകൊണ്ട് ഒരു സിപിഎമ്മിന്റെ വീട്ടിൽ നിന്ന് തന്നെ അത് പോകുന്നൊന്നും ഇല്ല.
13: ഒരു കാരണം ഞാൻ പറയാം, മുമ്പ് മിനി പത്മ കണ്ടിട്ടുണ്ടാവും, ചിന്താ ജെറോമി ഏതൊരു കാര്യത്തില് ഈ ചർച്ച ചെയ്യുമ്പോൾ പൊതിച്ചോറ് കൊടുക്കുന്ന ആൾക്കാരെ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ഡയലോഗ് കേട്ടുണ്ടായിരുന്നു.
1: അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി പോവാൻ പാടില്ല അല്ലേ?
13: അതെ, അതാണ് എന്റെ മെയിൻ ഉദ്ദേശം. അതേ ഞാൻ പറഞ്ഞോളൂ, അവർ കൊടുക്കുന്ന വലിയ കാര്യം ഡിവൈഎഫ് ഇത് മാത്രമല്ല കേട്ടോ, അവര് രക്തദാന ക്യാമ്പ് നടത്തുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നില്ല അവർ ചെയ്യുന്ന അത്ര ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടെന്നുള്ളത്.
1: ആക്രിപെർക്ക് വിറ്റിട്ട് ആക്രിപെർക്ക് വിറ്റുന്ന ഒരു പ്രസ്ഥാനം ഇടതുപക്ഷത്തിനുണ്ടല്ലേ ഡിവൈഎഫ്ഐ.
13: ഞാൻ പറഞ്ഞത് അതാണ്, അതായത് നിങ്ങൾ ചെയ്യുന്ന പല നല്ല കാര്യങ്ങളും ചില നേതാക്കളുടെ വായിൽ നിന്ന് വീഴുന്ന കാര്യങ്ങൾ കൊണ്ട് അതിന്റെ ഒരു ബെനിഫിറ്റ് ഇല്ലാണ്ടായി
1: പോകും.
13: ഇത് പറയാൻ തന്നെ ഒരു കാരണം എന്താന്ന് പറയുന്നത്, ഞാൻ കൊടുക്കുന്ന ഒരു സ്ഥലത്ത് വേറെ ആരും വന്ന് കൊടുക്കരുത് എന്ന് നിങ്ങൾ ആരും ചിന്തിക്കണ്ട. ഞാൻ സത്യം പറയുന്നുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തുകളും എല്ലാവരും കൂടെ ഒരു പന്തലിന്റെ അകത്ത് നിന്ന് കൊടുക്ക്, വളരെ സന്തോഷം ഉണ്ടാവുള്ളൂ. പൊതുജനങ്ങളെ എല്ലാവരും കൂട്ടിക്കൂട്ടി ചെയ്യുകയും ചെയ്യും.
1: അത്
13: ഇവിടെ മാത്രമല്ല, എല്ലാ മെഡിക്കൽ കോളേജിലും എല്ലാ ഗവൺമെന്റ് ആസ്പത്രിയിലും ആർ സി സി അങ്ങനെ കഷ്ടപ്പെടുന്ന ജനവിഭാഗം ആശ്രയിക്കുന്ന എല്ലാ ആതുര ശുശ്രൂഷ ആലയത്തിലും ഇങ്ങനെ ഒരു പന്തലുണ്ടാവണം. അവിടെ ആര് വേണമെങ്കിലും കൊണ്ടുവന്ന് കൊടുത്തോട്ടെ.
1: അതൊരു കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ പോലെ അത് സർക്കാരിന് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊരു രസമുള്ള, അല്ലെങ്കിൽ എന്തൊരു നല്ല നന്മയുള്ള കാഴ്ചയാണല്ലേ.
13: അതെ അതെ അതെ, അത് ഞാൻ ആ രാഷ്ട്രീയ ലേബിൾ വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ സുധാകരൻ പറയുന്നതിൽ പൂർണ്ണമായും യോജിക്കുന്നില്ല, പക്ഷെ ചെറിയൊരു അംശം യോജിക്കുന്നുണ്ട്. ഈ ഒരു കാരണം അതിന്റെ അകത്തുള്ളത്.
1: ശരി,
13: താങ്ക് യു.
1: യെസ്, വളരെ നന്നായിട്ട് പറഞ്ഞു. എന്തായാലും അദ്ദേഹം അതിനെ മുഴുവനായിട്ട് എതിർക്കുന്നില്ല, പക്ഷെ ആ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ആ കൊടുക്കുന്നതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ മുന്നോട്ടോ ചില നേതാക്കളൊക്കെ വരുമ്പോൾ അതിന്റെ ആ ഒരു നന്മ ഇല്ലാതാകുന്നു. അതാണ് ശ്രീ ജോസഫ് ചൂണ്ടിക്കാട്ടിയെന്ന് തോന്നുന്നു. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, സുഹൃത്തെ കേൾക്കുന്നുണ്ടോ? കേൾക്കാലോ അല്ലേ, പറയൂ.
14: ഒരു നേരം പട്ടിണി കിടന്നാലേ വിശപ്പിന്റെ വില അറിയൂ.
1: പക്ഷെ പട്ടിണി, പക്ഷേ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ അറിയുന്ന അല്ലെങ്കിൽ കർഷകന്റെ പ്രസ്ഥാനം, പാവപ്പെട്ടവന്റെ തൊഴിലാളികളുടെ പ്രസ്ഥാനത്ത് നിന്ന് ഉയർന്നു വന്നൊരു നേതാവും മന്ത്രിയായ വ്യക്തിയൊക്കെ അല്ലേ അദ്ദേഹം?
14: എന്നിട്ട് അയാൾ എന്തെങ്കിലും പട്ടിണി കിടന്ന് കോലയാളെ ശരീരത്തിലോ അയാൾ ഈ കാണുന്ന കാലത്തിലെ രാഷ്ട്രീയ ജീവിതത്തിലോ തോന്നിയിട്ടുണ്ടെന്നുള്ള
1: കാര്യം, നമ്മൾ ഒരിക്കലും ഒരാളെ ബോഡി ഷെയിം, ഒരാളുടെ ശരീരം വെച്ചിട്ട് അദ്ദേഹം പട്ടിണി കിടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിലേക്കൊന്നും പോകരുത്. നമ്മുടെ കേരളം കണ്ട ഏറ്റവും നല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു, ഏറ്റവും നല്ല ഇടതുപക്ഷ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന്റെ പഴയ കാലങ്ങളൊന്നും അറിയാതെ വന്നതോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടോ രാഷ്ട്രീയം മാറിയതിന്റെ പേരിൽ വന്ന ഒരു പ്രസ്താവനയുടെ പേരിൽ നമ്മൾ റദ്ദ് ചെയ്യപ്പെടേണ്ടതല്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് എടുത്താൽ മതി. എനിക്കും പെട്ടെന്ന് കേട്ടപ്പോൾ അദ്ദേഹം പൊതിച്ചോറിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും അങ്ങനെ കൊടുക്കേണ്ടതുണ്ടോ, പിന്നീട് അദ്ദേഹം തിരുത്തിയാലും ഞാൻ പറഞ്ഞതല്ല പൂർണ്ണമായിട്ടും വന്നതെന്നൊക്കെ പറഞ്ഞാലും ആ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരാൻ വേണ്ടി പാടില്ലായിരുന്നു. എത്രത്തോളം പ്രൊവോക്ക് ചെയ്യപ്പെട്ടാലും അദ്ദേഹം അത് പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു ഞാൻ. താങ്കളുടെ കോൾ കട്ടായിട്ടുണ്ട് കേട്ടോ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. വിളിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. നമസ്കാരം, ആരാണ് സുഹൃത്തെ കേൾക്കുന്നുണ്ടോ? നമസ്കാരം, ആരാണിത്? ആരാണ്? നവാസ് അലൈനിൽ നിന്ന് അല്ലേ? നവാസ് സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു അല്ലേ? പൊതിച്ചോറിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുമ്പോ നവാസിന് ഒരു പൊതിച്ചോർ ഓർമ്മയുണ്ടോ? ആലപ്പുഴക്കാരനാണ്.
15: രണ്ട് മാസത്തോളം മെഡിക്കൽ കോളേജിന്റെ കൊറോണ സമയത്തോടെ കിടന്നാണ് ഈ പൊതിച്ചോറ് നല്ലപോലെ കഴിച്ചതാണ്.
1: ഇതിനകത്ത്
15: രാഷ്ട്രീയം നോക്കണ്ട, മതവും നോക്കണ്ട, ഒരു കാര്യം നോക്കണ്ട.
1: അതെ, വിവിധ രാഷ്ട്രീയത്തിൽപ്പെട്ടവര് വിവിധ മതത്തിൽപ്പെട്ടവര് ഒക്കെ തരുന്ന ചോറാണത് അല്ലേ?
15: തീർച്ചയായിട്ടും. ഞാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരനോ
1: ശരിക്കും
15: രാഷ്ട്രീയപരമായിട്ട് പല വ്യത്യാസം പല പൊളിറ്റിക്സും കോൺഗ്രസ്സായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും.
1: അതെ,
15: അപ്പൊ കോൺഗ്രസ്സിലായപ്പോ സുധാകരനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പാർട്ടിക്കുള്ളിൽ പ്രശ്നം കാരണം പറ്റുന്നതാണ്.
1: അപ്പൊ
15: പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പുറത്തു നിന്ന് ഫൈറ്റ് ഉണ്ട്, അത് കോൺഗ്രസ് പോയിട്ട് അവിടെ പോയിട്ട് പിന്നെ പ്രശ്നങ്ങൾ.
1: അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തീരുമാനം, അദ്ദേഹം ഇടതുപക്ഷം വിട്ടു, പിന്നെ സ്വതന്ത്രനായി മത്സരിച്ചു, യു ഡി എഫ് പിന്തുണയോടുകൂടി എം എൽ എ ആവുന്നു, അതൊക്കെ ആയിക്കോട്ടെ, ആ ഭാഗത്ത് പോയിക്കോട്ടെ. നമ്മള്
15: ഒരു പാർട്ടിക്കകത്ത്
1: എന്ത് സിസ്റ്റം ചേഞ്ച് സിസ്റ്റം ആണല്ലോ പറയുന്നത് അല്ലേ?
15: പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടി
1: സന്തോഷം വിളിച്ചേ കേട്ടോ. എന്തായാലും ആ ഒരു ഭക്ഷണം കഴിച്ച ഒരു വ്യക്തി കൂടിയാണ് ആ അഭിപ്രായം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പൊതിച്ചോറിന് ഒരു വല്ലാത്ത രുചിയുണ്ട്, അതിനൊരു വല്ലാത്ത രാഷ്ട്രീയമുണ്ട്, അതിന് വിശപ്പിന്റെ ഒരു രാഷ്ട്രീയം ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണമായിരുന്നു ജി സുധാകരനെ കുറച്ചുകൂടെ സൂക്ഷിച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ, അതായത് വിശപ്പിന്റെ രാഷ്ട്രീയത്തിൽ പൊതിച്ചോറിന്റെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇടപെടേണ്ടിയിരുന്നു. നമസ്കാരം, ഗുഡ് ഈവനിങ്.
16: നമസ്കാരം.
1: ഉണ്ടല്ലോ, ആരാണ്? റിഷാദ് അജ്മാനിൽ നിന്ന്. സുഖാണോ റിഷാദേ? സുഖായിരിക്കുന്നു അല്ലേ? പറയൂ, പൊതിച്ചോറൊക്കെ കഴിച്ചിട്ടുണ്ടോ റിഷാദ്? നാട്ടിലെവിടെയാണ്?
16: ഞാന് കോഴിക്കോടാണ്.
1: കോഴിക്കോട്ടുകാരനല്ലേ?
16: പൊതിച്ചോറ് കഴിച്ചിട്ടില്ല, ഒരുപാട് പൊതിഞ്ഞിട്ടുണ്ട്.
1: പടച്ചോന് കഴിച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? പൊതിച്ചോറ്
16: അല്ല, പൊതിച്ചോറ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ
1: പൊതിച്ചോറ് ഇങ്ങനെയുള്ള പൊതിച്ചോറ് കഴിച്ചിട്ടില്ല, എന്നാലും പൊതിച്ചോറ് കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
16: പൊതിച്ചോറ് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്.
1: ഇഷ്ടം പോലെ. ഏത് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും നമുക്കതൊരു ടേസ്റ്റ്, ഒരു സുഖമല്ലേ റിഷാദെ? ഇലയുടെ മണം, പിന്നെ വലിയ വലിയൊരു സ്പേസിൽ നമ്മൾ കുറെ കൂട്ടുകാർ കൂടി കൈയിട്ട് വരുവാണല്ലോ അല്ലേ?
16: പഠിക്കുന്ന കാലത്തായിട്ട് ഞാൻ ഐടിയിലാണ് പഠിച്ചിരുന്നത്.
1: അത് ശരി.
16: അത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു രാജേഷ്, അവനായിരുന്നു ചോറ് കൊണ്ടുവരിക, അവന്റെ പെങ്ങളുടെ ചമ്മന്തി പോയി ഓർമ്മ.
1: അത് ശരി, ആ ഒരു ഓർമ്മ പെട്ടെന്ന് നമുക്ക് വരും അല്ലേ? ആ ഒരു പൊതിച്ചോറിലാണ് സാധാരണക്കാരർക്ക്, രോഗികൾക്ക്, കൂട്ടിരിപ്പുകാർക്കൊക്കെ കൊടുക്കുന്ന ആ പൊതിച്ചോറിൽ ഒരു രാഷ്ട്രീയം നമ്മൾ കാണാൻ പാടില്ലായിരുന്നു. യോജിക്കുന്നുണ്ടോ?
16: ഒരിക്കലും. ഞാന് ഈ പൊതിച്ചോറ് ഞാൻ ഒരുപാട് കളക്ട് ചെയ്ത ഒരാൾ കൂടെയാണ്. അതുകൊണ്ട് തന്നെ
1: താങ്കൾക്ക് രാഷ്ട്രീയമുണ്ടോ? ഈ ഇടത് രാഷ്ട്രീയമാണോ താങ്കളുടേത്?
16: അല്ല, പിന്നെ രാഷ്ട്രീയം അങ്ങനെ പറഞ്ഞോളൂ, ഞാൻ അതിന്റെ പ്രവർത്തകനൊന്നും അല്ല, പക്ഷെ ഞാന് ഇതിന്റെ ഭാഗവാക്കായിട്ടുണ്ട്.
1: അതാണ് അതാണ് അതിന്റെ ഒരു നന്മ, അല്ലെങ്കിൽ അതിന്റെ ഒരു മേന്മ എന്ന് പറയുന്നത് ഈ പൊതിച്ചോറ് പിന്നെ കളക്ട് ചെയ്യുന്നത്.
16: ഇങ്ങേരുടെ പ്രസ്താവന കേട്ടപ്പോ പിന്നെ സത്യത്തിൽ ശരിയാ വന്നത്. ഇങ്ങേരും ഈ രാഷ്ട്രീയം ഇതിന്റെ ഇതിന്റെ ഭാഗവാക്കായിരുന്ന ഒരാളായിരുന്നു ഒരു കാലത്ത്.
1: അതെ,
16: അത് അങ്ങേറ്റ രാഷ്ട്രീയം പിന്നീട് പോയി ഇതൊക്കെ ചെയ്തു. അങ്ങേരി ഈ രാഷ്ട്രീയത്തിലുള്ള സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഈ പ്രളയത്തിന്റെ സമയത്ത് തോന്നുന്നു ഏതോ ഒരു ബ്രാഞ്ച് സെക്രട്ടറി 15 രൂപ അങ്ങനെ ഓട്ടോ കൂട്ടി വാങ്ങിയതിന്
1: ഓർമ്മയുണ്ട്.
16: ആ ഞാനത് ശരിക്കും എന്റെ മനസ്സിൽ അയാളുടെ ആ രൂപമാണ് ഇപ്പോഴും. പിന്നെ ജി സുധാകരൻ എന്ന് പറയുമ്പോ എനിക്ക് എന്റെ മുമ്പിൽ വരുന്ന അയാളുടെ മുഖതാണ്. അയാളൊരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: ഒരു ചൊല്ലുണ്ട്, ഒരു എക്സ് കമ്മ്യൂണിസ്റ്റ് ആണ് ഏറ്റവും വേർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന്. നമുക്കതുപോലുള്ള വിവാദ വിഷയങ്ങളിലേക്കൊന്നും എന്തായാലും പോണ്ടല്ലേ?
16: അല്ല അല്ല, പിന്നെ നമ്മൾ ചില ആൾക്കാരെ പറയല്ലോ മരണം അയാളെ
1: വിശുദ്ധനാക്കുന്നില്ല
16: എന്ന് പറയുന്ന പോലെ ഞാൻ ആ ഒരു രീതിക്കാണ് ഇയാളെ എപ്പോഴും ഇയാളെ ഓർമ്മിക്ക. അന്നത്തെ ആ ബ്രാഞ്ച് സെക്രട്ടറിന്റെ മുഖം എനിക്ക് ഓർമ്മ വരിക. ഈ ഇയാൾ ഇപ്പഴത്തെ ഈ പ്രസ്താവന കേട്ടപ്പോ ഞാനങ്ങനെ ഒന്ന് ഏതെങ്കിലും ഫേസ്ബുക്കിൽ കമന്റ് ചെയ്യാനോ ഇതാക്കാനോ മനസ്സുകൊണ്ട് അങ്ങ് പുച്ഛിച്ചോ, അത്രേ ഉള്ളൂ.
1: എന്തായാലും പൊതിച്ചോറുകൾ കൂടുതലായിട്ട് ഇനിയും നമ്മൾ ജാതി മത വ്യത്യാസമില്ലാതെ കൊടി അടയാളങ്ങൾ നോക്കാതെ ഇനിയും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ നമ്മുടെ എല്ലാ സംഘടനകളും വിതരണം ചെയ്യട്ടെ അല്ലേ? കറക്റ്റ്. അതെ, അതിൽ അതിൽ ഒരു രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യമോ മതത്തിന്റെ ലക്ഷ്യമോ ജാതിയുടെ ലക്ഷ്യമോ ഒന്നും വേണ്ട.
16: നമ്മളാ കൊടുക്കുന്നത് ഒരുത്തന്റെ വയറ് നിറയാൻ അത്ര അതന്നെ.
1: അതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം. താങ്ക് യു സോ മച്ച് വിളിച്ചേ കേട്ടോ. ഇനി ഒരു കോൾ എടുക്കാൻ നമുക്ക് സമയമില്ലല്ലോ. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. നമസ്കാരം.
17: ഹലോ.
1: നമസ്കാരം.
17: നമസ്കാരം.
1: ആരാണിത്?
17: രാജീവാണ്.
1: രാജീവ് എന്താ അവസാനം വിളിക്കുന്നത്? ഒറ്റ മിനിറ്റേ ഉള്ളൂ, വേഗം പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. ശരി, പൊതിച്ചോറിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചാണ്. അങ്ങനെ ഒരു പ്രസ്താവന വേണ്ടിയിരുന്നോ?
17: ആവശ്യമില്ലല്ലോ. ഈ പൊതിച്ചോർ എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടല്ലോ. പാവപ്പെട്ടവന്റെ വയറിയവന്റെ വരുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് ഒരുപാട് പേരുണ്ട്. അതായത് നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളൊക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ എല്ലാമുള്ള ആളുകൾക്ക് സാമ്പത്തികമായും അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. പക്ഷെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ മാസങ്ങളോളം ഗവൺമെന്റ് ഹോസ്പിറ്റലുകളൊക്കെ കഴിയേണ്ടി വരുന്ന ആളുകളുണ്ട്. അവർക്കിത് വളരെ വലിയ അനുഗ്രഹമാണ്. പിന്നെ ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയല്ലല്ലോ. ഇതിന്റെ പേരിൽ ആരും വോട്ട് പിടിക്കാനും പോകുന്നില്ല. ജയിച്ചാലും തോറ്റാലും എല്ലാം ഈ പൊതിച്ചോറ് ഇടതുപക്ഷ DYFI കൊടുക്കുന്നുണ്ട്.
1: മാത്രല്ല, ഈ പൊതിച്ചോറിന്റെ മുകളിൽ DYFI എന്നൊന്നും എഴുതി വെക്കുന്നില്ലല്ലോ അല്ലേ?
17: ഇല്ലല്ലോ, ഒരിക്കലും.
1: അത് കിട്ടിയത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് കാരന്റെ വീട്ടിന്നോ, ചിലപ്പോ ഒരു BJP വീട്ടിന്നോ, ചിലപ്പോ ഒരു ഇടതുപക്ഷക്കാരന്റെ കരകളഞ്ഞ സഖാവിന്റെ വീട്ടിന്നോ ആയിരിക്കാം.
17: എവിടുന്നും കിട്ടാം, എവിടുന്ന് വേണമെങ്കിലും ആവാം. അതിപ്പോ അതിലിപ്പോ രാഷ്ട്രീയം കലർത്തുന്നില്ല. DYFI എന്ന സംഘടന കൊടുക്കുന്നു എന്നല്ലാതെ അത് പിന്നെ ആളുടെ വീട്ടിൽ നിന്ന് വാങ്ങുള്ളൂ എന്നുള്ള അങ്ങനെ ഒരു ചിന്താഗതി ഇല്ലല്ലോ.
1: അപ്പൊ
17: ഇദ്ദേഹം എന്താണ് ഇങ്ങനെയുള്ള നിലവാരം കുറഞ്ഞ, എനിക്കിവിടെ അദ്ദേഹത്തിന് പ്രായമായതുകൊണ്ടേ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും പുള്ളി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പിന്നെ പുള്ളിയുടെ ആദർശങ്ങളിൽ നിന്നൊക്കെ പുള്ളി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ പുള്ളി അപ്പുറത്ത് പോയി. അപ്പൊ ആ രീതിയിലുള്ള ചിന്താഗതി ആയിരിക്കും പുള്ളിക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് പുള്ളി അങ്ങനെ സംസാരിച്ചെന്ന് വിചാരിക്കുന്നു. പല കാര്യം ഇത് മാത്രമല്ല, പല കാര്യങ്ങളിലും പുള്ളിയുടെ നിലപാട്.
1: യെസ്, താങ്ക് യു സോ മച്ച് കേട്ടോ രാജീവേ. നമ്മുടെ സമയം കഴിഞ്ഞുപോയി, അതുകൊണ്ട് ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. വളരെ നല്ല രീതിയിൽ ഇന്ന് നമ്മളെ വിളിച്ച് എല്ലാവരും സംസാരിച്ചു. പലരും പല വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളും പങ്കുവെച്ചു. അതായത് ഈ പൊതിച്ചോറിന്റെ രാഷ്ട്രീയമേ കലർത്തേണ്ട, സംഘടനകളല്ലാതെ എല്ലാ സംഘടനകളും ഒന്നിച്ചു ചേർന്ന് ഒരു കുടക്കീഴിൽ അത് കൊണ്ടുവന്നാലും നല്ലതായിരിക്കുമെന്ന ചിന്തയും ഒരുപാട് പേർ പങ്കുവെച്ചു. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് നല്ല അഭിപ്രായങ്ങളുള്ള ഒരു ചർച്ചയായിരുന്നു. നാളെ നമ്മൾ ഫുട്ബോളിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് കേട്ടോ. കാരണം ഇനി ഈ ഒരാഴ്ച മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാൻ. വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ കാൽപന്ത് കളിയുടെ ആവേശത്തിലേക്ക് പോവുകയാണ്. അതിനിടയിലും വിശപ്പിന്റെ രാഷ്ട്രീയം, പൊതിച്ചോറിന്റെ രാഷ്ട്രീയം നമുക്ക് മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഈ ചർച്ച എടുത്തത്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.
18: Let's talk with Mini Padma.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ നാളെ വിയ്യൂർ ജയിലിൽ ബിജെപിക്ക് ആശ്വാസമായി ഹൈക്കോടതി ഉത്തരവ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറും കപ്പ കേസ് പ്രതിയുമായ ആർ സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് കേരള ഹൈക്കോടതി. നാളെ രാവിലെ ഇന്ത്യൻ സമയം 11 മണിക്ക് വിയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞ നടക്കും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സൌകര്യങ്ങളും ഒരുക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. അംഗീകൃത മാധ്യമപ്രവർത്തകർക്ക് പ്രവേശന അനുമതി നൽകിയിട്ടുണ്ട്. കപ്പ കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലറുമായ ആർ സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത് മേയർ വി വി രാജേഷ്. തെരഞ്ഞെടുക്കപ്പെട്ട 101 കൌൺസിലർമാരിൽ ആരും അയോഗ്യരാകില്ല. 5 വർഷവും തങ്ങൾ ഭരിക്കും. കൌൺസിലർ സ്ഥാനം സംരക്ഷിക്കപ്പെടണമെന്ന കൃത്യമായിട്ടുള്ള കോടതി നിലപാടുകൾ ഉള്ളതുകൊണ്ടാണ് ആരോഗ്യകരമായ ഇത്തരം വിധികൾ ഉണ്ടാകുന്നതെന്ന് വി വി രാജേഷ്. അനുമോദനവേദിയിൽ വിദ്യാർത്ഥികളെ അപമാനിച്ച സംഭവം വിവാദമായതോടെ പ്രതികരിച്ച വിദ്യാർത്ഥികൾ, കെ ടി ജലീൽ അപമാനിച്ചിട്ടില്ലെന്ന് അനുമോദനത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ. ജലീലിന്റെ പെരുമാറ്റം അപമാനമായി തോന്നിയില്ല, സ്കൂളിലെ അധ്യാപകർ പറയുന്നത് പോലെ തന്നെയാണ് തങ്ങൾക്ക് തോന്നിയതെന്നും വിദ്യാർത്ഥികൾ. മണ്ണാർക്കാട് നഗരസഭയിൽ വിവിധ ബോർഡുകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിലാണ് വിവാദ സംഭവം ഉണ്ടായത്. ബോർഡിലെഴുതിയ കുട്ടികളെ പിശക് ചൂണ്ടിക്കാട്ടി മുൻമന്ത്രി കെ ടി ജലീൽ ചെവിക്ക് നുള്ളുകയായിരുന്നു. വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നീതിപൂർവ്വം ആയിരിക്കണമെന്ന് സുപ്രീംകോടതി. അസമിലെ ട്രൈബ്യൂണലുകൾ 27 പേരെ വിദേശികളായി മുദ്ര കുത്തിയതിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. പൌരത്വവും വിദേശി എന്ന പദവിയും ഭരണഘടനാപരമായും നിയമപരമായും വലിയ പ്രാധാന്യമർഹിക്കുന്നവയാണെന്ന് കോടതി വ്യക്തമാക്കി. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ SIT നിർദ്ദേശം. തമിഴ്നാട്ടിൽ ഗോവധം നിരോധിച്ചുകൊണ്ടുള്ള മദ്രാസ് ഹൈക്കോടതി ഉത്തരവിന് സുപ്രീംകോടതിയുടെ സ്റ്റേ. ഉത്തരവിന് വലിയ രീതിയിലുള്ള തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിൽ നിർണായക സ്റ്റേ പുറപ്പെടുവിച്ചത്. ബക്രീദ് ദിനത്തിലോ മറ്റ് ദിവസങ്ങളിലോ സംസ്ഥാനത്ത് പശുക്കളെയോ കിടാങ്ങളെയോ കശാപ്പ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തമിഴ്നാട് സർക്കാരിന് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് 1st വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ എം കെ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി സുപ്രീംകോടതി. വിദ്യാർത്ഥികളോട് അധ്യാപകർ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടതെന്ന് റാമിന്റെ അഭിഭാഷകനോട് കോടതിയുടെ ചോദ്യം. മനുഷ്യത്വരഹിതം എന്ന വാക്ക് മാത്രമാണ് മനസ്സിൽ വരുന്നത്. പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ അധ്യാപകൻ തിരിച്ചറിയണമെന്ന് കോടതി. റാം 3 മാസമായി ഒളിവിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെയും ദേവസ്വം നിയമനങ്ങളിലെയും കോടതി ഇടപെടലിനെതിരായ വിമർശനത്തിൽ ഉറച്ച് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിയോഗിച്ച SIT ഉള്ളതിനാൽ സർക്കാരിനൊന്നും ചെയ്യാനാകുന്നില്ല. നിയമന കാര്യങ്ങളിൽ സർക്കാരിന് സ്വാതന്ത്ര്യം വേണം. തെറ്റുണ്ടെങ്കിൽ കോടതിക്ക് ചൂണ്ടിക്കാട്ടാമെന്നും കോടതിയുമായി ഏറ്റുമുട്ടലിനില്ലെന്നും കെ മുരളീധരൻ. കോവിഡ് കാലത്തെ പ്രതിരോധ പദ്ധതികളിലെ സാമ്പത്തിക ക്രമക്കേടിൽ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്ത് ധനകാര്യ വകുപ്പിലെ ഓഡിറ്റ് വിഭാഗം. കോവിഡ് വ്യാപനം തടയാനുള്ള ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയിൽ ക്രമക്കേട്, ചെലവുകളുടെ പൂർണ്ണ ബില്ലുകളോ രേഖകളോ ഹാജരാക്കിയിട്ടില്ലെന്ന് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ റിപ്പോർട്ട്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. കേസിൽ മറ്റന്നാൾ ശിക്ഷാവിധി. ഗൾഫ് മേഖലയിൽ യുദ്ധ ഭീതിയിലാഴ്ത്തി ഇറാന്റെ വ്യാപക മിസൈൽ ഡ്രോൺ ആക്രമണം. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദൻ, ഒമാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. ഇറാനെതിരെ വീണ്ടും വ്യോമാക്രമണം നടത്തിയ അമേരിക്ക. ബന്ദർബാസ്, സിർഖഷം മേഖലയിലാണ് USന്റെ വ്യോമാക്രമണം ഉണ്ടായത്. ഹോർമുസ് കടലെടുക്കടച്ചതായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. ഇറാൻ അംഗീകരിക്കാത്ത ഒരു പാതയിലൂടെയും കപ്പലുകൾ കടക്കാൻ ശ്രമിക്കരുതെന്ന IRGC മുന്നറിയിപ്പ്. എന്നാൽ ഇറാൻ ഹോർമുസ് കടലെടുക്ക് നിയന്ത്രിക്കുന്നില്ലെന്നും അന്താരാഷ്ട്ര ജലപാതയായി ഹോർമുസ് തുടരുന്നുവെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. യുഎയിലെ ഇന്ത്യൻ പ്രവാസി പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ നിർത്തലാക്കിയതിൽ പാസ്പോർട്ട് സേവനങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് ദുബായ് KMCC സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. അടിയന്തരമായി യാത്ര ചെയ്യേണ്ടവർ കടുത്ത പ്രയാസങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ പാസ്പോർട്ട് പുതുക്കൽ പോലുള്ള അടിസ്ഥാന കോൺസുലാർ സേവനങ്ങൾ സമയബന്ധിതമായും താങ്ങാനാവുന്ന ചെലവിലും ലഭ്യമാക്കേണ്ടത് അനിവാര്യമെന്ന് KMCC. മുൻ ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ തനിയുടെ വിയോഗത്തിൽ യുഎയിൽ 4 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം. ഖത്തർ മുൻ അമീറിന്റെ വിയോഗത്തിൽ യുഎഇ ഭരണാധികാരികൾ അനുശോചനം രേഖപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിന്റെ സെമി ലൈനപ്പായി ആദ്യ സെമി സ്പെയിൻ ഫ്രാൻസ്. നാളെയാണ് സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം. രണ്ടാം സെമി ഇംഗ്ലണ്ട് അർജന്റീന. 19:00 ഫൈനൽ. 6 മണിക്ക്

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
1: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം,
2: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
3: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
4: Time check.
0: Brought to you by Ozone Cargo.
5: Good evening. Studio clock ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
4: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടെമ്പറേച്ചർ 37 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 65%.
4: വെദർ അപ്ഡേറ്റ്
0: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എ സി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.
6: കൊക്കെല്ലാം പറന്നു പോയി പുഞ്ചക്കണ്ടം തന്നിലിരുന്ന് കൊത്തി

വെരി ഗുഡ് ഈവനിങ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്. അങ്ങനെ ബാക്ക് ടു ഹോമിന്റെ സമയമായിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇറ്റ്സ് ദ 13th of July 2026. ജൂലൈ മാസത്തിലാണ്, 7-ാമത്തെ മാസമാണ്. ഓണത്തിലേക്ക് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്താണ്, ആക്ച്വലി തിരുവോണത്തിന്റെ അന്നാണ് നിങ്ങളിലേക്ക്, നിങ്ങൾക്കും നമുക്കുമിടയിൽ പാലമായിട്ട് ഹോം എഫ് എം അവതരിക്കുന്നത്. അവതരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കിടയിൽ ആ ഒരു ആശയ സംവേദനത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയ മാർഗം കൂടി രൂപീകരിക്കപ്പെടുകയായിരുന്നു ഹോം എഫ് എമ്മിലൂടെ. നമ്മളെല്ലാവരും കുടുംബം പോലെ കരുതുന്ന ഒരു ഹോം എഫ് എം. അങ്ങനെ ആ ഒരു യാത്ര ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വർഷത്തിലേക്ക് അടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ പെട്ടെന്ന് കടന്നുപോയ ദിവസങ്ങളായിട്ടാണ് ഈ ദിവസങ്ങളൊക്കെ തോന്നിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും നിങ്ങൾക്കും നമുക്കുമിടയിൽ സമയം ചെലവഴിക്കുന്ന സമയത്ത് ആ സമയം കടന്നു പോകുന്നു നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അത് എത്രമാത്രം ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ടൈമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണല്ലോ അല്ലേ. എന്തായാലും ചൂടാണ്, നല്ല ചൂട്. നല്ല ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആക്ച്വലി സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിക്കാറുള്ളത്. പക്ഷേ ഇന്നൊരു വെറൈറ്റി പിടിക്കാൻ കരുതി, ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു കയറി വന്നപ്പോഴത്തേക്ക് തന്നെ നമ്മൾ ആകെ കൂടെ ടാൻ അടിച്ച് വല്ലാണ്ടാവുന്നൊരവസ്ഥ. അപ്പോഴാണ് ഞാൻ ഇന്നത്തെ കാലാവസ്ഥ നമ്മുടെ എൻസിഎമ്മിൻ്റെ ഭാഗത്തുള്ള ഒരു റിപ്പോർട്ട് ശ്രദ്ധിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ നമ്മളൊക്കെ പറയാറുള്ളത് ഏറ്റവും പീക്കായിട്ടുള്ള ചൂട് അനുഭവപ്പെടുന്നത് നട്ടുച്ച സമയത്ത്, ഒരു 12 മണി, 1 മണി, 2 മണി സമയത്ത് എന്നൊക്കെയല്ലേ പറയാറുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഓഫ്കോഴ്സ് ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ യുഎഇയിൽ ഇപ്പോൾ ഏറ്റവും അധികം ടെമ്പറേച്ചർ ഏതർ അൽദഫ്ര മേഖലയിലായിരിക്കാം അല്ലെങ്കിൽ അലൈൻ ഭാഗത്തൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ രണ്ട് മേഖലകളിലാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും അധികം ടെമ്പറേച്ചർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 3-3.5 സമയത്തിന് ശേഷമാണ് എന്നുള്ളതാണ്. 48 ഡിഗ്രിയും 49 ഡിഗ്രിയും ഒക്കെ ടെമ്പറേച്ചർ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ 3.5 സമയത്തിന് ശേഷമാണ്. അപ്പോൾ 3.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ നമ്മുടെ ഒരു ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ താഴുന്ന സമയം എന്നാണ് നമ്മൾ ആ ഒരു വൈകുന്നേരത്തോടടുക്കുന്ന ആ ഒരു സമയത്തെ പറയാറുള്ളത്. പക്ഷേ വെയിൽ ഒട്ടും താഴാതെ ഏറ്റവും പീക്കിലേക്ക് ചൂടും ഹ്യൂമിഡിറ്റിയൊക്കെ കയറുന്ന സമയമാണിതെന്നാണ് പറയുന്നത് കേട്ടോ. ഓഫ്കോഴ്സ് അറിയാലോ കാലാവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യതിയാനം, ഇതിന് നമ്മൾ ഇപ്പോൾ ആരെയും പഠിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഏതൊക്കെയോ പുസ്തകങ്ങളിൽ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കാം, അതിൻ്റെ ഇമ്പാക്റ്റ്, എല്ലിനോ പ്രതിഭാസം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് റിയാലിറ്റിയിൽ നമ്മുടെ ജനറേഷൻ അതിനെ ഫേസ് ചെയ്ത് നേരിട്ട് കണ്ടറിഞ്ഞ് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ഒട്ടും വൈകാതെ പാരിസ്ഥിതിക സൗഹാർദ്ദമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക്, ഇപ്പോൾ യു എ എന്ന രാജ്യം തന്നെ എടുക്കുന്ന പല ഇനിഷ്യേറ്റീവുകളുമുണ്ട് നമുക്കറിയാലോ. അതിന് വേണ്ടിയിട്ടുള്ള വർഷങ്ങൾ തന്നെ ഡിനോട്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച രീതിയിൽ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. അതിൻ്റെയൊക്കെ ഫലം നാളത്തെ കാലത്ത് നാളത്തെ തലമുറയ്ക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടാൻ വേണ്ടി പോകുന്നതും. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ മാലിന്യ സംസ്കരണത്തിലും അതുപോലെ തന്നെ ഓഷൻ പ്രൊട്ടക്ഷനിലും സമുദ്ര സംരക്ഷണത്തിലും ഒക്കെ 100-ൽ 100 മാർക്കാണ് യു എക്ക് കൊടുത്തിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിൽ റെക്കോർഡ് നേട്ടമാണ് യു എ നേടിയിട്ടുള്ളത്. അറബ് ലോകത്തെ 1-ാം സ്ഥാനം തന്നെയാണ് യു എ സ്വന്തമാക്കിയിട്ടുള്ളത് കേട്ടോ. യേൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടൊരു റിപ്പോർട്ടിലാണ് ഈ ഒരു ലിസ്റ്റിംഗ് തന്നെ പുറത്തു വന്നിരിക്കുന്നത്. 2026 ആഗോള പരിസ്ഥിതി പ്രകടന സൂചികയിലാണ് യു എ 1-ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത്. ഓഫ്കോഴ്സ് വേസ്റ്റിനെ കൃത്യമായിട്ട് സംസ്കരിക്കുന്ന കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ സമുദ്ര വിഭവങ്ങളെ കൃത്യമായിട്ട് സംരക്ഷിക്കുന്ന കാര്യത്തിലാവട്ടെ, ഇതിലൊക്കെ 100-ൽ 100 മാർക്കാണ് യു എ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഓരോ അതോറിറ്റീസും ഓരോ ഭരണകൂടങ്ങളും അവരുടേതായ രീതിയിൽ ഇനിഷ്യേറ്റീവുകൾ എടുത്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ ലോകത്തിന് ഒന്നാകെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കാലാവസ്ഥയുടേതായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനും അതുപോലെ തന്നെ ഈ ഭൂമിയെ ഇനിയും ഒരുപാട് തലമുറകൾക്ക് വേണ്ടിയിട്ട് കാത്തു സൂക്ഷിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. എന്തായാലും അതിന് ചുക്കാൻ പിടിക്കുന്ന യു എക്കും യു എ ഭരണാധികാരികൾക്കും വലിയൊരു ഷൗട്ട് ഔട്ട്, വലിയൊരു കൈയ്യടി തന്നെ അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം. ഈ ആഴ്ച നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേയധികം പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ചയല്ല, ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും വരുന്ന ആഴ്ചകളിലും ആൻഡ് ഓണമൊക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ച് കുറേ സർപ്രൈസുകൾ ഇങ്ങനെ ഞങ്ങൾ ഓരോ ദിവസവും ഇരുന്ന് അതിനുള്ള ആലോചനയിൽ, ബ്രെയിൻ സ്റ്റോമിങ്ങിൽ ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഈ ആഴ്ച തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ വരവിൻ്റെ സിനിമയുണ്ട്. കഴിഞ്ഞ ഇന്നലെ ആക്ച്വലി ട്രിക്സ് മാനി ഉണ്ടായിരുന്നു, നമ്മുടെ കുറേ പ്രിയപ്പെട്ട ലിസണേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, കുറേ പേരെ കാണാൻ വേണ്ടി പറ്റി, വർത്തമാനം പറയാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇനി ഈ ആഴ്ച വരവിൻ്റെ മൂവി സ്ക്രീനിംഗ് ഉണ്ട്. കമ്മിങ് വീക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഉന്മാദം റിലീസ് ആവുന്നുണ്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ശേഷം കുഞ്ചാക്കോ ബോബൻ, ഷാഹി കബീർ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്നൊരു സിനിമ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം, അതിൻ്റെ ടിക്കറ്റ്സ് തരാം. വരവിൻ്റെ ടിക്കറ്റ്സ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെൻഡിങ് ട്രാക്ക് കേട്ടിട്ട് ഓടിങ്ങ് തിരിച്ചു വാ.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: ആൻഡ് യെസ്, അങ്ങനെ ഫിഫ വേൾഡ് കപ്പ് 2026 അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്നത് നാല് ടീമുകൾ. ഈ നാല് ടീമുകൾക്കിടയിൽ നിന്നും ഒരു ചാമ്പ്യൻ, ഒരു റണ്ണർ, ഒരു ലൂസേഴ്സ് ഫൈനൽ, ഓഫ് കോഴ്സ് ലൂസേഴ്സ് ഫൈനൽ എന്നുള്ളതിനേക്കാൾ ഒരു മൂന്നാം സ്ഥാനക്കാരും ഒരു നാലാം സ്ഥാനക്കാരും തീർച്ചയായിട്ടും ഈ നാല് ടീമുകളായിരിക്കും അടുത്ത നാല് വർഷക്കാലത്തേക്ക്, അടുത്ത ഫിഫ വേൾഡ് കപ്പ് വരെ 2030 വരെ നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നവർ. തീർച്ചയായിട്ടും ഇതിൽ വൻ ശക്തികളായിട്ടുള്ള, കഴിഞ്ഞ തവണയൊക്കെ നോക്കുകയാണെങ്കിൽ സർപ്രൈസിംഗ് ആയിട്ട് കയറി വന്ന ചില ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണത്തെ നോക്കുമ്പോൾ ഫിഫ റാങ്കിങ്ങിൽ തന്നെ ഏറ്റവും മുൻപന്തിയിലുള്ള രാജ്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഫ്രാൻസ് ആവട്ടെ, അർജന്റീന ആവട്ടെ, സ്പെയിൻ ആവട്ടെ, ആൻഡ് ഇംഗ്ലണ്ട് ആവട്ടെ, ഒക്കെ തന്നെയും ഈ ഒരു ലിസ്റ്റിലേക്ക്. ഇംഗ്ലണ്ട് മാത്രമാണ് സാധാരണ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരു വലിയ സർപ്രൈസ് എൻട്രി സെമിയിലേക്ക് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിലേറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളിലൊന്ന്, ഫിഫ റാങ്കിങ്ങിൽ, പ്ലെയേഴ്സ് റാങ്കിങ്ങിൽ ആദ്യ നാല് റാങ്കിലുള്ളവർ തന്നെയാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത് ഈ നാല് ടീമുകളിലും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഓഫ് കോഴ്സ് എംബാപ്പെ വേഴ്സസ് ലാമിൻ യമാൽ മത്സരം തന്നെയാണ്, ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ മത്സരം നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുമാത്രമല്ല, ഫിഫയുടെ ടീം റാങ്കിങ്ങിലും നാലാം സ്ഥാനത്തുള്ളത് ഇംഗ്ലണ്ടാണ്, മൂന്നാം സ്ഥാനത്ത് സ്പെയിനും രണ്ടാം സ്ഥാനത്ത് അർജന്റീനയും ഒന്നാം സ്ഥാനത്ത് ഫ്രാൻസുമാണ്. അതുപോലെ പ്ലെയേഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും ഹരിക്കൻ വേഴ്സസ് ലിയോണൽ മെസ്സി ആ ഒരു മത്സരം തന്നെയായിരിക്കും അർജന്റീന ഇംഗ്ലണ്ട് മത്സരത്തിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്, കാരണം ആ പയ്യന് മധുര 19 ആയിരിക്കുകയാണ് എന്നുള്ളതാണ്. ആ പയ്യൻ എന്ന് വെച്ചാൽ വേറെ ആരുമല്ല, നമ്മൾ ക്രിക്കറ്റിന്റെ കാര്യത്തിൽ എപ്പോഴും ഇന്ത്യൻ ടീമിൽ വൈഭവ് സൂര്യവംശിയുടെ കാര്യം പറയുന്ന പോലെ പഠിച്ചു നടക്കേണ്ട പ്രായത്തിൽ കളിച്ചു നടക്കണം, അല്ലെങ്കിൽ പഠിക്കേണ്ട പ്രായത്തിൽ കളിച്ചു നടക്കാണെന്ന് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ മറ്റേ അമ്മാവൻ ശൈലിയിൽ പറയാൻ പറ്റുന്ന ഒരു പയ്യൻ. ശരിക്കും ഫുട്ബോളിലൂടെ അദ്ദേഹം സമ്പാദിച്ചിരിക്കുന്ന സമ്പാദ്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മോണിറ്ററി ബെനിഫിറ്റ് മാത്രമല്ല, ആരാധക സമ്പത്താവട്ടെ, അല്ലെങ്കിൽ ഈ ഇതിഹാസങ്ങളോടൊപ്പം പേര് പറയപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ, ഇതിഹാസങ്ങളോടൊപ്പം കമ്പയർ ചെയ്യപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണല്ലോ. 19 വയസ്സ് ഇന്ന് തികഞ്ഞിരിക്കുകയാണ് ലാമിൻ യമാലിന്. സോ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ലെഗസി അത് വരും ലോകകപ്പുകളിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പ്രത്യാശിക്കാനുള്ളത്. ആൻഡ് നാളെയാണ് ആ ദിവസം. ഓഫ് കോഴ്സ് ഫ്രാൻസ് വേഴ്സസ് സ്പെയിൻ രണ്ടും മുൻ ചാമ്പ്യന്മാരാണ്. ആൻഡ് അതിൽ ഏത് ടീമാണ് ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ് ഫൈനൽ ലോക്കിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതുവരെയും ആരും ഒന്നും അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതുവരെയും ആരും ശരിയുത്തരം അയക്കാതിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ അങ്ങനെ ചാൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം പ്രവചനമാണല്ലോ. എല്ലായ്പ്പോഴും എല്ലാം കൃത്യമായിട്ട് പ്രവചിച്ചോളണമെന്നില്ല, അങ്ങനെ നമുക്ക് പ്രവചിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എല്ലാവരും ഓരോ ലോട്ടറി എടുത്താൽ പോരായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഇനിയും ചാൻസ് കിട്ടിയേക്കാം. ഇതുവരെയും ആരും ശരിയായിട്ട് പ്രവചിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫൈനൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങളിപ്പോൾ ഒന്ന് ട്രൈ ചെയ്തോളൂ. നിങ്ങളുടെ ലക്ക് വലിയ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. നാട്ടിലേക്ക് ടിക്കറ്റ്, ആയുർവേദ പാക്കേജുകൾ, ഗോൾഡ് വൗച്ചേഴ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഫിഫ സ്പേസ് നിങ്ങളുടെ പ്രഡിക്ഷൻ, ഫൈനൽ വിസിൽ മുഴങ്ങുന്ന സമയത്ത് ജേതാക്കൾ ആരായിരിക്കും, അല്ലെങ്കിൽ ആ ഫൈനൽ മാച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഫൈനൽ പ്രഡിക്ഷൻ നിങ്ങൾ നടത്തുക. ഫിഫ സ്പേസ് നിങ്ങളുടെ പ്രഡിക്ഷൻ സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ ഒന്ന് അയച്ചോളൂ 0585829220.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറെഡി റോഡ്സ് റൈറ്റ് നൗ ഈ ഒരു സമയത്ത് എവിടെയൊക്കെയാണ് ട്രാഫിക് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ആസ് യൂഷ്വൽ തിങ്കളാഴ്ച വൈകുന്നേരങ്ങളിൽ സാധാരണ വീക്ക് ഡേയ്സിൽ ഏറ്റവും അധികം ട്രാഫിക് കണ്ടീഷൻസ് കാണപ്പെടുന്ന സമയമാണ്. ഉമ്മസഖീം സ്ട്രീറ്റ് നല്ല രീതിയിൽ പാക്ഡായിട്ടാണ് കാണുന്നത്. അല്ലസേൽ സ്ട്രീറ്റിൽ നിന്ന് അൽഖേൽ റോഡിലേക്കുള്ള ഇന്റർ കണക്ഷന്റെ ഭാഗത്തായിട്ട് അൽ ഖലീജൽ തജാരി സ്ട്രീറ്റിന്റെ അവിടെ ആയിട്ട് ഒരു രണ്ട് ആക്സിഡന്റുകൾ സംഭവിച്ചിട്ട് അൽഖേൽ റോഡിലേക്ക് എടുക്കുന്നവർ അല്ലെങ്കിൽ റാസൽഖോ റോഡ് കണക്ട് ചെയ്ത് കയറുന്നവർ എല്ലാവർക്കും കുറച്ചധികം ഡിലേ ആ ഒരു ഭാഗത്ത് കിട്ടുന്നതായിട്ട് റിപ്പോർട്ടുണ്ട് കേട്ടോ. റാസൽഖോ റോഡിൽ ഒരു മേജർ കാർ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് അറൌണ്ട് ആ ഒരു ദുബായ് അലൈൻ റോഡുമായിട്ടുള്ള ഇന്റർ കണക്ഷനൊക്കെ കഴിഞ്ഞ് മുൻപോട്ട് പോകുന്ന ഭാഗത്തായിട്ട് ഒന്നല്ല രണ്ട് ആക്സിഡന്റ് ആ ഒരു ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് റാസൽഖോ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഭാഗത്തായിട്ട് സോ ഒരു എൻ്റെ സ്ട്രെച്ചിലേക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കണ്ടീഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് ദുബായ് ഷാർജ റോഡ്സിൽ ലെസ് യൂഷ്വൽ ഈവനിങ് ട്രാഫിക് ആരംഭിച്ചിട്ടുണ്ട്. അതിന്ന് അത്യാവശ്യം നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മിത്തിഹാർ ടോൾ റോഡൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് ആണ് കേട്ടോ.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
0: You are listening to Back to Home with Asif.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: അമ്മാണെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ടാ
2: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
2: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
6: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
8: You're tuned into Home 92.2 FM. Home is a feeling.

0: ബോറടിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ആവേശമോ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ സാധാരണ കരുതി വെച്ചിരിക്കുന്നത് അല്ലേ. എന്നാൽ സൈക്കോളജിയുടെ പഠനങ്ങളൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സംഗതി കേട്ടോ. അതായത് ഇങ്ങനെയുള്ള ആളുകൾക്ക് വലിയ മാനസിക സമ്മർദ്ദത്തിലും അതായത് അത്യാവശ്യം ഹൈ ബേസ് ലൈൻ ആയിട്ടുള്ള സ്ട്രെസ് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് തിരക്കുകളിലൊക്കെ ജീവിച്ച് ശീലമായിട്ടുള്ളവരായിരിക്കും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും വലിയ സ്ട്രെസ് അനുഭവിക്കുകയും ചെയ്യുന്നവരുടെ തലച്ചോറ് ആ അവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടുകയും പിന്നീട് ജീവിതത്തിൽ കാര്യമായിട്ടുള്ള പ്രഷറില്ലാത്ത സമ്മർദ്ദങ്ങളില്ലാത്ത ശാന്തമായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ തലച്ചോറിന് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും അതിനെ ബോറടിയായിട്ട് വിരസതയായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുമെന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ഇപ്പോൾ ബോറടി തോന്നുകയാണെങ്കിൽ അതിനെ പഴിക്കേണ്ട കാര്യമില്ല. കാരണം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് നമുക്ക് നമ്മൾ അത്രമാത്രം സ്ട്രെസ്ഡ് ആയിരുന്ന പല കാര്യങ്ങളിൽ നിന്നും ഒരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെറുതെ ഇരിപ്പ് എന്ന് മാത്രം കരുതിയാൽ മതി. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്ന നിലയിൽ പറഞ്ഞതേ ഉള്ളൂ. ഇനി മനഃശാസ്ത്രജ്ഞരുടെ കാര്യം പറഞ്ഞതുകൊണ്ട്, മനഃശാസ്ത്രജ്ഞരുടെ സ്റ്റേറ്റ്മെൻ്റ് കാര്യം പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ദിവസം സംഭവിച്ച ആ ഒരു മാനസിക യാത്രയെക്കുറിച്ച് പറയാതെ പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. ട്രിക്സ് മാനിയ 2.0 കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഞങ്ങൾ നിങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഓഫ് കോഴ്സ് കുറേയധികം ലിസണേഴ്സിന് വരാൻ വേണ്ടി പറ്റി. നമ്മൾ ടിക്കറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക്. കുറേ പേര് ടിക്കറ്റ് എടുത്ത് അല്ലാതെ തന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി വരാൻ പറ്റാതെ പോയ കുറേ പേരുണ്ടായിരിക്കും. അവരോടൊക്കെ വേണ്ടിയിട്ട് ആ വിശേഷം പറയാതെ നിങ്ങൾക്ക് അങ്ങ് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. ഗംഭീര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഗംഭീര എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം മറ്റൊരാൾ ഏറ്റെടുത്തുകൊണ്ട് കാണിക്കുന്ന ഒരു മാജിക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പലർക്കും പലതരത്തിലായിരിക്കും. ഒരു ഷോ, ഒരു കലാരൂപം ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ അതിനെ ഏറ്റെടുക്കാറുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം, അതിപ്പോൾ എത്ര തന്നെ ട്രിക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു ഒരു ഒരു വല്ലാത്തൊരു കലയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറേ പേരിപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തിയിരുന്നവർ തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മെൻ്റലിസ്റ്റ് ഫാസിൽ ബഷീറിൻ്റെ ആ ഒരു മാന്ത്രിക വലയത്തിനുള്ളിൽ പെട്ടൊരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഹിപ്നോസിസ് എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടെങ്കിലും ഈ ഹിപ്നോസിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് കൺമുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത്, അത് കണ്ടറിയുന്ന സമയത്ത്, അത് തിരിച്ചറിയുന്ന സമയത്ത്, അത് അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നൊരു പ്ലഷർ ഉണ്ടല്ലോ. എക്സ്ട്രീംലി ഗംഭീരായിട്ടുള്ള ഷോ ആയിരുന്നു കഴിഞ്ഞ ദിവസത്തുള്ളത്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു തുടങ്ങാൻ ഒരു ഇത്തിരി ലേറ്റായതിൻ്റെ പേരിൽ കുറച്ച് പേര് വന്നിട്ടുള്ളവർക്ക് കുറച്ച് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഷോ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ആ ഒരു മൂഡിലേക്ക് എല്ലാവരും പോയി. ഷോ അവസാനിച്ചതിന് ശേഷവും നമ്മൾ ആ ഒരു ട്രാൻസ് സിറ്റുവേഷനിലൂടെ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടുത്ത തവണ ഫാസിൽ ബഷീറിൻ്റെ ഷോ യുഎയിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രിക്സ് മാനിയ 2.0 തന്നെ വീണ്ടും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പല ഷോസുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 90s നൊസ്റ്റാൾജിയസിനെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ആ ഒരു ആംബിയൻസിലൊരു പരിപാടി അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പരിപാടികളൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനും നമുക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. മാത്രമല്ല അത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കും. ഇനി അത്തരം ഒരു അവസരം കിട്ടുന്ന സമയത്ത് മിസ്സാക്കാതെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും വേണം എന്നുകൂടി ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആൻഡ് എ ഹ്യൂജ് ഷൗട്ട് ഔട്ട്, ഈ ഒരു സമയത്ത് ഇത്തരം ഒരു ഗംഭീര പരിപാടി ഇവിടേക്ക് കൊണ്ടുവന്ന മഞ്ചാടി ക്രിയേഷൻസ്, അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച അഷ്റഫ്ക്കാവട്ടെ, സാലിക്കാവട്ടെ, ഇവർക്കൊക്കെ ഒരു ഗംഭീര ഷൗട്ട് ഔട്ട് തന്നെ ഈ ഒരു സമയത്ത് അർഹിക്കുന്നുണ്ട് ഫോർ സച്ച് എ പെർഫോമൻസ് ആൻഡ് ഈ പറഞ്ഞ പോലെ അത്രമാത്രം കോർഡിനേഷനിൽ ഈ പരിപാടി എത്തിച്ചതിനും. ആൻഡ് ഇപ്പോൾ എന്തായാലും ഒരു എവർഗ്രീൻ ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം. ആ സമയത്ത് നിങ്ങളോടൊപ്പം സംസാരിക്കാൻ, വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു വിശിഷ്ടാതിഥി കൂടി ഇവിടെ ഉണ്ടായിരിക്കും. ഒന്നല്ല, 2-3 പേരുണ്ട് കേട്ടോ. ഈ 3 വിശിഷ്ടാതിഥികളെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു ഹിൻ്റ് തരാം, വേറൊന്നുമല്ല. ഇവിടെ UAE പണിയെടുത്ത് ആ പണിയെടുത്ത് കിട്ടിയ മാസശമ്പളം കൂട്ടി വെച്ചുകൊണ്ട് ഒരു സിനിമ എടുക്കുക. കേൾക്കുന്ന സമയത്ത് നമുക്കിത് അത്ഭുതമായിട്ട് തോന്നിയേക്കാം. സിനിമ എടുത്തെന്ന് മാത്രമല്ല, മറ്റ് സിനിമയുമായി ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് സാങ്കേതിക പ്രവർത്തകരെല്ലാം തന്നെ അതുപോലെ പല ജോലിയുമായിട്ട് ഇവിടെ തിരക്കിൽ വ്യാപൃതരായിട്ട് നിൽക്കുന്ന ആളുകൾ, അവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ആ ഒരു പാഷൻ്റെ പുറകിൽ ഇറങ്ങി തിരിച്ച ഒരു യാത്രയാണ് ഇപ്പോൾ മനോരമ മാക്സിലൂടെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആഹ്ലാദം എന്ന ചിത്രം. അതൊരു പ്രവാസി പ്രൊഡക്റ്റ് ആണെന്ന് തന്നെ അഭിമാനത്തോടെ പറയാം. എന്തായാലും അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി എൻ്റെ ടീം നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു എവർഗ്രീൻ ട്രാക്ക് കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാം കേട്ടോ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ബിജെപിക്ക് ആശ്വാസം. ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ നാളെ വിയ്യൂർ ജയിലിൽ. ചെവിക്കുനുള്ളി കെടി ജലീലിനെതിരെ ബാലാവകാശ കമ്മീഷൻ. പൌരത്വ വിഷയത്തിൽ സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. ലോകകപ്പ് ഫുട്ബോൾ, നാളെ സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം. ലോർഡ്സിൽ ചരിത്രം കുറിച്ച ഇന്ത്യൻ വനിതകൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറും കാപ്പാ കേസ് പ്രതിയുമായ ആർ സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് കേരള ഹൈക്കോടതി. നാളെ രാവിലെ വിയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞ നടക്കും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സൌകര്യങ്ങളും ഒരുക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. അംഗീകൃത മാധ്യമ പ്രവർത്തകർക്ക് സത്യപ്രതിജ്ഞയ്ക്കായി ജയിലിൽ പ്രവേശനാനുമതി നൽകിയിട്ടുണ്ട്. കാപ്പാ കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലറുമായ ആർ സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മേയർ വി വി രാജേഷ്. തെരഞ്ഞെടുക്കപ്പെട്ട 101 കൌൺസിലർമാരിൽ ആരും അയോഗ്യരാകില്ല. 5 വർഷവും തങ്ങൾ ഭരിക്കും. കൌൺസിലർ സ്ഥാനം സംരക്ഷിക്കപ്പെടണമെന്ന കൃത്യമായ കോടതി നിലപാടുള്ളതുകൊണ്ടാണ് ആരോഗ്യകരമായ ഇത്തരം വിധികൾ ഉണ്ടാകുന്നതെന്ന് മേയർ വി വി രാജേഷ്. മുൻമന്ത്രി കെ ടി ജലീലിനെതിരെ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. മണ്ണാർക്കാട് നഗരസഭ 19, 20, 22 വാർഡുകളിൽ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന പരിപാടിക്കിടെ കെ ടി ജലീൽ കുട്ടികൾക്ക് മാനസിക പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറി എന്നാരോപിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. അനുമോദനവേദിയിൽ വിദ്യാർത്ഥികളെ അപമാനിച്ച സംഭവം, പ്രതികരണവുമായി വിദ്യാർത്ഥികൾ. കെ ടി ജലീൽ തങ്ങളെ അപമാനിച്ചിട്ടില്ലെന്ന് അനുമോദനത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. കെ ടി ജലീലിന്റെ പെരുമാറ്റം അപമാനമായി തോന്നിയില്ല. സ്കൂളിലെ അധ്യാപകർ പറയുന്നത് പോലെ തന്നെയാണ് തങ്ങൾക്ക് തോന്നിയത്. മണ്ണാർക്കാട് നഗരസഭയിൽ വിവിധ വാർഡുകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിലാണ് വിവാദ സംഭവം ഉണ്ടായത്. ബോർഡിലെഴുതിയ കുട്ടികളെ പിശക് ചൂണ്ടിക്കാട്ടി മുൻമന്ത്രി കെ ടി ജലീൽ ചെവിക്ക് പിടിക്കുകയായിരുന്നു. ചടങ്ങിൽ താൻ കുട്ടിയെ വേദനിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അധ്യാപകന്റെ സ്നേഹത്തോടെയും തമാശയോടെയും കൂടിയുള്ള തിരുത്തൽ മാത്രമാണ് അവിടെ നടന്നതെന്നും കെ ടി ജലീലിന്റെ പ്രതികരണം. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നീതിപൂർവകമായിരിക്കണമെന്ന് സുപ്രീംകോടതി. അസമിലെ ട്രൈബ്യൂണലുകൾ 27 പേരെ വിദേശികളായി മുദ്രകുത്തിയതിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. പൌരത്വവും വിദേശി എന്ന പദവിയും ഭരണഘടനാപരമായും നിയമപരമായും വലിയ പ്രാധാന്യം അർഹിക്കുന്നവയാണെന്നും കോടതി വ്യക്തമാക്കി. പൌരത്വത്തിന് അർഹതയില്ലാത്തവർ വ്യാജരേഖകളിലൂടെയോ തെറ്റായ അവകാശവാദങ്ങളിലൂടെയോ ഇന്ത്യൻ പൌരത്വം നേടുന്നത് സംസ്ഥാന സർക്കാരുകൾ തടയേണ്ടത് പ്രധാനം. എന്നാൽ അതിന്റെ പേരിൽ ഒരാളോട് അനീതി കാട്ടാനോ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതിരിക്കാനോ സർക്കാരിന് കഴിയില്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കൊള്ളയിൽ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് SIT നിർദ്ദേശം. സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. സംഭാവന തട്ടിപ്പിൽ FIR രജിസ്റ്റർ ചെയ്ത് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം എന്നതാണ് ഹർജികളിലെ പ്രധാന ആവശ്യം. തമിഴ്നാട്ടിൽ ഗോവധം നിരോധിച്ചുകൊണ്ടുള്ള മദ്രാസ് ഹൈക്കോടതി ഉത്തരവിന് സുപ്രീംകോടതി സ്റ്റേ അനുവദിച്ചു. ഉത്തരവിന് വലിയ രീതിയിലുള്ള തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി ഇന്ന് ഇടക്കാല ഉത്തരവിൽ നിർണായക സ്റ്റേ പുറപ്പെടുവിച്ചത്. ബക്രീദ് ദിനത്തിലോ മറ്റ് ദിവസങ്ങളിലോ സംസ്ഥാനത്ത് പശുക്കളെയോ പശുക്കിടാങ്ങളെയോ അറക്കുന്നില്ലെന്ന് കശാപ്പ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തമിഴ്നാട് സർക്കാരിന് മദ്രാസ് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെതിരെയായിരുന്നു വിജയ് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് 1st വിദ്യാർത്ഥി നിധിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി സുപ്രീംകോടതി. വിദ്യാർത്ഥികളോട് അധ്യാപകൻ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടതെന്ന് റാമിന്റെ അഭിഭാഷകനോട് കോടതിയുടെ ചോദ്യം. റാം 3 മാസമായി ഒളിവിലാണ്. മനുഷ്യത്വരഹിതം എന്ന വാക്കുമാത്രമാണ് മനസ്സിൽ വരുന്നത്. പ്രവർത്തികളുടെ അനന്തരഫലങ്ങൾ അധ്യാപകൻ തിരിച്ചറിയണമെന്ന് സുപ്രീംകോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെയും ദേവസ്വം നിയമനങ്ങളിലെയും കോടതി ഇടപെടലിനെതിരായ വിമർശനത്തിൽ ഉറച്ച് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിയോഗിച്ച SIT ഉള്ളതിനാൽ സർക്കാരിന് ഒന്നും ചെയ്യാനാകുന്നില്ല. നിയമനകാര്യങ്ങളിൽ സർക്കാരിന് സ്വാതന്ത്ര്യം വേണം. തെറ്റുണ്ടെങ്കിൽ കോടതിക്ക് ചൂണ്ടിക്കാട്ടാമെന്നും കോടതിയുമായി ഏറ്റുമുട്ടലില്ലെന്നും കെ മുരളീധരൻ. പെരുന്നയിലെ മന്നം സമാധിയിൽ പ്രവേശിക്കുന്നതിന് ആർക്കും വിലക്കില്ലെന്നും പ്രോട്ടോകോൾ പാലിക്കണം എന്ന് പറയുന്നതാണ് പ്രശ്നമെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ഡൽഹിയിൽ മന്നം സ്മൃതി മണ്ഡപം ഉദ്ഘാടന വേളയിൽ തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങളിലാണ് ജി സുകുമാരൻ നായരുടെ മറുപടി. ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും മറുപടി അർഹിക്കുന്നില്ല ഈ വിഷയത്തിലെന്ന് സുകുമാരൻ നായർ. വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് NSS ഇല്ല. NSS ക്ഷേത്രം പോലെ കാണുന്ന സ്ഥലമാണ് മന്നം സമാധി. സുരേഷ് ഗോപി കയറാൻ ശ്രമിച്ചത് ബജറ്റ് യോഗത്തിനുള്ളിലാണ്, അതാണ് തടഞ്ഞത്. മന്നം സമാധിയിൽ അന്ന് തന്നെ പുഷ്പാർച്ചന അദ്ദേഹം നടത്തിയതാണെന്നും സുകുമാരൻ നായർ. മന്നം സ്മൃതി എല്ലാവർക്കുമുള്ള ഇടമാണെന്നും താനാണ് ജനറൽ സെക്രട്ടറി, ഇന്നയാൾ വരരുത് എന്ന് പറയാൻ പാടില്ലെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പറഞ്ഞിരുന്നു. സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ വിമർശനം വന്നത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ സമവായമുണ്ടാക്കുന്നതിനുള്ള CPM CPI ചർച്ച നാളെ. ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് CPI നിലപാട്. ചർച്ചയെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കാണുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ CPIയെ അനുനയിപ്പിക്കാനാണ് CPMന്റെ ശ്രമം. PM ശ്രീ പദ്ധതിയിൽ CPMനെ വെട്ടിലാക്കി പിണറായി വിജയന്റെ മുൻ അഡീഷണൽ PSന്റെ ലേഖനം. കരാറിൽ നിന്ന് ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിന് പിന്മാറാനാകില്ലെന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ അമരക്കാരൻ കൂടിയായ രതീഷിന്റെ ലേഖനത്തിൽ പറയുന്നു. ഇടതുകാലത്ത് മന്ത്രിസഭ ചർച്ച ചെയ്യാതെ കരാർ ഒപ്പിട്ടതിൽ അപാകതയുണ്ടെന്നും ലേഖനത്തിൽ വിമർശനം. കോവിഡ് കാലത്തെ പ്രതിരോധ പദ്ധതികളിലെ സാമ്പത്തിക ക്രമക്കേടിൽ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്ത് ധനകാര്യ വകുപ്പിലെ ഓഡിറ്റ് വിഭാഗം. കോവിഡ് വ്യാപനം തടയാനുള്ള ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയിൽ ക്രമക്കേട്, ചെലവുകളുടെ പൂർണ്ണ ബില്ലോ രേഖകളോ ഹാജരാക്കിയില്ലെന്ന് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ റിപ്പോർട്ട്. ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേക ബാങ്ക് അക്കൌണ്ട് വഴിയല്ല നടത്തിയതെന്നും ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇറാൻ അമേരിക്ക സംഘർഷം തുടരുന്നു. ഇറാനിലേക്ക് ആദ്യമായി US കടലിലും കരയിലും സൂയിസൈഡ് ഡ്രോണുകൾ പ്രയോഗിച്ചു. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ഇറാന്റെ തിരിച്ചടി. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന് റഷ്യയുടെ മുന്നറിയിപ്പ്. ഹോർമസ് തുറക്കാൻ അമേരിക്ക ഹോർമസ് വിടുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് ഇറാൻ. US തുടർന്നാൽ ലോകത്തെ എണ്ണ ഗ്യാസ് മേഖലകളിൽ കൂടുതൽ ഗുരുതര സംഭവങ്ങൾ ഉണ്ടാകുമെന്നും ഇറാൻ സേനയുടെ മുന്നറിയിപ്പ്. കുവൈറ്റിനെ ലക്ഷ്യമിട്ട് നടന്ന ഡ്രോൺ ആക്രമണത്തെ UAE അതിശക്തമായി അപലപിച്ചു. കുവൈറ്റിലെ 3 അതിർത്തി പോസ്റ്റുകൾക്കും കുവൈറ്റ് ഓയിൽ കമ്പനിയിലെ കടലിലെ എണ്ണ ഖനന പ്ലാറ്റ്ഫോമിനും നേരെയാണ് വ്യോമാക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഒരു തൊഴിലാളിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കുവൈറ്റിന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണ് ആക്രമണമെന്നും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഇത് വലിയ ഭീഷണിയാണെന്നും UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇറാനെതിരെ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. ബന്ദറബാസ് സിറിഖ് ഖഷം മേഖലയിലാണ് അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടായത്. ഇറാനിലെ 140-ലേറെ കേന്ദ്രങ്ങളിലേക്കാണ് US ഡ്രോണുകൾ വർഷിച്ചത്. ഹോർമുസിൽ GFS ഗാലക്സി എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥ വീണ്ടും ശക്തമായത്. ഹോർമുസ് കടലെടുക്കടച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്. ഇറാൻ അംഗീകരിക്കാത്ത ഒരു പാതയിലൂടെയും കപ്പലുകൾ കടക്കാൻ ശ്രമിക്കരുതെന്ന് IRGC മുന്നറിയിപ്പ്. എന്നാൽ ഇറാൻ ഹോർമുസ് കടലെടുക്ക് നിയന്ത്രിക്കുന്നില്ലെന്നും അന്താരാഷ്ട്ര ജലപാതയായി ഹോർമുസ് തുടരുന്നുവെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. UAEയിലെ ഇന്ത്യൻ പ്രവാസി പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ നിർത്തലാക്കിയതിൽ പാസ്പോർട്ട് സേവനങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് KMCC. ദുബായ് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് അഭ്യർത്ഥന നടത്തി. അടിയന്തരമായി യാത്ര ചെയ്യേണ്ടവർ കടുത്ത പ്രയാസങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ പാസ്പോർട്ട് പുതുക്കൽ പോലുള്ള അടിസ്ഥാന കോൺസുലാർ സേവനങ്ങൾ സമയബന്ധിതമായും താങ്ങാനാകുന്ന ചെലവിലും ലഭ്യമാക്കേണ്ടത് അനിവാര്യമെന്ന് KMCC. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിക്ക് വിടചൊല്ലി രാജ്യം. ദോഹയിലെ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൾ വഹാബ് പള്ളിയിൽ നടന്ന മയ്യത്ത് നമസ്കാരത്തിൽ 10,000-ക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. നിലവിലെ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി, രാജകുടുംബാംഗങ്ങൾ, വിവിധ അറബ് രാജ്യാന്തര നേതാക്കൾ എന്നിവർക്ക് പുറമെ സ്വദേശികളും വിദേശികളുമായ വൻ ജനക്കൂട്ടം പ്രിയ നേതാവിനെ യാത്രയയക്കാൻ എത്തി. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം ലുസൈൽ ശ്മശാനത്തിൽ ഭൌതിക ശരീരം ഖബറടക്കി. അന്തരിച്ച മുൻ ഭരണാധികാരിയോടുള്ള ആദരസൂചകമായി ഖത്തറിൽ 4 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടി. ഖത്തറിന് പുറമെ UAE, കുവൈറ്റ്, ജോർദാൻ രാജ്യങ്ങളും ഐക്യദാർഢ്യവുമായി 4 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോഡ്സിൽ നടന്ന ആദ്യ വനിതാ ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ തിളങ്ങിയ ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നിഷ്പ്രഭരാക്കിയാണ് ജയം പിടിച്ചെടുത്തത്. രണ്ടാം ഇന്നിംഗ്സിൽ 457 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിനെ നാലാം ദിനത്തിലെ ആദ്യ സെഷനിൽ തന്നെ 62.5 ഓവറിൽ 186 റൺസിന് ഇന്ത്യ ചുരുട്ടിക്കിട്ടി. 6 വിക്കറ്റിന് 130 റൺസ് എന്ന നിലയിൽ നാലാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇംഗ്ലണ്ടിന് 56 റൺസ് കൂട്ടിച്ചേർക്കാനേ കഴിഞ്ഞുള്ളൂ. നേരത്തെ 285 റൺസിന് ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് അവസാനിച്ചിരുന്നു. 83 റൺസ് നേടിയ സ്മൃതി മന്ദാനയായിരുന്നു ടോപ് സ്കോറർ. പുരുഷന്മാരുടെ ആദ്യ ടെസ്റ്റ് നടന്ന 142 വർഷങ്ങൾക്ക് ശേഷമാണ് ലോർഡ്സ് ഒരു വനിതാ ടെസ്റ്റിന് വേദിയായത്. ലോകകപ്പ് ഫുട്ബോളിന്റെ സെമി ലൈനപ്പായി. ആദ്യ സെമി സ്പെയിൻ ഫ്രാൻസ്, നാളെയാണ് സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം. രണ്ടാം സെമി ഇംഗ്ലണ്ട് അർജന്റീന, ഞായറാഴ്ചയാണ് ഫൈനൽ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Very good evening. Studio clock ഇപ്പോൾ സമയം 6:11.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായുടെ മേഖലകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 degrees Celsius and humidity stands at 62%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസഫാണ് കൂടെ ഉള്ളത്. പക്ഷേ ഞാൻ മാത്രമല്ല, കുറച്ച് മുൻപേ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇവിടെ UAE നമ്മുടെ റെപ്രസെന്റേഷനായിട്ട് കുറച്ച് പ്രവാസികൾ അവരുടെ മാസ ശമ്പളത്തിൽ നിന്നും മിച്ചം പിടിച്ചു വെച്ച തുക കൊണ്ട് ഒരു സിനിമ നിർമ്മിക്കുക, തങ്ങളുടെ മനസ്സിലെ ആ ഒരു പാഷന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക, ഇവിടെ പല മേഖലകളിൽ പല ജോലിയിൽ വ്യാപൃതരായിരുന്നവർ അതിന്റെ ഇടയിൽ അത്രയധികം തിരക്കിന്റെ ഇടയിൽ പോലും തങ്ങളുടെ മനസ്സിൽ കെട്ടടങ്ങാതെ കിടക്കുന്ന ആ ഒരു സ്വപ്നത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതിന്റെ ഫലം ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട പ്ലാറ്റ്ഫോമായ മനോരമ മാക്സിലൂടെ ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുന്നിലേക്ക്, അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു 916 പ്രവാസി പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ആഹ്ലാദം ഇസ് നൗ സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്. അപ്പോൾ ആഹ്ലാദത്തിന്റെ അണിയറ പ്രവർത്തകർ, സംവിധാനം, പ്രൊഡ്യൂസർ, തിരക്കഥ എന്ന് വേണ്ട, അതിലൊരു റോൾ ഉൾപ്പെടെ ചെയ്തിരിക്കുന്ന ജിജീഷ് ബ്രോ, ജിജീഷ് ഗോപി, ആൻഡ് വി ആർ ഹാവിംഗ് ദ ലീഡ് ആക്ട്രസ് ഹെലന മാത്യു ആൻഡ് DOP കലേഷ് കരുണാകർ. മൂന്ന് പേരുമാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഹോം 92.2 എഫ്എമ്മിന്റെ സ്റ്റുഡിയോയിലുള്ളത്. നമ്മളെ നമ്മളോടൊപ്പം ഈ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു സിനിമാ ജേണി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും ഉള്ളത് വെൽക്കം ടു ഹോം 92.2 എഫ്എം. ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാം, നിങ്ങൾ കഴിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ജിജീഷ് ബ്രോയിൽ തന്നെ തുടങ്ങട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു അച്ചീവ്മെന്റ് അല്ല, ഒരു ഫീച്ചർ ഫിലിം നിർമ്മിക്കുക അല്ലെങ്കിൽ ആ ഫീച്ചർ ഫിലിമിന് വേണ്ടുന്ന അണിയറയിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ തിരക്കഥ തയ്യാറാക്കി, അതിന്റെ സംവിധാനം ചെയ്ത്, അതിനെ നിർമ്മിക്കുക കൂടി ചെയ്ത്, അതിന് വേണ്ടുന്ന ഫണ്ടിങ്ങുമായിട്ട് മുന്നോട്ട് വന്നു, അതും ചെയ്ത് അതിനെ വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫൈനൈറ്റ് പ്രൊഡക്റ്റ് ആക്കി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്, ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. അത് അച്ചീവ് ചെയ്തു, നിങ്ങൾ വിജയിച്ച് നിൽക്കുകയാണ്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം തുടങ്ങട്ടെ, ചോദിക്കട്ടെ, എവിടെയായിരുന്നു എല്ലാത്തിന്റെയും തുടങ്ങും?
1: ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ തന്നേന്.
0: തീർച്ചയായിട്ടും അവർ പ്ലഷർ. നിങ്ങളെപ്പോലെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഈ ഒരു സിനിമ ആഹ്ലാദത്തെ നിങ്ങളുടെ ഒരു വിജയമായിട്ടല്ല നമ്മൾ കാണുന്നത്, എന്റെ ഒരു പ്രവാസി സമൂഹത്തിന്റെ വലിയ വിജയമായിട്ടാണ് കാണുന്നത്. സോ പ്ലീസ്, എവിടെയായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം, ആ ഒരു പാഷൻ എവിടെയാണ് തുടങ്ങിയത്?
1: ഒരു റൈറ്റർ ആയിട്ടാണ് എന്റെ തുടങ്ങിയത്. ഒരു റൈറ്റർ ആയിരുന്നു, ഒന്ന് രണ്ട് ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ UAE വന്ന ശേഷമാണ് അതൊക്കെ തുടങ്ങിയത്.
0: ശരി.
1: അപ്പൊ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രവാസി കലാകാരന്മാർ, നല്ല കഴിവുള്ള കലാകാരന്മാർ ഇഷ്ടം പോലെ പേരെ കാണുന്നുണ്ട്. പക്ഷേ നമുക്കറിയാലോ, പ്രവാസി ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജോലിയും പിന്നെ തിരക്കുകളും അതിന്റെ ഉത്തരവാദിത്തങ്ങളായിട്ട് അങ്ങനെ പോകും.
0: പണ്ട് പറഞ്ഞു സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചിട്ട് വേണം പ്രവാസത്തിലേക്ക്. അതെ, ഇപ്പോഴും ഈ ജനറേഷനിൽ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി.
1: അപ്പൊ ഇപ്പോഴും പക്ഷേ നമുക്ക് ആ സ്വപ്നങ്ങളെ പുനർജീവിപ്പിക്കാൻ പറ്റും, അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ ആ ഒരു ചിന്തയാണ് എനിക്ക് വന്നത് ആക്ച്വലി. അപ്പൊ ഈ ഒരു ഇവിടെ ഒരുപാട് പേര് വീക്കെൻഡുകളിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ആ വീക്കെൻഡിനെ തന്നെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു സിനിമയാക്കി കൂടെ എന്നൊരു ചിന്ത വന്നു എന്റെ മനസ്സിൽ. അപ്പൊ പിന്നെ ഇതുപോലെ ആരും ചെയ്തിട്ടില്ല കേട്ടു. അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ച്, ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട്, അവരോട് സംസാരിച്ചു. അങ്ങനെ ഞാൻ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി. സ്ക്രിപ്റ്റ് ഇത് ഈ ഇതിന് പറ്റിയ രീതിയിൽ വീക്കെൻഡിലും ഓഫ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി. അപ്പൊ ആ രീതിയിൽ

0: ഇതുകൊണ്ട് ഞാൻ ഇപ്പൊ ഞാൻ കലേഷിനെ മീറ്റ് ചെയ്തു. അപ്പൊ ഞങ്ങള് ഇരുന്നിട്ട് ഒരു പ്രൊജക്ട് പ്ലാൻ പോലെ ഉണ്ടാക്കി. ആക്ച്വലി നമ്മുടെ ജോലിയിലും പ്രൊജക്ട് പ്ലാനുകൾ ഉണ്ടാക്കുന്നപ്പോഴും അതേപോലെ ഒരു പ്രൊജക്ട് പ്ലാൻ ഉണ്ടാക്കി
1: പ്രൊഫഷണൽ രീതിയിൽ തന്നെ.
0: അതെ അതെ,
1: ഒരു പ്രൊജക്ടിനെ ഹാൻഡിൽ
0: ചെയ്യുന്നത്. എക്സാക്ട്ലി, പ്രൊജക്ട് പ്ലാൻ ഉണ്ടാക്കി ഒരു വീക്കെൻഡിൽ ഇന്ന ഇന്ന ഷെഡ്യൂളിൽ ഷൂട്ട് ചെയ്യണം, ഇന്ന ഇന്ന ആക്ടേഴ്സ് വേണം, ഇന്ന ഇന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇന്ന ലൊക്കേഷൻസ് വേണം, അങ്ങനെ കംപ്ലീറ്റ് ചാർട്ട് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ തുടങ്ങിയത്. എന്നിട്ട് പിന്നെ ടാലന്റ് ഹണ്ട് തുടങ്ങി.
1: ഏറ്റവും വലിയ എഫോർട്ട് പ്രീ പ്രൊഡക്ഷൻ തന്നെയായിരുന്നു.
0: അയ്യോ, പ്രീ പ്രൊഡക്ഷനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. ആക്ച്വലി കാരണം ഇതേപോലെ സാധാരണ ഒരു കൺവെൻഷൻ ഒരു നോർമൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഷെഡ്യൂൾ ഉണ്ട്, ഒരു മാസം 20 ദിവസം ഒരു ഷെഡ്യൂൾ എടുത്ത് ചാർട്ട് ഷീറ്റ് കൊടുത്ത് ആക്ടേഴ്സ് എല്ലാം വന്ന് ഒറ്റയടിക്ക് അങ്ങനെയാണല്ലോ പോകുന്നത്. നമ്മടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ ഓഫ് ടൈം, ഇപ്പൊ ഇപ്പൊ നമ്മുടെ കൂടെ ആക്ട് ചെയ്തിരിക്കുന്നവരെല്ലാം ഇപ്പൊ അവര് ഓഫ് എപ്പോഴാണ്, ആ നിങ്ങൾ അന്നാണ് ഓഫ്, ഓക്കെ അന്ന് ഈ ഷോട്ട് എടുക്കാം, അങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന. പിന്നെ നമ്മൾ ഓഡിഷൻ ചെയ്തു. അങ്ങനെ ഇവിടെ എന്താ പറയാ, ഒരുപാട് കലാകാരന്മാരുണ്ട് കേട്ടോ, ഒരുപാട് കലാകാരന്മാരുണ്ട്. ആക്ച്വലി ഒരു ഓൾമോസ്റ്ര് ഒരു 100-400 എന്താ പറയാ ഇത് വന്നിട്ട് ഞങ്ങൾക്ക് ഓഡിഷന്
1: വന്നിട്ടുണ്ട്. അല്ല, നമുക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ലാസ്റ്റ് വീക്കെൻഡിൽ നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് ഫിലിമിന്റേതായിട്ടുള്ള ഒരു പ്രീമിയറും പ്രൊമോഷൻസും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ചെയ്ത ഒരു വർക്കിന്റെ കാര്യങ്ങളായിരുന്നു. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ തിരിച്ചറിയുന്നുണ്ട് നമുക്ക് ഇത്രയധികം അവസരങ്ങളുണ്ടെന്ന്. ഇപ്പോൾ യു എൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്ന കുറേയധികം റീൽ ടീമുകൾ അല്ലെങ്കിൽ റീലിലൂടെ സ്റ്റോറീസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന പുതിയ പുതിയ കഥകൾ പറയാൻ ശ്രമിക്കുന്ന ആളുകൾ അത്തരം പുതിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതൊരു വലിയ സൂചന തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഫീച്ചർ ഫിലിമിലേക്ക് വരുന്ന സമയത്ത് എത്ര കൃത്യമായിട്ട് ഒരു 1.5 മണിക്കൂറോ
0: ഒന്നേകാൽ മണിക്കൂർ
1: ലെങ്ത് ഉള്ള ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ തീർച്ചയായിട്ടും ഒരു വലിയ കൺവിക്ഷൻ തന്നെ വേണം. ഇത്രയധികം ഇത്രയും ഡ്യൂറേഷനിൽ പോകുന്ന ഒരു സംഭവം ആകുമ്പോൾ അത്രയധികം മെറ്റീരിയൽ നമ്മൾ ഷൂട്ട് ചെയ്യണം, അതിനുള്ള പ്രിപ്പറേഷൻസ് വലുതായിരിക്കും. ഓഫ് കോഴ്സ് അതിന്റെ
0: അത് നമ്മൾ കണ്ടിന്യൂറ്റി പോകാതെ പ്രത്യേകിച്ച് നമ്മൾ ഈ അവധികൾക്കൊക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആദ്യം എടുത്തത് ലാസ്റ്റ് ഷോട്ട് ആയിരിക്കും, പിന്നെ അത് ഇടയ്ക്കുള്ള ഷോട്ട് എടുക്കും, പിന്നെ ഫസ്റ്റ് ഉള്ള ഷോട്ട് എടുക്കും, അങ്ങനെയാണ്. അപ്പൊ നമ്മൾ കണ്ടിന്യൂറ്റി ഭയങ്കര മാറ്റർ ആണ് ഇന്നത്തെ. ആക്ച്വലി ഒരാളുടെ മുഖത്ത് ഇവിടെ ഒരു മുറിവുണ്ടെങ്കിൽ ആ മുറിവിന് അതേ ലെങ്തിൽ ഒരു ഒരു അടുത്ത 2 ആഴ്ച
1: കഴിയുമ്പോൾ
0: കുറച്ചുണ്ട്, ഇവിടെ ഒരു ഇന്ത്യയിൽ കുറച്ചെടുത്തു, പിന്നെ ഇന്ത്യയിലും അങ്ങനെ അങ്ങനെ എടുത്തിരിക്കുന്നത്, നാട്ടിലും ഇവിടെ അങ്ങനെ അങ്ങനെ മാറ്റി എടുത്തിരിക്കുകയാണ്. പിന്നെ ആക്ച്വലി ഇതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടേഴ്സിന്റെ ഡെഡിക്കേഷൻ, അവരുടെ ടൈം അലോക്കേഷൻ, അതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടായിരുന്നത്.
1: നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു വലിയ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പൊ ഇവിടെ നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുൻപാണ് ഒരു ട്രോൾ പേജ് വന്നൊരു ട്രോള് കാണുന്നത്. അതായത് മിച്ചം പിടിച്ച പൈസ കൊണ്ടും ഇത്തരത്തിൽ പ്രകൃതിയായിട്ടുള്ള അത്രമാത്രം ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ജോലിക്കിടയിൽ നിന്നാണ് ഇവർ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയുന്ന സമയത്താണ് ഈ സിനിമയുടെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ജിജീഷ് ബ്രോ, ആക്ച്വലി ഇവിടെ എന്താ ചെയ്യുന്നത്?
0: ഞാൻ ഇവിടെ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ
1: ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഹെക്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ജോലിയുടെ തന്നെ തിരക്കുകൾ ഉണ്ടായിരിക്കും, അതിനിടയിലാണ് ഈ
0: സിനിമയുടെ
1: ആ മേഖലയിലാണ് ഉള്ളത് അല്ലേ. ഞാൻ ബാക്കിയുള്ളവരെ കൂടെ പരിചയപ്പെട്ടിട്ട് നമ്മൾ ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. കലേഷ് ബ്രോയിലേക്ക് വരട്ടെ. കലേഷ് ബ്രോ ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് കൈ കിട്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ ചില പരിപാടിയല്ലേ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്? ഈ സിനിമയുടെ ഡി ഒ പി ചെയ്തിരിക്കുന്ന കലേഷ് ബ്രോ ആണ്. കുറെ വർഷം ഐ വിയിൽ ഉണ്ടോ?
2: ഞാൻ 18 വർഷമായിട്ട് യു എയിലുണ്ട്. ഒരു 15 വർഷം ഒരു കോപ്പറേറ്റീവ് കമ്പനിയിലെ ലോജിസ്റ്റിക് മാനേജറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു.
1: ശരി. ഇപ്പം
2: അത് പാഷനെ പുറത്ത് ജോലി റിസൈൻ ചെയ്ത് ഒരു ചെറിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ റിലേറ്റഡ്
1: ആയിട്ടുള്ള
2: സിനിമാട്ടോഗ്രാഫി ഇവന്റ്സുകൾ ചെയ്യുന്നുണ്ട്.
1: ആ
2: രീതിയിലേക്ക് ഷോർട്ട് ഫിലിംസ്, വെബ് സീരീസ്, ഇങ്ങനെ സിനിമാസ്, ആൽബംസ്, ആർട്ട് ഷൂട്ട്സ്
1: എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ആഹ്ലാദം എന്ന സിനിമയിലേക്ക് എത്തിച്ചേരുന്നത്?
2: ആഹ്ലാദം എന്ന സിനിമ ജിജീഷ് തന്നെ ആ ഫസ്റ്റ് കോൾ ചെയ്യുവാണ് ഇങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ ഇത് ഷോർട്ട് ഫിലിംസ്, വെബ് സീരീസ് ഒക്കെ ചെയ്തിട്ട് യു എ തന്നെ ഒരു 50-60 എണ്ണത്തിനുള്ള ഞാൻ ചെയ്തിട്ടുണ്ട് ചെറുതും ഇതുമായിട്ട്. അപ്പൊ ജിജീഷ് ഇങ്ങനെ എന്നെ വിളിക്കുവാണ്, ഫസ്റ്റ് കോൾ വിളിച്ചപ്പോൾ സംസാരിച്ചപ്പോ തന്നെ ഏകദേശം 45 മിനിറ്റോളം ഫസ്റ്റ് കോൾ, ഒരു പരിചയമില്ല, 45 മിനിറ്റ് സംസാരിച്ചു. അപ്പൊ ഞങ്ങളൊരു വൈബ് ലെങ്ത് ഒരുപോലെ അന്ന് മനസ്സിലായപ്പോ പിറ്റേ ദിവസം ജിജീഷ് കാണാൻ വേണ്ടി എന്നെ എടുത്തിട്ട് വന്നു. നേടാ എന്റെ ഒരു കഥയുണ്ട്, ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സംസാരിച്ചു. അപ്പൊ ഇവിടെ സിനിമ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറഞ്ഞാൽ അവരുടെ മുഖം, അവരുടെ തല, അവരുടെ ഫേസ് എന്നുള്ള രീതിയില പലരും പൈസ മുടക്കി ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ജിജേഷ് എന്ന് വെച്ചാൽ എൻ്റെ ഡിഫറെന്റ് ആയിട്ട് ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ഇറങ്ങുക എന്നുള്ള ഒരു രീതിയിലാണ് ജിജേഷ് എന്നെ അപ്രോച്ച് ചെയ്തത്. അപ്പൊ ഞാനും കമ്പനി തുടങ്ങിയിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ. അപ്പൊ എനിക്കും എന്റെ കമ്പനിയുടെ പേരിൽ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു പേരിൽ ഒരു പ്രൊഡക്ട്സ് ഉണ്ടാവണം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവന് വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഇത്
1: 2023
2: സ്റ്റാർട്ടിലാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. പക്ഷെ ഞങ്ങൾ ഒരുപാട് ഇതിന് പ്രീ പ്രൊഡക്ഷൻ ഇതായിട്ട് ഞങ്ങൾ ഒരുപാട് ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഒക്കെ ഞങ്ങൾ ഇരുന്ന് ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഇതെങ്ങനെ വന്നിട്ടില്ല. അപ്പൊ കാരണം ഇത് പ്ലാനിങ് അത്രത്തോളം ഉണ്ടായിരുന്നു ഞങ്ങളുടെ. അപ്പൊ അത്രയും പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരു 3 ഓഡിഷൻ വെച്ച്, ഷാർജ, ദുബായിലൊക്കെ ആയിട്ട് മൂന്ന് ഒഡീഷൻ സ്ഥലങ്ങൾ എടുത്തിട്ട് മൂന്ന് ഒഡീഷൻ എന്ന് വെച്ച് അതിന്റെ അകത്ത് നിന്ന് ഫിൽട്ടർ ചെയ്ത് ആൾക്കാരെ എടുത്തു. എന്നിട്ട് ഇവർക്ക് ഒരു 10-15 വർക്ക്ഷോപ്പ് ഞങ്ങൾ കൊടുത്തു. ഈ ക്യാരക്ടർ ആക്കി ഇവരെ മാറ്റി. ഇവരെല്ലാം ഷോർട്ട് ഫിലിംസും വെബ് സീരീസ് ഒക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഈ ക്യാരക്ടറിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു 14-15 വർക്ക്ഷോപ്പ്സ് പല സ്ഥലം ഇല്ലാഞ്ഞിട്ട് ഹോട്ടൽ റൂം വരെ എടുത്തിട്ട് ഞങ്ങൾ വർക്ക്ഷോപ്പ് കട്ടിലൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടിട്ട് ഞങ്ങൾ വർക്ക്ഷോപ്പ് കൊടുത്തു. എന്നിട്ട് ഇവരെല്ലാം ഒന്ന് ക്യാരക്ടറിലോ ഇൻവോൾവ് ആയി ഓക്കെ ആയതിനു കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഈ പറയുന്ന പോലെ ഞാനും സിനിമ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ ആറ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ടെക്നിക്കൽ സൈഡും ഭയങ്കര റോ ഫയലിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെ വരുമെന്നും കരുതില്ല. അപ്പൊ ഞങ്ങളൊന്നും ഫസ്റ്റ് ഡേ തന്നെ ഇത് ഫ്രീ ഒരു ട്രയൽ എന്നുള്ള രീതി ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇത് എടുത്തിട്ട് ഇന്ത്യയിലാണ് ഞങ്ങൾ ഇതിന്റെ മെയിൻ ആയിട്ട് എഡിറ്റർ ഉള്ളത്. അയാൾക്ക് ഇത് അയച്ചു കൊടുത്തു. ഈ റോ ഫയൽ ഓക്കെ ആണോ, ഇത് കറക്റ്റ് ആണോ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ അറിയാൻ വേണ്ടി ഞങ്ങൾ അയച്ചു കൊടുത്തു. അപ്പൊ അവർ ഓക്കെ പറഞ്ഞു. പിന്നെ ആ നെറ്റ്ഫ്ലിക്സിന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് മാറിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിന് ഇപ്പൊ എന്റെ ഇരിക്കുന്ന ക്യാമറ ഉണ്ട് R5C. അപ്പൊ ആ ക്യാമറ നെറ്റ്ഫ്ലിക്സ് അപ്ലോഡ് ആണ്. അപ്പൊ അതിനൊരു അവർ ആ ക്യാമറയ്ക്ക് വേണ്ട ഒരു അവർ പറയുന്നുണ്ട് ഇത്ര ഫ്രെയിം റേറ്റ് ഷൂട്ട് ചെയ്യണം, ആ റെസല്യൂഷൻസ് പറയുന്നുണ്ട്, ഇതെല്ലാം പറയുന്നുണ്ട്, ഓഡിയോയുടെ സെറ്റിംഗ്സ് പറയുന്നുണ്ട്, കളർ ഗാമ പറയുന്നുണ്ട്, ബിറ്റ്റേറ്റ് പറയുന്നുണ്ട്, കളറിന്റെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു
1: സ്റ്റാൻഡ്
2: അവിടെ PDF ഡൗൺലോഡ് ചെയ്ത് ഇപ്പൊ നിങ്ങളുടെ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ആ ക്യാമറ നെറ്റ്ഫ്ലിക്സ് അപ്ലോഡ് ആണെങ്കിൽ അവർ അതിന്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുമത്. ആ PDF ഫയല് ഡൗൺലോഡ്. അപ്പൊ എന്നും ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇത് തുറന്നു വെച്ചിട്ട് ഇതിന്റെ സെറ്റിംഗ്സ് വെക്കുകയാണ്.
1: ഇത് ഫ്യൂച്ചറിലേക്ക് വർക്ക് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത്തരം ഫൈനൈറ്റ് പ്രൊഡക്ട്സ് ഇപ്പൊ ഇവരുടെ ആഹ്ലാദം നമുക്കിപ്പോ നമുക്ക് മുന്നിലേക്ക് എത്തിയതുപോലെ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കൊക്കെ വലിയൊരു ഇൻപുട്ട് ആണ് കേട്ടോ. കാരണം നമുക്ക് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവരുടേതായിട്ടുള്ള
2: ക്രൈറ്റീരിയ നമുക്ക്
0: ട്രൈ ചെയ്യുകയാണെങ്കിൽ ബാക്കി എവിടെ വെള്ളം
2: പ്ലേസ് ചെയ്യാലോ,
0: പ്ലേസ് ചെയ്യാൻ
2: പറ്റുന്ന രീതിയിലാണ് നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കിയതാണ്. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ടിങ്ങിലേക്ക് പോയത്. പിന്നെ ചില ഫസ്റ്റ് പടം എന്നുള്ള രീതിയിൽ അതിന്റെ ചില പോരായ്മകളും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഓഫ്കോഴ്സ് ബജറ്റിന്റെ ഒരു പ്രശ്നം, നമ്മൾ ഒരിക്കലും അതൊരു എല്ലാം തികഞ്ഞ പടം പരിമിതികളുണ്ട്. പരിമിതികളുണ്ടായിരുന്നു. കാരണം ഇതിന്റെ അകത്തില്ല ചില സമയത്തൊക്കെ ക്യാമറയുടെ പുറയിൽ ഞാൻ മാത്രമായ നിമിഷങ്ങളുണ്ട്. ആളെ അഭിനയിക്കാനും കൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേക്ക് ബിഹൈൻഡ് ദ ക്യാമറ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ചില ആൾക്കാർ വിചാരിച്ചു ഇവരെന്താ ചെയ്യുന്നത്, കാരണം ഇതെന്താ ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാള് ഡയറക്ടറും DOP
1: മാത്രമല്ല,
2: അങ്ങനെയല്ല നമുക്ക് ഫാഷൻ ആണല്ലോ
0: അഭിനയിക്കുന്നവരാക്ച്വലി അവിടെ വന്നു. ലൊക്കേഷൻ വരുമ്പോ സെറ്റ് എന്ന് പറയുന്നത് ജിജീഷും കലേഷും
2: അതാണ് സാറേ. പക്ഷെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ എന്താ ചെയ്യുന്നത്. ഞങ്ങൾ അത്രയും പ്ലാൻഡ് ആയിരുന്നു. ഞങ്ങൾ അത്രയും ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോ ഞങ്ങൾ അത്രയും പ്ലാൻഡ് ആയിരുന്നു. അപ്പൊ നമുക്കറിയാം ഇത് എങ്ങനെ കൊണ്ടുപോകണം, എടുക്കണം, ഇത് എങ്ങനെ വരും എന്നൊക്കെ ഇവർക്കറിയാം. അപ്പൊ ഇവരാ ആ സൈഡ് കാണുന്നില്ലല്ലോ. ഇവരാ അഭിനയിക്കുന്ന ഒരു ഏരിയ മാത്രമേ ഇവർ കാണുന്നുള്ളൂ. ഇവര് പോകുന്നു, അടുത്ത ആള് വരുന്നു, ഇത് ചെയ്യുന്നു. അപ്പം ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ക്യാമറയുടെ പുറകെ ഞാൻ മാത്രമായ സമയങ്ങളുണ്ടായിരുന്നു.
1: ഒരു പാവപ്പെട്ട DOP ഇനി അധികം വേദനകളിലേക്ക് പോകുന്നതിന് മുൻപേ ഇനി നിങ്ങൾ രണ്ടുപേരും ഉണ്ടരുത്. ഞാൻ ഹെല്ല കുറച്ചധികം സമയമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, എന്റെ അടുത്തൊന്നും ചോദ്യമൊന്നുമില്ല, എന്നതിനാണ് കൊണ്ടുവന്നിരുത്തിയെന്നുള്ള ധാരണയിലിരിക്കുക. ഹെല്ല ആക്ച്വലി എങ്ങനെയാണ് പ്രൊജക്ടിന്റെ ഭാഗം വന്നത്? ഈ പറഞ്ഞ പോലെ ഓഡീഷനും വർക്ക്ഷോപ്സും വഴി തന്നെയാണ് വന്നതാണോ?
3: ഓഡീഷന് വന്നിരുന്നു, സെലക്ട് ആവുമെന്ന് വിചാരിച്ചില്ല, പറഞ്ഞത് ചെയ്തു. പിന്നെ ആക്ട്രസ് ഇത് എനിക്ക് പാഷൻ ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഡ്രാമ ചെയ്യായിരുന്നു, നന്നായിട്ട് അതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ലൈഫില് എല്ലാരും പറയുന്ന പോലെ പ്രവാസം എടുത്തിട്ട്
1: ഇങ്ങോട്ടേക്ക് വന്നാൽ എന്ത് ചെയ്യുന്നത്? അതെ
3: അതെ,
1: ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഓ, അപ്പോ ഈ പറഞ്ഞ പോലെ ഓട്ടത്തിനിടയിൽ എന്തെങ്കിലും കൈക്കോ കാലിനോ ഒക്കെ പരിക്ക് പറ്റി കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് തന്നെ ആളെ
2: തീർച്ചയായിട്ടും പറ്റിയിട്ടുണ്ട്. കാരണം ഒരു സ്റ്റാൻഡ് സീൻ ഇല്ല, ഡയറക്ടർ മൂക്കിടിച്ച് വരത്തി ഒരാള് ആക്ടറിന്റെ. ആക്ച്വലി അത് നമുക്ക് കറക്റ്റ് ആയിട്ട് സ്റ്റണ്ട് അങ്ങനൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മള് നെറ്റിലൊക്കെ നോക്കി പഠിച്ചതും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരു ഷോട്ടിനകത്തില് ഡയറക്ടർ ഇടിച്ചു വരുന്ന വെച്ചാൽ ഡയറക്ടർ എന്റെ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, മെയിൻ ക്യാരക്ടർ ഡയറക്ടർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഡയറക്ടർ ഒന്ന് മാറിപ്പോയി. ഞങ്ങൾ പറഞ്ഞു മൂക്കിടിച്ച് പാലം വളഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടെ മറ്റേ ഇട്ടിട്ട് ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച ഷൂട്ട് നീണ്ടുപോയി. കാരണം അത്രയും സീതായിട്ട്
1: പിന്നെ അല്ല
2: ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, ബ്ലഡ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പാടാ, ഒഴുക്ക ചിലവൊക്കെ ആണെങ്കിൽ ഇവർ ചെയ്യാൻ ആദ്യം വരുന്നത് ചെയ്യുന്നുണ്ട്. ഇവര് പ്രശ്നം വെച്ചാലേ
0: ഒരുപാട് പേർക്ക് പോയി. കാരണം നമ്മള് ഈ എന്താ പറയാ, ഞാനിങ്ങനെ പറയുന്ന ആക്ഷൻ രംഗങ്ങൾ കുറെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. നമ്മള് പറയുന്നു, എന്നിട്ട് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാണ് നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി ടൂ കൂടി പഠിച്ചതൊക്കെ ഒരു സിനിമ ഒരു ഒരു ഒന്നിനും നമ്മള് അസിസ്റ്റ് ചെയ്തിട്ടുള്ളത്
2: ഞാനാണ് ഇവരാണെങ്കിലും വേറെ നമ്മുടെ ഐഡിയാസ് ആണ് നമ്മള് ചെയ്തിരിക്കുന്നത്.
1: ആഹ്ലാദം എന്ന് പറയുന്ന പേര് ഭയങ്കര സെലിബ്രേഷൻ മോഡിലുള്ള ഒരു ഹാപ്പിനെസിന്റെ നമ്മൾ ഹാപ്പിനെസിന്റെ ഒരു എക്സ്ട്രീമിലേക്ക് എത്തുന്ന സമയത്താണ് അതൊരു ഗംഭീര ആഹ്ലാദമായിട്ട് മാറാറുള്ളത്. പക്ഷെ അത് എഴുതിയിരിക്കുന്ന ഭയങ്കര റെഡ് ലെറ്റേഴ്സിലായിരുന്നു അല്ലെ. ആ ചുവപ്പിന്റെ അർത്ഥം എന്തോന്ന് എനിക്ക് ഇപ്പഴേ മനസ്സിലായത്, ഈ ചോര വീണ് ചുവന്നതാണ് ഈ ആഹ്ലാദത്തിന്റെ ടൈറ്റിൽ കാർഡ്. ഞാൻ പറഞ്ഞു ഇടപെടരുതെന്ന് ഹെൽമെറ്റ് എടുത്ത് ചോദിക്കട്ടെ. അപ്പം മിസ് ഫിസിയോതെറാപ്പിസ്റ്റ്, ഒഫ്കോഴ്സ് ഈ ഒരു സിനിമയിൽ എന്താണ് ഈ സിനിമയിലെ കഥാപാത്രം, എങ്ങനെയാണ് ആൻഡ് എങ്ങനെയായിരുന്നു ജിജീഷുമായിട്ടുള്ള ഒരു മീറ്റപ്പ്? ഓഡിഷനിലൂടെ ആണ് നിങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത്?
3: ഓഡിഷനിലൂടെയാണ് സെലക്ട് ആയത്. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്, പക്ഷെ അവർക്ക് ചെയ്യാനായിട്ടുള്ള ചെറിയ തടസ്സങ്ങളൊക്കെ ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ട് തെരഞ്ഞെടുത്ത ഡയറക്ടറുടെ ഓപ്ഷൻ തന്നെയാണ്.
1: ശരി ശരി, എന്താണ് കഥാപാത്രം? എന്താണ്
3: കഥാപാത്രം? എനിക്ക് ബേസിക്കലി ഇഷ്ടപ്പെടാൻ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ അതില് വർക്ക്
1: ചെയ്തിരിക്കുന്നത്.
3: ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഹെലൻ എന്ന് തന്നെയാ പേരും. ഹെലന എന്നാണ് എന്നെ എല്ലാരും, എന്റെ പേരെങ്കിലും എന്നെ ഹെലൻ എന്നല്ല.
1: അപ്പൊ
3: അത് രണ്ടുമാണ് എനിക്ക് ഇതിന്റെ അകത്ത് കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം. കാരണം പേര് മാറ്റുന്നില്ല, ഡെസിഗ്നേഷൻ മാറ്റുന്നില്ല, എല്ലാം നമുക്ക് പിന്നെ ആക്ടിങ് പാഷൻ ആണല്ലോ.
1: നമ്മൾ ഒരു ദിവസം ക്ലിനിക്കിൽ പോകുന്ന പോലെ തന്നെ നേരെ സെറ്റിലേക്ക് പോയാൽ മാത്രം മതിയായിരുന്നു.
3: അത് പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നു. ഞാൻ നൈറ്റ് ഒക്കെ ഇരുന്നിട്ട് തരുന്ന സ്ക്രിപ്റ്റും എല്ലാം, കാരണം നമ്മള് പാഷൻ ആന്ന് പറഞ്ഞിട്ട് കുറെ വർഷം മുമ്പാണല്ലോ സ്കൂളിലെല്ലാം അത് ചെയ്തിരിക്കണേ. പിന്നീട് എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ചെയ്തത് ഡ്രാമയായിരുന്നു. അപ്പൊ ആ ഡ്രാമയിന്ന് സിനിമയിലോട്ട് സിനിമ എന്താണെന്നൊന്നും എനിക്ക് അത്ര അറിയാത്തത് കൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
1: അതിന്റേതായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഡയറക്ടർ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത്, ഹെലനയുടെ കോൺട്രിബ്യൂഷൻസിൽ ഭയങ്കര ഹാപ്പിയാണ് പുള്ളി എന്നാണ് ആ മുഖം പറയുന്നത് അല്ലേ?
0: ഒരുപാട് ആക്ട്രസസ് ആക്ച്വലി നമ്മളൊരു ഫസ്റ്റ് ടൈം വരുന്നൊരു ഡയറക്ടറാണ് ഇവിടെ. നമ്മൾ ഞാനിതുവരെ ഒരു ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, വലിയ സിനിമയൊക്കെ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിലൊന്നും ഞാൻ ഭാഗമല്ല. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ സിനിമ ചെയ്യാൻ പോകുന്ന ഇയാളാരെ എന്ന രീതിയിൽ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് ആക്ച്വലി ഇവൻ അഭിനയിച്ചവർ വരെ. അപ്പൊ നമ്മുടെ ക്യാരക്ടർ പറഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി ടഫ് റോളുകൾ ഉണ്ടായി, ടഫ് ടഫ് സീനുകൾ ഉണ്ടായിരുന്നത്. അപ്പൊ അത് ചെയ്യാൻ ഒരുപാട് ആക്ട്രസസ് മടിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി അപ്പൊ മുന്നോട്ട് വന്നോക്കെ
1: പാഷൻ
3: കണ്ടിട്ടാണ്. ഒരു സിനിമ ചെയ്യാൻ എടുക്കുന്ന ഒരു പാഷൻ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനും ഫിസിയോതെറാപ്പിയിലും അത്രയും പാഷൻ തന്നെയുള്ള
1: ഒരാളാണ്.
3: ഇതും എനിക്ക് ഡ്രാമയിലും ഉണ്ടായിരുന്നല്ലോ, എനിക്ക് കിട്ടിയ ഒരു അവസരം ഞാൻ യൂസ് ചെയ്തത്.
1: ശരി ശരി, എന്താ കൂടുതൽ ഷൂട്ടിംഗ് സ്കെഡ്യൂളുകൾ ഇവിടെ ആയിരുന്നോ നാട്ടിൽ തന്നെയായിരുന്നോ?
3: ഡിപ്പെൻസ്, നമ്മൾ നാട്ടിൽ പോയ സമയത്തും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് കൂടുതൽ വർക്ക്ഷോപ്പ്സുകൾ തന്നത്. വർക്ക്ഷോപ്പുകൾ ഒരുപാട് തന്നായിരുന്നു, അതാണ് ശരിക്കും പറഞ്ഞാൽ പ്രയോജനപ്പെട്ടത്.
1: ശരി ശരി ശരി. എന്തായാലും ജിജീഷ് ബ്രോ, നമുക്കിപ്പോ ആഹ്ലാദത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് ഇപ്പൊ ഇതുവരെയും നമ്മൾ ആഹ്ലാദം എന്ന ആ ഒരു സിനിമയിലേക്ക് എത്തിയ അല്ലെങ്കിൽ ആ ഒരു ജേണിയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് ഇപ്പോ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരത്തെ പോയിട്ട് മനോരമ മാക്സിൽ ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് അവരോട് എന്താണ് പറയാനുള്ളത്? ആഹ്ലാദം എന്ന സിനിമയെ കുറിച്ചിട്ട് ഇപ്പൊ നമുക്ക് അതിന്റെ പിറകിൽ ഒന്ന് എഫോർട്സ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഈ സിനിമ സംസാരിക്കുന്ന വിഷയം അതെന്താണെന്നുള്ളതൊന്ന് പറയുക.
0: സിനിമ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ.
1: സൈക്കോളജിക്കൽ ത്രില്ലർ ആണ്.
0: സൈക്കോ ത്രില്ലർ ആണ്.
1: ശരി ശരി ശരി.
0: അപ്പം ഇത് അവരെ ഒരു ഹുക്ക് ചെയ്ത് നിർത്തും, അവരെ ഹുക്ക് ചെയ്ത് നിർത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും കണ്ടിട്ടുള്ള എല്ലാവരും അത് തന്നെയാണ് പറയണത്. അപ്പം ഇത് സിനിമ തുടങ്ങുന്ന ആ ഒരു മിനിറ്റ് തൊട്ട് അവസാനം വരെ ക്യൂരിയോസിറ്റി ബിൽഡപ്പ് ചെയ്ത് നിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ
1: വിശ്വസിക്കുന്നത് ആ ഒരു കോൺഫിഡൻസ് ആണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്നത്. അത് മാത്രമല്ല, നമ്മളിപ്പോ നോക്കുന്ന സമയത്താണെങ്കിലും സിനിമയുടെ ട്രെയിലർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിനിമയുടേതായിട്ടുള്ള കമ്പോണൻസ് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആവുന്നതിനകത്ത് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ വീഡിയോസ് മനോരമ മാക്സ് ആൻഡ് അവരുടെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലെല്ലാം വരുന്ന കമന്റ്സിനകത്തും കണ്ടവരുടെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവർ വളരെ, ദേ ആർ സോ ഹാപ്പി അബൌട്ട് ദ വാച്ച്. അപ്പോ കാണുന്ന സാധാരണ പ്രേക്ഷകരെ ഹുക്ക് ചെയ്യുന്ന തരത്തിലേക്ക് സിനിമയിൽ ഒരു സംഗതി ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ നമുക്ക് മുന്നിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ആ കോൺഫിഡൻസിന് എല്ലാവരും അംഗീകരിക്കുന്നത് പറയുന്നിടത്താണ് ഒരു സംവിധായകന്റെ ഏറ്റവും വലിയ വിജയം.
0: ഒരുപാട് പേര് നമ്മള് സിനിമ സിനിമയിൽ ഫുൾ ടൈം ആയിട്ട് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, അവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഞാൻ പറഞ്ഞിങ്ങനെ ടെക്നിക്കലായിട്ട് കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ബഡ്ജറ്റിന്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, എടാ നീ ആക്ച്വലി ഒരു സിനിമ ചെയ്തു, അത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചു, ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ബിഗ്
1: അച്ചീവ്മെന്റ്.
0: അപ്പൊ അത് കേട്ടപ്പോൾ
1: നമ്മളൊരു രോമാഞ്ചം വന്നു. നമുക്കറിയാം, ഒരു സ്ക്രിപ്റ്റ് എഴുതി കയ്യിൽ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് എഴുതാൻ നിൽക്കുന്ന എത്രയോ പേരെ അറിയാം. സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന എത്രയോ പേരെ അറിയാം. ഒരു പ്രൊഡക്റ്റ് ഫൈനൈറ്റ് ആക്കി അല്ലെങ്കിൽ അതിനെ എല്ലാ പ്രൊഡക്റ്റ് ആക്കിയതിനു ശേഷം അതിനെ ഏത് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കണം എന്ന് അറിയാൻ നിൽക്കുന്ന എത്രയോ പേരെ അറിയാം. അവർക്കിടയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിന്റെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒരു സിനിമ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ച് കൃത്യമായിട്ട് അത് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്, അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സക്സസ് നിറഞ്ഞു നിൽക്കുന്നത്. ഈ ഇതിനകത്ത് റിസ്ക് എടുക്കുന്ന ഒരു പരിപാടി ആയിരുന്നല്ലോ പ്രൊഡക്ഷൻ ഏറ്റെടുക്കുക എന്നുള്ളത്, എപ്പോഴാണ് തോന്നിയത് നമുക്കൊരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കേണ്ട, നമുക്ക് തന്നെ ഇറക്കാം?
0: ഗുഡ് ക്വസ്റ്റ്യൻ. സി പ്രൊഡ്യൂസർ, സി നമ്മൾ പ്രൊഡ്യൂസർ ആദ്യം വെക്കണമെന്ന് വിചാരിച്ചാണ്, ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ അന്വേഷിച്ചായിരുന്നു, അതിന് സമയം കിട്ടാതെ വന്നു അവസാനം. നമ്മുടെ ജോലി കാരണം അതിന് സമയം കിട്ടുന്നില്ല പ്രൊഡ്യൂസർമാരെ കാണണം. അവർ പിന്നെ സി പ്രൊഡ്യൂസർമാർക്ക് ഡിമാൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ ഫുൾ ടൈം ഇറങ്ങണം, അല്ലാതെ ആരും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല കാശ്. നമ്മളിങ്ങനെ വീക്കെൻഡ് മാത്രം ഷൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ആരും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് അതേ പറ്റത്തുള്ളൂ, നമുക്ക് ആക്ച്വലി ഇത് ചെയ്യുകയും വേണം എന്നാ പ്രൊഡ്യൂസറിന് കിട്ടാത്ത ഒരവസ്ഥ വരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മൾ മാസത്തിനുള്ള ശമ്പളത്തിൽ നിന്ന് വരുന്ന കുറച്ച് എമൗണ്ട് ഇത് മാറ്റി മാറ്റി വെച്ച് നമ്മൾ ചെയ്തതാ. അപ്പം ഇതിന്റെ ഒരുപാട് നമ്മള് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എല്ലാരും വീക്കെൻഡുകളിൽ എല്ലാരും ആഘോഷിക്കുന്ന ഒരു സമയമാണ്, പക്ഷെ നമ്മൾ വീക്കെൻഡിൽ എൻഗേജിലായിരുന്നു, വീക്കെൻഡുകൾ എൻഗേജിലായിരുന്നു. ആക്ച്വലി അങ്ങനെ കുറച്ച് സാക്രിഫൈസ് എന്തായാലും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.
1: സാക്രിഫൈസിന്റെ ഫലമാണല്ലോ നമ്മൾ ഇവിടെ ഇരുന്ന് ഈ സംസാരിക്കുന്നത് പോലും അതിന്റെ ബേസിസിലാണല്ലോ തീർച്ചയായിട്ടും.
0: അപ്പൊ എല്ലാരും എന്നോട് പറയും നിനക്ക് വട്ടളാന്ന് പറയും നിന്നോട് വീക്കെൻഡിൽ. അപ്പൊ ഞാൻ എന്റെ എല്ലാവരും ഇവിടെ എവിടെയാണ് കൂടെ പറഞ്ഞ് വിളിക്കുന്ന പറയുന്നത്. അപ്പൊ ഞാൻ പറയാം എനിക്ക് ഷൂട്ടിന്റെ പ്ലാനിലാണ്, അതിലാണ് ഷൂട്ടോ, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെ ആരും സിനിമ എടുത്തിട്ടില്ല, സിനിമയാണോ ഷോർട്ട് ഫിലിം ആണോ എന്ന് അവർക്ക് ഡൗട്ട് വന്ന് തുടങ്ങി. ഞാൻ പറയണ സിനിമയാണ് ഷോർട്ട് ഫിലിം അല്ല എന്ന് കൃത്യമായിട്ട് ഞാൻ പറയും. പിന്നെ പിന്നെ ഇതിന്റെ ഒരു മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഈ ഒരു പ്രൊഡക്ഷൻ സ്ട്രഗിൾ ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ മെയിൻ സ്ട്രീമിൽ എത്തിക്കുക എന്ന സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കരമായ സ്ട്രഗിൾ ആയിരുന്നു, കാരണം മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു വലിയൊരു സാഗരമാണ്
1: തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു ഇപ്പോൾ മനോരമ മാക്സിമം ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അവരിലേക്ക് സിനിമ എത്തിച്ച്? ഓഫ് കോഴ്സ് അറിയാം ഏറ്റവും ഇപ്പോൾ മലയാളത്തിൽ തന്നെ എണ്ണം പറഞ്ഞ ഏറ്റവും മികച്ച ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ ഒന്നാണ് മനോരമ മാക്സ്. അവർ കുറേയധികം അത്രയധികം മികച്ച സൃഷ്ടികളെ ഇറസ്പെക്റ്റീവ് ഓഫ് വെതർ അത് പുതുമുഖങ്ങളുടേതാണോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടേതാണോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നല്ല കോണ്ടന്റിനെ എപ്പോഴും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരൊരു കാണിക്കാറുണ്ട്. അപ്പോൾ അവരിലേക്ക് എങ്ങനെയായിരുന്നു എത്തപ്പെട്ടതും അവരുടെ റെസ്പോൺസും കാര്യങ്ങളും സ്വീകാര്യതയൊക്കെ എങ്ങനെയായിരുന്നു?
0: ഞാൻ ആക്ച്വലി ഒരു രണ്ട് മൂന്ന് ഒടിടികളെ രണ്ട് മൂന്നല്ല ഒരു മൂന്നാല് ഒടിടികളെ ഞാൻ സമീപിച്ചായിരുന്നു. ഇവരുടെ നിന്നും റെസ്പോൺസ് ഇതുപോലെ തന്നെ മൂന്ന് ഒടിടികളിൽ നിന്ന് റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു, എന്താ നമ്മുടെ പ്രസന്റേഷൻസ് എന്താ പറയുക പിച്ച് ടെക്കുകൾ കൊടുത്തു, സംസാരിച്ചു, ഇൻട്രൊഡക്ഷൻ ചെയ്തു, ഇങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ അത് നോൺ ഫേസസ് ഒന്നുമില്ല. അപ്പൊ ഞാൻ അവിടെ ഓക്കെ സെലക്ടഡ് ആയി എന്ന് അറിഞ്ഞപ്പോഴത്തെ ഞാൻ അങ്ങോട്ട് വിളിച്ച് അവിടെ ഉള്ള ഒരാളോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇങ്ങനെ എന്താ നോൺ ഫേസസ് ഒന്നുമില്ല, ആ ഓക്കെ നിങ്ങൾ കോൺട്രാക്ടിന്റെ കാര്യം സംസാരിക്കുന്നത്. അപ്പൊ പറഞ്ഞു ചോദിച്ചു നിങ്ങൾ കണ്ടോ? കണ്ടു, കണ്ടതിന് ശേഷമാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. പറഞ്ഞു ഓക്കെ. അപ്പൊ കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം നമ്മൾ ഇതേപോലെ കാരണം നാട്ടിൽ കേരളത്തിൽ നമുക്കറിയില്ല അത്രയും കലാകാരന്മാരുണ്ട്
1: തീർച്ചയായിട്ടും.
0: നമ്മൾ ആക്ച്വലി ഈ ഒരു എക്സ്പാട്രിയേറ്റ്സിന്റെ ഒരു കമ്മ്യൂണിറ്റിയുടെ ആ ഒരു സർക്കിള് ബ്രേക്ക് ചെയ്ത് നമ്മൾ അവിടെ എത്തി അവിടുത്തെ പ്ലാറ്റ്ഫോമിൽ കയറി മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ള സിനിമകൾ വരുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ സിനിമ എത്തിക്കുക
1: ചെയ്തു.
0: അതാണ് അത് വല്ലാത്തൊരു ജേണിയായിരുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി കണ്ടിന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഞാൻ ബാക്കിലോട്ട് വെച്ചിട്ടില്ല. ഒരുപാട് പേര് ഇനിഷ്യലി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് ഇടയ്ക്ക് വെച്ച് പോയി
1: പോയി സ്വാഭാവികമാണ്.
0: അതെ, പക്ഷെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. എല്ലാ പലർക്കും നമ്മളുള്ള വിശ്വാസം നഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ പറയും ഇവൻ ആക്ച്വലി എന്നോട് പലരും പറയണത് യൂട്യൂബിൽ ഇടാ എന്ന് പറയും. ഞാൻ പറഞ്ഞില്ല, ഇത് എനിക്ക് ഇന്ന അടുത്ത് തന്നെ പ്ലേസ് ചെയ്യണം. അങ്ങനെ മുന്നോട്ട് പോയതാണ് ആക്ച്വലി. അതിന് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഫലം കിട്ടുമെന്ന് എനിക്ക് ഒരു
1: വിശ്വാസം. അതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം. ഞാൻ പറഞ്ഞ പോലെ പാഷനെ ഫോളോ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിയുടെയും ലൈഫിൽ ഏതെങ്കിലും ഒക്കെ പോയിന്റിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇവന് വട്ടാണെന്ന്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് യൂണിവേഴ്സലാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കാതെ പോയാലാണ് പ്രശ്നമാവുന്നത്. ആൻഡ് ആ ഒരു വട്ട് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം തിരക്കുകൾക്കിടയിൽ നിന്നും ആഹ്ലാദം എന്ന ഒരു ഫൈനൈറ്റ് പ്രൊഡക്റ്റായിട്ട് നമുക്ക് മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ്. കുഡോസ് ടു ദ എൻറ്റയർ ടീം. നിങ്ങൾക്ക് നിങ്ങളോട് ഇത്രയും നല്ല തിരക്കിലാണെന്ന് അറിയാം, ഓഫീസിലെ ഡ്യൂട്ടികൾക്കിടയിൽ നിന്നും വന്നതാണെന്നറിയാം. എന്തായാലും ഈ ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും രണ്ട് വാക്കുകളോട് പറയൂ ഇത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകരോട് ആസ് എ ക്യാമറ പേഴ്സൺ, കാരണം ഈ വിഷ്വൽസ് എല്ലാം സിനിമയായിട്ട് വന്ന രംഗങ്ങളെല്ലാം ഞങ്ങളെക്കാൾ മുൻപേ കണ്ടിട്ടുള്ള ആളാണല്ലോ കലേഷ് ബ്രോ.
2: സിനിമ കാണുക, എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. പ്രത്യേകിച്ച് പ്രവാസികളോടാണ് റിക്വസ്റ്റ്, നിങ്ങളിൽ ഒരാളാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നാളെ ചെയ്യാൻ പറ്റും
1: തീർച്ചയായിട്ടും
2: എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. ആക്ച്വലി എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള പാരലായിട്ടുള്ള ടീമുകളിവിടെ ഉണ്ടാകുകയും ഒരു പാരലായിട്ടുള്ള ഒരു മലയാള ഇൻഡസ്ട്രി ഗൾഫിൽ രൂപപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഒരു അപ്പോഴേ ഇതിനൊരു കൊമേഴ്ഷ്യൽ ഇത് വരത്തുള്ളൂ ഇവിടെ. അല്ലെങ്കിൽ ഇപ്പം ഞാനും ജിജേഷും കലേഷും ഒരെണ്ണം അല്ലെങ്കിൽ ഒരു രണ്ട് ടീമായിട്ട് തന്നെ ഒതുങ്ങിപ്പോവും. ഇപ്പൊ ഇവിടെയുള്ള കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്തുകൊണ്ട് വലിയ വലിയ ബിഗ് പ്രൊജക്ടുകൾ ചെയ്തുകൂടാം. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഗസ്റ്റ് റോളായിട്ട് ഒരു മെയിൻ റോളായിട്ട് ഒന്നോ രണ്ടോ മെയിൻ ആർട്ടിസ്റ്റിനെ മെയിൻ സ്ട്രീമിലുള്ള ആർട്ടിസ്റ്റിനെ നമുക്ക് കൊണ്ടുവരികയും അപ്പം പ്രൊഡ്യൂസർ വരികയും നമുക്ക് ഇവിടെ വെച്ചൊരു വലിയൊരു സിനിമകൾ ഇവിടെയുള്ള ആർട്ടിസ്റ്റിനെ ഉൾപ്പെടുത്തി വെച്ചാൽ ബാക്കിയുള്ള എന്നുവെച്ചാൽ ഒരു നായകനോ നായിക മാത്രം മെയിൻ ആൾക്കാരും ബാക്കി സൈഡ് റോൾ ചെയ്യുന്നവരെല്ലാം നമ്മുടെ ഇടയിലുള്ള ആൾക്കാരെയും വെച്ചുകൊണ്ട് നമ്മുടെ ലൊക്കേഷനിലും ഒക്കെ ആയിട്ട് നമുക്ക് വലിയ വലിയ പടങ്ങൾ നിർമ്മിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഞങ്ങളുടെ അടുത്ത പടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു 80% ഷൂട്ട് തീർന്നു. സാധ്യതകളൊക്കെ നമ്മൾ ഉപയോഗിച്ചു.
1: നിങ്ങൾ രണ്ടുപേരുണ്ട്, മൂന്നാമത്തെ ആളുണ്ടോ?
2: ഏടിയാണ് ഞങ്ങൾ ഇപ്പൊ ഇതിനകത്ത് ഏടിയാക്കിയിട്ടുണ്ട്.
1: എങ്ങനെയുണ്ട് ക്യാമറയുടെ മുൻപിൽ നിന്നും ക്യാമറയുടെ പിറകിലേക്ക് പോകുന്ന സമയത്തുള്ള മാറ്റം? പണിയെടുക്കേണ്ടി
0: വരുന്നുണ്ടല്ലേ.
2: അഭിനയമായിരുന്നു എളുപ്പം.
1: ഇടയ്ക്ക് ചില ദിവസങ്ങളിലൊക്കെ പോയിട്ട് വീട്ടിൽ നിന്ന് പ്രാഗിട്ടില്ല ഈ മനുഷ്യനെ.
3: ആദ്യം വിചാരിച്ച സിനിമ ഇറങ്ങി ഇപ്പൊ അതാണ് ബുദ്ധിമുട്ട്. ഇതിപ്പോ ക്യാമറയുടെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോ മനസ്സിലായി എല്ലാവരുടെയും പാഷൻ കാണുമ്പം കൊറേ ആൾക്കാർക്ക് നമ്മളെ കൂടെ ഉള്ള ഫ്രണ്ട്സ് അവർക്കൊക്കെ ഒത്തിരി അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഇവിടെ ഉണ്ട്. അപ്പൊ ഒത്തിരി ഇതേപോലുള്ള ഓപ്ഷൻസ് വന്നാലാണല്ലോ അവർക്ക് ചെയ്യാൻ
1: പറ്റും.
3: അതില് ഇപ്പൊ ഞാൻ എന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന രീതിയിനേക്കാളും കൂടുതൽ ഇപ്പൊ ആൾക്കാർ ആ ആക്ട്രസ് ആണല്ലോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി.
1: തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ ചെയ്തൊരു ഒരു ക്രിയേറ്റീവ് വർക്കിന്റെ പേരിൽ നമ്മളെ അറിയപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പരം സന്തോഷം തരുന്ന ഒരു കാര്യം വേറെ ഇല്ലല്ലോ. അവിടെയാണ് ഈ ഈ ഒരു പ്രൊഡക്ടിന്റെ ആഹ്ലാദത്തിന്റെ ഏറ്റവും വലിയ വിജയം. പുതിയ പ്രൊഡക്ടിന്റെ പ്രൊജക്ടിന്റെ പേര് പറയാൻ പറ്റുമോ പറ്റില്ലയോ? പേരിടുമ്പോൾ പറയുക, ഞാൻ നമ്മുടെ ലിസണേഴ്സിനോട് ഞാൻ അറിയിച്ചോളാം. അതിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഇവിടേക്ക് വരണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അത് എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് തന്നെ ഞങ്ങൾ ഹോം ഫോമിന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുന്നു. എന്തായാലും പോകുന്നതിന് മുൻപായിട്ട് ഓഫ്കോഴ്സ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും നിങ്ങൾ മനോരമ മാക്സിൽ കയറി ആഹ്ലാദം കാണാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും കാണുക. കാരണം നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ ഒരു ഒരു ഒരു പയ്യൻ ഒരു സിനിമയിലേക്ക് എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിൽ കുടുംബത്തിൽ എത്തുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തായാലും നമ്മൾ ആ സിനിമ കണ്ടിരിക്കും അല്ലെ. നമ്മൾ അത്രമാത്രം അതിനെ പ്രോത്സാഹിപ്പിക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇടയിൽ നിന്നും പ്രവാസ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇത്രയധികം നമ്മളെപ്പോലെ തന്നെ അത്രയധികം സ്ട്രെസ്സും സ്ട്രെയിനും എടുത്തുള്ള ജോലികൾക്കിടയിൽ നിന്നും ഒരു ടീം അവരുടെ വീക്കെൻഡ്സിനെ ത്യജിച്ചുകൊണ്ട് അവരെ നിർമ്മിച്ച ഒരു സിനിമയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഇതിനെ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാം റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള കാര്യമാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. സോ എല്ലാവരും കമ്പൽസറി ആയിട്ട് കാണുക, ആഹ്ലാദം കാണാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് എൻ്റയർ ടീം. പക്ഷെ പോകുന്നതിന് മുൻപ് നമുക്ക് ഇതിലൊരു ട്രാക്ക് കൂടി ശരിക്കും ഈ സിനിമ വരുന്നതിനും ഏതാണ്ട് ഒരു വർഷത്തിന് മുൻപേ ഓൾറെഡി നമുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന സുദീപേട്ടൻ പാടിയിരിക്കുന്ന ഒരു ട്രാക്ക് ഉണ്ട് ഈ സിനിമയിലെ. ആ ഒരു പാട്ട് കേട്ട് തന്നെ നമുക്ക് എന്തായാലും ഇത് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. കേട്ടോണ്ടിരിക്കുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ?
0: ഞങ്ങളും ഒന്നുള്ളത് അവസാനമായിട്ട് പറയുന്നത് ഞങ്ങളും നിങ്ങൾക്കിടയിലുള്ള ആളുകളാണ്. ഞങ്ങളുടെ എന്താ പറയുക, അസീം പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു പാഷനും ആഗ്രഹവും എല്ലാം കൊണ്ടും ഉണ്ടായ ഒരു പ്രൊഡക്റ്റാണ് ഇത്. ആക്ച്വലി നിങ്ങളെ പോലെ തന്നെ എന്താ പറയുക ഈ സിനിമ ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് സിനിമ ഈ സിനിമയിലേക്ക് എത്തുക സിനിമ ചെയ്യുക എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ആക്ച്വലി അവർക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളെ ഏത് സമയത്തുള്ള അവർക്ക് ഞങ്ങളെടുത്ത് സമീപിക്കാവുന്നതാണ് എപ്പോൾ എനി ടൈം.
1: ഇറ്റ്സ് എ ഗ്രേറ്റ് ഇൻവൈറ്റ് കേട്ടോ. അപ്പോ സിനിമാ മോഹികളായിട്ടുള്ളവർ ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ കണക്ട് ചെയ്താൽ മതി. ജിജേഷിന്റെ ആവട്ടെ അല്ലെങ്കിൽ കലേഷ് ബ്രോന്റെ ആവട്ടെ ഹെലനയുടെ ആവട്ടെ ഇവരുടെയൊക്കെ പ്രൊഫൈൽസിലൊക്കെ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരൊരു കൈത്താങ്
2: നൽകുന്നതാണ്.
1: താങ്ക് യു സോ മച്ച്. ദാറ്റ് വാസ് ജിജീഷ് ഗോപി, പ്രൊഡ്യൂസർ, ഡയറക്ടർ, സ്ക്രീൻ പ്ലേ, എല്ലാ പരിപാടികളും ഓൾ ഇൻ ഓൾ ആയിട്ട് ചെയ്തുകൊണ്ട് ഇതിലൊരു റോളും ചെയ്തിരിക്കുന്ന ആഹ്ലാദം എന്ന ചിത്രത്തിന്റെ എല്ലാം എല്ലാമായ സംവിധായകൻ ജിജീഷ് ഗോപി ആൻഡ് കലേഷ് കരുണാകർ, ഡി ഒ പി ആൻഡ് ഹെല്ല മാത്യു ഈ സിനിമയിൽ ഒരു മുഖ്യ കഥാപാത്രത്തെയും ആൻഡ് അപ്കമിംഗ് മൂവിയിൽ ഏരിയായിട്ടും ആൻഡ് ഭാവിയിൽ ഒരു എല്ലാമായിട്ടും ഒരു സംവിധായകയായിട്ടും ഒരു അഭിനേത്രയായിട്ടും ഒക്കെ സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്ന ഹെല്ല മാത്യു, അങ്ങനെ മൂന്ന് പേരായിരുന്നു നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് നമ്മൾ ഇതിലൊരു ട്രാക്കിലേക്ക് തന്നെ നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്.

0: Aasif.
1: To home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Back to home, back to home, back to home, back to home.
9: ും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
3: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ, ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
10: ജൂലൈ 16 GCC-ൽ റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
11: കവരപ്പെടാതിങ്ങ സാർ, ഞാൻ പാത്തുക്കറേ. ആ
12: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: Alla. നാട്ടിലേക്ക് പോകുന്ന കേട്ടു, എന്ത് വെച്ച് പെട്ടെന്ന്?
3: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
2: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
3: ഇവിടെ എവിടെയാ?
2: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും, ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
1: MVR Diagnostic Clinic, Dubai. Call
0: 050-860-9611. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4, കരാമ.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ നാളെ വിയ്യൂർ ജയിലിൽ. പൗരത്വ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. ലോഡ്സിൽ ചരിത്രം കുറിച്ച ഇന്ത്യൻ വനിതകൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറും കാപ്പ കേസ് പ്രതിയുമായ ആർ സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് കേരള ഹൈക്കോടതി. നാളെ രാവിലെ വിയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞ നടക്കും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സൌകര്യങ്ങളും ഒരുക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. അംഗീകൃത മാധ്യമ പ്രവർത്തകർക്ക് സത്യപ്രതിജ്ഞയ്ക്കായി ജയിലിൽ പ്രവേശനാനുമതി നൽകിയിട്ടുണ്ട്. കാപ്പ കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലറുമായ ആർ സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മേയർ വി രാജേഷ്. തെരഞ്ഞെടുക്കപ്പെട്ട 101 കൌൺസിലർമാരിൽ ആരും അയോഗ്യരാകില്ല. 5 വർഷവും തങ്ങൾ ഭരിക്കും. കൌൺസിലർ സ്ഥാനം സംരക്ഷിക്കപ്പെടണമെന്ന കൃത്യമായ കോടതി നിലപാടുള്ളതുകൊണ്ടാണ് ആരോഗ്യകരമായ ഇത്തരം വിധികൾ ഉണ്ടാകുന്നതെന്ന് മേയർ വി രാജേഷ്. മുൻമന്ത്രി KT ജലീലിനെതിരെ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. മണ്ണാർക്കാട് നഗരസഭ 19, 20, 22 വാർഡുകളിൽ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന പരിപാടിക്കിടെ KT ജലീൽ കുട്ടികൾക്ക് മാനസിക പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറി എന്നാരോപിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. അനുമോദനവേദിയിൽ വിദ്യാർത്ഥികളെ അപമാനിച്ച സംഭവം, പ്രതികരണവുമായി വിദ്യാർത്ഥികൾ. KT ജലീൽ തങ്ങളെ അപമാനിച്ചിട്ടില്ലെന്ന് അനുമോദനത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. KT ജലീലിന്റെ പെരുമാറ്റം അപമാനമായി തോന്നിയില്ല. സ്കൂളിലെ അധ്യാപകർ പറയുന്നത് പോലെ തന്നെയാണ് തങ്ങൾക്ക് തോന്നിയത്. മണ്ണാർക്കാട് നഗരസഭയിൽ വിവിധ വാർഡുകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിലാണ് വിവാദ സംഭവം ഉണ്ടായത്. ബോർഡിലെഴുതിയ കുട്ടികളെ പിശക് ചൂണ്ടിക്കാട്ടി മുൻമന്ത്രി KT ജലീൽ ചെവിക്ക് പിടിക്കുകയായിരുന്നു. ചടങ്ങിൽ താൻ കുട്ടിയെ വേദനിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അധ്യാപകന്റെ സ്നേഹത്തോടെയും തമാശയോടെയും കൂടിയുള്ള തിരുത്തൽ മാത്രമാണ് അവിടെ നടന്നതെന്നും KT ജലീലിന്റെ പ്രതികരണം. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നീതിപൂർവകമായിരിക്കണമെന്ന് സുപ്രീംകോടതി. അസമിലെ ട്രൈബ്യൂണലുകൾ 27 പേരെ വിദേശികളായി മുദ്രകുത്തിയതിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. പൌരത്വവും വിദേശി എന്ന പദവിയും ഭരണഘടനാപരമായും നിയമപരമായും വലിയ പ്രാധാന്യം അർഹിക്കുന്നവയാണെന്നും കോടതി വ്യക്തമാക്കി. പൌരത്വത്തിന് അർഹതയില്ലാത്തവർ വ്യാജരേഖകളിലൂടെയോ തെറ്റായ അവകാശവാദങ്ങളിലൂടെയോ ഇന്ത്യൻ പൌരത്വം നേടുന്നത് സംസ്ഥാന സർക്കാരുകൾ തടയേണ്ടത് പ്രധാനം. എന്നാൽ അതിന്റെ പേരിൽ ഒരാളോട് അനീതി കാട്ടാനോ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതിരിക്കാനോ സർക്കാരിന് കഴിയില്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് SIT നിർദ്ദേശം. സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. സംഭാവന തട്ടിപ്പിൽ FIR രജിസ്റ്റർ ചെയ്ത് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം എന്നതാണ് ഹർജികളിലെ പ്രധാന ആവശ്യം. തമിഴ്നാട്ടിൽ ഗോവധം നിരോധിച്ചുകൊണ്ടുള്ള മദ്രാസ് ഹൈക്കോടതി ഉത്തരവിന് സുപ്രീംകോടതി സ്റ്റേ അനുവദിച്ചു. ഉത്തരവിന് വലിയ രീതിയിലുള്ള തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി ഇന്ന് ഇടക്കാല ഉത്തരവിൽ നിർണായക സ്റ്റേ പുറപ്പെടുവിച്ചത്. ബക്രീദ് ദിനത്തിലോ മറ്റ് ദിവസങ്ങളിലോ സംസ്ഥാനത്ത് പശുക്കളെയോ പശുക്കിടാങ്ങളെയോ അറക്കുന്നില്ലെന്ന് കശാപ്പ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തമിഴ്നാട് സർക്കാരിന് മദ്രാസ് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെതിരെയായിരുന്നു വിജയ് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് 1st വിദ്യാർത്ഥി നിധിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി സുപ്രീംകോടതി. വിദ്യാർത്ഥികളോട് അധ്യാപകൻ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടതെന്ന് റാമിന്റെ അഭിഭാഷകനോട് കോടതിയുടെ ചോദ്യം. റാം 3 മാസമായി ഒളിവിലാണ്. മനുഷ്യത്വരഹിതം എന്ന വാക്കുമാത്രമാണ് മനസ്സിൽ വരുന്നത്. പ്രവർത്തികളുടെ അനന്തരഫലങ്ങൾ അധ്യാപകൻ തിരിച്ചറിയണമെന്ന് സുപ്രീംകോടതി. ശബരിമല സ്വർണക്കൊള്ളയിലെയും ദേവസ്വം നിയമനങ്ങളിലെയും കോടതി ഇടപെടലിനെതിരായ വിമർശനത്തിൽ ഉറച്ച് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമല സ്വർണക്കൊള്ളയിൽ ഹൈക്കോടതി നിയോഗിച്ച SIT ഉള്ളതിനാൽ സർക്കാരിന് ഒന്നും ചെയ്യാനാകുന്നില്ല. നിയമനകാര്യങ്ങളിൽ സർക്കാരിന് സ്വാതന്ത്ര്യം വേണം. തെറ്റുണ്ടെങ്കിൽ കോടതിക്ക് ചൂണ്ടിക്കാട്ടാമെന്നും കോടതിയുമായി ഏറ്റുമുട്ടലില്ലെന്നും കെ മുരളീധരൻ. പെരുന്നയിലെ മന്നം സമാധിയിൽ പ്രവേശിക്കുന്നതിന് ആർക്കും വിലക്കില്ലെന്നും പ്രോട്ടോകോൾ പാലിക്കണം എന്ന് പറയുന്നതാണ് പ്രശ്നമെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ഡൽഹിയിൽ മന്നം സ്മൃതി മണ്ഡപം ഉദ്ഘാടന വേളയിൽ തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങളിലാണ് ജി സുകുമാരൻ നായരുടെ മറുപടി. ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും മറുപടി അർഹിക്കുന്നില്ല ഈ വിഷയത്തിലെന്ന് സുകുമാരൻ നായർ. വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് NSS ഇല്ല. NSS ക്ഷേത്രം പോലെ കാണുന്ന സ്ഥലമാണ് മന്നം സമാധി. സുരേഷ് ഗോപി കയറാൻ ശ്രമിച്ചത് ബജറ്റ് യോഗത്തിനുള്ളിലാണ്, അതാണ് തടഞ്ഞത്. മന്നം സമാധിയിൽ അന്ന് തന്നെ പുഷ്പാർച്ചന അദ്ദേഹം നടത്തിയതാണെന്നും സുകുമാരൻ നായർ. കോവിഡ് കാലത്തെ പ്രതിരോധ പദ്ധതികളിലെ സാമ്പത്തിക ക്രമക്കേടിൽ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്ത് ധനകാര്യ വകുപ്പിലെ ഓഡിറ്റ് വിഭാഗം. കോവിഡ് വ്യാപനം തടയാനുള്ള ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയിൽ ക്രമക്കേട്, ചെലവുകളുടെ പൂർണ്ണ ബില്ലോ രേഖകളോ ഹാജരാക്കിയില്ലെന്ന് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ റിപ്പോർട്ട്. ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേക ബാങ്ക് അക്കൌണ്ട് വഴിയല്ല നടത്തിയതെന്നും ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇറാൻ അമേരിക്ക സംഘർഷം തുടരുന്നു. ഇറാനിലേക്ക് ആദ്യമായി US കടലിലും കരയിലും സൂയിസൈഡ് ഡ്രോണുകൾ പ്രയോഗിച്ചു. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ഇറാന്റെ തിരിച്ചടി. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന് റഷ്യയുടെ മുന്നറിയിപ്പ്. ഹോർമുസ് തുറക്കാൻ അമേരിക്ക ഹോർമുസ് വിടുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് ഇറാൻ. US തുടർന്നാൽ ലോകത്തെ എണ്ണ ഗ്യാസ് മേഖലകളിൽ കൂടുതൽ ഗുരുതര സംഭവങ്ങൾ ഉണ്ടാകുമെന്നും ഇറാൻ സേനയുടെ മുന്നറിയിപ്പ്. കുവൈറ്റിനെ ലക്ഷ്യമിട്ട് നടന്ന ഡ്രോൺ ആക്രമണത്തെ UAE അതിശക്തമായി അപലപിച്ചു. കുവൈറ്റിലെ 3 അതിർത്തി പോസ്റ്റുകൾക്കും കുവൈറ്റ് ഓയിൽ കമ്പനിയിലെ കടലിലെ എണ്ണ ഖനന പ്ലാറ്റ്ഫോമിനും നേരെയാണ് വ്യോമാക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഒരു തൊഴിലാളിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കുവൈറ്റിന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണ് ആക്രമണമെന്നും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഇത് വലിയ ഭീഷണിയാണെന്നും UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇറാനെതിരെ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. ബന്ദറബാസ് സിറി ഖഷം മേഖലയിലാണ് അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടായത്. ഇറാനിലെ 140-ലേറെ കേന്ദ്രങ്ങളിലേക്കാണ് US ഡ്രോണുകൾ വർഷിച്ചത്. ഹോർമുസിൽ GFS ഗാലക്സി എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥ വീണ്ടും ശക്തമായത്. UAE ഇന്ത്യൻ പ്രവാസി പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ നിർത്തലാക്കിയതിൽ പാസ്പോർട്ട് സേവനങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് KMCC. ദുബായ് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് അഭ്യർത്ഥന നടത്തി. അടിയന്തരമായി യാത്ര ചെയ്യേണ്ടവർ കടുത്ത പ്രയാസങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ പാസ്പോർട്ട് പുതുക്കൽ പോലുള്ള അടിസ്ഥാന കോൺസുലാർ സേവനങ്ങൾ സമയബന്ധിതമായും താങ്ങാനാകുന്ന ചെലവിലും ലഭ്യമാക്കേണ്ടത് അനിവാര്യമെന്ന് KMCC. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിക്ക് വിടചൊല്ലി രാജ്യം. ദോഹയിലെ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൾ വഹാബ് പള്ളിയിൽ നടന്ന മയ്യത്ത് നമസ്കാരത്തിൽ 10,000-ക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം ലുസൈൽ ശ്മശാനത്തിൽ ഭൌതിക ശരീരം ഖബറടക്കി. അന്തരിച്ച മുൻ ഭരണാധികാരിയോടുള്ള ആദരസൂചകമായി ഖത്തറിൽ 4 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടി. ഖത്തറിന് പുറമെ UAE, കുവൈറ്റ്, ജോർദാൻ രാജ്യങ്ങളും ഐക്യദാർഢ്യവുമായി 4 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോർഡ്സിൽ നടന്ന ആദ്യ വനിതാ ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ തിളങ്ങിയ ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നിഷ്പ്രഭരാക്കിയാണ് ജയം പിടിച്ചെടുത്തത്. രണ്ടാം ഇന്നിംഗ്സിൽ 457 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിനെ 4-ാം ദിനത്തിലെ ആദ്യ സെഷനിൽ തന്നെ 62.5 ഓവറിൽ 186 റൺസിന് ഇന്ത്യ ചുരുട്ടിക്കിട്ടി. 6 വിക്കറ്റിന് 130 റൺസ് എന്ന നിലയിൽ 4-ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇംഗ്ലണ്ടിന് 56 റൺസ് കൂട്ടിച്ചേർക്കാനേ കഴിഞ്ഞുള്ളൂ. നേരത്തെ 285 റൺസിന് ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് അവസാനിച്ചിരുന്നു. 83 റൺസ് നേടിയ സ്മൃതി മന്ദാനയായിരുന്നു ടോപ് സ്കോറർ. പുരുഷന്മാരുടെ ആദ്യ ടെസ്റ്റ് നടന്ന 142 വർഷങ്ങൾക്ക് ശേഷമാണ് ലോർഡ്സ് ഒരു വനിതാ ടെസ്റ്റിന് വേദിയായത്. ലോകകപ്പ് ഫുട്ബോളിന്റെ സെമി ലൈനപ്പായി. ആദ്യ സെമി സ്പെയിൻ ഫ്രാൻസ്, നാളെയാണ് സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം. രണ്ടാം സെമി ഇംഗ്ലണ്ട് അർജന്റീന. ഞായറാഴ്ചയാണ് ഫൈനൽ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
8: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
9: Dhan dhadhi na kat, dhadhi na dhan dhi na kat, tere kit dhadhin na trakde, ghena dhadha ghena dhin dhin dhin na na dhin dhin na trakde, tere kit dhadha dhin na kat, dhadha dhin na trikrdha trikrdhi trikrdha, dhadha dhin na trikrdha trikrdhi trikrdha. Tadi dah ke dina ke na ke na, tadi dah ke dina ke na.

തിരികെത്താം ഹോം 92.2 FM-ൽ. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. ചില സമയത്ത് ഈ വൈറൽ പനിയൊക്കെ പിടിച്ച് ഏതെങ്കിലുമൊക്കെ ഓഫീസിൽ ഏതെങ്കിലും ഒരാൾക്ക് വന്നാൽ മതിയല്ലോ ഈ പനി ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി എല്ലാവരിലേക്കും വ്യാപിക്കാൻ. ആൻഡ് മാത്രമല്ല, ഇപ്പോഴത്തെ പനിയുടെ ഒരു അവസ്ഥ അറിയാലോ, വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ ഭയങ്കര പാടാണ്. ഇങ്ങോട്ട് വരാൻ ഭയങ്കര എളുപ്പമാണ്. ഏതെങ്കിലും ഒരാൾക്ക്, ഒരു 5 സീറ്റ് അപ്പുറത്തുള്ള ആൾക്ക് ജസ്റ്റ് അതിലെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പനി പെട്ടെന്ന് പിടിച്ചോളും. പക്ഷേ വന്നു കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പൂർവാധികം ആ ഒരു ശക്തിയിലേക്ക്, നമ്മുടെ ആ ഒരു നാച്ചുറൽ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത്രയധികം പ്രയാസപ്പെടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ പലപ്പോഴും പലരും നേരിടുന്നൊരു പ്രശ്നമാണ്, ഇത്തരം പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഓഫീസുകളിൽ നിന്ന് ലീവ് കിട്ടാറില്ല. എത്രയധികം പിറകെ നടന്നു കഴിഞ്ഞാലും ഈ HR-ന്റെ വായിലിരിക്കുന്ന സകലതും കേൾക്കേണ്ടി വന്നാൽ പോലും നമുക്ക് ലീവ് കിട്ടാത്തൊരവസ്ഥയൊക്കെ പലരും നേരിടുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ സംഭാഷണങ്ങളിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന വേദനകളിൽ ഒന്നായിരിക്കും ഇത്, അല്ലേ? പക്ഷേ UAE-യിൽ പുതിയ നിയമ ഭേദഗതി വന്നിട്ടുണ്ട്. അതായത് ഒരു പകർച്ചവ്യാധി ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശമ്പളത്തോടു കൂടിയുള്ള അവധിയായിരിക്കും കിട്ടുന്നത്, ജോലിക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അത് UAE-യുടെ പുതിയ നിയമ ഭേദഗതിയാണ് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ് കേട്ടോ. UAE ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വൈറൽ ഫ്ലൂവിൻ്റെയോ അല്ലെങ്കിൽ മഹാമാരിയുടെയൊക്കെ കാലത്ത് സാംക്രമിക രോഗം ബാധിക്കുന്ന ജീവനക്കാർ ജോലിക്ക് ഹാജരാകരുതെന്നും ആൻഡ് അതിൻ്റെ പേരിൽ യാതൊരു വിധത്തിലും അവരുടെ ശമ്പളമോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവധി ആനുകൂല്യങ്ങളോ നഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം പുതിയ നിയമ ഭേദഗതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പനി ബാധിച്ചതിൻ്റെ പേരിൽ ലീവ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ സാലറി കട്ട് ചെയ്യാനും പാടില്ല. അതോടൊപ്പം തന്നെ ഈ ആനുവൽ ലീവിൽ നിന്ന് ഞങ്ങളങ്ങ് കുറയ്ക്കുകയാണ്. നിങ്ങൾക്ക് 28 ദിവസം ആനുവൽ ലീവ് ഉള്ളതിൽ നിന്ന് 2 ദിവസം പനി വന്നതിൻ്റെ പേരിൽ ഞങ്ങളും കട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഈ പറഞ്ഞ പോലെ അത്തരം ചില മൂഢ നിയമങ്ങളൊന്നും ബാലിശമായിട്ട് യാതൊരു HR-നും അല്ലെങ്കിൽ ഏതൊരു മാനേജ്മെന്റിനും കൈക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് അതോറിറ്റീസ് അറിയിച്ചിരിക്കുന്നത്. ഫെഡറൽ നാഷണൽ കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള ഭേദഗതിയിലാണ് തൊഴിലാളികൾക്ക് സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഈ നിയമം ഇപ്പോൾ പാസ്സാക്കിയിട്ടുള്ളത്. പകർച്ചവ്യാധികളുടെ വ്യാപനം തടയുന്നതിനും ആൻഡ് പബ്ലിക് ഹെൽത്ത് ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നിയമപരമായിട്ടുള്ള സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിറകിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പനി വരുന്ന സമയത്ത് ഇത്തരത്തിൽ ചില HR-മാർ എല്ലാ കമ്പനിയിലും ഉണ്ടാകും, ചില മാനേജ്മെൻറ്റുകൾ അത്തരത്തിലുള്ള ചില പിടിവാശികളുള്ളവരായിരിക്കും. അപ്പോൾ അവർ അങ്ങനെ പിടിവാശിപ്പെടുകയാണെങ്കിൽ അവരോട് പറയുക ഇത് UAE-യുടെ നിയമമാണ്, ഇത്തരത്തിലൊരു നിയമം ഇവിടെയുണ്ട് എന്നുള്ളൊരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുക കേട്ടോ. ബൈ ദ വേ, എന്തായാലും ഈ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി ഇവിടെയുള്ള നമ്മൾ UAE-യിലുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രവാസികളൊക്കെ വലിയ ആശങ്കയിലാണ്. കാരണം ഒന്ന് മാത്രം പാസ്പോർട്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ പ്രവാസികൾ ആക്ച്വലി ഒരു ദുരിതത്തിലാണെന്ന് തന്നെ പറയാം. പാസ്പോർട്ട്, വിസ സേവനങ്ങളൊക്കെ വൈകുന്നത്, അതുപോലെ തന്നെ കേസുകളിൽ തീർപ്പാക്കാതെ കിടക്കുന്ന അല്ലെങ്കിൽ ഈ ബദൽ സംവിധാനങ്ങളിലുള്ള അതിർത്തിയൊക്കെ പലരും പലയിടത്തു നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ വിഷയത്തിലൊരു ക്ലാരിറ്റി കുറവ് പല ഇടങ്ങളിലും പലർക്കും ഉള്ളതായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ചിട്ട് നമ്മുടെ ഇവിടെ മിനി പത്മ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? അതിനെക്കുറിച്ചല്ലേ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം വെച്ചിട്ട് നിങ്ങൾ ഹോമിൻ്റെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിനി പത്മയുടെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം പേജിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അപ്ഡേറ്റ് പാസ്പോർട്ട് വിസ സേവനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇവിടെ ഇന്ത്യയുടെ കോൺസുലാർ സേവനങ്ങൾ ഏത് തരത്തിലാണ്, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ആൻഡ് അതിൻ്റെ ഒരു അനുഭവ വിക്റ്റിം കൂടി ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേഴ്സണൽ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ആളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. മറക്കാതെ കാണുക കേട്ടോ. Trending song of the hour.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: You're tuned into Home 92.2 FM. Home is a feeling.

റൈറ്റ്. എന്തായാലും ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സിനിമാ ടിക്കറ്റ് ഞാൻ അങ്ങോട്ട് കയ്യിലേക്ക് വെച്ചേരുകയാണ്. ഈ ആഴ്ച ഏറ്റവും ആന്റിസിപ്പേറ്റഡ് ആയിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു ചിത്രം, ഒരു ബ്യൂട്ടിഫുൾ മൂവി തന്നെയായിരിക്കും. കാരണം ആ സിനിമ നമ്മൾ മലയാളത്തിൽ നമ്മൾ നമ്മുടെ നൊസ്റ്റാൾജിയുടെ ഭാഗമായിട്ട് കണ്ട് ശീലിച്ച നമ്മൾ വളരുന്ന ആ ഒരു ഘട്ടത്തിൽ ടി വി വരുന്ന സമയത്ത് ആവട്ടെ അല്ലെങ്കിൽ തിയേറ്ററിലാവട്ടെ ഒക്കെ ഏറ്റവും അധികം റീവാച്ച് ചെയ്ത കൈൻഡ് ഓഫ് സിനിമകളുണ്ടല്ലോ. ഇപ്പോൾ ആറൻ തമ്പുരാൻ പോലെ അല്ലെങ്കിൽ വല്യേട്ടൻ പോലെ അല്ലെങ്കിൽ നരസിംഹം പോലെ ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു നായകൻ ഒന്ന് പറഞ്ഞ് രണ്ടിന് ഒരു കിൻഡൽ ഇടി കൊടുക്കാൻ പറ്റുന്ന നായകൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം സിനിമകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മലയാളത്തിൽ മിസ്സിംഗ് ആയിരുന്നു. ആൻഡ് ആ സിനിമകളുടെ ഒക്കെ തമ്പുരാൻ ഷാജി കൈലാസ് തന്നെ അത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള ഒരു ആക്ഷൻ പാക്ഡ് ഫാമിലി സിനിമയുമായിട്ട് എത്തുകയാണ്. ഒപ്പം ചിന്താമണി കലക്കേസ് ഉൾപ്പെടെയുള്ള സിനിമകളുടെ രചന നിർവഹിച്ച ധ്രുവം ഉൾപ്പെടെയുള്ള സിനിമകൾ എഴുതിയ എ കെ സാജൻ അദ്ദേഹം കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നമ്മളൊരു ബ്ലോക്ക് ബസ്റ്റർ, മെഗാ ബ്ലോക്ക് ബസ്റ്ററിൽ കുറഞ്ഞ ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ വരവ് ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് ഹോം തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ കാണണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ഞാൻ ഇവിടെ കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കും. ചോദ്യത്തിൽ നിന്നും കൃത്യമായ ഉത്തരങ്ങൾ പറയുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കായിരിക്കും കപ്പിൾ ഇൻവൈറ്റ് കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വരവെന്ന സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം ട്രെയിലർ തന്നെ ഭയങ്കര പ്രോമിസിംഗ് ആണ്. ഒരു കാസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്രമാത്രം പ്രതീക്ഷയുള്ള ഒരു കാസ്റ്റാണ്. സ്റ്റാർസായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജോജോ ജോർജ് ഉണ്ട്, ഒപ്പം തന്നെ അർജുൻ അശോകൻ ഉണ്ട്, മുരളി ഗോപി ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് ഒരു വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. അപ്പോൾ എന്തായാലും ജോജു ജോർജ് നായകനെത്തുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ജോജുവിൻ്റെ കരിയർ മാറ്റിമറിച്ച ഒരു സിനിമയിൽ നിന്നുള്ള ഒരു ട്രാക്ക് തന്നെ ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യും. അത് ഏത് സിനിമയിലേതാണ് എന്നാണ് നിങ്ങൾ ഗസ് ചെയ്ത് എന്നെ അറിയിക്കേണ്ടത് കേട്ടോ. ഈ ഒരു ബി ജി എം കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇത് ഏതാണ് ഈ സിനിമ എന്നുള്ളൊരു കാര്യം.

തൽക്കാലം ഇത്രയും മതിയെന്ന് ഞാൻ കരുതുന്നു. മതിയായിരിക്കുമല്ലോ. അപ്പോ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ. അയക്കേണ്ടതിന്റെ ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. ഹോം തിയേറ്ററിന്റെ HTT space the right answer space നിങ്ങളുടെ പേര്, HTT space the right answer space നിങ്ങളുടെ പേര്, ടു ദ നമ്പർ 0585829220 ലേക്ക് ഒട്ടും വൈകാതെ പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ പോന്നോട്ടെ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: Ammone! എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
3: ശ്രദ്ധിക്കാണ്ടാ
2: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
2: അമ്പാണ് എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അമ്പാണ്
3: അണ്ണ ശ്രദ്ധിക്ക,
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് എം ഇ.
1: You are listening

0: ഇപ്പോഴീടെയായിട്ട് പല ഹോട്ടലുകളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് അൺലിമിറ്റഡ് ഫുഡ്, അൺലിമിറ്റഡ് ബുഫേ, അൺലിമിറ്റഡ്, ഇപ്പൊ മന്തിയൊക്കെ ആണെങ്കിൽ അൺലിമിറ്റഡ് റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഈ അൺലിമിറ്റഡ് ഫുഡ് എന്ന് പറയുന്ന ആ ഒരു ടാഗ്, ആ ഒരു ക്യാപ്ഷൻ ആക്ച്വലി ഭയങ്കരമായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആണ്. പലരും പല ഹോട്ടൽസും ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് അവരുടെയൊക്കെ കച്ചവടം വർദ്ധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ലാഭം ആർക്കാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ഹോട്ടലുകാർക്കാണോ അതോ കഴിക്കുന്ന നമുക്കാണോ? എന്തായാലും ആ ഒരു ബിസിനസ് ട്രിക്കിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കിയാലോ. അൺലിമിറ്റഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ ചിലർ ഭയങ്കരമായിട്ട് റെഡിയാണ്, ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഫാമിലിയായിട്ട് അവിടെ പോയിട്ട് ഒരു പൊളി നമ്മളൊന്ന് പൊളിച്ചിരിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തൽക്കാലം സ്കിപ്പ് ചെയ്യാം, കാരണം ഉച്ചയ്ക്ക് നമ്മൾ നേരെ പോകുന്നത് ഈ അൺലിമിറ്റഡ് ഫുഡ് കിട്ടുന്ന ഹോട്ടലിലേക്കാണല്ലോ. കൊടുത്ത കാശ് മുതലാക്കിയിട്ടേ നമ്മൾ തിരിച്ചു പോകൂ എന്ന് കരുതി നമ്മൾ കഴിച്ചു തുടങ്ങും. പക്ഷേ ഹോട്ടലുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് പുതിയ കാര്യമല്ല എന്നുള്ളതാണ്. നമ്മളെക്കാൾ മുമ്പേ അവരിതൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ. എല്ലാവരും നമ്മളെപ്പോലെ കഴിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഒരാളിപ്പോൾ 5 തവണ ചിലപ്പോൾ ചിക്കൻ എടുത്ത് കഴിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾ ചിലപ്പോൾ 2 പ്ലേറ്റ് കഴിച്ചിട്ട് അത് നിർത്തും. കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ കുറച്ചേ കഴിക്കുള്ളൂ, ചിലർ ഡെസേർട്ട് വരെ എത്തുമ്പോഴേക്കും ഫുള്ളായി കഴിയുകയും ചെയ്യും. ചിലപ്പോൾ സ്റ്റാർട്ടേഴ്സ് ഒക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കും ചിലരുടെ അപ്പറ്റൈറ്റ് ഒക്കെ ഫില്ലായിട്ട് ഇനി ഞങ്ങൾക്കൊന്നും വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. ഹോട്ടലിൽ നോക്കുന്നത് ഏറ്റവും കൂടുതൽ കഴിച്ച ആളുകളെ അല്ല, എല്ലാവരും കൂടി ശരാശരി എത്ര കഴിച്ചു എന്നതിനെ കുറിച്ചാണ് കേട്ടോ. പലപ്പോഴും ഈ നോമ്പ് കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഇഫ്താറിന് അൺലിമിറ്റഡ് വെക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ ആലോചിക്കും ഇതൊക്കെ ആരാണ് ഇത്രയധികം കഴിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ നോമ്പൊക്കെ പിടിച്ച് നോമ്പ് തുറക്കുന്ന സമയമാണെങ്കിൽ വളരെ പരിമിതമായിട്ടുള്ള ഭക്ഷണം, ഞാൻ ആ വെള്ളമൊക്കെ കഴിച്ച് കുറച്ച് 1-2 ചെറിയ എണ്ണക്കടിയൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കും എൻ്റെ വയറഫില്ലാവും. പിന്നെ രാത്രി 8-9 മണി ആവണം ഒന്ന് അടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർഡായി വരണമെന്നുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ആ സമയത്താണ് ഇവിടെ ഈ അൺലിമിറ്റഡ് വെച്ചേക്കുമ്പോൾ അതിനെ മുതലാക്കണമെന്ന് ആഗ്രഹിച്ച ആളുകൾ ചെല്ലുന്നത്. പക്ഷേ ശരാശരിയിൽ നമ്മൾ ഹോട്ടലുകാരുടെ കാഴ്ചപ്പാടിൽ ചിന്തിക്കുന്ന സമയത്ത് അവർക്കതൊരു നഷ്ടക്കച്ചവടമല്ല എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഒരു 299 രൂപ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ 20 ദിർഹംസിന് അൺലിമിറ്റഡ് ഫുഡ് എന്ന് പറയുന്ന ഒരിടം എന്ന് വെച്ച് കഴിഞ്ഞു, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ 20 ദിർഹംസിന് കമ്പൽസറി ആയിട്ട് നമ്മൾ കഴിക്കൂ? ഇല്ല, നമ്മൾ കടയിൽ വാങ്ങുന്ന വിലയ്ക്കല്ല ഹോട്ടലുകാർ സാധനങ്ങൾ വാങ്ങുന്നത്. വലിയ അളവിൽ അവർക്ക് അരിയും പച്ചക്കറിയും മറ്റു സാധനങ്ങളും ഒക്കെ വാങ്ങും, ഒരുമിച്ച് കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഒരാൾക്കുള്ള ഭക്ഷണ ചെലവ് അവർക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. നമ്മൾ 20 ദിർഹംസ് കൊടുക്കുന്നത് കൊണ്ട് ഹോട്ടലുകാർക്ക് 20 ദിർഹംസ് അവിടെ ചെലവ് വന്നോളണം എന്നില്ല. അപ്പോൾ അവിടെ അതിനെ ട്വീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐഡിയാസ് ആയിട്ട് പലരും പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഇപ്പോൾ റൈസ് പോലെയുള്ള മെയിൻ കോഴ്സ് സാധനങ്ങൾ ആദ്യം തന്നെ കഴിക്കുക, അല്ലെങ്കിൽ അതിനുശേഷം പിന്നെ കുറച്ച് സൂപ്പൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ ചെറിയ ഡെസേർട്ടും ഒരു സാലഡൊക്കെ കഴിച്ച് അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ബാക്കി ഫുഡിലേക്കൊക്കെ പോകാമെന്നൊക്കെ പല പ്ലാനുകളും പലരും പറയുന്നത് കേൾക്കാം. പക്ഷേ സി ദ ഫാക്ട് ഈസ്, ആക്ച്വലി ഇതിൻ്റെ ബിസിനസ് ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അതുകൊണ്ട് ഹോട്ടലുകാർക്ക് നഷ്ടമൊന്നും വരുന്നില്ല. അതിന് ബൾക്കായിട്ട് അവരവിടെ ഒരാൾ കഴിക്കുന്ന ശരാശരിയേക്കാൾ ആകെത്തുകയിൽ എല്ലാവരും കൂടി, ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ 2 പേർ നന്നായിട്ട് ചിലപ്പോൾ കഴിച്ചെന്നിരിക്കാം, പക്ഷേ മറ്റ് 2 പേർ കുട്ടികളായിരിക്കാം. സ്വാഭാവികമായിട്ടും അവർ വലിയ രീതിയിൽ ഭക്ഷണം കഴിച്ചോളണമെന്നില്ല. അവരതിനെയാണ് ആ ഒരു ശരാശരി എന്ന് പറയുന്നൊരു കണക്കിനെയാണ് ട്വീക്ക് ചെയ്യുന്നത് എന്നാണ് ബിസിനസ് അനലിസ്റ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ യാതൊരു ഖേദമില്ലാതെ അൺലിമിറ്റഡ് ഫുഡ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് ബുഫേ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഷോ ഞാനിങ്ങനെ ഇനി എക്സ്ട്രാ ചോദിച്ച് വാങ്ങിച്ച് എക്സ്ട്രാ കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കതൊരു നഷ്ടമാവുമെന്ന ബോധമില്ലാതെ സമാധാനത്തിൽ കഴിക്കുക, നല്ലവണ്ണം കഴിക്കുക.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: You are listening to Back to Home with Asif. Asif.
2: വരുന്നു ഘടോൽഗതന്മാരെ വെല്ലുന്ന ഘടാഗടിയന്മാർ

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
6: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ നാളെ വിയ്യൂർ ജയിലിൽ. പൗരത്വ വിഷയത്തിൽ സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. ലോഡ്സിൽ ചരിത്രം കുറിച്ച ഇന്ത്യൻ വനിതകൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറും കാപ്പാ കേസ് പ്രതിയുമായ ആർ സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് കേരള ഹൈക്കോടതി. നാളെ രാവിലെ വിയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞ നടക്കും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സൌകര്യങ്ങളും ഒരുക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. അംഗീകൃത മാധ്യമ പ്രവർത്തകർക്ക് സത്യപ്രതിജ്ഞയ്ക്കായി ജയിലിൽ പ്രവേശനാനുമതി നൽകിയിട്ടുണ്ട്. കാപ്പാ കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലറുമായ ആർ സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മേയർ വി രാജേഷ്. തെരഞ്ഞെടുക്കപ്പെട്ട 101 കൌൺസിലർമാരിൽ ആരും അയോഗ്യരാകില്ല. 5 വർഷവും തങ്ങൾ ഭരിക്കും. കൌൺസിലർ സ്ഥാനം സംരക്ഷിക്കപ്പെടണമെന്ന കൃത്യമായ കോടതി നിലപാടുള്ളതുകൊണ്ടാണ് ആരോഗ്യകരമായ ഇത്തരം വിധികൾ ഉണ്ടാകുന്നതെന്ന് മേയർ വി രാജേഷ്. മുൻമന്ത്രി KT ജലീലിനെതിരെ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. മണ്ണാർക്കാട് നഗരസഭ 19, 20, 22 വാർഡുകളിൽ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന പരിപാടിക്കിടെ KT ജലീൽ കുട്ടികൾക്ക് മാനസിക പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറി എന്നാരോപിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. അനുമോദനവേദിയിൽ വിദ്യാർത്ഥികളെ അപമാനിച്ച സംഭവം, പ്രതികരണവുമായി വിദ്യാർത്ഥികൾ. KT ജലീൽ തങ്ങളെ അപമാനിച്ചിട്ടില്ലെന്ന് അനുമോദനത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. KT ജലീലിന്റെ പെരുമാറ്റം അപമാനമായി തോന്നിയില്ല. സ്കൂളിലെ അധ്യാപകർ പറയുന്നതുപോലെ തന്നെയാണ് തങ്ങൾക്ക് തോന്നിയത്. മണ്ണാർക്കാട് നഗരസഭയിൽ വിവിധ വാർഡുകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിലാണ് വിവാദ സംഭവം ഉണ്ടായത്. ബോർഡിലെഴുതിയ കുട്ടികളെ പിശക് ചൂണ്ടിക്കാട്ടി മുൻമന്ത്രി KT ജലീൽ ചെവിക്ക് പിടിക്കുകയായിരുന്നു. ചടങ്ങിൽ താൻ കുട്ടിയെ വേദനിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അധ്യാപകന്റെ സ്നേഹത്തോടെയും തമാശയോടെയും കൂടിയുള്ള തിരുത്തൽ മാത്രമാണ് അവിടെ നടന്നതെന്നും KT ജലീലിന്റെ പ്രതികരണം. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നീതിപൂർവകമായിരിക്കണമെന്ന് സുപ്രീംകോടതി. അസമിലെ ട്രൈബ്യൂണലുകൾ 27 പേരെ വിദേശികളായി മുദ്രകുത്തിയതിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. പൌരത്വവും വിദേശി എന്ന പദവിയും ഭരണഘടനാപരമായും നിയമപരമായും വലിയ പ്രാധാന്യം അർഹിക്കുന്നവയാണെന്നും കോടതി വ്യക്തമാക്കി. പൌരത്വത്തിന് അർഹതയില്ലാത്തവർ വ്യാജരേഖകളിലൂടെയോ തെറ്റായ അവകാശവാദങ്ങളിലൂടെയോ ഇന്ത്യൻ പൌരത്വം നേടുന്നത് സംസ്ഥാന സർക്കാരുകൾ തടയേണ്ടത് പ്രധാനം. എന്നാൽ അതിന്റെ പേരിൽ ഒരാളോട് അനീതി കാട്ടാനോ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതിരിക്കാനോ സർക്കാരിന് കഴിയില്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കൊള്ളയിൽ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് SIT നിർദ്ദേശം. സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. സംഭാവന തട്ടിപ്പിൽ FIR രജിസ്റ്റർ ചെയ്ത് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം എന്നതാണ് ഹർജികളിലെ പ്രധാന ആവശ്യം. തമിഴ്നാട്ടിൽ ഗോവധം നിരോധിച്ചുകൊണ്ടുള്ള മദ്രാസ് ഹൈക്കോടതി ഉത്തരവിന് സുപ്രീംകോടതി സ്റ്റേ അനുവദിച്ചു. ഉത്തരവിന് വലിയ രീതിയിലുള്ള തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി ഇന്ന് ഇടക്കാല ഉത്തരവിൽ നിർണായക സ്റ്റേ പുറപ്പെടുവിച്ചത്. ബക്രീദ് ദിനത്തിലോ മറ്റ് ദിവസങ്ങളിലോ സംസ്ഥാനത്ത് പശുക്കളെയോ പശുക്കിടാങ്ങളെയോ അറക്കുന്നില്ലെന്ന് കശാപ്പ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തമിഴ്നാട് സർക്കാരിന് മദ്രാസ് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെതിരെയായിരുന്നു വിജയ് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് 1st വിദ്യാർത്ഥി നിധിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി സുപ്രീംകോടതി. വിദ്യാർത്ഥികളോട് അധ്യാപകൻ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടതെന്ന് റാമിന്റെ അഭിഭാഷകനോട് കോടതിയുടെ ചോദ്യം. റാം 3 മാസമായി ഒളിവിലാണ്. മനുഷ്യത്വരഹിതം എന്ന വാക്കുമാത്രമാണ് മനസ്സിൽ വരുന്നത്. പ്രവർത്തികളുടെ അനന്തരഫലങ്ങൾ അധ്യാപകൻ തിരിച്ചറിയണമെന്ന് സുപ്രീംകോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെയും ദേവസ്വം നിയമനങ്ങളിലെയും കോടതി ഇടപെടലിനെതിരായ വിമർശനത്തിൽ ഉറച്ച് ദേവസ്വം മന്ത്രി K. മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി നിയോഗിച്ച SIT ഉള്ളതിനാൽ സർക്കാരിന് ഒന്നും ചെയ്യാനാകുന്നില്ല. നിയമനകാര്യങ്ങളിൽ സർക്കാരിന് സ്വാതന്ത്ര്യം വേണം. തെറ്റുണ്ടെങ്കിൽ കോടതിക്ക് ചൂണ്ടിക്കാട്ടാമെന്നും കോടതിയുമായി ഏറ്റുമുട്ടലില്ലെന്നും K. മുരളീധരൻ. പെരുന്നയിലെ മന്നം സമാധിയിൽ പ്രവേശിക്കുന്നതിന് ആർക്കും വിലക്കില്ലെന്നും പ്രോട്ടോകോൾ പാലിക്കണം എന്ന് പറയുന്നതാണ് പ്രശ്നമെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ഡൽഹിയിൽ മന്നം സ്മൃതി മണ്ഡപം ഉദ്ഘാടന വേളയിൽ തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങളിലാണ് ജി സുകുമാരൻ നായരുടെ മറുപടി. ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയും മറുപടി അർഹിക്കുന്നില്ല ഈ വിഷയത്തിലെന്ന് സുകുമാരൻ നായർ. വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് NSS ഇല്ല. NSS ക്ഷേത്രം പോലെ കാണുന്ന സ്ഥലമാണ് മന്നം സമാധി. സുരേഷ് ഗോപി കയറാൻ ശ്രമിച്ചത് ബജറ്റ് യോഗത്തിനുള്ളിലാണ്, അതാണ് തടഞ്ഞത്. മന്നം സമാധിയിൽ അന്ന് തന്നെ പുഷ്പാർച്ചന അദ്ദേഹം നടത്തിയതാണെന്നും സുകുമാരൻ നായർ. കോവിഡ് കാലത്തെ പ്രതിരോധ പദ്ധതികളിലെ സാമ്പത്തിക ക്രമക്കേടിൽ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്ത് ധനകാര്യ വകുപ്പിലെ ഓഡിറ്റ് വിഭാഗം. കോവിഡ് വ്യാപനം തടയാനുള്ള ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയിൽ ക്രമക്കേട്, ചെലവുകളുടെ പൂർണ്ണ ബില്ലോ രേഖകളോ ഹാജരാക്കിയില്ലെന്ന് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ റിപ്പോർട്ട്. ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേക ബാങ്ക് അക്കൌണ്ട് വഴിയല്ല നടത്തിയതെന്നും ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇറാൻ അമേരിക്ക സംഘർഷം തുടരുന്നു. ഇറാനിലേക്ക് ആദ്യമായി US കടലിലും കരയിലും സൂയിസൈഡ് ഡ്രോണുകൾ പ്രയോഗിച്ചു. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ഇറാന്റെ തിരിച്ചടി. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന് റഷ്യയുടെ മുന്നറിയിപ്പ്. ഹോർമുസ് തുറക്കാൻ അമേരിക്ക ഹോർമുസ് വിടുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് ഇറാൻ. US തുടർന്നാൽ ലോകത്തെ എണ്ണ ഗ്യാസ് മേഖലകളിൽ കൂടുതൽ ഗുരുതര സംഭവങ്ങൾ ഉണ്ടാകുമെന്നും ഇറാൻ സേനയുടെ മുന്നറിയിപ്പ്. കുവൈറ്റിനെ ലക്ഷ്യമിട്ട് നടന്ന ഡ്രോൺ ആക്രമണത്തെ UAE അതിശക്തമായി അപലപിച്ചു. കുവൈറ്റിലെ 3 അതിർത്തി പോസ്റ്റുകൾക്കും കുവൈറ്റ് ഓയിൽ കമ്പനിയിലെ കടലിലെ എണ്ണ ഖനന പ്ലാറ്റ്ഫോമിനും നേരെയാണ് വ്യോമാക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഒരു തൊഴിലാളിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കുവൈറ്റിന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണ് ആക്രമണമെന്നും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഇത് വലിയ ഭീഷണിയാണെന്നും UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇറാനെതിരെ വീണ്ടും വ്യോമാക്രമണം നടത്തി അമേരിക്ക. ബന്ദറബാസ് സിറി ഖഷം മേഖലയിലാണ് അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടായത്. ഇറാനിലെ 140-ലേറെ കേന്ദ്രങ്ങളിലേക്കാണ് US ഡ്രോണുകൾ വർഷിച്ചത്. ഹോർമുസിൽ GFS ഗാലക്സി എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥ വീണ്ടും ശക്തമായത്. UAEയിലെ ഇന്ത്യൻ പ്രവാസി പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ നിർത്തലാക്കിയതിൽ പാസ്പോർട്ട് സേവനങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് KMCC. ദുബായ് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് അഭ്യർത്ഥന നടത്തി. അടിയന്തരമായി യാത്ര ചെയ്യേണ്ടവർ കടുത്ത പ്രയാസങ്ങൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ പാസ്പോർട്ട് പുതുക്കൽ പോലുള്ള അടിസ്ഥാന കോൺസുലാർ സേവനങ്ങൾ സമയബന്ധിതമായും താങ്ങാനാകുന്ന ചെലവിലും ലഭ്യമാക്കേണ്ടത് അനിവാര്യമെന്ന് KMCC. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിക്ക് വിടചൊല്ലി രാജ്യം. ദോഹയിലെ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൾ വഹാബ് പള്ളിയിൽ നടന്ന മയ്യത്ത് നമസ്കാരത്തിൽ 10,000-ക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം ലുസൈൽ ശ്മശാനത്തിൽ ഭൌതിക ശരീരം ഖബറടക്കി. അന്തരിച്ച മുൻ ഭരണാധികാരിയോടുള്ള ആദരസൂചകമായി ഖത്തറിൽ 4 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടി. ഖത്തറിന് പുറമെ UAE, കുവൈറ്റ്, ജോർദാൻ രാജ്യങ്ങളും ഐക്യദാർഢ്യവുമായി 4 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോർഡ്സിൽ നടന്ന ആദ്യ വനിതാ ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ തിളങ്ങിയ ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നിഷ്പ്രഭരാക്കിയാണ് ജയം പിടിച്ചെടുത്തത്. രണ്ടാം ഇന്നിംഗ്സിൽ 457 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിനെ 4-ാം ദിനത്തിലെ ആദ്യ സെഷനിൽ തന്നെ 62.5 ഓവറിൽ 186 റൺസിന് ഇന്ത്യ ചുരുട്ടിക്കിട്ടി. 6 വിക്കറ്റിന് 130 റൺസ് എന്ന നിലയിൽ 4-ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇംഗ്ലണ്ടിന് 56 റൺസ് കൂട്ടിച്ചേർക്കാനേ കഴിഞ്ഞുള്ളൂ. നേരത്തെ 285 റൺസിന് ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് അവസാനിച്ചിരുന്നു. 83 റൺസ് നേടിയ സ്മൃതി മന്ദാനയായിരുന്നു ടോപ് സ്കോറർ. പുരുഷന്മാരുടെ ആദ്യ ടെസ്റ്റ് നടന്ന 142 വർഷങ്ങൾക്ക് ശേഷമാണ് ലോർഡ്സ് ഒരു വനിതാ ടെസ്റ്റിന് വേദിയായത്. ലോകകപ്പ് ഫുട്ബോളിന്റെ സെമി ലൈനപ്പായി. ആദ്യ സെമി സ്പെയിൻ ഫ്രാൻസ്, നാളെയാണ് സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം. രണ്ടാം സെമി ഇംഗ്ലണ്ട് അർജന്റീന. ഞായറാഴ്ചയാണ് ഫൈനൽ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: റിപ്പബ്ലിക് ഓഫ് ദ കോംഗോ.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
2: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building First Floor, Mankhul Road, Bardubai.

വൈകുന്നേരത്തെ ഷോ ആയതുകൊണ്ടും അത്യാവശ്യം സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നവരാണ് എല്ലാവരും എന്ന ബോധ്യം എനിക്കുള്ളത് കൊണ്ടും സ്വാഭാവികമായിട്ടും വൈകുന്നേരത്തെ അധികം ഹെവി ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മളങ്ങനെ സംസാരിക്കാറില്ല, അധികം റിസ്ക് എടുക്കുന്ന സാധനങ്ങൾ നമ്മളങ്ങനെ പറയാറില്ല. പക്ഷേ ഈ ഒരു വിഷയം എനിക്ക് സംസാരിക്കാതിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്. ഹെവി ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മളങ്ങനെ സംസാരിക്കാറില്ല, അധികം റിസ്ക് എടുക്കുന്ന സാധനങ്ങൾ നമ്മളങ്ങനെ പറയാറില്ല. പക്ഷേ ഈ ഒരു വിഷയം എനിക്ക് സംസാരിക്കാതിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ എല്ലാവരെയും സംബന്ധിച്ച്

സൈഡിൽ നിന്ന് അമ്പ് ഏറ്റുവാങ്ങുന്ന പോലെ പ്രശ്നങ്ങൾ നേരിടുന്ന പ്രവാസികൾ നമ്മുടെ എല്ലാവരുടെയും ചുറ്റുമുണ്ട്. ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ളവർ നമ്മൾ അത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ്. എന്തോ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു എക്സ്റ്റേണൽ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുകയാണ്, ആ ഒരു ശക്തി നമ്മളെ അതിനെല്ലാം പ്രാപ്തരാക്കി മാറ്റുന്നു. പക്ഷേ ഇന്ന് വന്നൊരു വാർത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം ഷോക്കിംഗ് ആണ്, അത്രയധികം ഡിപ്രസിംഗ് ആണെന്ന് തന്നെ പറയാം. വിദേശത്ത് ജോലി നഷ്ടപ്പെട്ട് ഒരു കുടുംബം, നാട്ടിലേക്ക് എത്തിയ ഒരു കുടുംബം കംപ്ലീറ്റ്ലി അവർ സൂയിസൈഡിന് ശ്രമിക്കുകയും അതിലെ അച്ഛനും മകളും മരിച്ചൊരു വാർത്തയാണ് ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂർ കുന്നംകുളത്തുള്ള ഒരു ഫാമിലി, അവർ ആക്ച്വലി ഖത്തറിൽ സെറ്റിൽഡ് ആയിരുന്നു. ഖത്തറിൽ നിന്നും അവർ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള, ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നുള്ള കടുത്ത മനോവിഷമവും സാമ്പത്തിക ബാധ്യതയുമാണ് ഈ ഒരു ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സി, ഈയൊരു ഇത് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഞെട്ടലോടൊപ്പം തന്നെ നമുക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളൊന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നമ്മളിൽ ഒരാളാണ് അദ്ദേഹം എന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ കൂട്ടത്തിൽ നമ്മളെപ്പോലെ പലവിധ സ്വപ്നങ്ങളുമായിട്ട് ഈ ഒരു പ്രവാസ മണ്ണിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളാണ് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിൽ പലർക്കുമുള്ള ഒരു അനുഭവമായിരിക്കും ഒരു തവണ ജോലി നഷ്ടപ്പെട്ടു പോയിട്ട് എക്സ്ട്രീംലി ഡിപ്രഷനിലേക്ക് പോയതിനു ശേഷം നമ്മൾ പ്രതീക്ഷിച്ചതിലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിലും നമ്മൾ സ്വപ്നം കണ്ടതിലും അപ്പുറത്തുള്ള ഒരു വലിയ അവസരം നമുക്ക് മുന്നിലേക്ക് വാതിലുകൾ തുറന്ന് നമ്മളെ വിളിച്ച് നമ്മളെ ക്ഷണിച്ചൊരു അനുഭവം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു അത്ഭുതം ഏത് സമയത്തും സംഭവിച്ചേക്കാം എന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ അടിത്തറയിട്ട് നമ്മളങ്ങ് കുറിച്ച് വെച്ചിരിക്കുക, യാതൊരു കാരണവശാലും ഒരു പോയിന്റിൽ ഒരു കെട്ട നിമിഷത്തിൻ്റെ പുറത്ത് അത്തരം ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപേ ജീവിതം ഇനിയും മുന്നോട്ട് കിടക്കുകയാണ്. പ്രപഞ്ചം അത്രമാത്രം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. ജീവിതത്തിൽ ഏതൊരു സമയത്തും എന്തൊരു അത്ഭുതവും കാണാം. ചിലപ്പോൾ ഒരുപക്ഷേ നമുക്ക് വഴിയിൽ നിന്നും വീണ് കളഞ്ഞു കിട്ടുന്ന ഒരു ലോട്ടറി അടിച്ചിട്ടായിരിക്കും നമ്മുടെ ജീവിതം മാറാൻ വേണ്ടി പോകുന്നത്. അത്തരത്തിൽ അത്ഭുതങ്ങളിൽ വിശ്വാസം അർപ്പിച്ചാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത്തരം ചില കാര്യങ്ങളിൽ നിന്നും കേൾക്കുന്ന സമയത്ത് നമുക്ക് എനിക്കതിനത് എങ്ങനെ കൺവേ ചെയ്യണമെന്നറിയില്ല, പക്ഷേ അത്രമാത്രം സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മളത് ഷെയർ ചെയ്യാതിരിക്കരുത്. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് അതിൽ ദുരഭിമാനം വിചാരിക്കാതെ എന്നെ എല്ലാവരും എങ്ങനെ കരുതും എന്ന് കരുതാതെ അതിന് വേണ്ടുന്ന പോംവഴികളെക്കുറിച്ച് സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ സംസാരിക്കുക ആൻഡ് ചേർന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്തരം ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ ഇത്തരത്തിൽ ഒരു ക്രൈസിസിലെ കൂടെ ഒക്കെ കടന്നു പോവുകയാണെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. തീർച്ചയായിട്ടും ഇതൊരു റയറസ്റ്റ് ഓഫ് ദി റയറസ്റ്റ് ആയിട്ട് ഉള്ള വിഷയമായിട്ട് മാറട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഈ ഒരു സമയത്തുള്ളൂ.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: ഒരേ ഒരു സൂപ്പർ സ്റ്റാർ. ആക്ച്വലി നമ്മൾ തമിഴ് സിനിമയെ മാത്രമല്ല ഇന്ത്യൻ സിനിമയെ തന്നെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ച നടനാണ് രജനീകാന്ത്. അദ്ദേഹത്തിന്റെ ഒരു ആരാധക സമ്പത്താവട്ടെ, അദ്ദേഹത്തിന്റെ ഒരു പ്രതാപകാലത്ത്, ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതാപകാലം തന്നെയാണ്, പക്ഷേ പീക്ക് രജനീസം നിറഞ്ഞു നിന്ന ഒരു സമയത്ത് ജപ്പാനിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് ആരാധക സമ്പത്ത് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് മാത്രമല്ല എല്ലായിടത്തും തമിഴ് സിനിമ എന്നാൽ രജനീകാന്ത് മാത്രമായിരുന്ന ഒരു കാലഘട്ടം തന്നെ നമുക്ക് മുന്നിലുണ്ടല്ലേ. ഭാഷയും പടയപ്പയും അതുപോലെ എത്ര എത്രയോ സിനിമകൾ. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രജനീകാന്ത് അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിൽ നിന്നും ഒരു റിട്ടയർമെന്റ് എടുക്കാനുള്ള പ്ലാനിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിൽ ചില തമിഴക സിനിമാ റിപ്പോർട്ട്സ് ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലൈവർ ഫാൻസിന് അതൊരു വലിയ ഷോക്കിംഗ് സംഗതി ആയിരിക്കും. പക്ഷേ തലൈവർ 175 അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായിരിക്കുമെന്നാണ് ഏറെക്കുറെ ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. രജനീകാന്ത് സിനിമയിൽ നിന്നും വിരമിക്കുകയാണ് എന്നുള്ള ആ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിൽ പിന്നെ ആരാധകരൊക്കെ ഭയങ്കര ആശങ്കയിൽ തന്നെയാണ്. കാരണം തങ്ങളുടെ തലൈവരെ, പ്രിയപ്പെട്ട തലൈവരെ അവർ അത്രത്തോളം സിനിമകൾ മതിയായിട്ടില്ല, കണ്ടു മതിയായിട്ടില്ല, ഇനിയും എത്രയധികം സിനിമകൾ വരാനുണ്ടോ അത്രയധികം സിനിമകളിലൂടെ അദ്ദേഹം മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അദ്ദേഹം അഭിനയരംഗം വിടാനൊരുങ്ങുന്നതായി ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണം ഉള്ളത് തന്നെ വന്നിട്ടില്ല. പക്ഷേ തലൈവർ 175 അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാന ചിത്രമായിരിക്കും എന്നുള്ള തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. 175 എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൽഹാസനും രജനീകാന്തും ഒരുപോലെ ഒന്നിക്കുന്ന ആ സിനിമ. ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ധർമ്മൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ കഥാപാത്രം ചെയ്യുന്ന പടം വരുന്നുണ്ട്, ജയിലർ 2 വരുന്നുണ്ട്, ആൻഡ് അതിനുശേഷം ഈ കമൽഹാസൻ രജനീകാന്ത് കൂട്ടുകെട്ടിൽ വരുന്ന നെൽസൺ ഡയറക്ട് ചെയ്യുന്ന ആ ഒരു സിനിമയോടുകൂടി അദ്ദേഹം സിനിമാ കരിയർ, അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്ത് മുഴുവൻ രജനീകാന്തിൻ്റെ ഏറ്റവും വലിയ അതർ കോർഡിനേറ്റ് ആയിട്ട് കണക്കാക്കാറുള്ളത് കമൽഹാസനാണ് അല്ലേ. എപ്പോഴും രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കണമല്ലോ, സൗത്ത് നോർത്ത് എന്ന് പറയുന്ന പോലെ, മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറയുന്നത് പോലെ, മെസ്സിയും റൊണാൾഡോ എന്ന് പറയുന്നത് പോലെ, കമൽഹാസൻ രജനീകാന്ത് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു കോംബോ, ആ കോംബോയിൽ എത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ അവസാന ചിത്രമായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ അഭ്യൂഹങ്ങൾ ശക്തമാവുന്നുണ്ട്. എനിക്കറിയില്ല, എന്നെ കുറ്റം പറയരുത്, ഞാനിങ്ങനെ എല്ലായിടത്തും വരുന്ന വാർത്ത നിങ്ങളടുത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. രജനീ ഫാൻസിനെ കേട്ടിട്ട് പെട്ടെന്ന് ദേഷ്യം വരണ്ട എൻ്റെ അടുത്ത്. എന്തായാലും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, അദ്ദേഹം ഇനിയും ഒരുപാട് സിനിമകളിലൂടെ നമുക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM ടു 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
7: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
0: ജൂലൈ 16 GCC റിലീസിന് എത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: You're tuned into Home 92.2 FM. Home is a feeling.

0: ഞാൻ ഈ അടുത്താണ് ആക്ച്വലി ഈ ഒരു ഏരിയയിലേക്കുള്ള ട്രാവൽ വ്ളോഗ്സ് അധികമായിട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. യൂഷ്വലി നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ ഇപ്പോൾ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കുന്നവരുണ്ട്, ബൈക്ക് റൈഡ് പോകുന്നവരുണ്ട്, എൻറ്റയർ ഇന്ത്യ ബുള്ളറ്റിൽ കവർ ചെയ്ത ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട്, ബുള്ളറ്റിലോ എൻറ്റയർ ഇന്ത്യ സൈക്കിളിൽ കവർ ചെയ്ത ഫ്രണ്ട്സ് വരെ എനിക്കുണ്ട്, നടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ദിസ് പർട്ടിക്കുലർ ഏരിയ സ്പിതി വാലിയെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. ഞാൻ കേൾക്കുന്ന സമയത്ത് ഒരുപാട് പേര് സ്പിതിയെ കുറിച്ചിട്ട് അറിയുകയും സ്പിതി വാലി ആ ഒരു ഏരിയ മേഖലയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ വെറു റീസെൻ്റ്ലി ആണ്, നമുക്കറിയാമെങ്കിലും ഇത്രയധികം ബ്യൂട്ടി ഈ ഒരു ഏരിയയ്ക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം. ആക്ച്വലി ഞാൻ ഈ വീഡിയോസ് കുറേ റാൻഡം ഇപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോസ് യൂട്യൂബിൽ മറ്റോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മൊത്തം അത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ വരുന്ന ഫീഡ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി സ്പിതി വാലി ഇന്ത്യയിലെ ഏറ്റവും അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അബ്സല്യൂട്ട്ലി ഒരു സ്വർഗം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രമാത്രം ലോകത്തിലെ ഏറ്റവും അപകടമേറിയ റോഡുകളുള്ളൊരു സ്ഥലമാണ്, ലോകത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള റോഡുകളും ഈ അപകടം നിറഞ്ഞ റോഡുകൾ തന്നെയാണെന്നാണ് പറയുന്നത്. റോഡിൻ്റെ ഇരുവശവും മറ്റൊരു മാസ്മരിക ലോകം ഒരുക്കി നൽകിയിട്ടുള്ള ഒരു ഏരിയയാണ് ആക്ച്വലി സ്പിതി വാലി കേട്ടോ. ഗുമണാസ്ട്രിയിലെ മൊണാസ്ട്രിയിൽ ഈജിപ്തിലെ പോലെ തന്നെ ഇന്ത്യയിലെ ഒരേ ഒരു മമ്മി ഉള്ളതും ഈ സ്പിതി വാലിയിൽ തന്നെയാണുള്ളത്. സുംഡോ ഗ്രാമവും അവിടുത്തെ കുറച്ചകലെയുള്ള ടിബറ്റൻ കാഴ്ചകളും ആൻഡ് നാക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രാമമുണ്ട്. ആൻഡ് അതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൗണ്ടെയ്ൻസിൻ്റെ താഴ്വാരത്ത് ഒരൊറ്റ ഗ്രാമം മാത്രമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില ഇടങ്ങളുണ്ടല്ലോ. അതുപോലെ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും ആൾട്ടിറ്റ്യൂഡിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസും എല്ലാം ഉള്ളത് അവിടെയാണ്. ഈ മലമുകളിലെ ഗ്രാമങ്ങളും ആ ഭൂപ്രകൃതിയും പിന്നെ അവിടുത്തെ സമാധാനങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഹടാതെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നാട്ടിൽ പോയിട്ട് ഇത്തരം പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് ട്രാവൽ വ്ളോഗൊക്കെ കാണുന്ന ആർക്കെങ്കിലും അത്തരം ആഗ്രഹം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്തരം ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാവുന്ന, എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കാവുന്ന, പോകാവുന്ന ഒരു സ്ഥലം തന്നെയാണ് സ്പിതി വാലി. വീഡിയോസ് അങ്ങനെ കണ്ടു നോക്കൂ, യു വിൽ ബി ലൈക്ക് യു വിൽ ബി ഇൻ ലവ് വിത്ത് ദാറ്റ് പ്ലേസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ഗൈസ്. നാളെ വൈകുന്നേരത്തെ 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ ദിസ് ഇസ് ആസിഫ് വിത്ത് യോൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും. അതാ
4: പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിൽ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 PM. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling. You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. Yeah.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.